ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 15, കൊല്ലവർഷം 1201 എടവം 22, 2026 June 5 വെള്ളിയാഴ്ച. സമയം 5 കഴിഞ്ഞ 53:46. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

സുഭാഷിതം. ഭൂമി നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചതല്ല, നമ്മുടെ മക്കളിൽ നിന്ന് കടം വാങ്ങിയതാണ് എന്ന അമേരിക്കൻ ആദിവാസി പഴമൊഴി ഓർമ്മിച്ചുകൊണ്ട് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 സുപ്രഭാതത്തിൽ എല്ലാവർക്കും ആശംസകൾ. ജീവന്റെ ഓരോ ശ്വാസത്തിലും പ്രകൃതിയുടെ സാന്നിധ്യമുണ്ട്. നാം കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഭക്ഷിക്കുന്ന ആഹാരത്തിലും ഭൂമാതാവിന്റെ കരുതലും സ്നേഹവും നിറഞ്ഞിരിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ അമിതമായ ഇടപെടലുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷണം ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിന്റെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും

0: വരും തലമുറകൾക്ക് കൈമാറാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുന്ന ദിനമായി ലോക പരിസ്ഥിതി ദിനത്തെ കാണാൻ നിൽത്തിട്ടില്ല. ലോക പരിസ്ഥിതി ദിനം മനുഷ്യന്റെ നിലനിൽപ്പിനായുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതിയാണ് മനുഷ്യന്റെ ആദ്യ ഗുരു. മനുഷ്യൻ ആദ്യം വായിച്ച പുസ്തകം പ്രകൃതിയായിരുന്നു. ആകാശം അവനെ വിശാലത പഠിപ്പിച്ചു, നദികൾ ഒഴുകാൻ പഠിപ്പിച്ചു, മരങ്ങൾ നിസ്വാർത്ഥത പഠിപ്പിച്ചു, പൂക്കൾ മൗനത്തിൽ ചിരിക്കാൻ പഠിപ്പിച്ചു. പ്രകൃതി മനുഷ്യനെ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യൻ പ്രകൃതിയെ പലപ്പോഴും ചൂഷണം ചെയ്തു. ഒരു ഗ്രാമത്തിലൊരു വൃദ്ധൻ ദിവസവും ഒരു ആൽമരം നട്ടുപിടിപ്പിക്കുമായിരുന്നു. ഒരാൾ ചോദിച്ചു, ഈ മരത്തിന്റെ തണലിൽ നിങ്ങൾ ഇരിക്കാൻ പോകുന്നില്ലല്ലോ, പിന്നെ എന്തിന് നട്ടുപിടിപ്പിക്കുന്നു? വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന തണൽ എനിക്ക് മുമ്പ് ജീവിച്ചവർ നട്ട മരങ്ങളുടെ അനുഗ്രഹമാണ്. എന്റെ പിന്നാലെ വരുന്നവർക്ക് ഞാൻ എന്തെങ്കിലും നൽകണം. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആത്മാവ്, വരും തലമുറയോടുള്ള ഉത്തരവാദിത്തം. നമ്മുടെ പുരാണങ്ങളിലും വേദങ്ങളിലും പ്രകൃതിക്ക് ദൈവിക സ്ഥാനമുണ്ട്. ഭൂമിയെ ഭൂമിദേവിയായി കണ്ടു, നദികളെ ഗംഗാമാതാവ്, കാവേരി അമ്മ എന്നൊക്കെ വിളിച്ചു. അരയാൽ, ആൽ, തുളസി തുടങ്ങിയ വൃക്ഷങ്ങളെ വിശുദ്ധമായി കരുതി. ഉപനിഷത്തുകളിൽ പ്രകൃതിയെക്കുറിച്ച് വസുദൈവ കുടുംബകം എന്നൊരു സങ്കല്പമുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന് തന്നെ. മനുഷ്യൻ മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും നദികളും മലകളും എല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളാണ്. മനഃശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത് പ്രകൃതിയോട് ചേർന്ന ജീവിതം മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നുവെന്നാണ്. മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ സന്തോഷവാന്മാരാണെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കവി വേർഡ്സ്വർത്ത് പറഞ്ഞത്, പ്രകൃതിയുടെ വെളിച്ചത്തിലേക്ക് കടന്നു വരൂ, പ്രകൃതിയെ നിങ്ങളുടെ ഗുരുവാക്കൂ. പ്രകൃതിയിൽ നിന്ന് പഠിക്കാനും ജീവിതത്തിന്റെ യഥാർത്ഥ ജ്ഞാനം പ്രകൃതിയിലൂടെ നേടാനുമുള്ള ആഹ്വാനമാണിത്. പണ്ടുകാലത്ത് താമസിക്കുന്നതിന് ചുറ്റും മാവും പ്ലാവും തെങ്ങും പുളിയുമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ മരച്ചുവട്ടിൽ കളിച്ചിരുന്ന ഒരു നല്ല കാലം. കിണറ്റിലെ വെള്ളമാണെങ്കിൽ ശുദ്ധവുമായിരുന്നു, മഴക്കാലം കൃത്യമായി എത്തുമായിരുന്നു. അതൊക്കെ പഴയ കാലം. ഇന്നോ മരങ്ങൾ കുറഞ്ഞു, AC മുറികൾ വർദ്ധിച്ചു, അതുവഴി ശുദ്ധവായു കുറഞ്ഞു, പല സ്ഥലങ്ങളിലും മൊബൈൽ ടവറുകൾ ഉയർന്നു, പക്ഷികളുടെ പാട്ടുകൾ കുറഞ്ഞു. സാങ്കേതിക വിദ്യ മനുഷ്യരെ മുന്നോട്ട് നയിച്ചെങ്കിലും പ്രകൃതിയിൽ നിന്ന് അകലുകയായിരുന്നു. അത് പുരോഗതിയല്ല. മഹാത്മാഗാന്ധി പറഞ്ഞത്, ഭൂമി എല്ലാ മനുഷ്യന്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാണ്, പക്ഷേ എല്ലാ മനുഷ്യന്റെയും അത്യാഗ്രഹം നിറവേറ്റാൻ വേണ്ടിയല്ല. അതാണ് ഇന്നത്തെ ലോകത്തിന്റെ ദുരന്തം. ആവശ്യത്തിനേക്കാൾ അത്യാഗ്രഹം വളർന്നു. APJ അബ്ദുൽ കലാം കുട്ടികളോട് പറയുമായിരുന്നു, ഒരു കുട്ടി 5 മരങ്ങൾ നട്ടാൽ ഇന്ത്യയുടെ ഭാവി പച്ചയായിരിക്കും. രവീന്ദ്രനാഥ് ടാഗോർ പ്രകൃതിയെ ദൈവത്തിന്റെ തുറന്ന പ്രാർത്ഥനാ ഗ്രഹം എന്ന് വിശേഷിപ്പിച്ചു. പ്രകൃതിയെ സ്നേഹിക്കുന്നവന് ക്രൂരനാകാൻ കഴിയില്ല. കാരണം മരങ്ങളെ സ്നേഹിക്കുന്ന ഹൃദയം മനുഷ്യരെയും സ്നേഹിക്കും. കേരളം തന്നെ പല പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും അനുഭവിച്ചു. പ്രകൃതി പ്രതികാരം ചെയ്യുകയല്ല, മനുഷ്യന്റെ തെറ്റുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്കെന്ത് ചെയ്യാം? ഞാൻ ഒറ്റയാൾ ചെയ്താൽ എന്ത് മാറ്റം എന്ന് ചിന്തിക്കരുത്. ഒരു മഴത്തുള്ളിയാണ് സമുദ്രമാകുന്നത്. കെനിയയിലെ വങ്കാരി മാതായി എന്ന സ്ത്രീ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പ്രസ്ഥാനത്തിലൂടെ ലക്ഷക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഒരു രാജ്യത്തിന്റെ പരിസ്ഥിതി മാറ്റി. അവർക്ക് നോബൽ സമ്മാനം ലഭിച്ചു. ഒരു സ്ത്രീക്ക് കഴിയുമെങ്കിൽ ഒരു സമൂഹത്തിനും ഒരു രാജ്യത്തിനും എന്തുകൊണ്ട് കഴിയാതിരിക്കും? പ്രിയമുള്ളവരെ, ഇതൊരു ആഘോഷ ദിനമല്ല, ജീവിത രീതികളെ തിരിച്ച് പരിശോധിക്കേണ്ട ദിനമാണ്. നമ്മൾ പ്രകൃതി ഉപയോഗിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിലേക്ക് മാറ്റം കൊണ്ടുവരേണ്ട ദിനമെന്ന് പറയാം. പ്രകൃതി നമുക്ക് നൽകിയത് നാം തിരിച്ചു നൽകുന്നില്ലെങ്കിലും അവളെ നശിപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നിഷേധിക്കാനാവില്ല. ഭൂമിയെ സമ്പത്ത് പോലെ ഉപയോഗിക്കരുത്, വരാനിരിക്കുന്ന തലമുറയ്ക്കുള്ള വാഗ്ദാനമായി സംരക്ഷിക്കുക. ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം വീണ്ടും കണ്ടെത്തണമെങ്കിൽ നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങണമെന്ന ഇംഗ്ലീഷ് കവി TS Eliot മനോഹരമായ ചിന്തയോടെ എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 12 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്

0: അന്ത്യം. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കാൻ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന് കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി വി അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ജപ്പാനിൽ രാവിലെ 9:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി 6:32 റീഗൽ ജുലൈസ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കവിധാര പി കുഞ്ഞിരാമൻ നായരുടെ പ്രകൃതിയും മനുഷ്യനും എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റീലെ, 6:55 മുതൽ 8:30 വരെ FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐക്കര ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ, 7:35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. രാവിലെ 8:05 രാത്രി 8:05 ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈൻ, കോസ്മെറ്റിക് ഗൈനക്കോളജി, സീനിയർ കൺസൾട്ടൻറ്റ് ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി ഡോക്ടർ കാർത്തിക ഡികുമാറുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS, ലേക് ഷോർ 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ആകാശവാണി FM വാർത്തകൾ, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി തിരുവനന്തപുരം റിലേ, 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 10:55 നാട്ടുവിശേഷം, 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചിത്രമഞ്ജരി, 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്, 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് പ്രകൃതി ഗീതങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി FM, വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് PKumar മറുപടി പറയുന്നു. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: This is Akashwani, the news read by Ajay Kumar. Prime Minister Narendra Modi will visit Gujarat and Daman today. He will dedicate and lay the foundation stone of multiple development projects worth over 18,800 crore rupees in Surat across the road, power and industrial sectors. Mr. Modi will also inaugurate a 200-bedded ESIC hospital in Surat, providing modern secondary healthcare across key specialities. The Prime Minister will also inaugurate several important initiatives of the Government of Gujarat, including modern power distribution rates, advanced effluent disposal and treatment infrastructure at Dahej Petroleum. In the evening, Prime Minister Modi will travel to Daman and lay the foundation stone.

പ്രഭാതഗീതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രഭാതഗീതത്തിൽ യേശുദാസ്, പെരുമ്പാവൂർ കെ എ സിദ്ദിഖ്, അഷ്റഫ് കരിപ്പാല എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ കേൾക്കാം. ത്വാഹ റസൂലുള്ളവേ, തിങ്കൾ ഹബീബുള്ളവേ. ഈ ഗാനം യേശുദാസ് പാടിയത്. രചന ഒ എം കരുവാരക്കുണ്ട്. സംഗീതം കോഴിക്കോട് അബൂബക്കർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതം തുടരുന്നു. ഉലകത്തിനുടയോനെ ഉയരേകം റഹ്മാനെ, പെരുമ്പാവൂർ KA സിദ്ദിഖ് പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി, വേർപ്പടങ്ങും മുൻപേ നിൻ. ഈ ഗാനം പാടിയത് അഷ്റഫ് കരിപ്പാല.

ആലപിച്ച ഭക്തിഗീതങ്ങൾ പ്രഭാതഗീതം സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, വീടുകളിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാമെന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അടുക്കള മാലിന്യം എങ്ങനെ വേർതിരിക്കണം? ഈ വേസ്റ്റ് മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കും? ഉപയോഗശൂന്യമായ ബാറ്ററി എന്ത് ചെയ്യണം? തുടങ്ങി ദിനവും അനേകം സംശയങ്ങൾ ഉണ്ടാകാം. മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിച്ചാൽ അവ നമുക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു വിഭവമാക്കി മാറ്റാൻ സാധിക്കും.

0: എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04842426397. 04842426387. മറ്റൊരു നമ്പർ 944645588. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 3 മണി മുതൽ. കൊച്ചി എഫ് എം ചർച്ച ചെയ്യുന്നു, വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6:27:26. കാർഷിക വാർത്തകൾ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷിവകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഫലവൃക്ഷത്തൈ നടീൽ പദ്ധതിക്കും വിദ്യാലയതല കതിര് കാർഷിക ക്ലബ്ബുകൾക്കും ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൻ്റെ ഭാഗമായി കൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ച 5 കുട്ടി കർഷകരെ മുഖ്യമന്ത്രി ആദരിക്കും. വിദ്യാലയങ്ങളിൽ ഹരിതവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഫലവൃക്ഷത്തൈകളും പച്ചക്കറി വിത്തുകളും അടങ്ങുന്ന പ്രത്യേക ഹരിത കിറ്റുകളും വിതരണം ചെയ്യും. ഓണക്കാലത്ത് സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികളുടെയും പൂക്കളുടെയും ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം 2026 പദ്ധതിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ സജ്ജമാക്കിയ മാതൃകാ പച്ചക്കറിത്തോട്ടത്തിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം, പ്രകൃതി സ്നേഹം, പരിസ്ഥിതി ഉത്തരവാദിത്ത ബോധം എന്നിവ വളർത്തുന്നതിന് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന കതിര് കാർഷിക ക്ലബ്ബുകളിലൂടെ കാർഷിക സാങ്കേതിക വിദ്യ, പാരമ്പര്യ അറിവുകൾ, പരിസ്ഥിതി സംരക്ഷണം, ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി, വിഷരഹിത ഭക്ഷ്യോൽപാദനം തുടങ്ങിയ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രാവീണ്യം നൽകും. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം വിദ്യാലയങ്ങളിലൂടെയും സമൂഹത്തിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ബൃഹത് ഹരിത യജ്ഞം സംഘടിപ്പിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് 125 രൂപ, HDP ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1500 രൂപ. വിളിക്കേണ്ട നമ്പർ 82-81-20-06-73, 82-81-20-06-73. ചങ്ങനാശ്ശേരി തുരുത്തി മൃഗാശുപത്രിയിൽ 45 ദിവസത്തിന് മേൽ പ്രായമുള്ള ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ ഈ മാസം 7-ാം തീയതി രാവിലെ 9 മണി മുതൽ വിതരണം ചെയ്യുന്നു. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 97-44-92-75-80, 97-44-92-75-80. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04942-68-62-14, 04942-68-62-14. റബ്ബർ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധ തരം നടീൽ വസ്തുക്കൾ, അവയുടെ തിരഞ്ഞെടുപ്പ്, റബ്ബർ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെൻ്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച് കർഷകർക്കുള്ള സംശയങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ഫേബ ജോസഫ് ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഫോണിലൂടെ മറുപടി നൽകും. കോൾ സെൻ്റർ നമ്പർ 04812-57-66-22, 04812-57-66-22. വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 23,500 രൂപ, കൊപ്ര 13,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,100 രൂപ, അൺഗാർബിൾഡ് 70,100 രൂപ, റബ്ബർ RSS-4 26,500 രൂപ, RSS-5 25,500 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ, വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം ലോക പരിസ്ഥിതി ദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് പ്രൊഫസറും ഫാക്കൽറ്റി ഓഫ് സയൻസ് ഡീനുമായ ഡോക്ടർ വി ശിവാനന്ദൻ ആചാരി, ഗ്രീൻ കെയർ കേരള പരിസ്ഥിതി സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗവുമായ കെ ബുൾബേന്ദ്രൻ, പരിസ്ഥിതി ചിന്തകനും പ്രവർത്തകനുമായ പ്രദീപ് ഇടയത്ത്. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:32:20.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഊർജ്ജരംഗത്ത് ദീർഘകാല പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇന്ത്യയും വെനീസ്വലയും തമ്മിൽ ധാരണ. ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ വെനീസ്വല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. വീടുകളിലും സ്ഥാപനങ്ങളിലും ഇനി 4 തരംതിരിച്ചാകും മാലിന്യ സംസ്കരണം. കേന്ദ്ര സർക്കാരിൻ്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളും സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ മിഷൻ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ ഭാഗമായി നല്ല 4 വർത്തമാനം എന്ന പേരിൽ ഒരാഴ്ച നീളുന്ന ക്യാമ്പയിനുകൾക്ക് പരിസ്ഥിതി ദിനമായ ഇന്ന് തുടക്കമാകും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടിയാക്സിൽ വാഹനങ്ങളുടെയും ഹെവി ഗുഡ്സ് വാഹനങ്ങളുടെയും ആർട്ടിക്കുലേറ്റഡ് ലോറികളുടെയും യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികരംഗം, ഏഷ്യാകപ്പ് Under-18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ജപ്പാനിൽ രാവിലെ 9:30 മത്സരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: കാവ്യധാര.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
7: കാവ്യധാരയിൽ ഇന്ന് P. കുഞ്ഞിരാമൻ നായരുടെ പ്രകൃതിയും മനുഷ്യനും എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ കവിത പ്രകൃതിയും മനുഷ്യനും. ആലാപനം എൽ പ്രമീള.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ഇന്ന് രാവിലെ 8:05 രാത്രി 8:05 ആസ്റ്റർ മെഡ്സിറ്റി എഫ് എം ഹെൽത്ത് ലൈൻ, കോസ്മെറ്റിക് ഗൈനക്കോളജി. ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാറുമായി അഭിമുഖം.
9: ഈ പ്രൈവറ്റ് ഏരിയയിൽ എന്താണ് ഈ സൗന്ദര്യവർദ്ധനം നടത്താൻ പറ്റുന്നത്? സത്യം പറഞ്ഞാൽ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് മാത്രമല്ല, അതിനൊരു ഫങ്ഷണൽ ആസ്പെക്റ്റും കൂടിയുണ്ട്.
10: ഇന്ന് വൈകിട്ട് 6:00.

0: എന്നതിനുള്ള കാർഷിക ജീവനത്തിൽ
1: ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിംഗിനുള്ള പരിഹാരങ്ങൾ നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു.
0: June 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പരിസ്ഥിതി പഠനവകുപ്പ് പ്രൊഫസറും ഫാക്കൽറ്റി ഓഫ് സയൻസ് ഡീനുമായ പ്രൊഫസർ ഡോക്ടർ ബി ശിവാനന്ദൻ ആചാരി,
2: ഗ്രീൻ കെയർ കേരള പരിസ്ഥിതി സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ ജൈവവൈവിധ്യ പരിപാലന സമിതി അംഗവുമായ കെ ബുൾബേന്ദ്രൻ, പരിസ്ഥിതി ചിന്തകനും പ്രവർത്തകനുമായ പ്രദീപ് ഇടയത്ത്.
3: ചുറ്റുപാടിൽ നിന്ന് ധാരാളം മുളങ്കൂട്ടം ഉണ്ടായിരുന്നു, വീട്ടിലെ കല്ലൻ മുള ഉണ്ടായിരുന്നു. ആ മുള കൊണ്ടാണ് മേൽക്കൂര പൂർണ്ണമായിട്ട് നിർമ്മിച്ചത്. ഭിത്തിയെല്ലാം മരത്തിലാണ്.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.
4: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭി മനോജ് കെ കെയുടെ കഥ ഒരാളെന്നും, കെ സുജാതയുടെ കവിതകൾ, നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം, നിർമ്മിത ബുദ്ധികാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ, രാത്രി 10 ഉസ്താദ് അമീർ ഖാൻ, ഗംഗൂബായ് ഹാങ്കൽ എന്നിവരുടെ ഹിന്ദുസ്ഥാനി സംഗീതം ഇന്ന് രാത്രി 10:00.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 23 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ. തുടർന്ന് വിവിധ ഇനങ്ങളുമായി FM ഡയറി 6:55.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാർ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് അണ്ടർ 18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. സൂറത്തിലെ ESIC ആശുപത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് ഗവൺമെന്റിന്റെ വിവിധ പ്രധാന സംരംഭങ്ങൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. യോഗ ഇന്ത്യൻ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സമ്മാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.

0: യോഗ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഏകീകരിക്കുകയും ആരോഗ്യകരവും കൂടുതൽ ഐക്യമുള്ളതുമായ ഒരു ലോകത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഹമ്മദാബാദിലെ ഏക അരീനയിൽ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗാസന സ്പോർട്സ് ആഗോളതലത്തിൽ വികസിപ്പിക്കുമ്പോൾ അത് അത്ലറ്റുകൾക്ക് വൈവിധ്യമായ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് ആർബിഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. രാജ്യം നേരിടുന്ന ഉയർന്ന പണപ്പെരുപ്പം, അസംസ്കൃത എണ്ണവില വർദ്ധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, ദുർബലമായ മൺസൂൺ സാധ്യത തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ റിപ്പോ നിരക്ക് ഉയർത്തുന്നത് ഉചിതമായ നടപടിയാവില്ലെന്ന് എസ്ബിഐ റിസർച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലെയും പശ്ചിമേഷ്യയിലെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ പണപ്പെരുത്തത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് നിയമചട്ടക്കൂട് തയ്യാറാക്കുന്നതിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയിൽ അംഗമായിരുന്നു കശ്യപ്. 100-ലധികം പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹം 1983 മുതൽ 1990 വരെ ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ഭരണഘടനാ ചർച്ചകൾക്ക് നൽകിയ സംഭാവനകൾ സമൂഹത്തെ സമ്പന്നമാക്കിയ ഇന്ത്യയിലെ മുൻനിര ഭരണഘടനാ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ കശ്യപെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെയും പാർലമെന്ററി സംവിധാനത്തിന്റെയും ജീവിക്കുന്ന വിജ്ഞാനകോശമായിരുന്നു ഡോക്ടർ കശ്യപെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അനുസ്മരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനം ലഹരിമുക്തമാക്കാനും ലഹരി വ്യാപനത്തിന്റെ സ്രോതസ് കണ്ടെത്തി തടയുന്നതിനും ഈ മാസം 2-നാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ആരംഭിച്ചത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമനടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാൻ വഴി കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. 84 പോലീസ് സബ് ഡിവിഷനുകളിൽ 4 വീതം സ്പെഷ്യൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 27 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും ലഹരി സംഘങ്ങളെ കണ്ടെത്താൻ സിറ്റി പരിധിയിൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത ഐപിഎസ് അറിയിച്ചു. ഈ മാസം 18-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും 11 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ബിജെപി പുറത്തിറക്കി. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് മധ്യപ്രദേശിൽ നിന്നും മറ്റൊരു ജനറൽ സെക്രട്ടറി ഡോ അൽക ഗുർജാർ രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. ഒഡീഷയിൽ ബിജെഡിയിൽ നിന്ന് രാജിവെച്ച് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന ദേബാഷിസ് സമന്ത്ര മത്സരിക്കും. രാജ്യസഭയിലെ 24 സീറ്റുകളിലേക്കും ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ യുകെ വിഷൻ 2035 ഒന്നാം വാർഷിക അവലോകന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറും പങ്കെടുത്തു. സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, രാജ്യരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം എന്നീ പ്രധാന മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എത്രയും വേഗം നടപ്പാക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനു കീഴിൽ ന്യൂഡൽഹിയിലെ നമോ ഓക്സിജൻ പാർക്കിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവും സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും പങ്കെടുക്കും. സംസ്ഥാനതല പരിപാടികൾക്ക് മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിർ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, പൊതുവിദ്യാഭ്യാസം വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പരിസ്ഥിതി ദിനാചരണം മന്ത്രി

0: പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹരിതസേനയുടെ കോഴിക്കോട്ട് കാച്ചിലാട് സ്കൂൾ യൂണിറ്റും നാട്ടുവെളിച്ചം നെല്ലിക്കോടും ചേർന്ന് വൃക്ഷത്തൈ വിതരണവും നടയിലും നടത്തും.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമുണ്ട്. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒഴികെ എല്ലായിടത്തും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഇന്ന് അതിരാവിലെ 5 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
1: ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന്. കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി നിത്യേനെ അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും പുരോഗമിക്കുകയാണ്. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ജപ്പാനിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. രാവിലെ 9:00 മത്സരം. വൈകിട്ട് 3:00 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെയും നേരിടും. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 233 വർഷത്തിന് ശേഷം മിക്സഡ് സ്കൂളാകുന്നു. ഈ അധ്യയന വർഷം മുതൽ +1 അടുത്ത വർഷം മുതൽ 5 ക്ലാസിലേക്കും ഘട്ടംഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. പ്രത്യേക സൌകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55. 15 സെക്കൻഡ്.

ഇന്നത്തെ FM ഡയറിയിലേക്ക്. ചിന്താശകലം: സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കഷ്ണങ്ങളല്ല, ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്. മഹാത്മാഗാന്ധി. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കഷ്ണങ്ങളല്ല, ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്. മഹാത്മാഗാന്ധിയുടെ ഈ ചിന്ത പങ്കുവച്ച് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. എന്താണ് ഗോയിറ്റർ? ചോദ്യം ആവർത്തിക്കാം. എന്താണ് ഗോയിറ്റർ? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടുമുൻപ്.

എഫ് എം ഡയറി തുടരുന്നു. നാട്ടുവിശേഷത്തിലൂടെ ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6:30 ഇടപ്പള്ളി നൃത്ത ആസ്വാദക സദസ്സിൻ്റെ ഭരതനാട്യം. ഇന്ന് വൈകിട്ട് 4:45 ഹൈക്കോടതി അങ്കണത്തിൽ വെച്ച് കേരള ഹൈക്കോടതി അഭിഭാഷകരുടെ പരിസ്ഥിതി സംഘടനയായ ലോയേഴ്സ് എൻവയോൺമെന്റൽ അവയർനെസ് ഫോറത്തിൻ്റെയും കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

0: സേവന വാർത്തകൾ. എറണാകുളം വനിതാ പോളിടെക്നിക് കോളേജിൽ DCP വിഭാഗത്തിൽ ഇനി പറയുന്ന തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8-ാം തീയതി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എറണാകുളം വനിതാ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. തസ്തിക DCP വിഭാഗം ഇൻസ്ട്രക്ടറിൻ ഷോർട്ട് ഹാൻഡ് യോഗ്യത, കൊമേഴ്സിലുള്ള ബിരുദവും കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലുള്ള ഡിപ്ലോമയും. തസ്തിക DCP വിഭാഗം ഇൻസ്ട്രക്ടറിൻ SP ആൻഡ് BC. ഇതിൻ്റെ യോഗ്യത, കൊമേഴ്സിലുള്ള ബിരുദവും കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലുള്ള ഡിപ്ലോമയുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04842556624. 04842556624. കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാം. ലാറ്ററൽ എൻട്രി അപേക്ഷകർക്ക് ഈ മാസം 7 വരെയും റെഗുലർ അപേക്ഷകർക്ക് ഈ മാസം 22 വരെയും www.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേന അല്ലെങ്കിൽ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നേരിട്ടോ അപേക്ഷിക്കാം. വിളിക്കേണ്ട നമ്പർ 94-95-77-87-50. 94-95-77-87-50. 102.3 കൊച്ചി FM-ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7:16.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിത മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
3: മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ കൃഷിയടയാളങ്ങൾ. ഏറ്റവും ജനപ്രിയമായ സംഗീത രൂപമെന്ന നിലയിൽ ചലച്ചിത്ര ഗാനങ്ങൾ മലയാളിയുടെ പ്രാദേശിക ജീവിതത്തിലെ നിർണായക ഘടകങ്ങളിലൊന്നായിരുന്നു. ഭൂപ്രകൃതിയെയും കൃഷിയെയും കാർഷിക വിളകളെയും പറ്റിയുള്ള അറിവുകൾ മലയാളിയെ സംബന്ധിച്ച് സ്വത്വപരമായ അതിജീവനങ്ങളായിരുന്നു. മലയാള സാഹിത്യം സാമൂഹ്യപരമായ കൃഷിപ്പാട്ടുകളാൽ സമ്പന്നമാണ് എങ്കിലും ഇവിടെ ചലച്ചിത്ര ഗാനങ്ങളിലെ കാർഷിക അംശങ്ങളെയാണ് സവിശേഷമായി എടുത്തു കാണുവാൻ ശ്രമിക്കുന്നത്. കേരളീയ ഭൂപ്രകൃതിയെയും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെയും ഉൾക്കൊണ്ട് രചിക്കപ്പെട്ട ഗാനങ്ങൾ പ്രകൃതിയുടെ വൈവിധ്യാത്മകതയാണ് സ്ഫുരിപ്പിക്കുന്നത്. കരുമാടിക്കുട്ടൻ എന്ന ചലച്ചിത്രത്തിലെ സഹ്യസാനുസൃതി ചേർത്തുവെച്ച മണി വീണയാണെൻ്റെ കേരളം, നീലസാഗരം അതിൻ്റെ തന്ത്രിയിൽ ഉണർന്നിടുന്നു സ്വരസാന്ത്വനം എന്ന ഗാനം കാർഷിക സംസ്കൃതിയുടെയും ഹരിതാഭമായ കേരളീയ ഭൂപ്രകൃതിയുടെയും നേർചിത്രം.

0: മേഘം എന്ന ചിത്രത്തിലെ തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയ്യായി വിരിയണ മലനാട് എന്ന ഗാനവും, ജലോത്സവം എന്ന സിനിമയിലെ കേരനിരകളാടും ഒരു ഹരിതചാരു തീരം എന്ന ഗാനവും കേരളീയ പ്രകൃതി നിറവിൻ്റെ മറ്റ് ഉദാഹരണങ്ങളാണ്. കൃഷിയിടങ്ങളും കിളികളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കുറിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളും ശ്രദ്ധേയമാണ്. നോട്ടം എന്ന സിനിമയിലെ പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമത്തെ പുന്നില്ലിൻ പൂങ്കരളെ എന്ന ഗാനത്തിലും, മനസ്സിനക്കര എന്ന ചിത്രത്തിലെ മറക്കുടയാൽ മുഖം മറയ്ക്കും എന്ന ഗാനത്തിൽ, മുണ്ടകൻ പാടത്തെ മുത്തും പവിഴവും കൊയ്യാനെത്തണ പ്രാവാണ് എന്ന വരികളിലും, വജ്രം എന്ന സിനിമയിലെ മാടത്തക്കിളി മാടത്തക്കിളി പാടത്തെന്ത് വിശേഷം എന്ന ഗാനത്തിലും തത്ത, പ്രാവ്, മാടത്ത എന്നീ കിളികളെ പരാമർശിക്കുന്നു. നെൽവയലുകളും അതിൻ്റെ ഗ്രാമീണ സൗന്ദര്യവും ആസ്വദിക്കാനെത്തുന്ന കിളിക്കൂട്ടങ്ങളും കേരളീയ കാർഷിക സമൃദ്ധിയുടെ ഉയരടയാളങ്ങളാണ്. ജിലേബി എന്ന ചിത്രത്തിലെ ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്ന ഗാനം കേരളീയനെ സംബന്ധിച്ച് മണ്ണ്, കൃഷി എന്നിവ എത്രത്തോളം അവൻ്റെ ജീവിതവുമായി ഇടകലർന്ന് കിടക്കുന്നു എന്നുള്ളതിന് ദൃഷ്ടാന്തമാണ്. തൊമ്മനും മക്കളും എന്ന ചലച്ചിത്രത്തിലെ വട്ടോലക്കുട ചൂടിയെത്തിയ എന്ന ഗാനത്തിൽ വിതച്ചു വിതച്ച് വിളവിറക്കേണ്ടേ, മെതിച്ചു മെതിച്ച് കതിരെടുക്കേണ്ടേ എന്ന വരികൾ കൂട്ടായ്മയുടെ ഏകീകൃതമായ കൃഷി ഒരുക്കങ്ങളെയാണ് വെളിവാക്കുന്നത്. ഏഴുപൊന്നത്തരകൻ എന്ന സിനിമയിലെ തെക്ക് തെക്ക് തെക്കേ പാടം, മുത്ത് മുത്ത് മുണ്ടോർ പാടം എന്ന ഗാനം മലയാളക്കരയുടെ കാർഷിക സംസ്കൃതിയുടെ ഘടകങ്ങൾ വിളിച്ചോതുന്നതാണ്. ഈ ഗാനത്തിലെ തന്നെ ആരോ മണി പൂന്തുടി കൊട്ടി, ആടിത്തിങ്കൾ കന്നും പൂട്ടി, കുളിർക്കാറ്റ് പാടുന്നേ, തേക്കുപാട്ട് എന്നീ വരികളിലെ തേക്കുപാട്ട് എന്ന സംജ്ഞ ഇന്നലകളിലെ കേരളീയ കാർഷിക വൃത്തിയുടെ അറിവടയാളങ്ങളാണ്. നായർ സാബ് എന്ന ചലച്ചിത്രത്തിലെ പുഞ്ച വയലു കൊയ്യാൻ പോന്നവളെ എന്ന ഗാനത്തിലെ ഹേ ചുണ്ടിലെ പുഞ്ചിരി വേർപ്പണിഞ്ഞു, തൂവേർപ്പ് മഞ്ഞായി മണ്ണിൽ വീണു, കൊയ്തിട്ടും കൊയ്തിട്ടും തീരാത്ത പാടത്ത് തനിയെ വാനിടത്തിൽ തളർന്നു വീണു പെണ്ണ്, നെല്ലു കൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ എന്നീ വരികളിലൂടെ കാർഷിക വൃത്തിയിലെ ഗഹനമായ അധ്വാന ഭാരവും അതിനെ ലഘൂകരിക്കാനുള്ള കൂട്ടായ പരിശ്രമവുമാണ് അനാവൃതമാകുന്നത്. കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയും കാലഘട്ടാനുസൃതമായി പരിവർത്തന വിധേയമായിരിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ പോലെയുള്ള ജനപ്രിയ സംഗീതങ്ങളിൽ കേരളീയ കാർഷിക സംസ്കൃതിയുടെ അടയാളങ്ങളെ ഇത്തരത്തിൽ നമുക്ക് കണ്ടെത്താനാവുന്നു. ഇന്നലകളുടെ കേരളീയ കാർഷിക സമൃദ്ധിയുടെ നിഴൽ അടയാളങ്ങളായി ഇത്തരം ഗാനങ്ങളെ സമീപിക്കാവുന്നതാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM-ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
4: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, June 8 വൈകിട്ട് 6 മണിക്ക്.

ഇന്നറിയാൻ KICB അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ ചിറ്റൂർ അമ്പലം, ഓഡോണിൽ, ചിറ്റൂർ ചർച്ച്, സാഗരിക എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. ഒരറിയിപ്പ്. വീടുകളിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാമെന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അടുക്കള മാലിന്യം എങ്ങനെ വേർതിരിക്കണം? ഇ വേസ്റ്റ് മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കും? ഉപയോഗശൂന്യമായ ബാറ്ററി എന്ത് ചെയ്യണം? തുടങ്ങി ദിനവും അനേകം സംശയങ്ങൾ ഉണ്ടാകാം. മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിച്ചാൽ അവ നമുക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു വിഭവമാക്കി മാറ്റാൻ സാധിക്കും. പ്രിയ ശ്രോതാക്കൾ, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന

0: ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484-2-42-63-97, 0484-2-42-63-87. മറ്റൊരു നമ്പർ 9446-4-5-5-8-8-8. ഓർമ്മിക്കുക, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം. വിളിക്കേണ്ട നമ്പർ ആവർത്തിക്കാം, 0484-2-42-63-97, 0484-2-42-63-87. മറ്റൊരു നമ്പർ 9446-4-5-5-8-8-8. അറിയിപ്പ് കഴിഞ്ഞു. എഫ് എം ഡയറി തുടരുന്നു. സേവന വാർത്തകളിലൂടെ. എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ SC/ST ആഭിമുഖ്യത്തിൽ നടത്തുന്ന 10 മാസം ദൈർഘ്യമുള്ള സൌജന്യ സ്റ്റെനോഗ്രാഫി ആൻഡ് വേഡ് പ്രോസസിംഗ് പരിശീലന പരിപാടി ഈ മാസം അവസാന വാരത്തോടെ തൃപ്പൂണിത്തുറ മിനി സിവിൽ സ്റ്റേഷനിലെ CGC ഓഫീസിൽ ആരംഭിക്കുന്നു. എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിലെ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും SSLC പാസ്സായിട്ടുള്ളതും 18-നും 41-നും മധ്യേ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പരിശീലന കാലയളവിൽ നിയമാനുസൃത സ്റ്റൈപ്പൻഡും സൗജന്യ പഠന ഉപകരണങ്ങളും വിതരണം നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0484-2-31-29-44 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ ഇനി പറയുന്ന വിലാസത്തിലേക്ക് ഇമെയിൽ മുഖേന അയക്കേണ്ടതാണ്. cgcekm.emp.lbr@kerala.gov.in. ഇമെയിൽ വിലാസം ആവർത്തിക്കാം, cgcekm.emp.lbr@kerala.gov.in. വിളിക്കേണ്ട നമ്പർ 0484-2-31-29-44. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻ സ്റ്റഡി സെന്ററിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. SSLC വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ wsc.kusat@gmail.com എന്ന വിലാസത്തിലേക്ക് ഈ മാസം 19 മുൻപായി അയക്കണം. wsc.kusat@gmail.com. പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 7:10-13.
1: ഗ്രീൻ മൂൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൂൺ സ്പൈസസ്.
2: ഗ്രീൻ മൂൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൂൺ കറി മസാലകൾ.
2: ഗ്രീൻ മൂൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇന്ന് ലോക പരിസ്ഥിതി ദിനം. നമ്മുടെ പുഴകളെയും കാടുകളെയും സംരക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസം. വരും തലമുറയ്ക്കായി മാത്രമല്ല, ഇവിടെ ജീവൻ ഇതുപോലെ നിലനിർത്താൻ വേണ്ടിയും നാം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഓരോ പ്രകൃതി വിഭവങ്ങളെയും അതിന്റെ സൂക്ഷിപ്പുകാരനായി കണ്ടുമാത്രം വേണം വിനിയോഗിക്കാൻ. എങ്കിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ളത് പ്രകൃതിക്ക് നൽകുവാനാകുമെന്ന് പരിസ്ഥിതി ദിനം ഓർമ്മിപ്പിക്കുന്നു. ഈ ദിനത്തിൽ കേൾക്കാം നദി എന്ന ചിത്രത്തിലെ ഈ ഗാനം, ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിലുള്ള കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന് വൈകുന്നേരം 5 മണി. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വൈകുന്നേരം 5 മണിയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04842 34 71 32 04842 34 71 32. വെബ്സൈറ്റ് വിലാസം thss.ihrd.ac.in thss.ihrd.ac.in.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
5: ഫോൺ 8129110087.
6: ഇന്ന് June 5 ഐക്യരാഷ്ട്ര സംഘടന ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസം. ജീവന്റെ അടിത്തറയാണ് ജൈവവൈവിധ്യം. ശുദ്ധമായ വായു, വെള്ളം, പോഷകാഹാരം, രോഗപ്രതിരോധ ശക്തി തുടങ്ങിയവയെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വനനശീകരണം, വന്യജീവികളുടെ ആവാസ

0: വ്യവസ്ഥയുടെ മേലുള്ള കൈകടത്തൽ, അശാസ്ത്രീയമായുള്ള കൃഷി എന്നിവ ഈ ജൈവ വ്യവസ്ഥയെ വളരെയധികം പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുമൂലം ആഹാര ആരോഗ്യ സംവിധാനം നശീകരിക്കപ്പെടുന്നു. ഉയർന്നു വരുന്ന പകർച്ചവ്യാധികളിൽ 75% അസുഖങ്ങളും സൂണോട്ടിക് അഥവാ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങളുടെ ഗണത്തിൽ പെടുന്നു. മനുഷ്യന്റെ പാരിസ്ഥിതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമിയുടെ അളവ് 1.5% ഇരട്ടിയായി കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 150 വർഷങ്ങൾക്ക് ഇടയിൽ പവിഴപ്പുറ്റിന്റെ അളവ് 50% കുറഞ്ഞിരിക്കുന്നു. അടുത്ത 10 വർഷത്തിനിടയിൽ 1/4 സ്പീഷീസ് ഭൂമിയിൽ നിന്നും തുടച്ചു മായ്ക്കപ്പെടുന്നതാണ്. പരിസ്ഥിതിയെ കാത്തു സൂക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, കാലാവസ്ഥ എന്നിവയാണ് ഈ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത്. ഉദാഹരണത്തിന്, വർഷാവർഷം അന്തരീക്ഷത്തിലെ 50% ഓക്സിജൻ കടൽ സസ്യങ്ങൾ വഴിയാണ് ലഭിക്കുന്നത്. 22 കിലോ കാർബൺ ഡയോക്സൈഡിനെ വൻമരങ്ങൾ പിടിച്ചെടുക്കുന്നു. എന്നിട്ട് കൂടി നമ്മൾ ഇവയെല്ലാം ചൂഷണം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മൾക്ക് ഒരു വീട് മാത്രമാണുള്ളത്, നമ്മുടെ സുന്ദരമായ ഭൂമി. 80 ലക്ഷത്തിൽ പരം ഗണത്തിൽ പെടുന്ന സസ്യജീവജാലങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട്. ഈ തലമുറയ്ക്കും വരും തലമുറകൾക്കുമായി ഭൂമിയെ കാത്തുസൂക്ഷിച്ച് പരിപാലിക്കേണ്ട കർത്തവ്യം ഓരോ മനുഷ്യനും ഏറ്റെടുക്കേണ്ടതാണ്. ഒരു വൃക്ഷത്തൈ ഈ ദിനത്തിൽ നട്ട് ആ കർത്തവ്യം നമ്മൾ മറന്നുപോകില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുവിൻ.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് പൾമണോളജിസ്റ്റ് ഡോക്ടർ ഷൈൻ ശുക്കൂർ.
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

പ്രിയ ശ്രോതാക്കളെ, കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ പരിപാടികളിൽ ഇന്ന് രാവിലെ 8:05 രാത്രി 8:05 ആസ്റ്റർ മെഡ്സിറ്റി എഫ് എം ഹെൽത്ത് ലൈൻ, കോസ്മെറ്റിക് ഗൈനക്കോളജി, ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാറുമായി അഭിമുഖം.

മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം.

ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, ജൂൺ 8 വൈകിട്ട് 6 മണിക്ക്.

0: കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: നമസ്കാരം തങ്കമ്മേ.
3: നമസ്കാരം ഒക്കെ അവിടെ നിൽക്കട്ടെ.
2: അകത്തോട്ടൊന്ന് കേറിക്കോട്ടെ.
3: വേണ്ട, ഇത് വായിച്ചേ.
2: ഏത്?
3: ഈ കടയുടെ ചുവരിൽ എഴുതിയിരിക്കുന്ന ഇതൊന്ന് വായിച്ചേന്ന്.
2: പരസ്യം പതിക്കരുത്.
3: അതല്ല, അതിന് താഴെ
2: പതിച്ചാൽ എന്നാ ചെയ്യും? ഷെഡോ ആരാടാ ഈ പാതകം ചെയ്ത്?
3: ആ, അതാ ഞാനും ചോദിക്കുന്നെ, ആരാ?
2: യാതവനായാലും നമുക്ക് പോക്കാം. ഏത് കടലിന്റെ ഉള്ളിൽ നിന്നായാലും നമുക്ക്

0: മുങ്ങിത്തപ്പ.
1: അതിന് നിങ്ങളാരാ? ഡോൾഫിനോ?
0: ഡോൾഫിൻ ചുമ്മാ ചാട്ടം മാത്രമല്ല ഉള്ളൂ.
1: അല്ല, ഒഡീഷയിലെ തീരദേശ കായലായ ചിൽക്കയിലെ ഡോൾഫിൻ അങ്ങനെയല്ല.
0: പിന്നെ എങ്ങനെയാണാവോ?
1: ഇമാവാടി ഡോൾഫിൻ എന്നാ ഇവരെ വിളിക്കുന്നേ. മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടുകാരാ ഇവര്.
0: ആഹാ,
1: ഇവരുമായി ചങ്ങാത്തമായാലേ മീനുകളെ ഓടിച്ച് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ എത്തിക്കൂ ഇവര്.
0: അങ്ങനെ വേണം. നല്ല ഡോൾഫിൻ. ഞാൻ പോട്ടെ.
1: അവിടെ നിൽക്കാൻ.
0: പേപ്പർ
1: എഴുതിയത് ആരാന്നേ കണ്ടുപിടിക്കാലോ.
0: അത് ഞാൻ ഏറ്റു. 24 മണിക്കൂർ, 24 മണിക്കൂറിനുള്ളിൽ. അല്ല, ഇത് എന്റെ പേപ്പറല്ലേ?
1: അതെ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോ എഴുതിയ മലയാളം പേപ്പർ.
0: അല്ല, ഇതൊക്കെ
1: പിടി വായിക്കാം. അങ്ങോട്ട് വായിക്കുന്ന
0: വായിക്കാം. റബ്ബർ വലച്ചാൽ വലയും.
1: എന്നാ?
0: റബ്ബർ വലച്ചാൽ വലയും.
1: റബ്ബർ വലിച്ചാൽ വലയും.
0: കുഞ്ഞിനെ അടച്ചാൽ കരയും.
1: കുഞ്ഞിനെ അടിച്ചാൽ കരയും.
0: പണ്ടല്ലേ ചെറിയ അക്ഷരത്തിട്ടൊക്കെ വരും.
1: ഓ, വായിക്കു വായിക്കു.
0: നമ്മൾ പഠിച്ചാൽ വളരും.
1: നമ്മൾ പഠിച്ചാൽ വളരും. ഇനി ഈ ചുമരെഴുത്തൊന്ന് വായിച്ചേ.
0: പരസ്യം പതിക്കരുത്.
1: താഴെ താഴെ അങ്ങോട്ട് വായിക്കേ.
0: പതച്ചാൽ എന്നാ ചെയ്യും?
2: ദീപസ്തംഭം, മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

0: കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ എക്കണോമിക്സ് വിഷയത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 10-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ ഈ മാസം 15-ന് മുൻപായി നഗരസഭാ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. FM ഡയറി തുടരും 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:54. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആധുനിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന 200 ബെഡുകളുള്ള ESIC ആശുപത്രി പ്രധാനമന്ത്രി സൂറത്തിൽ ഉദ്ഘാടനം ചെയ്യും. വൽസാദിലെ ആധുനിക വൈദ്യുതി വിതരണ നവീകരണങ്ങൾ, ദഹേജിലെ പെട്രോളിയം കെമിക്കൽസ് മേഖലയിലെ അത്യാധുനിക മലിനജല നിർമ്മാർജ്ജന ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഏകദേശം

0: 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നമോ എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും നമോ ആശുപത്രിയും ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ യുകെ വിഷൻ 2035 അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുകെ വിദേശകാര്യ സെക്രട്ടറി യവെച്ച് കൂപ്പറും ഇന്നലെ ന്യൂഡൽഹിയിൽ ആദ്യ വാർഷിക യോഗം ചേർന്നു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെ

0: ആദ്യ വാർഷിക യോഗം ചേർന്നു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ യുകെ ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിന് കീഴിലുള്ള വിവിധ സംരംഭങ്ങളിലെ പുരോഗതിയിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. സന്ദർശനവേളയിൽ ലിവർപൂൾ സർവകലാശാലയ്ക്ക് ബംഗളൂരുവിൽ ക്യാമ്പസ് തുറക്കുന്നതിനുള്ള അംഗീകാരപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൈമാറി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ധനനയ സമിതി എടുത്ത തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് മുംബൈയിൽ പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം, ക്രൂഡ് ഓയിൽ വിലവർദ്ധന, രൂപയുടെ മൂല്യത്തകർച്ച തുടങ്ങിയ വെല്ലുവിളികളെ നേരിടുന്നതിന് റിപ്പോ നിരക്ക് വർദ്ധന ഉചിതമായ നടപടി ആയിരിക്കില്ല എന്നാണ് SBI ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സാമ്പത്തിക സ്ഥിരത പിന്തുണയ്ക്കുന്നതിന് RBIക്ക് ഹ്രസ്വകാല പലിശ നിരക്ക് ഉപകരണങ്ങളും ലിക്വിഡിറ്റി നടപടികളും ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ യാത്രാവാഹനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ ഉള്ളത്. ഫ്ളെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യ വൻതോതിൽ നടപ്പിലാക്കുന്നത് എഥനോൾ അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങളുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു.
1: India's flex fuel journey expands from two-wheelers to four-wheelers, and this transition is significant. Today, India has over 30 crore two-wheelers on the road, but we also have 37 lakh passenger vehicles representing family mobility and the future of personal transportation. When flex fuel technology enters this segment at scale, the impact multiplies dramatically. This is the beginning of a new chapter in India's energy transition.
0: ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വിദേശ ഇറക്കുമതി കുറയ്ക്കുകയും രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും ഫോസിലിതര ഇന്ധനശേഷിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപാദകരിൽ ഒന്നായി ഉയർന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന രണ്ടു വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിനിടയിൽ ശ്രീ ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നലെ ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അഞ്ചു ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1973 മുതലാണ് പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ആഗോളതാപനം, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കാനും അതിനെതിരെ ഒരുമിച്ച് പോരാടാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്, സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ മൈതാൻ ിലുള്ള നമോ ഓക്സിജൻ പാർക്കിൽ ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ

0: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ സെമിഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പൂൾ എയിൽ 9 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തിയാണ് ഇന്ത്യ അവസാന നാലിൽ ഇടം പിടിച്ചത്. വൈകുന്നേരം 3:30 മത്സരം. വനിതകളുടെ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ന് രാവിലെ 9:30 നടക്കുന്ന സെമിയിൽ ഇന്ത്യ ചൈനയെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ റഷ്യയുടെ ലോക 8 നമ്പർ താരം ആന്റീന പോളണ്ടിന്റെ ചാലിൻസ്കയെ നേരിടും. ഇന്ന് നടക്കുന്ന പുരുഷന്മാരുടെ ആദ്യ സെമിയിൽ ലോക 2 നമ്പർ താരം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് താരം മെൻസിഖിനെയും രണ്ടാം സെമിയിൽ ഇറ്റാലിയൻ താരങ്ങളായ കൊബോലി അർണാൾഡിനെയും നേരിടും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ദീർഘനാളായുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. ഡോക്ടർ കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം കേരള നിയമസഭ പാസാക്കി. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വി ഡി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശകനായ തരുൺ കപൂറിന് ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകാരം നൽകി. 1987 ബാച്ചിലെ വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പുതുക്കിയ കാലാവധി ഈ മാസം 10 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 8 സെക്കൻഡും.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 29, റൗളത്ത് ബില്ലുകളും എന്റെ ധർമ്മസങ്കടവും. തുടർച്ച. ഉദ്ദേശിച്ചിരുന്ന യോഗം ഒടുവിൽ ആശ്രമത്തിൽ വെച്ചുകൂടി. കഷ്ടിച്ച് 20 പേരെയേ അതിന് ക്ഷണിച്ചിരുന്നുള്ളൂ. എനിക്ക് ഓർക്കാൻ കഴിയുന്നിടത്തോളം അതിൽ പങ്കെടുത്തവരിൽ വല്ലഭഭായിക്ക് പുറമെ ശ്രീമതി സരോജിനി നായിഡു, മിസ്റ്റർ ഹോർണിമാൻ,

പരേതനായ മിസ്റ്റർ ഉമർ സൊബാനി, ശ്രീ ശങ്കർലാൽ ബാങ്കർ, ശ്രീമതി അനസൂയ ബഹൻ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. അവിടെ വച്ച് സത്യാഗ്രഹ പ്രതിജ്ഞ തയ്യാറാക്കുകയും പങ്കെടുത്തവരെല്ലാം അതിൽ ഒപ്പിടുകയും ചെയ്തെന്നാണ് എന്റെ ഓർമ്മ. അക്കാലത്ത് എന്റെ പത്രാധിപത്യത്തിൽ ഒരു പ്രസിദ്ധീകരണവും ഇല്ലായിരുന്നു. എന്നാൽ എന്റെ അഭിപ്രായങ്ങൾ ദിനപത്രങ്ങളിലൂടെ ഞാൻ ഇടയ്ക്ക് പ്രകാശിപ്പിച്ചിരുന്നു. ഈ അവസരത്തിലും ഞാൻ അങ്ങനെ ചെയ്തു. ശങ്കർലാൽ ബാങ്കർ ഈ പ്രക്ഷോഭം ഗൗരവമായി ഏറ്റെടുത്തു. സംഘടിപ്പിക്കാനും അക്ഷീണമായി പ്രവർത്തിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ കഴിവിനെപ്പറ്റി ആദ്യമായാണ് എനിക്കൊരു രൂപം കിട്ടിയത്. സത്യാഗ്രഹം പോലൊരു പുതിയ ആയുധത്തെ നിലവിലുള്ള ഏതെങ്കിലും സ്ഥാപനം അംഗീകരിക്കുമെന്ന എല്ലാ പ്രതീക്ഷയും വ്യർത്ഥമായി തോന്നിയതിനാൽ എന്റെ പ്രേരണയനുസരിച്ച് സത്യാഗ്രഹ സഭ എന്നൊരു പ്രത്യേക സംഘം സ്ഥാപിക്കപ്പെട്ടു. അതിലെ അംഗങ്ങൾ പ്രധാനമായും ബോംബെയിൽ നിന്നുള്ളവരാകയാൽ അതിന്റെ തലസ്ഥാനവും അവിടെ ഉറപ്പിച്ചു. സത്യാഗ്രഹ സമരത്തിന് ഒരുക്കമുള്ള അനേകം പേർ വന്ന് പ്രതിജ്ഞ ഒപ്പിടാൻ തുടങ്ങി. ബുള്ളറ്റിനുകൾ, പത്രിക പ്രസിദ്ധീകരിച്ചു. എല്ലായിടത്തും പൊതുയോഗങ്ങൾ നടത്താനും തുടങ്ങി. ഖേറ സമരത്തിൽ പരിചയപ്പെട്ടിരുന്ന പ്രത്യേകതകളെ ഇവ അനുസ്മരിപ്പിച്ചു. സത്യാഗ്രഹ സഭയുടെ അധ്യക്ഷൻ ഞാനായിരുന്നു. ഈ സഭയിലെ ബുദ്ധിജീവികളും ഞാനും തമ്മിൽ ഒത്തുപോകാൻ ഏറെ സാധ്യത ഉണ്ടാവുകയില്ലെന്ന് എനിക്ക് വേഗം മനസ്സിലായി. സഭയിൽ ഗുജറാത്തി ഉപയോഗിക്കുന്നതിനുള്ള എന്റെ നിർബന്ധവും വിചിത്രമെന്ന് തോന്നിയേക്കാവുന്ന എന്റെ മറ്റു ചില പ്രവർത്തന രീതികളും അവരിൽ ചെറുതല്ലാത്ത അസ്വസ്ഥതയും വിഷമവും ഉളവാക്കി. എങ്കിലും എന്റെ വിചിത്ര സ്വഭാവത്തെ അവരിൽ അധികം പേരും ഉദാരമനസ്കതയോടെ സഹിച്ചുപോന്നു എന്ന് ഞാൻ കൃതജ്ഞതാപൂർവം ഓർക്കുന്നു. എന്നാൽ ഈ സഭ അധികകാലം ജീവിക്കാനിടയില്ലെന്ന് എനിക്ക് തുടക്കം മുതൽ സ്പഷ്ടമായും തോന്നിയിരുന്നു. സത്യത്തിലും അഹിംസയിലുമുള്ള എന്റെ ഊന്നൽ അതിലെ ചില അംഗങ്ങൾക്ക് അതിനോടകം തന്നെ ഇഷ്ടപ്പെടാതായെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. എന്നിട്ടും അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങളുടെ പുതിയ പ്രവർത്തനം ശക്തമാവുകയും ആ പ്രസ്ഥാനം വളരെ മുന്നേറുകയും ചെയ്തു.

0: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
1: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: 9447007786.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
3: രാഗലയം

രാഗം ധീരശങ്കരാഭരണം. കർണാടക സംഗീത പദ്ധതിയിൽ 29-ാമത്തെ മേളകർത്താരാഗം. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ ഒന്ന് കേൾക്കും.

0: ഇതൊരു സമ്പൂർണ്ണ രാഗമാണ്. ഈ രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, കാകളി നിഷാദം.
1: സനി പ പ സദ പ ഗമ ദ പ ഗ രേ സ
0: തുടങ്ങിയവ ഈ രാഗത്തിൽ വരുന്ന സവിശേഷ പ്രയോഗങ്ങളാണ്. ഹിന്ദുസ്ഥാനിയിലെ ബിലാവൽ ധാട്ടും വെസ്റ്റേൺ മ്യൂസിക്കിലെ മേജർ സ്കെയിലും ഇതിനോട് സാമ്യത വഹിക്കുന്നവയാണ്. 1992 പ്രിയദർശൻ സംവിധാനം ചെയ്ത അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നിർവഹിച്ച് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ആലപിച്ച ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാം.

രാഗലയം അവതരിപ്പിച്ചത് ജഗദീഷ് മൂകാംബിക. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം.

ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം 8th വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8th വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.

പ്രിയ ശ്രോതാക്കളെ, വീടുകളിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം എന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അടുക്കള മാലിന്യം എങ്ങനെ വേർതിരിക്കണം, ഈ വേസ്റ്റ് മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കും, ഉപയോഗശൂന്യമായ ബാറ്ററി എന്ത് ചെയ്യണം തുടങ്ങി ദിനവും അനേകം സംശയങ്ങൾ ഉണ്ടാകാം. മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിച്ചാൽ അവ നമുക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു വിഭവമാക്കി മാറ്റാൻ സാധിക്കും. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484-2-42-63-97, 0484-2-42-63-87. മറ്റൊരു നമ്പർ 9444-5588-88. ഓർമ്മിക്കുക, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരുന്നു നോവൽ പാരായണത്തിലൂടെ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അടുത്ത ദിവസം ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒത്തുചേർന്നത് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ്. തങ്ങളുടെ ഏറ്റവും അടുത്ത ആരോ ഒരാൾക്ക് ഒരു ദുരന്തമുണ്ടായിരിക്കുന്നു, അതവരെ വേദനിപ്പിക്കുന്നു. ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽ അവർ നിശബ്ദരായി. ഒന്നും സംസാരിക്കുവാൻ കഴിയാതെ അവർ പരസ്പരം നോക്കിയിരുന്നു. അന്നത്തെ യോഗത്തിൽ പുതിയ രണ്ടുപേർ കൂടി സന്നിഹിതരായിരുന്നു, പോക്കർ ഹാജിയും ഗോവിന്ദൻ അടിയോടിയും. നിയമലംഘനം നടത്തിയ കോൺഗ്രസ് നേതാക്കളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനത്തിൽ പങ്കെടുത്തതോടെയാണ് അവർ കോൺഗ്രസ് പ്രവർത്തനത്തിൽ സജീവമായത്. പുതുതായി യോഗത്തിൽ പങ്കെടുക്കുന്നവരെ നോക്കി ഡോക്ടർ ഒന്ന് ചിരിച്ചു. അദ്ദേഹത്തിന്റെ ചിരിയിലും വിഷാദഛായ ഉണ്ടായിരുന്നു. രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട്. അതിനു മുമ്പ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു ദുർദിനമാണിന്ന്. നമ്മുടെ ധീരദേശാഭിമാനികളായ മൂന്ന് പോരാളികളെയാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടത്. ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നീ മൂന്ന് ധീരന്മാരെ

0: രാഷ്ട്രത്തിൻ്റെ മുഴുവൻ വികാരങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് ഇന്നലെ തൂക്കിലേറ്റി. ഇവരെ തൂക്കിലേറ്റരുതെന്ന് മഹാത്മാഗാന്ധി നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അപേക്ഷ പോലും നിരസിക്കപ്പെട്ടു. എല്ലാവരെയും വേദനിപ്പിക്കുന്നതും അതേസമയം പ്രതികാരം ചെയ്യാൻ മാത്രം ആവേശം കൊള്ളിക്കുന്നതുമാണ് ഈ സംഭവം. എന്നാൽ മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യം നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. ഇന്നത്തെ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. അത് ഞാൻ ഇവിടെ വായിക്കാം. ഭഗത് സിംഗിനെ പോലെയുള്ള ഒരു യുവാവിനെയും അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരെയും തൂക്കിക്കൊന്നത് മൂലം ഗവൺമെൻറ് അവർക്ക് രക്തസാക്ഷികളുടെ പട്ടം കൊടുത്തിരിക്കുകയാണ്. ഭഗത് സിംഗിൻ്റെ മരണത്തിൽ സ്വന്തമായ ഒരു ദുഃഖം നേരിട്ട അനുഭവമാണ് അനേകായിരം പേർക്കുണ്ടായത്. ആകയാൽ ഈ യുവദേശാഭിമാനികൾക്ക് എന്ത് ബഹുമാനം നൽകുന്നതിനോടും ഞാൻ യോജിക്കുന്നു. എന്നാൽ അവരുടെ പ്രവൃത്തി മാർഗത്തെ അനുകരിക്കരുതെന്ന് ഇന്ത്യയിലെ യുവജനങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അവരുടെ ത്യാഗശക്തിയെയും ഉത്സാഹത്തെയും അചഞ്ചലമായ ധീരതയെയും നാം തിരിച്ചറിയുക, നാം തീർച്ചയായും അനുകരിക്കുക. എന്നാൽ ഈ ഗുണങ്ങളെ അവർ ഉപയോഗിച്ച രീതി നമുക്കൊരിക്കലും പകർത്താവുന്നതല്ല. ഈ രാജ്യത്തിൻ്റെ മോചനം ഒരിക്കലും കൊലപാതകത്തിൽ കൂടെ ആയിക്കൂടാ. ഡോക്ടർ അത് വായിച്ചു തീർക്കുന്നതുവരെ എല്ലാവരും ശബ്ദമടക്കിയിരുന്നു. പിന്നെ ആരും ആവശ്യപ്പെടാതെ തന്നെ അവർ എഴുന്നേറ്റ് നിന്ന് മൗനപ്രാർത്ഥന നടത്തി. എല്ലാവരും സ്വസ്ഥാനത്തിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, മഹാത്മാഗാന്ധി പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഈ സംഭവത്തിൽ നാം ഒരിക്കലും വികാരപരമായി പ്രതികരിക്കരുത്. അഹിംസ ഒരവസരത്തിലും കൈവടിയാനും പാടില്ല. നമുക്കിനി നാട്ടിലെ കാര്യങ്ങളിലേക്ക് മടങ്ങാം. കേളപ്പജി ഇല്ലാത്തത് നമ്മുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ നിന്നും വരാൻ ഇനിയും രണ്ടോ മൂന്നോ മാസമെടുക്കും. അതുവരെ നമ്മൾ നിഷ്ക്രിയരായി ഇരിക്കുവാൻ പാടില്ല. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നാട്ടിലെ സംഭവങ്ങളിൽ നിന്നും മാറി നിൽക്കുകയല്ല വേണ്ടത്. യുക്തമായ കാര്യങ്ങളിൽ നാം ഇടപെടണം. ഇവിടെ ഒരു കുടുംബം കുടിയിറക്കപ്പെട്ടു. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇതിനെല്ലാം ഒരു പരിഹാര മാർഗം നാം കണ്ടെത്തണം. എന്നാൽ അത് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നില്ല. അതിനുവേണ്ടി മറ്റൊരു ദിവസം ഇരിക്കാം. ഭഗത് സിംഗിൻ്റെയും കൂട്ടുകാരുടെയും രക്തസാക്ഷിത്വത്തോട് ആദരാഞ്ജലി പുലർത്തുവാൻ വേണ്ടി മാത്രമാണ് നാം ഇന്നിവിടെ കൂടിയത്. അങ്ങാടിയിലൂടെ ഒരു മൗനജാഥ നടത്തുകയും ഗാന്ധിജിയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കുകയും ചെയ്ത ശേഷം നമുക്ക് പിരിയാം. നാട്ടിലെ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഒരു നാൾ കാലത്ത് നാടിന് ഒരു വിസ്മയമായി മാതാമ്മയുടെ ഹോട്ടലിന് മുമ്പിൽ ഒരു ബസ് പ്രത്യക്ഷപ്പെട്ടു. നീണ്ട മൂക്കോടുകൂടിയ പച്ച നിറത്തിലുള്ള ബസ്. അതിൻ്റെ മുൻവശം അല്പം പൊങ്ങിയ സ്ഥലത്ത് മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു, മാതാ ട്രാൻസ്പോർട്ട് സർവീസ്. നീണ്ട മൂക്കും ചാരി ഡ്രൈവർ സണ്ണി സായിവ് നിൽപ്പുണ്ടായിരുന്നു. അയാൾ ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പുക അല്പം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. പുക അപ്പാടെ അയാൾ വിഴുങ്ങുകയാണെന്ന് തോന്നും. കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന സമയമായിരുന്നു അത്. നമ്പ്യാരുടെ സ്കൂളിലെ കുട്ടികളും പെൺകുട്ടികളുടെ സ്കൂളിലെ കുട്ടികളും എല്ലാം ആർത്ത് വിളിച്ചുകൊണ്ട് ബസ്സിനെ വലയം ചെയ്തു. ബസ് തൊടാനും കുട്ടികൾ ക്ഷമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബസ്സിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ സണ്ണി സായിവ് സമ്മതിച്ചില്ല. അയാൾ ഒച്ച വെച്ച് കുട്ടികളെ അകലത്തേക്ക് നിർത്തി.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം. കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ കൃത്രിമ കൈവിതരണ ക്യാമ്പ് ഈ മാസം 30-ന് കാക്കനാട്, പ്രിയദർശിനി ജില്ലാ പഞ്ചായത്തുകളിൽ രാവിലെ 10-15 മുതൽ നടത്തും. LN4 കൃത്രിമ കൈ വയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ വിളിക്കേണ്ട നമ്പർ പറയാം, 96 45 75 04 42. 96 45 75 04 42.
3: എന്ത് പഠിക്കണം, എന്താകണം?
4: കരിയർ ഗൈഡൻസ്.
3: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.

0: ഹലോ.
1: സാർ, ഇത് ഞാൻ തൃപ്പൂണിത്തറയിൽ നിന്നാണ്.
2: ഓക്കെ.
1: എൻ്റെ മോള് 11th ചേർന്നിട്ടുണ്ട്.
2: ആ,
1: 10th ലാംഗ്വേജസിനും സോഷ്യൽ സ്റ്റഡീസിനും
2: ആ
1: പിന്നെ ഐ ടിക്കും മാത്രം A+ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സയൻസും മാത്സും ഇത്തിരി ടഫായിരുന്നു. ഇപ്പൊ ജേർണലിസം ആണ് എടുത്തിരിക്കുന്നത്.
2: ഹ്യൂമാനിറ്റീസ് പേപ്പർ ആണോ? അല്ല,
1: മാത്സ് ഇല്ല. ഇത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ജേർണലിസം എന്ന് വെച്ചാൽ പത്രപ്രവർത്തനം അല്ലാണ്ട് വേറെ ഏത്?
2: ജേർണലിസം നമുക്ക് പറഞ്ഞാൽ ഇത് ഈ ജേർണലിസം +1 +2 നിന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു PG ലെവലിലാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരു സ്കൂളിൽ ജേർണലിസം, എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് കോമ്പിനേഷൻ പഠിപ്പിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. കുട്ടിക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർക്ക് ലിംഗ്വിസ്റ്റിക്സിനൊക്കെ ഒരു A+ ഒക്കെ ഉണ്ട്. സയൻസും മാത്സും ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ കുട്ടീനെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +1 +2 ഇതേ സബ്ജക്ട് പഠിപ്പിച്ചിട്ട് ഒരുമാതിരി നല്ല ലാംഗ്വേജും കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ടെസ്റ്റിന് തയ്യാറാക്കുക. ഏറ്റവും നല്ല ലോ പഠിപ്പിക്കുക, ക്ലാറ്റ് പരീക്ഷ എഴുതി 5 കൊല്ലത്തെ ലോന് അയക്കുക.
1: ഹിന്ദി കുറച്ച് താല്പര്യം കൂടുതലുണ്ട്.
2: ആയിക്കോട്ടെ, ക്ലാറ്റിനൊക്കെ ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് ആണ്, മാത്സും ഒക്കെ കുറവാണ്. ഒന്ന്, രണ്ടാമത്തെ കുട്ടീനെ ചെയ്യിക്കണം വെച്ചാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ടെസ്റ്റ് ഉണ്ട്. നമ്മൾ +1 വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കോച്ചിങ്ങിന് അയക്കുക. ഓൾ ഇന്ത്യ സെൻട്രൽ യൂണിവേഴ്സിറ്റി, 16 സെൻട്രൽ യൂണിവേഴ്സിറ്റി. കുട്ടിക്ക് +2 കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഹ്യൂമാനിറ്റീസ് കോഴ്സ് ഉണ്ട്. മാത്സ് ഇല്ലാത്ത കോഴ്സ്, എക്കണോമിക്സ് പഠിക്കാം, ഹിസ്റ്ററി പഠിക്കാം, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാം, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഉണ്ട്, സിഫൽ ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ഹൈദരാബാദ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ കോമൺ ടെസ്റ്റാണ്. ഒത്തിരി വീക്കായ കുട്ടി നമ്മൾ ആഞ്ഞു പഠിപ്പിച്ചാൽ കണക്കില്ലാത്ത ടെസ്റ്റാണ്, ചെറിയ ബേസിക് മാത്സ് മാത്രമേ ഉള്ളൂ ടെസ്റ്റുകളിൽ. അത് പഠിച്ച് പാസ്സായി ഓൾ ഇന്ത്യ ലെവലിൽ ഒരു 5 കൊല്ലത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സിന് അയക്കുക. ലോ അല്ലെങ്കിൽ എക്കണോമിക്സ്, അതല്ലെങ്കിൽ കുട്ടീനെ ഇന്റഗ്രേറ്റഡ് MBA ഉണ്ട്, വളരെ നല്ലതാണ്. 16 യൂണിവേഴ്സിറ്റിയിൽ ഇത് കഴിഞ്ഞാൽ 5 കൊല്ലം പഠിച്ച് പാസ്സായാൽ വലിയ കോർപ്പറേറ്റ് ജോബ് വേണം, മാത്സും വേണ്ട, ഒന്നും വേണ്ട, ഈ എക്കണോമിക്സും. കുറച്ച് ആൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കണം, നല്ല സംസാരിക്കാൻ കഴിവ്
1: വേണം.
2: ഓൾ ദി ബെസ്റ്റ്.
3: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തുവരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം വരുന്ന തിങ്കളാഴ്ച 8-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2-42-63-87, 0484-2-42-63-97, അല്ലെങ്കിൽ 9444-5588. സമയം 8-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-2-42-63-87, 0484-2-42-63-97, അല്ലെങ്കിൽ 9444-5588. സമയം 8:12.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന്. ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന വൃക്ഷത്തൈ നടൽ തണൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തൃശൂരിൽ മന്ത്രി M.ലിജു വിയ്യൂർ സഹകരണ ബാങ്ക് പരിസരത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഫിഷറീസ് വകുപ്പിന് കീഴിലെ തീരദേശ സ്കൂളുകളിൽ പ്രവേശനോത്സവം ഇന്ന്. കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൽ ഗഫൂർ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വാണിമേൽ സ്വദേശി റീജിത്തിന്റെ അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത് പോലീസ്. ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് മെഡിസിൻ, സർജറി, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ നിന്നും തലവന്മാരെ ഉൾപ്പെടുത്തി 3-അംഗ സമിതിയെ നിയോഗിക്കും. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ജപ്പാനിൽ രാവിലെ 9:30 മത്സരം.

0: ആകാശവാണി FM വാർത്തകൾ.
1: ശാസ്ത്രദീപ്തി.
2: ഭക്ഷണം കഴിക്കുന്നതുപോലെയും വെള്ളം കുടിക്കുന്നതുപോലെയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് ഉറക്കവും. നമ്മുടെ ജീവിതത്തിന്റെ മൂന്നിലൊരു ഭാഗം നാം ഉറങ്ങിത്തീർക്കുന്നു, അതായത് ദിവസത്തിൽ 8 മണിക്കൂറോളം. നമ്മുടെ ശരീരത്തിൽ ഒരു ജൈവ ഘടികാരം പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഉറക്കം, മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ കൃത്യസമയത്ത് നടക്കാൻ പ്രേരകമാകുന്നത്. സർക്കാഡിയൻ ഋതം എന്നാണ് അതിനെ പറയുന്നത്. അതിനെ നിയന്ത്രിക്കുന്നതാവട്ടെ സൂര്യപ്രകാശവും. പകൽ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നാം ഉണരുകയും ചെയ്യുന്നു. രാത്രിയിലാവട്ടെ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നാം ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. പകൽ നാം ഉണർന്നിരിക്കുന്നതിനെ അപേക്ഷിച്ച് രാത്രിയിൽ ഉറങ്ങുമ്പോൾ വലിയ മാറ്റങ്ങൾ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ശ്വസനം, രക്തചംക്രമണം, വളർച്ച എന്നിവയൊക്കെ ഏറ്റവും ക്രിയാത്മകമായി നടക്കുന്നത് ഉറങ്ങുമ്പോഴാണ്. ഏറ്റവും അധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തലച്ചോറിലാണ്. നാം പകൽ കണ്ട മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഉറക്കത്തിലാണ് തലച്ചോർ അപഗ്രഥിക്കുന്നതും ആവശ്യമായവയെ ഓർമ്മകളായി ശേഖരിക്കുന്നതും. അത് നമുക്ക് ദീർഘകാലത്തേക്കുള്ള ഓർമ്മയ്ക്ക് സഹായകമാകുന്നു. ഉറങ്ങുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഊർജ്ജം മാത്രം ആവശ്യം വരുന്നുള്ളൂ. എന്നതിനാൽ ഊർജ്ജം സംരക്ഷിക്കുവാനും പിറ്റേന്ന് ഉണരുമ്പോൾ കൂടുതൽ ഊർജ്ജത്തോടെ വിവിധ പ്രവൃത്തികൾ ചെയ്യുവാനും കഴിയുന്നു. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ ഏകദേശം 6 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ തളർച്ച കൊണ്ട് തൂങ്ങുവാൻ തുടങ്ങും. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഉറക്കമില്ലാത്ത 24 മണിക്കൂറുകൾ ആകുമ്പോഴേക്കും രസകരമായ വിപരീത രീതിയിലുള്ളൊരു മാറ്റം ശരീരത്തിലുണ്ടാകും. ആനന്ദ ഹോർമോണുകളായ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആ സമയത്ത് നാം കൂടുതൽ സജീവമായി കാണപ്പെടുന്നു. എന്നാൽ അത് കൂടുതൽ സമയം നീണ്ടു നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ നാം തളരുവാൻ തുടങ്ങും. 36 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ ഓർമ്മ മെല്ലെ നശിക്കുവാൻ തുടങ്ങും. കൂടാതെ തലച്ചോറിന് ഊർജ്ജം സംരക്ഷിക്കുവാൻ കഴിയാതെ വരുന്നതോടെ പ്രതികരണ സമയം കുറയുകയും ചെയ്യുന്നു. 48 മണിക്കൂറുകൾ കഴിയുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും തകരാറിലാവുകയും ഗ്ലൂക്കോസ് മെറ്റബോളിസം കൃത്യമായി നടക്കാതെ വരികയും രോഗപ്രതിരോധ പ്രവർത്തനം മന്ദഗതിയിലാവുകയും ചെയ്യുന്നു. 72 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും തലച്ചോറിൻ്റെ പ്രവർത്തനം തകരാറിലാവുകയും ഭ്രമാത്മകത ഉണ്ടാവുകയും ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ ഓർമ്മയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ നമ്മുടെ പേരുപോലും മറന്നുപോകുന്ന അവസ്ഥ സംജാതമാകുന്നു. ഇങ്ങനെ 14 ദിവസങ്ങൾ വരെ ഉറക്കമില്ലാതെ ജീവിച്ചാൽ അത് ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
3: നൂറ്റിരണ്ട് ദശാംശം 3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 8:05:14.
4: FM ഹെൽത്ത് ലൈൻ.

0: ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
2: ഇന്ന് ഈ പരിപാടിയിൽ കോസ്മെറ്റിക് ഗൈനക്കോളജി. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാറുമായി അഭിമുഖം.
3: ഒരു സ്ത്രീയുടെ ശരീരം പലവിധ മാറ്റങ്ങളിലൂടെയാണ് അവരുടെ ജീവിതകാലത്ത് കടന്നു പോകുന്നത്. ഗൈനക്കോളജി എന്ന മെഡിക്കൽ ശാഖ ലൈംഗിക ആരോഗ്യവും പ്രത്യുൽപാദന ആരോഗ്യവുമാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ എല്ലാ മെഡിക്കൽ ശാഖകളെയും പോലെ ഇതിൽ നിന്നും ഇപ്പോൾ അനവധി സ്പെഷ്യലൈസ്ഡ് ശാഖകൾ, അതായത് ഒരു ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ശാഖകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് മനുഷ്യരുടെ ഓരോരോ പ്രശ്നങ്ങൾക്കും എങ്ങനെയാണ് ഒരു പരിഹാരം കണ്ടുപിടിക്കാനാവുന്നതെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് അധികം പരിചിതമല്ലാത്ത ഒരു മെഡിക്കൽ ശാഖയെക്കുറിച്ചാണ് ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത്. കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നതാണ് ആ ശാസ്ത്രശാഖ. നമ്മളോട് കോസ്മെറ്റിക് ഗൈനക്കോളജി എന്താണ്, ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് ഉള്ളത് എന്ന് സംസാരിക്കാൻ ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഡോക്ടർ കാർത്തിക ഡി കുമാറാണ്. സ്വാഗതം.
4: ഹലോ
3: ഡോക്ടർ. നമ്മൾ

0: ഗൈനക്കോളജി എന്ന് കേട്ടിട്ടുണ്ട്. കൂടുതലും പ്രസവ രക്ഷയ്ക്കായാണ് നാം ഗൈനക്കോളജിസിനെ കാണുന്നത്. കോസ്മെറ്റിക്സ് എന്നും കേട്ടിട്ടുണ്ട്. അത് സൗന്ദര്യ വർദ്ധകപരമായിട്ടുള്ള ചികിത്സകൾ ഉള്ള ഒരു മെഡിക്കൽ ശാഖയാണെന്നറിയാം. പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ അതെന്താണ്, എന്ത് തരത്തിലുള്ള ചികിത്സയാണ് ആ ഒരു വിഭാഗം തരുന്നത്?
1: കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞ പേര് തന്നെ കുറച്ച് മിസ്ലീഡിംഗ് ആണ്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും കോസ്മെറ്റിക്കും ഗൈനക്കും ഈ പ്രൈവറ്റ് ഏരിയയിൽ എന്താണ് ഈ സൗന്ദര്യവർദ്ധനം നടത്താൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് മാത്രമല്ല, അതിനൊരു ഫങ്ഷണൽ ആസ്പെക്റ്റും കൂടിയുണ്ട്. എസ്തെറ്റിക്സ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഫങ്ഷണൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സാധാരണഗതിയിൽ നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ തന്നെ റിക്കറൻ്റ് ആയിട്ട് വജൈനൽ ഇൻഫെക്ഷൻസ് വരുന്നു, വജൈനൽ ലാക്സിസിറ്റി, സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് അമിതമായ വേദന, അല്ലെങ്കിൽ സെക്സ് അത്ര പ്ലഷറബിൾ അല്ലാത്തൊരു ഇവൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ യൂറിൻ ലീക്ക്, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ. ആക്ച്വലി സ്ത്രീകൾ ഡെയിലി സഫർ ചെയ്യുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി.
0: അപ്പോൾ കേവലം ഒരു സൗന്ദര്യവർദ്ധകപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, അതിൽ ആരോഗ്യപരമായ സൊല്യൂഷൻസും ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി തരുന്നുണ്ട്. പേരെങ്ങനെയാണെങ്കിലും
1: ഭൂരിഭാഗവും നമുക്ക് അതിൽ ഒരു ഫങ്ഷണൽ ആസ്പെക്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. കോസ്മെറ്റിക് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മെയിൻലി നമ്മൾ ഫങ്ഷണൽ ആസ്പെക്ട്സും കൂടി നമ്മൾ അതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ഡെയിലി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ. ഇപ്പോൾ നമുക്കൊരു വജൈനൽ ഇൻഫെക്ഷൻ വരുന്നു, നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നു, ഓയിൻമെന്റ് തരുന്നു, തേക്കുന്നു, ഇൻഫെക്ഷൻ മാറും. ഒരു ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ വരുന്നു, വീണ്ടും നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണും, മരുന്ന് മാറ്റി തരുന്നു. അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് മരുന്നുകളുടെ പേര് പഠിച്ചു. പിന്നെ ഇൻഫെക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങാം. എന്തായാലും ഈ മരുന്ന് മൂന്നോ നാലോ ദിവസം വെച്ച് കഴിഞ്ഞാൽ മരുന്ന് ഇൻഫെക്ഷൻ മാറുന്നു. അപ്പം അതൊരു ഒരു റുട്ടീനാക്കി. ഓക്കെ, പിന്നെ ഇപ്പം നമുക്കൊരു യൂറിൻ ലീക്കുള്ള സ്ത്രീകളുണ്ട്. പ്രസവം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പെൽവിക് മസിൽസ് എല്ലാം കുറച്ച് റിലാക്സ്ഡ് ആവും, അവിടുത്തെ സ്ട്രെങ്ത് കുറയും, പ്ലസ് ഏജിങ് പ്രോസസ്, ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം കാരണം സ്ത്രീകളുടെ പ്രൈവറ്റ് ഏരിയയിൽ ലാക്സിസിറ്റി വരും. അപ്പൊ യൂറിൻ കുറെ നേരം പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ തുമ്മുമ്പോഴും താനെ യൂറിൻ പാസ് ചെയ്യുക, ഈവൻ ഡെയിലി ഡയപ്പർ വെച്ചിട്ട് പുറത്തു പോകേണ്ടി വരുന്ന സ്ത്രീകൾ തന്നെയുണ്ട്. ഇവരൊക്കെ ഒരു ഒരു അവസ്ഥ കഴിയുമ്പോൾ പിന്നെ ഫംഗ്ഷന് പോകാൻ മടിക്കും, അയ്യോ എനിക്ക് ഇനിയിപ്പോൾ യൂറിൻ്റെ സ്മെല്ല് വരുമോ, അങ്ങനെ പുറത്തു പറയാൻ പേടിച്ചു കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്.
0: ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പ്രസവശേഷം സ്ത്രീ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നത് ശരിയാണ്, വലിയൊരു പ്രോസസ്സിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. നിരവധി ഹോർമോൺ ചേഞ്ചുകൾ ഉണ്ടാവും, അവരുടെ മാനസിക നിലയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടാവും. അതിനോടൊപ്പമാണ് ഈ പെൽവിക് മസിൽ അയയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ വേറെ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിക്കേണ്ടി വരിക?
1: സാധാരണഗതിയിൽ നോർമൽ ഡെലിവറി, ഒരു വജൈനൽ ഡെലിവറി ആയിക്കോളണമെന്ന് തന്നെയല്ല, ഈവൻ പ്രഗ്നൻസിയിൽ തന്നെ സാധാരണ മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആവും. അതൊരു വജൈനൽ ഡെലിവറിയും കൂടിയാണെങ്കിൽ അവിടുത്തെ മസിൽസ് ഒക്കെ അത്യാവശ്യം സ്ട്രെച്ച് ചെയ്തിട്ടാണ് സാധാരണ ഈ ബേബി അതിലേക്ക് കൂടി വരുന്നത്. നമ്മൾ യൂഷ്വലി ഡെലിവറി കഴിഞ്ഞു പോകുമ്പോൾ സ്ത്രീകളോട് പറയും വീട്ടിൽ പോയി കഴിഞ്ഞാൽ പെൽവിക് മസിൽ എക്സസൈസ് ചെയ്യണം, കീഗൽസ് എക്സസൈസ് ചെയ്യണം, നമ്മൾ അവിടുത്തെ മസിൽസ് കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് ചെയ്യണം. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമായിരിക്കും സ്ത്രീകളുടെ മനസ്സിൽ.
0: നമ്മുടെ ഇവിടുത്തെ ഒരു സംസ്കാരം അനുസരിച്ച് പ്രസവരക്ഷ എന്ന് പറഞ്ഞ് അനങ്ങരുത് അല്ലെ, എപ്പോഴും കട്ടിലിൽ കിടക്കണം,
1: കട്ടിലിൽ കിടക്കുക. പിന്നെ കൂടുതലും അവര് കുട്ടിയുടെ ഒരു കോൺസെപ്റ്റിലേക്ക് മാറുകയാണ്. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക, കുട്ടിക്ക് പാല് കൊടുക്കുക, കുട്ടീനെ കുളിപ്പിക്കുക, കുട്ടീനെ ഉറക്കുക. അപ്പൊ സ്വന്തം ആരോഗ്യം മിക്ക സ്ത്രീകളും അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല. നമ്മൾ ഈ മസിൽസിനെ റിലാക്സ് ചെയ്ത് പൂർണ്ണഗതിയിലേക്ക് വരാനുള്ള ഒരു സമയമോ സന്ദർഭമോ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആസ് ടൈം പ്രോഗ്രസസ് ഈ ഡിഫെക്ട്സ് എല്ലാം അവിടെ തന്നെ അതുപോലെ നിൽക്കുകയാണ്. പ്ലസ് നമ്മുടെ ഏജിങ് പ്രോസസ്, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജ് വരുമ്പോൾ നമ്മുടെ സ്കിന്നെ ചുളുങ്ങുന്നു, മുടി കൊഴിഞ്ഞു തുടങ്ങുന്നു, നമ്മുടെ നല്ല ഫ്ലഷ് ആയിട്ടിരുന്ന ഫേസ് ഒക്കെ സാധാരണ കുറച്ചൊന്ന് ചൊട്ടുന്നു, നമ്മുടെ കവള് സാഗ് ചെയ്യുന്നു, കണ്ണ് കുഴിയുന്നു. അപ്പൊ എല്ലായിടത്തും ഈവൻ ഫ്രം ഫേസ്, ഹെയർ ആണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീകളുടെ എല്ലാ ഭാഗത്തും ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്സിസിറ്റി നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ പ്രൈവറ്റ് ഏരിയ, അല്ലെങ്കിൽ പെൽവിക് റീജിയൻ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ലേബിയയിലെ ഫാറ്റിന്റെ അളവ് കുറയും, മസിൽസിന്റെ സ്ട്രെങ്ത് കുറയുമ്പം യൂറിൻ പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലവർക്ക് പ്രൊലാപ്സ് എന്ന് പറയും, യൂട്രസ് താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് കാരണം അവിടുത്തെ ടിഷ്യൂവിന്റെ ലാക്സിസിറ്റിയും അതിന്റെ ഒരു റെസിസ്റ്റൻസും കുറയും. അപ്പൊ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാം. ഇതെല്ലാം ഹോർമോൺ ചേഞ്ചസ് കാരണവും നമ്മുടെ ഏജ് റിലേറ്റഡ് പ്രോസസ്സ് കാരണവും വരുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ആന്റിബയോട്ടിക് കൊടുക്കുന്നു അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇൻഫെക്ഷൻ അല്ല, നമ്മുടെ അവിടെ വരുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം. ഇപ്പം ചില സ്ത്രീകൾ വന്ന് പറയാറുണ്ട് വജേനയിൽ ഭയങ്കര എരിച്ചിലാണ്. എരിച്ചിൽ ആണെന്ന് പറയുന്നത് അവർക്ക് പുറത്ത്

0: പറയാൻ ചമ്മലാണ്. എങ്ങനെയാ അവിടെ എരിയുന്നു എന്ന് വന്ന് ഡോക്ടറോട് പറയാ, ഡോക്ടർ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ ഇപ്പൊ ഒരു യൂറിൻ ലീക്ക്, ചുമയ്ക്കുമ്പോഴും തുമ്പുമ്പോഴും യൂറിൻ വരുന്നു, അവരെന്ത് ചെയ്യും? ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലോ ഇങ്ങനെ എനിക്കിങ്ങനെ വരുന്നുണ്ടോ, നിനക്ക് ഈ പ്രശ്നമുണ്ടോ, എനിക്കും ഈ പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വയം അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഡെലിവറി കഴിഞ്ഞാൽ ഇത് നോർമലാണ്, കുറച്ച് യൂറിൻ പോകുന്നത് നോർമലാണ്, അവിടുത്തെ ലാക്സിസിറ്റി നോർമലാണ്, അല്ലെങ്കിൽ ഇച്ചിങ് നോർമലാണ്. നോർമലാന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യമായിട്ടിരിക്കുക, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ കംഫർട്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ പ്രക്രിയകളൊന്നും നോർമൽ അല്ല. അപ്പം ഇതിനെല്ലാം ചികിത്സ അവൈലബിൾ ആണ് എന്നുള്ളൊരു അവയർനെസ് പല സ്ത്രീകൾക്കും ഇല്ല. അപ്പം ആ ഒരു അവയർനെസ് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത്, ദാറ്റ് ഓൾ ദിസ് ആർ നോട്ട് നോർമൽ. സൗന്ദര്യം എന്ന് പറയുമ്പോൾ മുഖത്തിന്റെ മാത്രമല്ലല്ലോ, മനസ്സിന്റെ സന്തോഷവും നമ്മുടെ സൗന്ദര്യത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ മനസ്സ് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ യു ഷുഡ് ഫീൽ ഗുഡ്. ടു ഫീൽ ഗുഡ്, എവറിത്തിങ് അബൌട്ട് യു ഷുഡ് ഫീൽ ഗുഡ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിങ് ഉണ്ട്, ഡിസ്കംഫേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം നമ്മളത് കറക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ അന്വേഷിക്കണം, സംസാരിക്കണം, അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം.
1: ഈ പ്രശ്നങ്ങൾ പേറി നടക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു
0: സ്ത്രീകൾ അത് സ്വയമായിട്ട്
1: അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഏതാണ്ട് ഒരു 13-15 വയസ്സുള്ളപ്പോ തൊട്ട് ആർത്തവ ചക്രം തുടങ്ങുന്നു, അപ്പോൾ മുതൽ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ട് കൂടെ, അതിനൊപ്പം ഇപ്പൊ പ്രസവം അല്ലെങ്കിൽ ഇപ്പോ പെയിനോട് കൂടിയ സെക്സ് ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ നടക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് എന്റെ ശരിക്കുള്ള പ്രശ്നം എന്ന് അവർക്ക് വേർതിരിച്ചറിയാനും അറിയില്ല. ഇപ്പൊ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരു സ്ത്രീ എപ്പോഴാണ് വരേണ്ടത്, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അനുഭവപ്പെടുമ്പോഴാണ് അവർ വരേണ്ടത്?
0: പെൽവിക് റീജിയനിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ ഇച്ചിങ് ഒരു വർഷത്തെ ഒരു 2-3 പ്രാവശ്യത്തിൽ കൂടുതൽ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ, വജൈനൽ ബേണിംഗ് ഫീൽ വരുന്നുണ്ടെങ്കിൽ, പിന്നെ വജൈനൽ ലാക്സിസിറ്റി, നമുക്ക് അവിടുത്തെ ഡിസ്കംഫേർട്ട് തോന്നുക, അല്ലെങ്കിൽ സെക്സ് എൻജോയ് ചെയ്യാണ്ട് ഉള്ളൊരവസ്ഥ വരിക, സെക്സ് പെയിൻഫുൾ ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, പിന്നെ യൂറിൻ ലീക്ക്, പിന്നെ ചില കുട്ടികൾക്ക് ഈ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഫ്രിക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്, ടൈറ്റ് ഡ്രസ്സസ് ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർ സാധാരണ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഓ ഡ്രസ്സ് ഇടുമ്പം ഫ്രിക്ഷൻ വരുന്നു, അപ്പോൾ ആ ഡ്രസ്സ് ഇടണ്ട, അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്യണ്ട. ആ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ഉള്ള എന്തെങ്കിലും സിംറ്റംസോ സൈൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കാണണം.
1: ഇപ്പോഴത്തെ കുട്ടികൾ മുന്നോട്ട് വരികയാണ്, അപ്പൊ അവർക്ക് ഒരു നീന്തൽ കുളത്തിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ അതുപോലെയുള്ള ഓഫീസിലുള്ള പല സന്ദർഭങ്ങളിൽ അതുപോലെയുള്ള ഡ്രസ്സുകൾ ഇടേണ്ടി വരും, കുറച്ചുകൂടി ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടേണ്ടി വരും. അപ്പൊ നമ്മൾ ഒഴിവാക്കലുകളല്ല,
0: അതിനെ
1: പൂർണ്ണമായും മാറ്റുകയാണ് വേണ്ടത്. അപ്പൊ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇത് എന്ത് തരത്തിലുള്ള സൊല്യൂഷനാണ്? മരുന്ന് കഴിക്കുകയാണോ, അതോ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവേസീവ് ആയിട്ടുള്ള സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയറുകളാണോ, എങ്ങനെയാ അതിലെ പരിഹാരം?
0: സി, കോസ്മെറ്റിക് ഗൈനക്കോളജിയിലെ പ്രൊസീജിയേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നോൺ സർജിക്കൽ, രണ്ടാമത്തത് മിനിമലി ഇൻവേസീവ്, ചെറിയ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്, മൂന്നാമത്തത് സർജിക്കൽ. അപ്പൊ ഇങ്ങനെ മൂന്ന് ഘട്ടമായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എല്ലാവർക്കും സർജിക്കൽ ഓപ്ഷൻസ് വേണ്ടി വരില്ല. ഇപ്പൊ നോൺ സർജിക്കൽ ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനിപ്പോ പറഞ്ഞു കീഗൽസ് എക്സസൈസ് ചെയ്യണം, പക്ഷെ സ്ത്രീകൾ അത് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമുക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് കീഗൽസ് ചെയർ. അതിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആക്ച്വലി നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കസേര പോലെ ഒരു കസേര, അതിൽ നമ്മൾ പൂർണ്ണ വസ്ത്രം ധരിച്ച് ജസ്റ്റ് ഒരു കോഫി ഷോപ്പിൽ പോകുന്നത് പോലെ വന്ന് ആ കസേരയിൽ ഇരിക്കുക ഒരു 30 മിനിറ്റ്സ്. ആ കസേരയുടെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ആ കസേര ഹൈഫെം എന്ന് പറയും, ഹൈ ഇന്റൻസിറ്റി ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ പെൽവിക് മസിൽസ് കൺട്രാക്റ്റും റിലാക്സും ചെയ്യും. അപ്പം അറ്റ് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും ഇത് കൺട്രാക്ട് ചെയ്യും. അപ്പം നമ്മൾ കീഗൽസ് എക്സസൈസ് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സ്ട്രെങ്ത്തിൽ അവിടുത്തെ മസിൽസ് പിടിച്ചു വെക്കാനോ റിലാക്സ് ചെയ്യാനോ അറിയില്ല. ചിലപ്പോൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും പേഷ്യന്റിന് ചെയ്യാൻ പറ്റിയെന്നും വരില്ല. ഈ ഒരു കാര്യം ഈ ചെയർ ചെയ്തു കൊടുക്കുകയാണ്, അതും 10,000 കണക്ക് മടങ്ങ് എനർജിയിൽ പെൽവിക് മസിൽസിനെ കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഓഫീസിൽ പോകുന്ന പോലെ ഹോസ്പിറ്റലിൽ വരിക, ചെയറിലിരിക്കുക, 30 മിനിറ്റ് ഇരിക്കുക, എഴുന്നേറ്റ് പോവുക, അത് കീഗൽസ് ചെയർ. ഇത് നോൺ ഇൻവേസീവ് ആയിട്ടുള്ള പ്രശ്നം. പിന്നെ മിനിമലി ഇൻവേസീവ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ചെറിയൊരു പ്രോബ്, നമ്മൾ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യാൻ പോകുന്നത് പോലത്തെ ഒരു പ്രോബ് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ലേസർ ഷോട്ട്സ് കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി എനർജി എമിറ്റ് ചെയ്യുന്നതുണ്ട്. സാധാരണ ഈ മെഷീൻസ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, എനർജി എമിറ്റ് ചെയ്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവിടുത്തെ കൊളാജൻ റീമോഡലിംഗ് ആണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മളിപ്പോ എല്ലാരും കേൾക്കുന്ന ഒരു കാര്യമാണ് കൊളാജൻ, സ്കിന്നിന് വേണ്ടി കൊളാജൻ കഴിക്കുക, ടൈറ്റനിങ്ങിന് വേണ്ടി കൊളാജൻ കഴിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ മസിൽസ് ടൈറ്റൻ ചെയ്യാൻ, അവിടുത്തെ ഇലാസ്റ്റിസിറ്റി ബെറ്റർ ആക്കാനായിട്ട് കൊളാജനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഹീറ്റ് എനർജി വെച്ചിട്ടാന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു പേടിയാണ്, അയ്യോ അപ്പൊ ഈ സാധനം ഉള്ളിൽ വെച്ചാൽ പൊള്ളി പോകുമെന്ന്. ഇത് കൺട്രോൾഡ് ഹീറ്റ് എനർജിയാണ് നമ്മൾ ഷോർട്ട്സ് ആയിട്ട് വിടുക. അപ്പം ഇവൻ ഒരു അനസ്തെറ്റിസ്റ്റിന്റെ ആവശ്യം പോലും വരാറില്ല, ഇത് ഒ പി ഡി പ്രൊസീജിയേഴ്സ് ആണ് വരിക. മേ ബി ഒരു 10-15 മിനിറ്റ്സ് പ്രൊസീജിയർ, യു ക്യാൻ ഗോ ബാക്ക്. ഇതിന്റെ

0: റിക്കവറി ടൈം, ആക്ച്വലി റെസ്റ്റിന്റെ ആവശ്യമോ വേറെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട, ഈവൻ സെക്ഷൽ ഇന്റർകോഴ്സ് മാത്രം നമ്മൾ രണ്ടോ മൂന്നോ ദിവസം അവോയ്ഡ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സാധാരണ ബാക്കി എല്ലാ റുട്ടീൻ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ ഉള്ളതാണ് സർജിക്കൽ പ്രോസസ്സ്. സർജിക്കൽ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ ലേബിയോപ്ലാസ്റ്റി, ഹൈമനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഒക്കെ. വേർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ടൈ ഡ്രസ് ഇടാൻ പറ്റുന്നില്ല, ലേബിയ ലെങ്ത് ഉള്ള കുട്ടികളുണ്ട്, വളരെ തിക്കായിട്ടുള്ള കുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് ആ ലേബിയയുടെ തിക്നെസ് നമ്മൾ കുറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ലെങ്ത് കുറച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഫ്രിക്ഷൻ കുറയുക എന്നുള്ളത്, അതൊക്കെ സർജിക്കൽ പ്രൊസീജിയേഴ്സാണ്. സർജിക്കൽ പ്രൊസീജിയേഴ്സിനാണ് യൂഷ്വലി നമുക്ക് അഡ്മിഷനും അനസ്തീസിയയുടെ ആവശ്യമൊക്കെ വരിക. പിന്നെ പോസ്റ്റ് റിക്കവറി ഏതൊരു വൂണ്ട് ഉണങ്ങാനെടുക്കുന്ന ഒരു സമയം അത്രമാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇത് അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രൊസീജിയേഴ്സോ അങ്ങനെയൊന്നുമല്ല. കറക്റ്റ്ലി സെലക്ടഡ് പേഷ്യൻസിന് അത്യാവശ്യം നല്ല ഔട്ട്കം കൊടുക്കാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സാണ്.
1: ഇപ്പോൾ ഇതുപോലെയുള്ള സർജിക്കൽ പ്രൊസീജിയർ ഒരാൾ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമോ? ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ സ്ത്രീകളുടെ പ്രത്യേകിച്ചും അവർക്ക് അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ ഏതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ വളരെ പേടിയുണ്ടാവും, കാരണം ഭാവിയിൽ വിവാഹത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമോ, ആരെങ്കിലും ഇത് കണ്ടുപിടിക്കുമോ, കണ്ടുപിടിച്ചാൽ ഇത് വേറെ എന്തെങ്കിലും തരത്തിൽ അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ തരത്തിലുള്ള എന്തെങ്കിലും ഒരു പാർശ്വഫലം ഈ പ്രൊസീജിയറിനുണ്ടോ?
0: ആക്ച്വലി നമ്മളിതൊരു ചികിത്സയാണ്, ഒരു പ്രോബ്ലത്തിനുള്ള ചികിത്സയല്ലേ. ഇപ്പം നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റുന്നു, നമ്മുടെ ഫേസിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും, അത് സർജറി ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. അതുപോലെ അവിടെയുള്ളൊരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഒരു കാര്യം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ ഭാവിയിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ മാരേജിൽ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്നത് കൊണ്ട് വേറെ തെറ്റായ ധാരണകളോ അങ്ങനെയൊന്നും വരേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റുകൾക്കൊന്നും ഇല്ല. പിന്നെ ഇപ്പം നമുക്ക് അവയർനെസ്സും കൂടി വരികയാണ്, അപ്പം ആൾക്കാരും കുറച്ചും കൂടി ട്രീറ്റ്മെന്റിനെ കുറിച്ചും പ്രൊസീജിയേഴ്സിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞു വരുന്നുണ്ട്. ഭാവിയിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല.
1: പലപ്പോഴും നവദമ്പതികളിലൊക്കെ കൂടുതൽ കേട്ടുവരുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, കാരണം വജൈനിസ്മസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. കാരണം ഈ വിവാഹത്തെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളോ ചിലപ്പോൾ അതിസങ്കല്പങ്ങളോ ഒക്കെ കാരണം പേടിയായതിനാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ അതിനൊക്കെ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്തെങ്കിലും തരത്തിലുള്ള പരിഹാര മാർഗങ്ങളുണ്ടോ?
0: വജൈനിസ്മസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ചിലവർക്ക് മാനസികമായിട്ടുള്ള പരിഭ്രാന്തി കാരണം സെക്ഷൽ കോണ്ടാക്ടിൽ ഏർപ്പെടാൻ പറ്റാത്തവരുണ്ട്. ചിലവർ ഈ പേടി തന്നെ അവര് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് വജൈനൽ മസിൽസ് ഭയങ്കര ടൈറ്റ് ആയിട്ട് വെക്കും, ഈവൻ പുരുഷനെ അടുത്തോട്ട് വരാനോ ഒന്നും സമ്മതിക്കില്ല. അപ്പൊ അതിന്റെ ഡിഗ്രി അനുസരിച്ചിട്ടാണ് നമ്മൾ വജൈനിസ്മസ് കറക്റ്റബിൾ ആണോ, ഭൂരിഭാഗം വജൈനിസ്മസും നമുക്ക് കറക്റ്റബിൾ ആണ്. അപ്പം ഡൈലറ്റേഷൻ മാത്രമല്ല കൗൺസിലിംഗ് മുതൽ നമ്മൾ വജൈനിസ്മസ് തന്നെ ട്രീറ്റ്മെന്റിന് തുടങ്ങും. അപ്പൊ ഫസ്റ്റ് ഇത് നമ്മളൊരു കപ്പിൾ ആയിട്ടായിരിക്കും കാണുക, ഹസ്ബൻഡിനെയും വൈഫിനെയും ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇവരുടെ സിവിയറിറ്റി ഓഫ് വജൈനിസ്മസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. എന്നിട്ടിപ്പോ വജൈനിസ്മസ് നമുക്ക് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഈ കീഗൽസ് ചെയർ, കീഗൽസ് ചെയറിൽ നമ്മൾ ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ മസിൽസ് റിലാക്സ് ചെയ്യാൻ പഠിക്കുകയാണ് അവിടെ. ആ ഒരു പ്രൊസീജിയറും പ്ലസ് നമുക്ക് വജൈനൽ ഡൈലറ്റേഷൻ, അത് പല സ്റ്റെപ്പുകളിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല. കൗൺസിലിംഗ് മുതൽ ചെയറിൽ ഇരിക്കുന്നത് മുതൽ വജൈനൽ ഡൈലറ്റേഷൻ മുതൽ പല രീതിയിൽ നമുക്ക് വജൈനിസ്മസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡെഫിനറ്റ്ലി കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലത്തിന്റെ ഇതാണ് വജൈനിസ്മസ്.
1: ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രസവം സംബന്ധിയായ എന്തോ ഒരു കാര്യം എന്നാണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിലുള്ളത്. പക്ഷേ ഗൈനക്കോളജിയിൽ ഇത് മാത്രമല്ല, ഈ പ്രത്യുൽപാദനപരമായുള്ള ആരോഗ്യം മാത്രമല്ല, അതിൽ ലൈംഗികാരോഗ്യവും അതിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലൈംഗികതയിൽ ഏർപ്പെടുമ്പോഴുള്ള അവരുടെ പ്ലഷർ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ലൈംഗികത എന്ന് പറയുമ്പോൾ അത് കുട്ടികളെ ഉണ്ടാക്കാനുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്നുള്ള രീതിയിൽ മാത്രം കാണുന്നുണ്ട്. ഈ പ്ലഷർ എന്ന ഒരു ബാക്ക് സീറ്റ് എടുക്കുന്ന പോലെ കാണാറുണ്ട്. ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ അതിനു വേണ്ടുന്ന തരത്തിലുള്ള പ്രൊസീജിയറുകൾ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ആ ഒരു ഭാഗത്തുള്ള സെക്ഷൽ പ്ലഷറിന് വേണ്ടിയുള്ള ചികിത്സകളൊക്കെ?
0: സെക്ഷൽ പ്ലഷർ എന്ന് പറയുമ്പം നമ്മൾ മുന്നേ ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ, സ്ത്രീകൾ പാസീവ് പാർട്ട്നേഴ്സ് മാത്രമാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ചിന്താഗതി മാറി തുടങ്ങി. പ്ലഷർ എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീകളുടെ പ്ലഷർ എന്ന് പറയുന്നത് ഒന്ന് ഈ പെയിൻഫുൾ സെക്സ്, ഈ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വെജൈനൽ ലാക്സിസിറ്റി, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും സ്ത്രീകൾക്ക് പ്ലഷർ അനുഭവപ്പെടാണ്ടിരിക്കാം. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ലാക്സിസിറ്റി, ഡെലിവറി കഴിഞ്ഞു, വെജൈനൽ ഭയങ്കര ലാക്സ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സെക്ഷൽ പ്ലഷർ കിട്ടാത്ത സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ലാക്സിസിറ്റിക്കുള്ള ട്രീറ്റ്മെന്റ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയറ്, ലേസർ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം നമുക്ക് ലാക്സിസിറ്റി വജൈന ടൈറ്റനിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചിലവർക്ക് സെക്ഷൽ പ്ലഷർ കിട്ടുന്നില്ല എന്ന് പറയും, ഈവൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു ലാക്സിസിറ്റി ഒന്നുമില്ല, പക്ഷെ അവർക്ക് ഓർഗാസം അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ജി സ്പോട്ട്, ഓ സ്പോട്ട്

0: എന്നൊക്കെ. ഇപ്പം എല്ലാവരും പറയുന്നത് ജി സ്പോട്ട് ഒരു മിത്താണ്, അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്പോട്ട് ഇല്ല എന്നുള്ളതാണ്. ബട്ട് ഡെഫിനറ്റ്ലി ദർ ഇസ് എൻ ഇറോജിനസ് ഏരിയ. ആ ഏരിയനെ നമ്മൾ ഓഗ്മെന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഓ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വജൈനൽ വാളിലുള്ള ഏരിയ ആണ്. പക്ഷെ അതങ്ങനെ ഒരു സ്പെസിഫിക് ഏരിയ അല്ല. വേർ നമ്മുടെ സ്റ്റിമുലസ് വരുമ്പോഴത്തേക്ക് സ്ത്രീകൾ കുറച്ചും കൂടെ ഇറോജിനസ് ആകുന്ന സ്പോട്ട്സ് ആണ്. അവിടെ നമുക്ക് പി ആർ പി പോലെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. പി ആർ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് പി ആർ പി. തലമുടി വളരാനായിട്ട് നമ്മൾ പി ആർ പി ചെയ്യുന്നു, സ്കിൻ ബെറ്റർ ആകാൻ പി ആർ പി ചെയ്യുന്നു. ഇതിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ ബ്ലഡ് എടുത്തിട്ട് അതിന് നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ എടുക്കും, എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഈ ജി ഷോട്ടിലും ഓ ഷോട്ട്സും ഒക്കെ നമുക്ക് ഓഗ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ചും കൂടി ആ ഏരിയാസ് പ്രോമിനന്റ് ആകുമ്പം അവിടെ ഫീലിങ്സ് ഒക്കെ കുറച്ചും കൂടി ഓഗ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറിൽ വരുന്നതാണ് ഈ പി ആർ പി. പിന്നെ ത്രെഡ് ഉണ്ട്, യൂറിൻ ലീക്ക് ഒക്കെ ഉള്ള സ്ത്രീകൾ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം തുമ്മുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ യൂറിൻ ലീക്ക് പോകുന്നത്. അപ്പം അവർക്ക് സാധാരണ മുന്നേ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആയിരുന്നു വേണ്ടി വന്നിരുന്നത്. ഇപ്പം ഈ മിനിമലി ഇൻവേസീവ് നമുക്ക് ഈ പി ആർ പി ഇഞ്ചെക്ട് ചെയ്തിട്ട് അവിടുത്തെ മസിൽസ് ടൈറ്റൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫേസ് ലിഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലത്തെ വജേനയിൽ വെക്കാൻ പറ്റുന്ന ത്രെഡ്സ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ മസിൽസ് കുറച്ചും കൂടി നമുക്ക് ടൈറ്റൻ ചെയ്യാനും സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ പറ്റും. അപ്പം ഇങ്ങനെ പല പ്രൊസീജിയേഴ്സും നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഇപ്പം ഇൻകോർപ്പറേറ്റഡ് ആണ്.
1: ഇത് ശരിക്കും സ്ത്രീകളുടെ ആത്മാഭിമാനവും അവരുടെ ഒരു അവകാശവും അവരുടെ ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കാനാണ് ശരിക്കും കോസ്മെറ്റിക് ഗൈനക്കോളജി ശ്രദ്ധിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം.
0: യെസ്, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി റീഗെയിനിങ് യുവർ കംഫർട്ട് ആൻഡ് കോൺഫിഡൻസ് ലെവൽ. ഡെഫിനറ്റ്ലി നമ്മുടെ കംഫർട്ടും നമ്മുടെ കോൺഫിഡൻസും ഇംപ്രൂവ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് എംപവേർഡ്. അപ്പൊ അതാണ് ബേസിക്കലി കോസ്മെറ്റിക് ഗൈനക്കോളജി. അല്ലാണ്ട് നമ്മൾ വജേനയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കൽ മാത്രമല്ല കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞ ഒരു ഫീൽഡ്.
1: പലപ്പോഴും ഇത് ഈ പ്രത്യുൽപാദന ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്നവരെയാണല്ലോ നമ്മൾ എപ്പോഴും ഇതിന്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് കാണുന്നത്. പക്ഷേ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് മെനോപോസൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഈ തുമ്മുമ്പോൾ മൂത്രം പോകുന്ന പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മധ്യവയസ്കയോ അല്ലെങ്കിൽ അതിനപ്പുറമോ പ്രായമുള്ളവരിൽ ഈ തരത്തിലുള്ള ചികിത്സകളൊക്കെ ഫലപ്രദമാണോ?
0: ഡെഫിനറ്റ്ലി ഈ ചികിത്സയ്ക്ക് അങ്ങനെ പ്രായം ഒരു ഭേദഗതി അല്ല. ഇപ്പോൾ ഈവൻ വെരി ഓൾഡ് ഏജിലുള്ള ഇപ്പം 70 വയസ്സ് 75 വയസ്സ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോൾ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ റീസൺസ് കൊണ്ട് അവർക്ക് സർജറി ഇൻഡിക്കേറ്റഡ് അല്ല, അങ്ങനെയുള്ളവർക്ക് പോലും നമുക്ക് ഇതുപോലെയുള്ള പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് നമുക്കൊരു മിനിമൽ കറക്ഷൻസ്, ഒരുപാട് യൂറിൻ ലീക്കൊക്കെ ഉള്ളവർക്ക് നമുക്ക് ചിലപ്പം ഫുള്ളായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു പരിധി വരെ ഒരു ബെറ്റർ റിലീഫ് കൊടുക്കാൻ നമുക്ക് ഈ പ്രൊസീജിയേഴ്സ് ഈവൻ ഏത് ഏജിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കോസ്മെറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ചെറുപ്പക്കാർക്ക് മാത്രമല്ല എല്ലാ ഏജിലും, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
1: അപ്പോൾ സ്ത്രീകളുടെ ആത്മവിശ്വാസത്തെയും ജീവിത നിലവാരത്തെയൊക്കെ ഉയർത്തുന്ന ഒരു മെഡിക്കൽ ശാഖയാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. തൊലപ്പുറത്തെ സൗന്ദര്യം മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലും സൗന്ദര്യമുണ്ട്. അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുക എന്നതും സൗന്ദര്യാത്മകമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുക. നമ്മളോട് കോസ്മെറ്റിക് ഗൈനക്കോളജിയെക്കുറിച്ച് വിശദമായി സംസാരിച്ചത് ഡോക്ടർ കാർത്തിക ഡി കുമാറാണ്. ഒത്തിരി നന്ദി ഡോക്ടർ.
0: താങ്ക് യു.
2: കോസ്മെറ്റിക് ഗൈനക്കോളജി, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാറുമായി ഇതുവരെ സംസാരിച്ചത് റിയാസ് കളപ്പുരയിൽ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ അസ്റ്റർ മെഡ്സിറ്റി എറണാകുളം. അസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
4: എഫ് എം ഹെൽത്ത് ലൈൻ.

എഫ് എം ഡയറി തുടരുന്നു. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് രാവിലെ 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ, 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് അറിയിപ്പുകൾ, പഴംപച്ചക്കറി വില വിവരം, തുടർന്ന് പ്രകൃതി ഗീതങ്ങൾ. ഇന്നുച്ചയ്ക്ക് 3:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി എഫ് എം, വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ മറുപടി നൽകുന്നു. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം ലോക പരിസ്ഥിതി

ദിനം പ്രത്യേക പരിപാടി പങ്കെടുക്കുന്നവർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് പ്രൊഫസറും ഫാക്കൽറ്റി ഓഫ് സയൻസ് ഡീനുമായ ഡോക്ടർ വി ശിവാനന്ദൻ ആചാരി, ഗ്രീൻ കെയർ കേരള പരിസ്ഥിതി സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗവുമായ കെ ബുൾബേന്ദ്രൻ, പരിസ്ഥിതി ചിന്തകനും പ്രവർത്തകനുമായ പ്രദീപ് ഇടയത്ത് എന്നിവർ. ഇന്ന് രാത്രി 8:05 ആസ്റ്റർ മെഡ് സിറ്റി FM ഹെൽത്ത് ലൈനിൽ കോസ്മെറ്റിക് ഗൈനക്കോളജി, ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാറുമായി അഭിമുഖം. രാത്രി 9:30 സാഹിത്യ സുരഭി മനോജ് കെയുടെ കഥ ഒരാളെന്നും, കെ സുജാതയുടെ കവിതകൾ, നിരൂപകൻ NE സുധീർ ചെയ്യുന്ന പ്രഭാഷണം, നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ. രാത്രി 10:00 ഉസ്താദ് അമീർ ഖാൻ, ഗംഗുബായ് ഹങ്കൽ എന്നിവരുടെ ഹിന്ദുസ്ഥാനി സംഗീതം. രാത്രി 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, മഹിളാ സശക്തീകരൺ എന്ന പദ്ധതി ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്.

രാത്രി 10 മണിക്ക് ഉസ്താദ് അമീർ ഖാൻ, ഗംഗുബായ് ഹങ്കൽ എന്നിവരുടെ ഹിന്ദുസ്ഥാനി സംഗീതം. രാത്രി 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, മഹിളാ സശക്തീകരൺ എന്ന പദ്ധതി, ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി FM ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കഴുത്തിന്റെ എന്താണ് ഗോയിറ്റർ? ഉത്തരം, കഴുത്തിന്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തൈറോയിഡ് ഗ്രന്ഥിയുടെ അസാധാരണമായ വീക്കമാണ് ഗോയിറ്റർ. ഇത് വേദനയില്ലാത്ത വീക്കമായോ അല്ലെങ്കിൽ പ്രത്യേക മുഴകളായോ പ്രത്യക്ഷപ്പെടാം. ഭക്ഷണത്തിൽ അയോഡിന്റെ കുറവാണ് പ്രധാന കാരണമായി പറയപ്പെടുന്നത്. അയോഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുന്നത് മൂലം ഗോയിറ്ററിനെ ഫലപ്രദമായി തടയുവാൻ സാധിക്കും. എന്താണ് ഗോയിറ്റർ? ഇതായിരുന്നു ഇന്ന് FM ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം. ഉത്തരം, കഴുത്തിന്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തൈറോയിഡ് ഗ്രന്ഥിയുടെ അസാധാരണമായ വീക്കമാണ് ഗോയിറ്റർ. ഇത് വേദനയില്ലാത്ത വീക്കമായോ അല്ലെങ്കിൽ പ്രത്യേക മുഴകളായോ പ്രത്യക്ഷപ്പെടാം. ഭക്ഷണത്തിൽ അയോഡിന്റെ കുറവാണ് പ്രധാന കാരണമായി പറയപ്പെടുന്നത്. അയോഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുന്നത് മൂലം ഗോയിറ്ററിനെ ഫലപ്രദമായി തടയാൻ സാധിക്കും. ചിന്താശകലം, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കഷ്ണങ്ങളല്ല ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്, മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കഷ്ണങ്ങളല്ല ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്. പ്രിയ ശ്രോതാക്കളെ, മഹാത്മാഗാന്ധിയുടെ ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഇനങ്ങളുമായി FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 8:30 15 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ.

0: ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ് പ്രിയരേ, നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നല്ലൊരു കലാകാരനെ നല്ലൊരു ബിസിനസ് മാൻ ആവാൻ കഴിയൂ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. പണ്ട് കാലത്ത് വിദ്യാഭ്യാസവും ബുദ്ധിയുമില്ലാത്ത കുട്ടികളെ കുറിച്ച് രക്ഷിതാക്കൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇവന് വല്ല ബിസിനസ്സും തുടങ്ങി കൊടുക്കണമെന്ന്. ഇന്നത് നടക്കില്ല. കാരണം, ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ടതാണ് ചതുരംഗ കളി എന്ന് പറയും പോലെ, ബുദ്ധി ഉപയോഗിച്ചുള്ള കളിയാണ് ബിസിനസ്സും. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കലയും ഇതാണ്. തുടക്കത്തിലേ തന്നെ ചിന്ത ലാഭത്തിലും അമിത ലാഭത്തിലുമായാൽ പരാജയം ഉറപ്പ്. കുറുക്കു വഴി ഉപയോഗിച്ചുള്ള ലാഭ കച്ചവടമല്ല ഇത്. ക്വാളിറ്റിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകേണ്ട ഒന്നാണ്. ഇതിന് നാം ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ബുദ്ധി, ആത്മാർത്ഥത, ഹാർഡ് വർക്ക്, മാൻ പവർ, കൃത്യനിഷ്ഠത എന്നിവയാണ്. പണം കൂടെ വേണ്ട ഒന്ന് മാത്രമാണ്. പണത്തിനുപരി മേൽപ്പറഞ്ഞവ ഇൻവെസ്റ്റ് ചെയ്തവരെ ജീവിതത്തിൽ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ളൂ എന്ന് ചരിത്രം പറയുന്നു. പഠിക്കുന്ന ആളിന് ഏകാഗ്രത അത്യാവശ്യമാണെന്ന് പറയുന്നത് പോലെ ബിസിനസ് കാരണം ഇത് അത്യാവശ്യമാണ്. മറ്റെന്ത് കാര്യമായാലും അതിനൊരു തുടക്കവും ഒടുക്കവും കാണും. ബിസിനസ്സിന് അതില്ല. അത് കടല് പോലെയാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കും. ബിസിനസ് തുടങ്ങാമെന്ന ആലോചനയുമായി നടക്കുന്നവർക്കുള്ള ചെറിയൊരു മുൻകരുതലായി ഈ വാക്കുകൾ എടുത്താൽ മതി. നമുക്കിന്നും തുടങ്ങാം ബിസിനസ് അല്ല, സ്നേഹസംവാദം. ഹലോ വി പി എസ് ലേക് ഷോറിലൂടെ. ഈ പ്രോഗ്രാമിന്റെ പ്രായോജകർ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ

0: സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ
0: ഹലോ, മിസ്റ്റർ ചന്ദ്രശേഖരനാണോ? തിരക്കിലാണോ? യാത്രയിലാണോ? ഞാൻ ഹലോ VPS ലേക്ക് ഷോറിൽ നിന്ന് മാഷലതയാണ്.
2: നമസ്കാരം.
0: ഒന്ന് ബ്ലൂടൂത്ത് മാറ്റാമോ? മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയല്ലേ നിർത്തിയത്? കാരണം നിങ്ങളുടെ സുരക്ഷയാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്. അത് കഴിഞ്ഞേയുള്ളൂ ടോക്കൊക്കെ.
2: മാഡത്തിന്റെ പരിപാടി എന്നും ഞാൻ കേൾക്കുന്നതാണ് വളരെ കാലങ്ങളായിട്ട്.
0: താങ്ക് യു സോ മച്ച്.
2: വളരെ ഇഷ്ടമുള്ള പരിപാടിയാണ്.
0: ഓ,
2: വൈഫായിരിക്കും.
0: ഉമാദേവി ഉമാദേവിയാണ് പറഞ്ഞത്. ഉമാദേവി, എനിക്ക് തോന്നുന്നു കൊറേ മുമ്പ് നമുക്ക് അയച്ച മെസ്സേജ് ആണ്. മാർച്ചില് 30th ബർത്ത്ഡേ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് വിളിക്കണം എന്നൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ ഒരു മാസമൊക്കെ കഴിഞ്ഞു പോയി, അതിന് ആദ്യം തന്നെ സോറി പറയുന്നു. ബിലീറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. എന്താ ജോലി ചെയ്യുന്നത്?
2: ഞാൻ നേരത്തെ സർവീസിലായിരുന്നു, ഇപ്പൊ 18 കൊല്ലമായിട്ട് വക്കീലാണ്. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു.
0: വക്കീലന്മാർക്ക് പിന്നെ റിട്ടയർമെന്റ് ഇല്ലല്ലോ.
2: വക്കീലന്മാർക്ക് റിട്ടയർമെന്റ് ഇല്ലല്ലോ. നമുക്ക് ആരോഗ്യമെടുത്തോളം കാലം ഇത് ചെയ്യാം. ചില ദിവസം നേരത്തെ പോകും, അപ്പൊ ഇന്നത്തിന് നേരത്തെ ഇറങ്ങി.
0: ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്?
2: ഞാൻ എന്റെ കൂടെ വേറെ രണ്ടുപേരുണ്ട്. ഞാൻ സിവില് സർവീസ് മാറ്റേഴ്സ് ആണ് കൂടുതൽ ഞാൻ ഡീൽ ചെയ്യുന്നത്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്
0: രണ്ടുമുണ്ട്.
2: പിന്നെ ക്രിമിനൽ മാറ്റർ ഒക്കെ നമ്മുടെ കൂടെയുള്ള വക്കീലന്മാർ നോക്കണ പാർട്ടീസ് ഉണ്ട്.
0: ഓക്കെ, എല്ലാരും എന്നോട് പറയും താങ്കൾക്ക് പറ്റിയ ജോലിയായിരുന്നു വക്കീലാവുന്നത് എന്ന്.
2: ഞാൻ എനിക്ക് ആഗ്രഹം ഇതായിരുന്നു. പണ്ട് ഞാൻ വിചാരിച്ച നമുക്കൊന്നും പറ്റൂല്ലോ, പക്ഷെ ഇപ്പൊ മനസ്സിലായി. നമ്മൾ ഇതായിട്ട് സർവീസിലുള്ളപ്പോഴും ഈ കേസുകൾ കൈകാര്യം ചെയ്യണ ഒരു ലീസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ
0: ഞാൻ പലപ്പോഴും ഈ രാഷ്ട്രീയത്തിലൊക്കെ നോക്കുമ്പം ഏറെയും LLB കഴിഞ്ഞ ആൾക്കാരാണ് ഇതിന് പോണത്. ആചാരാണല്ലോ.
2: ഞാൻ ദിവസം കേട്ടോണ്ടാണ് ഓഫീസിൽ പോണത്. ഞാൻ എന്റെ വീട് എഴുപിന്ന ഒരു 20-25 kilometers ഉണ്ട്. അപ്പൊ അവിടുന്ന് ദിവസം എറണാകുളത്ത് പോകും. അപ്പൊ അങ്ങനെ ചില ദിവസങ്ങളിൽ ഓൺലൈനിൽ കയറും.
0: അപ്പൊ
2: അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഈ പരിപാടി കേൾക്കും. വൈഫും അതെ, ഞാനും അതെ. രാവിലെ റേഡിയോ വെക്കാറുള്ളൂ, TV വെക്കാറില്ല.
0: താങ്ക് യു സോ മച്ച്.
2: രണ്ടുപേരും, മാഡവും മറ്റേ ബാലകൃഷ്ണനും രണ്ടുപേരും നല്ലൊരു കോർഡിനേഷൻ ആണ്.
0: ഉമാദേവി എന്താ ചെയ്യുന്നേ?
2: ഉമാദേവി നേരത്തെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ സെക്രട്ടറി ായിരുന്നു. ഒരു 5-6 കൊല്ലം 5-8 കൊല്ലം റിട്ടയർ ചെയ്തു. ഇപ്പൊ വീണ്ടും അവര് പിടിച്ച് പ്രസിഡന്റായിട്ട് ഇലക്ഷൻ നിന്ന്. അതിന്റെ പ്രസിഡന്റാണ് ആ ബാങ്കിന്റെ, എഴുപന്ന സൗത്ത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ.
0: മക്കള്
2: രണ്ടുപേര്, ഒരാള് ഇപ്പം ഏഷ്യാനെറ്റ് കേബിൾസിലുണ്ട്, ഒരു ഹൈ പൊസിഷനിലാണ്.
0: അയാളുടെ
2: വൈഫ് ഫെഡറൽ ബാങ്ക് ത്രിപ്പൂണി ഇത്ര വർക്ക് ചെയ്യണു. ഇളയ മോൻ സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ.
0: അയാളുടെ
2: വൈഫ് സിവിൽ സർവീസ് കിട്ടി, ഇപ്പം ട്രെയിനിങ്ങിലാണ് സിംലയിൽ. അപ്പൊ ഞങ്ങള് രണ്ടു മാത്രമേ ഉള്ളൂ വീട്ടില്.
0: പേരക്കുട്ടികളൊക്കെ ആയോ?
2: പേരക്കുട്ടികൾ മൂത്താക്കായി. മൂത്താൾക്കൊരു കുട്ടിയായി ഇപ്പൊ SSLC കഴിഞ്ഞു, 10th കഴിഞ്ഞു.
0: ഓ ശരി ശരി ശരി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതില്. യാത്രയിലാണെങ്കിലും നിർത്തി നമ്മളോട് സംസാരിക്കാൻ കാണിച്ച ഒരു മനസ്സിന് നന്ദി.
2: തീർച്ചയായിട്ടും മാഡം, വിളിച്ചതിന് വളരെയധികം നന്ദി.
0: മാഡം
2: ആശാലതാ, ഞാൻ എനിക്ക് പ്രായമുണ്ട്, അതുകൊണ്ട് ആശാലെന്ന് പറഞ്ഞാലും
0: പ്രായം ഇല്ലെങ്കിലും ആശയെന്ന് വിളിച്ചാൽ മതി, അത്രയൊക്കെ ഉള്ളൂ.
2: ആശയെന്ന് വിളിക്കാൻ ഇഷ്ടം. ആശയും ബാലകൃഷ്ണനും
0: രണ്ടുപേർക്കും,
2: ബാക്കിയുള്ള എല്ലാ നിങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും
0: അന്വേഷണം അറിയിക്കാം. വക്കീലിന് ഏത് പാട്ടാ ഞാൻ വെച്ചുതരേണ്ടത്?
2: ഞാൻ ജയചന്ദ്രന്റെ പാട്ട് മതി. ജയചന്ദ്രനാണ് എന്റെ പാട്ട്. ഞാൻ അത്യാവശ്യമൊക്കെ എന്തെങ്കിലും പാടും, പക്ഷെ ഇപ്പൊ പാടാനുള്ള ഒരു മൂഡില്ല, അത് കുഴപ്പമില്ല.
0: അപ്പൊ ജയേട്ടന്റെ ഒരു പാട്ടാ വെച്ചു തരേണ്ടത്?
2: ജയേട്ടന്റെ നല്ലൊരു പാട്ട് വെച്ചോളൂ.
0: ശരി, തീർച്ചയായിട്ടും വെച്ചു തരാം. സന്തോഷം. ഓക്കെ, ബൈ ബൈ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യെ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലർ ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട സ്ഥാപനമായി മാറിയിരിക്കുന്ന VPS ലേക്ഷോർ, ഹലോ VPS ലേക്ഷോർ. തീരദേശങ്ങളിലെ ജീവിതത്തിന് കടലിന്റെ അത്ര തന്നെ ആഴവും പരപ്പുമുണ്ട്. കടലിനെ അറിഞ്ഞ് അതിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വലിയൊരു

0: കൊടുങ്കാറ്റായി പെയ്തിറങ്ങിയ ഒരു ദിവസത്തെ കുറിച്ചാണ് ഈ ഓർമ്മ. അന്നൊരു പ്രോഗ്രാമിന്റെ ഭാഗമായി വിഴിഞ്ഞത്തെ ഒരു തീരദേശ ഗ്രാമത്തിൽ എത്തിയതായിരുന്നു ഞാൻ. ഉച്ച കഴിഞ്ഞതോടെ അന്തരീക്ഷമാകെ ഇരുണ്ടുകൂടാൻ തുടങ്ങി. സാധാരണ പെയ്യുന്ന മൺസൂൺ മഴയായിരുന്നില്ല അത്. കടലിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റിന് ഭയപ്പെടുത്തുന്ന ഒരു ഇരമ്പലുണ്ടായിരുന്നു. റേഡിയോയിലും ടെലിവിഷനിലും തുടരെ തുടരെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നു. കടലിൽ വൻതോതിൽ കാറ്റും കോളും രൂപപ്പെടുന്നു. തീരത്തുള്ളവർ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം. പ്രകൃതി അതിന്റെ കറുത്ത ഭാവം പുറത്തെടുത്തതോടെ കടപ്പുറത്തുണ്ടായിരുന്ന വള്ളങ്ങളും വലകളും സുരക്ഷിതമായി കരയിലേക്ക് കയറ്റിവയ്ക്കാൻ മത്സ്യത്തൊഴിലാളികൾ തിടുക്കം കൂട്ടി. സ്ത്രീകളും കുട്ടികളും പേടിയോടെ തങ്ങളുടെ ചെറിയ കുടിലുകളിലേക്ക് ഓടിക്കേറി. ആളൊഴിഞ്ഞ കടലോരത്ത് പ്രകൃതിയുടെ ഈ താണ്ഡവം നോക്കി നിൽക്കുമ്പോഴാണ് ആ വലിയ ജനക്കൂട്ടത്തിൽ നിന്നും മാറി കടൽ തിരകൾ വന്ന് അടിക്കുന്ന ഒരു പാറക്കെട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ശ്രദ്ധിച്ചത്. മേരി അച്ചമ്മ എന്നാണ് അവരെ അവിടുത്തെ കാർ വിളിക്കുന്നത്. മറ്റെല്ലാവരും സുരക്ഷിത താവളങ്ങൾ തേടിപ്പോയപ്പോഴും അച്ചമ്മ മാത്രം അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. മുഖത്തേക്ക് അടിച്ചു കയറുന്ന ഉപ്പുവെള്ളം തുടച്ചുമാറ്റി അവരുടെ കണ്ണുകൾ അകലെയുള്ള കറുത്തിരണ്ട കടൽ പരപ്പിലേക്ക് തന്നെ പറഞ്ഞു നിന്നു. പേമാരിയും കാറ്റും ആഞ്ഞടിച്ചിട്ടും ആ രൂപം അവിടെ നിന്നും ഒരടി പോലും പിന്നോട്ട് മാറിയില്ല. അവരുടെ ആ നിൽപ്പ് കണ്ട് പേടി തോന്നിയ ഞാൻ പതുക്കെ അവരുടെ അരികിലേക്ക് നടന്നു. കയ്യിലുണ്ടായിരുന്ന കുട കാറ്റിന്റെ ശക്തിയിൽ ഒടിഞ്ഞു പോയിരുന്നു. ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, അച്ചമ്മേ അച്ചമ്മേ, അവിടെ നിൽക്കുന്നത് അപകടമാണ്, ഇറങ്ങി വീട്ടിലേക്ക് പോ. പക്ഷെ അവർ എന്റെ ശബ്ദം കേട്ടതായി പോലും ഭാവിച്ചില്ല. അവരുടെ ചുണ്ടുകൾ പ്രാർത്ഥിക്കുന്നത് പോലെ എന്തൊക്കെയോ മന്ത്രിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന മറ്റൊരു മുതിർന്ന മത്സ്യത്തൊഴിലാളി എന്റെ തോളി തട്ടി പറഞ്ഞത്, അവരെ വിട്ടേക്കു തമ്പി, അവരുടെ മകൻ അന്തോണി പുലർച്ചെ വള്ളവുമായി കടലിൽ പോയതാണ്. ഈ കൊടുങ്കാറ്റ് വീശുന്നതിന് മുൻപ് അവൻ കരയിലെത്തേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെ വിവരമൊന്നുമില്ല. മകൻ വരാതെ ആ അമ്മ ഈ കടപ്പുറം വിട്ട് ഒരടി മുന്നോട്ട് വയ്ക്കില്ല. പ്രകൃതിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ ഒരമ്മയുടെ മനസ്സ് എത്രത്തോളം നിസ്സഹായമാണെന്ന് ആ നിമിഷം ഞാൻ ഓർത്തു. സമയം കടന്നുപോകും തോറും കടൽ കൂടുതൽ അക്രമാസക്തമായി. ഞാൻ ഉൾപ്പെടെ എല്ലാവരും സുരക്ഷിത സ്ഥാനത്തേക്കു മാറി. വലിയ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി. ആ തിരമാലകൾ തന്റെ മകന്റെ ജീവനെ കവർന്നെടുക്കുമോ എന്ന ഭയന്ന്, എന്നാൽ സ്വന്തം ജീവനിൽ കൊതിയില്ലാതെ ആ അമ്മ അവിടെ തന്നെ നിന്നു. ഏകദേശം 2 മണിക്കൂറോളം ആ അമ്മ പ്രകൃതിയോട് പൊരുതി അവിടെ തന്നെ നിന്നു. ഒടുവിൽ കാറ്റും കോളും അടങ്ങി. കടൽ ശാന്തമായി. കറുത്ത മേഘങ്ങൾക്കിടയിലൂടെ നേർത്തൊരു വെളിച്ചം കടലിലേക്ക് വീണ നിമിഷം അകലെ തരംഗങ്ങൾക്കിടയിൽ നിന്നും ഒരു ചെറിയ വള്ളത്തിന്റെ രൂപം തെളിഞ്ഞു വന്നു. അത് അന്തോണിയുടെ വള്ളമായിരുന്നു. കാറ്റിലും ഓളത്തിലും പെട്ട് വഞ്ചി മറിയാതിരിക്കാൻ അവൻ ജീവൻ പണയം വെച്ച് തുഴയുകയായിരുന്നു. കരയിലുണ്ടായിരുന്ന ആളുകളെല്ലാം വലിയ ആവേശത്തോടെ കടപ്പുറത്തേക്ക് ഓടിയെത്തി. വള്ളം കരയ്ക്കടുത്തതും അന്തോണി അതിൽ നിന്നും ചാടിയിറങ്ങി ഓടി വന്ന് തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. മരണത്തിന്റെ കയങ്ങളിൽ നിന്നും തിരികെ എത്തിയ മകനെ ചേർത്തു പിടിക്കുമ്പോൾ അച്ചാമ്മയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. ആ കണ്ണീരിന് കടൽ വെള്ളത്തെക്കാൾ ഉപ്പുരസമുണ്ടായിരുന്നു. ആ അമ്മയും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ച ആ കടലോരത്തുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. കൊടുങ്കാറ്റിന്റെ ഭീകരതയെയും പ്രകൃതിയുടെ ശക്തിയെയും തോൽപ്പിച്ചത് ഒരമ്മയുടെ കാത്തിരിപ്പും പ്രാർത്ഥനയുമായിരുന്നു. നിയമങ്ങൾക്കും പ്രകൃതിശാസ്ത്രത്തിനും അപ്പുറം മനുഷ്യന്റെ ഉള്ളിലെ സ്നേഹത്തിന് വലിയൊരു ശക്തിയുണ്ടെന്ന് ആ നിമിഷം എനിക്ക് ബോധ്യമായി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില കൊടുങ്കാറ്റുകൾ ഉണ്ടാകാറുണ്ട്. പ്രതിസന്ധികളുടെ വലിയ തിരമാലകൾ നമ്മെ വിഴുങ്ങാൻ വരുമ്പോൾ നമ്മൾ പൂർണ്ണമായും തകർന്നുപോയെന്ന് കരുതുമ്പോൾ നമുക്കായി പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനും ഇതുപോലെ ചില ഹൃദയങ്ങളുണ്ടാകും. ആ ഒരു ഉറപ്പാണ് പല വലിയ വീഴ്ചകളിൽ നിന്നും നമ്മെ ജീവനോടെ തിരികെ കൊണ്ടുവരുന്നത്. അന്ന് വൈകുന്നേരം വിഴിഞ്ഞം തീരത്തു നിന്നും മടങ്ങുമ്പോൾ കടൽ ശാന്തമായിരുന്നു. പക്ഷേ എന്റെ ഉള്ളിൽ ആ അമ്മയുടെ മുഖം ഒരു വലിയ പ്രകാശമായി അവശേഷിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റിനും തകർക്കാൻ കഴിയാത്ത ഒന്നേയുള്ളൂ, അത് അമ്മ മനസ്സിന്റെ സ്നേഹവും പ്രത്യാശയുമാണ്. പേരും പ്രശസ്തിയും ഒന്നുമില്ലാത്ത ആ കടലോരത്തെ മനുഷ്യർ നമുക്ക് തരുന്ന ജീവിത പാഠങ്ങൾ വലിയ പുസ്തകങ്ങളിൽ പോലും എഴുതി വെച്ചിട്ടില്ലാത്തത്ര അമൂല്യമാണ്. ജെയിംസ് കുട്ടി പുതുക്കാവെന്ന് എഴുതിയിരിക്കുന്നു.
1: ജെയിംസ് കുട്ടി, എല്ലാവരുടെ ജീവിതത്തിലും അമ്മ എന്ന് പറയുന്നത് അതൊരു ദൈവം തന്നെയാണ്. ജോർജ് വാഷിങ്ടൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്റെ അമ്മയാണ്. അമ്മ പഠിപ്പിച്ച പാഠങ്ങളാണ് എന്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും ആധാരം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അമ്മ കാണാൻ വല്ല സുന്ദരിയായതുകൊണ്ടൊന്നും ആയിരിക്കില്ല, ആ സ്നേഹം, ആ ഒരു കരുതൽ, അത് വേറൊരു സ്ഥലത്തു നിന്നും നമുക്ക് ലഭിക്കും തോന്നില്ല. എല്ലാ തെറ്റുകളും പൊറുക്കുന്ന ഒരു കോടതിയാണ്
0: അമ്മയല്ലാതെ ദൈവമുണ്ടോ? അമ്മയല്ലാതെ
1: കോവിലില്ല.
0: അപ്പൊ നമ്മുടെ ഹൃദയ വിശാലതയുടെ മധ്യത്തിൽ കൊണ്ടുവച്ച് സ്ഥിരപ്രതിഷ്ഠ നടത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദൈവീക സങ്കല്പമാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മയോളം വരുന്ന ഒന്നുമില്ല, അതെല്ലാവർക്കും അറിയാം. നമ്മളെ തന്നെ ഈ പ്രോഗ്രാമിൽ ആയിരം

കണക്കിന് എപ്പിസോഡുകളിൽ നമ്മൾ അമ്മയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടും അമ്മക്കൊതി തീരാതെ ആളുകൾ അമ്മയെ കുറിച്ച് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രപഞ്ചം എത്ര കാലം ഉണ്ടാവുന്നുവോ, ആ പ്രപഞ്ചത്തിൽ നമ്മൾ എത്ര കാലം ജീവിക്കുന്നുവോ, ആ ജീവിതത്തിന്റെ നമ്മുടെ ഒരു എന്താണ് പറയുന്നത്, ഒരു സ്പന്ദിക്കുന്ന മാപിനിയായിട്ട്, നമ്മുടെ സ്നേഹത്തിന്റെ ഒരു മാപിനിയായിട്ടൊക്കെ അമ്മ എപ്പോഴും

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, DPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യെ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയപ്പെട്ട ആശിച്ചി ബാലേട്ട, ചില രാത്രികൾ അങ്ങനെയാണ്, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുകയും ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചറിവുകൾ സമ്മാനിച്ച് കടന്നു പോവുകയും ചെയ്യും. വർഷങ്ങൾക്കപ്പുറം മലബാറിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം ഇവിടെ ഞാൻ
3: മലബാറിലെ
2: ഇന്നും അത് പച്ചപ്പോടെ മനസ്സിലുണ്ട്. അന്ന് കനത്ത മഴയുള്ള ഒരു മഴക്കാല രാത്രിയായിരുന്നു.
3: മലബാറിലെ നല്ല മഴയാണ്.
2: നഗരത്തിലെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നാട്ടിലേക്കുള്ള അവസാന വണ്ടിയും കത്ത് ഞാൻ ചെറിയ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ്. സമയം അർദ്ധരാത്രിയോടടുത്തിരുന്നു. മഴ കനത്തതോടെ അന്തരീക്ഷമാകെ ഇരുളും തണുപ്പും വിഴുങ്ങി. അനൗൺസ്മെന്റ് കൗണ്ടറിൽ നിന്നും മെക്കാനിക്കൽ ശബ്ദത്തിൽ ഒരു സന്ദേശം വന്നു. സാങ്കേതിക തകരാറുകൾ കാരണം ട്രെയിൻ വരാൻ ഇനിയും മണിക്കൂറുകൾ വൈകും. മൊബൈൽ ഫോണിൽ ചാർജ് തീർന്ന് അത് പൂർണ്ണമായും കണ്ണടച്ചിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം. ജനങ്ങളൊഴിഞ്ഞ ആ വലിയ റെയിൽവേ സ്റ്റേഷനിൽ കാറ്റിന്റെ ഓളത്തിനൊപ്പം പെയ്യുന്ന മഴയെ നോക്കിയിരിക്കുമ്പോൾ ഒരു തരം ഭയവും വലിയ ഒറ്റപ്പെടലും എന്നെ വല്ലാതെ അങ്ങ് മൂടിയിരുന്നു. തണുപ്പ് അസ്ഥികളിലേക്ക് പടരാൻ തുടങ്ങിയപ്പോ ഞാൻ എന്റെ ചെറിയ ബാഗ് തുറന്ന് അതിലുണ്ടായിരുന്ന ഒരു പുതിയ ഷോൾ എടുത്ത് ചുമലിലിട്ടു. അപ്പോഴാണ് പ്ലാറ്റ്ഫോമിൽ അങ്ങേയറ്റത്തെ ഇരുണ്ട കോണിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന ഒരു രൂപം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിച്ചക്കാരനായിരിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരു വൃദ്ധനായിരുന്നു അത്. പ്രായത്തിന്റെ ആധിക്യത്താലും കഠിനമായ തണുപ്പിലാലും അയാൾ വല്ലാതെ അങ്ങ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. തണുത്ത കാറ്റടിക്കുമ്പോൾ സ്വന്തം കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അയാൾ കൂടുതൽ ചുരുണ്ടുകൂടാൻ ശ്രമിച്ചു. ഒരു മനുഷ്യൻ

0: നമ്മുടെ തൊട്ടുമുന്നിൽ കിടന്ന് തണുത്ത് വിറയ്ക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ മെല്ലെ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് നടന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു പുതിയ ഷോൾ മടക്കി ആ വൃദ്ധന് നേരെ നീട്ടി. ഇത് പുതച്ചോളൂ, തണുപ്പ് കുറയും എന്ന് പറഞ്ഞു. എന്റെ ശബ്ദം കേട്ട ആ വൃദ്ധൻ കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിൽ വിശപ്പിന്റെയും അലച്ചിലിന്റെയും ക്ഷീണമുണ്ടായിരുന്നു. ഞാൻ നൽകിയ ഷോൾ കണ്ടപ്പോൾ അയാളുടെ മുഖത്തൊരു മങ്ങിയ പുഞ്ചിരി വിരിഞ്ഞു. അയാൾ വിറയ്ക്കുന്ന കൈകൾ നീട്ടി ആ ഷോൾ വാങ്ങി. സ്വന്തം ശരീരത്തിൽ പുതയ്ക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം അവിടെ സംഭവിച്ചത് എന്നെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധനാക്കി കളഞ്ഞു. അയാൾ ആ ഷോൾ നിവർത്തിയ കീറിയ ഉടുപ്പിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ ജീവനെ പുറത്തെടുത്തു. ഒരു ചെറിയ പൂച്ചക്കുട്ടി, കണ്ണുകൾ പോലും ശരിക്കു തുറക്കാത്ത നനഞ്ഞു വിറയ്ക്കുന്ന ഒരു പാവം പൂച്ചക്കുട്ടി. ആ വൃദ്ധൻ തനിക്ക് കിട്ടിയ പുതിയ ഷോൾ ഉപയോഗിച്ച് വളരെ മൃദുവായി ആ പൂച്ചക്കുട്ടിയുടെ മേൽ പറ്റിപ്പിടിച്ച വെള്ളം തുടച്ചു മാറ്റി അതിനെ അതിൽ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. താൻ അനുഭവിക്കുന്ന കഠിനമായ തണുപ്പിനേക്കാളും ദുരിതത്തെക്കാളും തന്നെക്കാൾ ദുർബലനായ അശരണനായ മറ്റൊരു ജീവന്റെ സുരക്ഷയ്ക്കാണ് ആ മനുഷ്യൻ മുൻഗണന നൽകിയത്. ഒരു കഷ്ണം തുണി കിട്ടിയപ്പോൾ സ്വന്തം ശരീരം മറയ്ക്കാനല്ല, മറിച്ച് തന്റെ സംരക്ഷണയിലുള്ള ഒരു ചെറിയ ജീവന് ചൂട് പകരാനാണ് അയാൾ ശ്രമിച്ചത്. ആ കാഴ്ച കണ്ട് കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ തന്നെ നിന്നുപോയി. നഗരങ്ങളിലെ വലിയ കൊട്ടാരങ്ങളിലും ആഡംബരങ്ങളിലും നമ്മൾ തിരിയുന്ന മനുഷ്യത്വം എന്ന മഹത്തായ വികാരം ഇതാ ഈ റെയിൽവേ സ്റ്റേഷനിലെ വെറും തറയിൽ കിടക്കുന്ന ഒരു പാവ മനുഷ്യന്റെ ഉള്ളിലാണ് ജ്വലിച്ചു നിൽക്കുന്നത്. കൊടുക്കാൻ വലിയ സമ്പാദ്യങ്ങളൊന്നും വേണ്ട, മറിച്ച് മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാനുള്ള ഒരു ചെറിയ മനസ്സ് മാത്രം മതി എന്ന് ആ വൃദ്ധൻ നിശബ്ദനായി കാണിച്ചു തന്നു. ഒടുവിൽ ദൂരെ നിന്നും പാളങ്ങൾ കുലക്കിക്കൊണ്ട് ട്രെയിനിന്റെ വലിയ വെളിച്ചം പ്ലാറ്റ്ഫോമിലേക്ക് അടിച്ച് കയറി. വണ്ടി വന്നപ്പോൾ ഞാൻ ബാഗിലുണ്ടായിരുന്ന കുറച്ച് ഭക്ഷണ പൊതികളും പണവും ആ വൃദ്ധന്റെ കയ്യിൽ ഏൽപ്പിച്ചു. തിരികെ ട്രെയിനിൽ കമ്പാർട്ട്മെന്റിലെ സീറ്റിൽ ഇരിക്കുമ്പോഴും പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്റെ ഉള്ളിലെ ഒറ്റപ്പെടലിന്റെ തണുപ്പ് അപ്പോഴേക്കും പൂർണ്ണമായും മാറിപ്പോയിരുന്നു. വലിയ വലിയ തത്വചിന്തകൾക്കോ പുസ്തകങ്ങൾക്കോ തരാൻ കഴിയാത്തത്ര വലിയ ജീവിത പാഠമാണ് ആ അപരിചിതൻ ആ മഴരാത്രിയിൽ എനിക്ക് സമ്മാനിച്ചത്. നന്മയുള്ള മനുഷ്യർ ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ ഭൂമിയിൽ സമയത്തിന് മഴ പെയ്യുന്നതും ലോകം ഇത്ര മനോഹരമായി മുന്നോട്ട് പോകുന്നതും. സ്നേഹത്തോടെ ശ്യാംലാൽ, തൃശൂർ.
1: ശ്യാംലാലെ, നമ്മൾ പറയാറില്ല എന്താണ് ഈ നന്മ മരങ്ങൾ എന്ന് നമ്മൾ ചിലരെ നോക്കിയിട്ട് പറയാറുണ്ട്. ആ നന്മയുടെ പ്രകാശ ഗോപുരങ്ങളായി നമ്മുടെ ചുറ്റുവട്ടത്തും ഒരുപാട് ജന്മങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ നിത്യമായിട്ടുള്ള ലിസ്റ്റിൽ അവരാരും ഉണ്ടായി എന്ന് വരില്ല. നിങ്ങൾ പ്രണയിക്കുകയും സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന കൂട്ടത്തിലും അവരാരും ഉണ്ടാകില്ല. നിങ്ങൾ തയ്യാറാക്കുന്ന പരിഗണനാ ലിസ്റ്റിന്റെ നാലയലത്ത് പോലും അവരെ ആരെയും നിങ്ങൾ കണ്ടു എന്ന് വരില്ല. പക്ഷേ അതിനെല്ലാം അപ്പുറം എവിടെയോ നിന്ന് സ്വയം ജീവന്റെ ജീവനായി മറ്റുള്ളവരെ കരുതി മറ്റുള്ളവർക്കായി സ്വയം ത്യജിക്കുന്ന അല്ലെങ്കിൽ കത്തിത്തീരുന്ന മെഴുകുതിരികളായിട്ടുള്ള മനുഷ്യരെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എല്ലാ സ്ഥലത്തും കാണാൻ കഴിയും, നമ്മുടെ നാട്ടിൻപുറങ്ങളിലും കാണാൻ കഴിയും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപകടകരമായിട്ടുള്ളൊരു സാഹചര്യം പെട്ടെന്ന് വന്നുപോയാൽ ഈ സമൂഹത്തിലെ ഒരു സാധാരണക്കാരനെയായിരിക്കും കൂട്ടിന് കിട്ടുക. നമ്മൾ അത്രയും കാലം പ്രതീക്ഷിച്ച, നമ്മൾ അത്രയും കാലം ഹീറോ ആയി കൊണ്ടു നടന്ന പലരും വളരെ പെരിഫറലായിട്ടുള്ള മേഖലകളിൽ നിന്ന് നമ്മളെ സഹായിക്കാൻ പാഞ്ഞെത്തും എന്നല്ലാതെ നിങ്ങളെ ചേർത്തുപിടിച്ച് ഒരാശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ, നമ്മൾ ഈ ആഴ്ചയിൽ എവിടെയോ വായിച്ചതുപോലെ റോഡിൽ പെടഞ്ഞു കിടക്കുമ്പോൾ നിങ്ങളെ വാരിയെടുത്ത് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് സാധാരണക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചേർത്തു നിർത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ആ സ്നേഹം തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന പേര് സാധാരണക്കാരൻ എന്നാണ്. അവരെപ്പോഴും നിങ്ങൾ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യണം. അവർ നിങ്ങളെ എപ്പോഴും ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്തുകയും ചെയ്യും.

0: അപ്പൊ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ അവസാനത്തെ കത്തും വായിച്ചു തീർന്നിരിക്കുകയാണ്.
1: ഈ ആഴ്ച ശനിയും ഞായറും ഉണ്ട് കേട്ടോ. ഈ രണ്ട് ദിവസവും
0: അടിപൊളിയായിട്ട്
1: എവിടെയെങ്കിലും ടൂറൊക്കെ പോയി നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് പുതിയ ഒരുപാട് അനുഭവങ്ങളൊക്കെ മനസ്സിൽ കുറിച്ച് പുതിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് അടുത്ത ആഴ്ച വരണം.
0: ഓ,
1: പറഞ്ഞത് തന്നെ പറയാൻ പാടില്ല.
0: കഴിഞ്ഞ ആഴ്ച പോയിട്ട് പെരിഫറൽ കണ്ടുപിടിച്ചു.
1: ഇതിനു മുമ്പ് പ്രോക്സിമിറ്റി ഉണ്ടായിരുന്നു.
0: പ്രസംഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മൂപ്പര് പറയാ, അല്ലാതെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുമില്ല ഏട്ടന്റെ അടുത്ത്.
1: നിങ്ങൾക്ക് 10 ജന്മം ജനിച്ചാൽ എന്നോടുള്ള അസൂയ, കുശുമ്പ് ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. നമുക്ക്
0: ഡാർക്ക് ആൻഡ് ഡീപ്പ് വാലട്ട.
1: നിങ്ങൾ ഏതെങ്കിലും ഒരു ശ്ലോകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇംഗ്ലീഷ് ശ്ലോകം ജനത്തിന് മടുത്തിട്ടുണ്ടാവും. എനിക്ക് തന്നെ മടുപ്പ് തോന്നുന്നു.
0: എനിക്കതിന്റെ അപ്പുറം
1: നാളെ കാണാം. നാളെ എല്ലാ തിങ്കളാഴ്ച കാണാം.
0: ബൈ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:12.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ അവബോധം വളർത്താനാണ് June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, പരിസ്ഥിതിയെ മലിനമാക്കാതെ സംരക്ഷിക്കാം എന്ന പ്രതിജ്ഞയോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്.

0: യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.
1: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
1: വല്ലതും ബാക്കിയുണ്ടോ?
2: 5000
1: ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
2: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
1: ഒന്നുകൂടി
2: വേണ്ട,
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
2: അടിപൊളി. എന്നാ വേഗം വിട്ടോ.
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം കാംബോജി എന്ന ചിത്രത്തിൽ ശ്രീവത്സൻ, ജെ മേനോൻ, ചിത്ര എന്നിവർ പാടിയത്. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം M. ജയചന്ദ്രൻ.

0: 102.3 കൊച്ചി എഫ് എം പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ
2: ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിംഗിനുള്ള പരിഹാരങ്ങൾ നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു.
1: June 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പരിസ്ഥിതി പഠനവകുപ്പ് പ്രൊഫസറും ഫാക്കൽറ്റി ഓഫ് സയൻസ് ഡീനുമായ പ്രൊഫസർ ഡോക്ടർ ബി ശിവാനന്ദൻ ആചാരി,
3: ഗ്രീൻ കെയർ കേരള പരിസ്ഥിതി സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ ജൈവവൈവിധ്യ പരിപാലന സമിതി അംഗവുമായ കെ ബുൾബേന്ദ്രൻ, പരിസ്ഥിതി ചിന്തകനും പ്രവർത്തകനുമായ പ്രദീപ് ഇടയത്ത്.
4: ചുറ്റുപാടിൽ നിന്ന് ധാരാളം മുളങ്കൂട്ടം ഉണ്ടായിരുന്നു, വീട്ടിലെ കല്ലൻ മുള ഉണ്ടായിരുന്നു. ആ മുള കൊണ്ടാണ് മേൽക്കൂര പൂർണ്ണമായിട്ട് നിർമ്മിച്ചത്. ഭിത്തിയെല്ലാം മരത്തിലാണ്.
1: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.
0: ചിത്രം ന്യൂസ് പേപ്പർ ബോയ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ പണ്ഡിത യേശുദാസ്, സംഗീതം നൽകിയത് വിൽസൺ.

0: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം 8th വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8th വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
1: ഹരിചരണും മൃദുലവാര്യരും പാടിഗാനമാണ് ഇനി ചിത്രം 916. ഗാനം എഴുതിയത് അനിൽ പനച്ചുരൻ, ഈണം എം ജയചന്ദ്രൻ.

0: ഒരറിയിപ്പ്. വീടുകളിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാമെന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അടുക്കള മാലിന്യം എങ്ങനെ വേർതിരിക്കണം? ഈ വേസ്റ്റ് മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കും? ഉപയോഗശൂന്യമായ ബാറ്ററി എന്തു ചെയ്യണം? തുടങ്ങി ദിനവും അനേകം സംശയങ്ങൾ ഉണ്ടാകാം. മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിച്ചാൽ അവ നമുക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു വിഭവമാക്കി മാറ്റാൻ സാധിക്കും. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ പറയാം: 0484242 63 97, 0484242 63 87. മറ്റൊരു നമ്പർ 944-55-88. ഓർമ്മിക്കുക, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം. വിളിക്കേണ്ട നമ്പർ ആവർത്തിക്കാം: 044-242-63-97, 044-242-63-87, 944-45-88. അറിയിപ്പ് കഴിഞ്ഞു.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: നിർമ്മിത ബുദ്ധിയാൽ എഴുതപ്പെട്ട ആദ്യ നോവൽ ഇറങ്ങിയത് 2016. അവിടുന്ന് ഇങ്ങോട്ട് വലിയ മാറ്റങ്ങളുണ്ടായി.
1: നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ.
3: രാത്രി 3-4 തവണ അവർ കിടക്കുന്ന മുറിയിൽ വന്ന് അയാൾ അവരെ നോക്കി നിൽക്കും. അവളതറിയും, എങ്കിലും കണ്ണടച്ചു കിടക്കും.
1: മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരാൾ എന്നും.
4: ഒന്നു കാണേണ മാത്തട്ടകം അജ്ഞാത തീരത്തിലെങ്ങോ ലസിക്കുമാത്തട്ടകം.
1: കെ സുജാതയുടെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം ചിത്രപാടിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. വരികൾ എഴുതിയ ഗാനത്തിന് കണ്ണൂർ രാജന്റെ സംഗീതം.

ചിത്രം മേൽവിലാസം ശരിയാണ്, ദേവാനന്ദും അപർണ രാമചന്ദ്രനും പാടിയത്. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ചിട്ടപ്പെടുത്തിയത് കെ എൽ ശ്രീറാം.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച അതായത് 8-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടൻ്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04842423387, 04842463 97, അല്ലെങ്കിൽ 944-6455888. വിളിക്കേണ്ട സമയം അടുത്ത തിങ്കളാഴ്ച 8-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842423387, 04842423397. മറ്റൊരു നമ്പർ 944-6455888. വിളിക്കേണ്ട സമയം വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. അറിയിപ്പ് സമാപിച്ചു.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി

0: https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: 102.3 കൊച്ചി എഫ് എം പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 39 മിനിറ്റ്. ഇനി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം മെമ്മറീസ്. രചന സംഗീതം സെജോ ജോൺ.

0: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം June 8 വൈകുന്നേരം 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. വിഖ്യാത മോഹിനിയാട്ടം കലാകാരി ശ്രീമതി വിനീത നെടുങ്ങാടിയും സംഘവും അവതരിപ്പിക്കുന്ന കാവ്യനർത്തകി, മലയാള കവിതകളുടെ നൃത്താവിഷ്കാരം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, June 8 വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
1: ഗായിക അഞ്ജലി ജയറാം ചിത്രം ക്യാമൽ സഫാരി. വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ദീപാങ്കുരൻ്റെ സംഗീതം.

0: കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കും പ്രതിബദ്ധത ദിനം ഊട്ടി ഉറപ്പിക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദ്വിദിന ദേശീയ സമുദ്രോൽപ്പന്ന കയറ്റുമതി ശില്പശാല ഇന്ന് വിശാഖപട്ടണത്ത് ആരംഭിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായും ആന്ധ്രാപ്രദേശ് സർക്കാരുമായും സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി ദിനാചരണ സംസ്ഥാനതല പരിപാടി മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ നാല് ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്.

0: അക്കരെ കൊട്ടിയൂരിൽ നിത്യേന വലിയ ഭക്തജനത്തിരക്കാണ്. കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് കളക്ടറായി മാളവിക ജി നായർ ചുമതലയേറ്റു. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയായി ഇവർ 2025 ബാച്ച് IAS കാരിയാണ്. ദേശീയപാത 66 തേഞ്ഞിപ്പാലം കോഹിനൂരിലുണ്ടായ വാഹനാപകടത്തിൽ ദമ്പതികളടക്കം 3 പേർ മരിച്ചു. തൃശൂർ പന്നിത്തടം സ്വദേശികളായ ഷഹീദ്, ഭാര്യ ഷഹീന, ബന്ധു ജഹാന എന്നിവരാണ് മരിച്ചത്. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിൻ്റനിൽ ഇന്ത്യയുടെ PV സിന്ധു പുറത്തായി. ദക്ഷിണ കൊറിയയുടെ ആൻസിയാങ്ങാണ് PV സിന്ധുവിനെ പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:59:36. ഇനി 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 5, ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഈ ദിനാചരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണോ? പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യന് മാത്രം ഇവിടെ സുഖമായി ജീവിക്കുവാൻ സാധിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, പരിസ്ഥിതിയുടെ ആരോഗ്യം തന്നെയല്ലേ മനുഷ്യന്റെയും ആരോഗ്യത്തിന് നിദാനമാകുന്നത്? മാറി മാറി വരുന്ന കാലാവസ്ഥയും വർദ്ധിച്ചു വരുന്ന മലിനീകരണവും ഇന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ്. നാം ശ്വസിക്കുന്ന വായുവും കഴിക്കുന്ന ഭക്ഷണവും കുടിവെള്ളവുമെല്ലാം തന്നെ പ്രകൃതിയുടെ വരദാനങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം മലീമസമായാലോ? അത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവും എന്നത് സുനിശ്ചിതമാണ്. ഈ ദിനാചരണത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കായി ഭാവിക്കായി പ്രയത്നിക്കാം എന്നതാണ് 2026 ലോക പരിസ്ഥിതി ദിന പ്രമേയം. ജൂൺ 5 ആണ് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകും. കാലാവസ്ഥാ മാറ്റമുണ്ടായാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അതിനെ ചെറുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം എന്താണ്? ഭൂമിയുടെ താപനില ഉയരുകയും മഴ, കാറ്റ്, കാലാവസ്ഥാ രീതികൾ എന്നിവയിൽ ദീർഘകാല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാലാവസ്ഥാ മാറ്റം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്. ലോകമെമ്പാടുമുള്ള അതിശക്തമായ ചൂടിന്റെയും ഉഷ്ണതരംഗങ്ങളുടെയും ദൈർഘ്യവും തീവ്രതയും വർദ്ധിക്കുന്നതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാരണം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നതിനും മഴയുടെ അളവ് വ്യത്യാസപ്പെടുന്നതിനും മഴക്കാലവും വേനൽക്കാലവും മുറുതെറ്റി വരുന്നതിനും കാരണമാകുന്നു. ഇത്തരം വ്യത്യാസങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. ആദ്യമായിട്ട് അമിതമായ ചൂട് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഗോള താപനില ഉയരുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്ന സംവിധാനം കൂടുതൽ കൂടുതൽ പ്രവർത്തനരഹിതമാവുകയും ഗുരുതരവും അപ്രതീക്ഷിതവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വിയർപ്പ് അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ വികാസം വഴി ശരീരത്തിന് സ്വയം തണുപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കൂടുതൽ വഷളാകുന്നു. ആദ്യം തന്നെ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. അത് കഴിയുമ്പോഴേക്കും ചൂടുകൊണ്ടുള്ള ക്ഷീണം, അമിതമായ വിയർപ്പ്, തലകറക്കം, ക്ഷീണം, പോക്കാനം, വേഗത്തിലുള്ള നാഡിമിടിപ്പ് എന്നിവയാണ് ഇതിന്റെ സവിശേഷതകൾ. വീണ്ടും ചൂട് സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഹീറ്റ് ബേൺസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൂടുകൊണ്ടുള്ള പൊള്ളൽ. വീണ്ടും കൂടിയ ചൂട് ഏൽക്കുകയാണെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് തന്നെ ഉണ്ടാകാം. ഏറ്റവും കഠിനമായ താപസംബന്ധമായ അസുഖമാണിത്. ശരീരത്തിന്റെ താപനില നിയന്ത്രണം പൂർണമായും പരാജയപ്പെടുന്നതിനാൽ ശരീരത്തിന്റെ താപനില 105 ഡിഗ്രി സെൽഷ്യസ് കവിയാൻ കാരണമാകും. ജീവൻ അപകടപ്പെടുത്തുന്ന ഒരവസ്ഥയാണിത്. ഇത് അബോധാവസ്ഥ,

ആശയക്കുഴപ്പം, അപസ്മാരം, അവയവങ്ങളുടെ പരാജയം എന്നിവയിലേക്ക് നയിച്ചേക്കാം. മരണവും സംഭവിക്കാം. ഇതിനു പുറമെ ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണമാകലും ഇതുമൂലം ഉണ്ടാകാം. അമിതമായ ചൂട് ഹൃദയത്തെയും വൃക്കകളെയും ബുദ്ധിമുട്ടിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, പ്രമേഹം, ഗുരുതരമായ വൃക്ക തകരാറുകൾ തുടങ്ങി വിട്ടുമാറാത്ത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അപകട സാധ്യത കൂടുതലുള്ളവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, ദീർഘകാല രോഗമുള്ളവർ, പുറം ജോലിക്കാർ എന്നിവരാണവർ. ഇനി പൊതുജനങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് നോക്കാം. ആദ്യമായിട്ട് ചൂടിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. ദിവസത്തിലെ ഏറ്റവും ചൂട് കൂടിയ സമയത്ത് പുറത്തു പോകുന്നതും കഠിനമായ ജോലികൾ ചെയ്യുന്നതും ഒഴിവാക്കുക. അതായത് ഉച്ചയ്ക്ക് 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3-4 മണി വരെ ചൂട് കൂടുതലാണ്, ആ സമയം ഒഴിവാക്കുക. ഈ സമയത്ത് തണലിൽ നിൽക്കാൻ ശ്രദ്ധിക്കാം. സൂര്യപ്രകാശത്തിന്റെ താപനില 10-15 ഡിഗ്രി വരെ ചിലപ്പോൾ കൂടുതലാകാം. അപ്പോൾ പകൽ സമയത്ത് 2-3 മണിക്കൂർ നേരം വരെ തണലത്ത് നിൽക്കുന്നത് നല്ലതാണ്. ഔദ്യോഗിക ചൂട് മുന്നറിയിപ്പുകൾ അറിഞ്ഞിരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്, വീട് തണുപ്പുള്ളതായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഇരുട്ടിന് ശേഷം പുറത്തെ താപനില വീടിനുള്ളിലുള്ളതിനേക്കാൾ കുറവായിരിക്കുമല്ലോ. ആ സമയത്ത് ജനാലകൾ തുറന്ന് പുറത്തുള്ള വായു അകത്തോട്ട് കടത്തിവിടുക. അങ്ങനെ വീട് തണുപ്പിക്കുക. എന്നാൽ കൊതുകുകൾ കയറാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുക. പകൽ സമയത്ത് പുറത്തെ താപനില വീടിനുള്ളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ജനാലകൾ അടച്ച് നേരിട്ട് സൂര്യപ്രകാശം കയറുന്നത് തടയുക. കഴിയുന്നത്ര വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. എന്നാൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുമ്പോൾ മാത്രം വൈദ്യുത ഫാനുകൾ ഉപയോഗിക്കാം. 40 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലുള്ള താപനിലയിൽ ഫാനുകൾ ശരീരത്തെ ചൂടാക്കും, അതുകൊണ്ട് അത്ര നല്ലതല്ല. എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആയി സജ്ജീകരിക്കുക. ഇതിനോടൊപ്പം ഒരു ഇലക്ട്രിക് ഫാൻ കൂടി ഓണാക്കുക. ഇത് മുറി 4 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ളതായി തോന്നിപ്പിക്കും. വൈദ്യുതി ബിൽ ലാഭിക്കുകയും ചെയ്യാം. ഇനി അടുത്തത്, ശരീരം തണുത്തിരിക്കാനും ജലാംശമുള്ളതായിരിക്കാനും ശ്രദ്ധിക്കണം. അയഞ്ഞതും നേരിയതുമായ വസ്ത്രങ്ങളും കിടക്കവിരികളും ഉപയോഗിക്കുക. തണുത്ത വെള്ളം കുളിക്കുക. നനഞ്ഞ തുണി ഉപയോഗിച്ച ചർമ്മം നനയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നിവ സഹായകരമായിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരും 65 വയസ്സിന് മുകളിലുള്ളവരും ഹൃദയം, ശ്വാസകോശം അല്ലെങ്കിൽ വൃക്ക രോഗങ്ങളുള്ളവരും പതിവായി വൈദ്യപരിശോധന നടത്തുന്നതും നല്ലതാണ്. ഇനി അടുത്തത്, വായുമലിനീകരണമാണ് മറ്റൊന്ന്. കാലാവസ്ഥാ മാറ്റം എങ്ങനെയാണ് വായുമലിനീകരണം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വായുമലിനീകരണം എന്നാൽ വായുവിൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ദോഷകരമായ വാതകങ്ങൾ, പുക, പൊടി, രാസവസ്തുക്കൾ എന്നിവയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഉയർന്ന താപനില വായുവിലെ ഓസോൺ പോലുള്ള മലിനീകരണ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. വായുമലിനീകരണത്തിന് വേറെയും കാരണങ്ങളുണ്ട്. വാഹനങ്ങളിൽ നിന്നുയരുന്ന പുക, പാചകത്തിന് വിറക്, ചാണകം എന്നിവ കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, മാലിന്യം കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, കാട്ടുതീ മൂലമുണ്ടാകുന്ന പുക എന്നിവ നമുക്ക് ചുറ്റും നിത്യേന സംഭവിക്കുന്ന കാരണങ്ങളാണ് ഈ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിനും വായുമലിനീകരണത്തിനും കാരണമാകുന്നു. ഇതിനു പുറമെ വൈദ്യുതി ഉൽപാദനം, വ്യവസായങ്ങൾ, കൺസ്ട്രക്ഷൻ വർക്ക് എന്നിവയും വായുമലിനീകരണവും ആഗോള താപനിലയും വർദ്ധിപ്പിക്കുന്നു. വായുമലിനീകരണവും കാലാവസ്ഥാ മാറ്റവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ്. വായുമലിനീകരണം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണ്? ആഗോള താപനില, മഴയുടെ രീതി, ആവാസ വ്യവസ്ഥ എന്നിവയെ മാറ്റിമറിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം പകർച്ചവ്യാധികളുടെ വ്യാപനത്തെ വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന താപനിലയും മഴയിലെ മാറ്റവും പ്രാണികളുടെ ആവാസ വ്യവസ്ഥകൾ വികസിപ്പിക്കുന്നു. കൊതുകുകൾ, ചെള്ളുകൾ തുടങ്ങിയ പ്രാണികൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇതുവഴി മലമ്പനിയുടെ അണുക്കളും ഡെങ്കിപ്പനിയുടെ വൈറസുകളും വർദ്ധിക്കുന്നു. അങ്ങനെ പ്രാണിജന്യ രോഗങ്ങളായ മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പനി കൂടുതൽ പുതിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഏതൊക്കെ പകർച്ചവ്യാധികളാണെന്ന് ചോദിച്ചാൽ മലേറിയ, ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക, ഇതിനു പുറമെ ലൈം ഡിസീസ്, വെസ്റ്റ് നൈൽ വൈറസ് എന്നിവയും ഫീവർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ വനനശീകരണം, ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങിയ ആവാസ വ്യവസ്ഥയുടെ ഘടനകളിൽ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാക്കുന്ന മാറ്റങ്ങൾ വന്യജീവികളെയും മനുഷ്യരെയും കൂടുതൽ അടുപ്പത്തിലേക്ക് നയിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥ

അവസ്ഥയുടെ വിഘടനം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗങ്ങൾ പകരാൻ ഇടയാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇനിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ, പുതിയ പനികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് പുറമെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങളും വായുമലിനീകരണങ്ങൾ മൂലം കൂടുതലായി കണ്ടുവരുന്നു. വായുവിൽ പറന്നടക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ പുക, മൺതരികൾ, വിവിധ തരത്തിലുള്ള പൊടികൾ എന്നിവ അലർജി, തുമ്മൽ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിനു പുറമെ ആസ്മ, COPD, ശ്വാസം മുട്ടൽ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ കണികകൾ ശ്വാസകോശത്തിൽ നിന്ന് രക്തപ്രവാഹത്തിൽ കയറുകയും അത് വിവിധ അവയവങ്ങളിലെത്തി ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം, അവയവങ്ങളുടെ പ്രവർത്തന ശേഷിയിലുള്ള കുറവ് എന്നിവയും ഉണ്ടാക്കാൻ കാരണമാകുന്നു. മരണങ്ങളും വർദ്ധിക്കാൻ കാരണമാകും. വായുമലിനീകരണം കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വായുമലിനീകരണം കുറയ്ക്കുന്നത് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സർക്കാരിന്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. വ്യക്തിഗതമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാഹന ഉപയോഗം കുറയ്ക്കുക, നടക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പൊതുഗതാഗതം ഉപയോഗിക്കുക. വാഹനങ്ങൾ നന്നായി പരിപാലിക്കേണ്ടതുണ്ട്. വാഹനങ്ങളുടെ എമിഷൻ പരിശോധന നടത്തുക. പുക കൂടുതലായി പുറന്തള്ളുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കാതിരിക്കുക. ഊർജം ലാഭിക്കുകയാണ് മറ്റൊരു കാര്യം. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഉപകരണങ്ങളും ഓഫ് ചെയ്യുക. ഊർജം ലാഭിക്കുന്ന ഉപകരണങ്ങൾ 5-സ്റ്റാർ രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. സൗരോർജം പോലുള്ള ശുദ്ധ ഊർജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക. മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്ലാസ്റ്റിക് ഇലകൾ, മാലിന്യങ്ങൾ എന്നിവ തുറസായ സ്ഥലങ്ങളിൽ കത്തിക്കരുത്. ശരിയായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക. അടുക്കളയിൽ ഗ്യാസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് വിറകുകളും ചാണകവും ഒക്കെ കത്തിക്കുന്നത് ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മരങ്ങൾ നട്ടുപിടിപ്പിക്കലാണ്. വൃക്ഷങ്ങൾ വായുവിലെ മലിനീകരണ കണങ്ങളും കാർബൺ ഡയോക്സൈഡും ആഗിരണം ചെയ്യുന്നു. വീടുകളിലും സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി കാലാവസ്ഥാ മാറ്റവും ജലജന്യ രോഗങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. അതിരൂക്ഷമായ കാലാവസ്ഥ, വെള്ളപ്പൊക്കം, പേമാരി, സമുദ്ര താപനിലയിലെ വർദ്ധനവ് എന്നിവ ജലത്തിന്റെ ഗുണനിലവാരത്തെയും സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയെയും സാരമായി ബാധിക്കുന്നു. അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നു. കൂടാതെ മലിനജലവും ശുദ്ധജലവും തമ്മിൽ കലരുന്നു. കടൽ നിരപ്പ് ഉയരാൻ കാരണം തീരപ്രദേശങ്ങളിലെ കിണറുകളിലും ഭൂഗർഭ ജലത്തിലും ഉപ്പുവെള്ളം കലരുന്നു. ഇതും ശുദ്ധജലത്തിന്റെ ലഭ്യതയെ ബാധിക്കുന്നു. ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഉയർന്ന താപനില ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ എന്നിവയുടെ വളർച്ച വേഗത്തിലാക്കുന്നു. ഇത് ജലസ്രോതസ്സുകളിലെ രോഗാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. വരൾച്ചയും ജലക്ഷാമവും സുരക്ഷിതമല്ലാത്ത ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ ആൾക്കാരെ നിർബന്ധിതരാക്കുന്നു. ശുചിത്വ പ്രവർത്തനങ്ങൾ കുറയുന്നു. ഇതെല്ലാം തന്നെ ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള ജലജന്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയറിളക്കം, കോളറ, ഷിഗല്ല, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി എന്നിവയാണ്. ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പിട്ട് കഴുകുക, പ്രത്യേകിച്ച് മലമൂത്ര വിസർജനത്തിന് ശേഷം. ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, ശരിയായി പരിപാലിക്കുക. വെള്ളപ്പൊക്കത്തിന് ശേഷം ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുരക്ഷിത കുടിവെള്ള വിതരണവും മലിനജല സംസ്കരണവും പഞ്ചായത്തുകളും നഗരസഭകളും ഉറപ്പാക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള മറ്റ് നടപടികളും സ്വീകരിക്കുന്നത് ആവശ്യമാണ്. കാലാവസ്ഥാ മാറ്റം ഭക്ഷ്യസുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നു? കാലാവസ്ഥാ മാറ്റം ഭക്ഷ്യ ഉൽപാദനം, ഭക്ഷണ ലഭ്യത, ഭക്ഷണത്തിന്റെ ഗുണനിലവാരം, പോഷക മൂല്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷകാഹാര ലഭ്യതയ്ക്കും വലിയ വെല്ലുവിളിയാണ്. താപനില വർധനവും വരൾച്ചയും വിളകളുടെ വളർച്ചയും ഉൽപാദനവും കുറയ്ക്കുന്നു. ചില വിളകൾ നശിക്കുകയോ വിളവ് കുറയുകയോ ചെയ്യുന്നു. അസാധാരണ മഴയും വെള്ളപ്പൊക്കവും മൂലം കൃഷിഭൂമികൾ നശിക്കാനും
വിളനാ

0: നാശം സംഭവിക്കാനും ഇടയാകുന്നു. കടൽ നിരപ്പ് ഉയരുന്നത് മൂലം തീരപ്രദേശങ്ങളിലെ കൃഷിഭൂമികളിൽ ഉപ്പുരസം വർദ്ധിക്കുകയും കൃഷിയോഗ്യമായ ഭൂമി കുറയുകയും ചെയ്യുന്നു. കീടബാധ കൂടുന്നത് കാരണം വിളകൾക്ക് കൂടുതൽ നാശനഷ്ടം സംഭവിക്കുന്നു. മാത്രമല്ല കീടനാശിനികളുടെ ഉപയോഗം വർദ്ധിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇത് കാരണം ഭക്ഷണത്തിന്റെ ലഭ്യത കുറയുക മാത്രമല്ല പോഷക ഗുണം കുറയുകയും ചെയ്യുന്നു. ചില ധാന്യങ്ങളിലെ പ്രോട്ടീൻ, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ അളവ് കുറയുകയും ചെയ്യാം. ആരോഗ്യപരമായ പ്രത്യാഖ്യാതങ്ങൾ എന്തൊക്കെയാണ്? പോഷകാഹാരക്കുറവ്, വരൾച്ച, മുരടിപ്പ്, ശരീരം ഭാരം കുറയൽ വേസ്റ്റിംഗ്, അനീമിയ, രോഗപ്രതിരോധ ശേഷി കുറയൽ, രോഗസാധ്യത വർദ്ധിക്കൽ എന്നിവ ഉണ്ടാകുന്നുണ്ട്. ഇനി മാനസിക ആരോഗ്യം, അതും കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, കുടിയൊഴിപ്പിക്കൽ എന്നിവ മൂലം മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദരോഗം, ഡിപ്രഷൻ എന്നിവയും ഉണ്ടാകുന്നുണ്ട്. അവസാനമായി കാലാവസ്ഥയെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെയും നാട്ടുകാരുടെയും ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10:15. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇനി വിജയ് യേശുദാസ്, സച്ചിൻ രാജ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ചിത്രം പൊറിഞ്ചു മറിയം ജോസ്. ഗാനരചന ജ്യോതിഷ് ടി കോശി. സംഗീതം ജേക്സ് ബിജോയ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി. കാർത്തിക്കും ശ്രേയ ഘോഷാലും പാടിയത് ചിത്രം ഓർഡിനറി. രാജീവ് നായരുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവത്തിലൂടെ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:25. സേവന വാർത്തകൾ. കടുത്തുരുത്തി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു 2ാം വർഷം ലാറ്ററൽ എൻട്രി അപേക്ഷകർക്ക്. ഈ മാസം 7 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.polyadmission.org. കൂടുതൽ വിവരങ്ങൾക്ക് 9494577750 ഈ നമ്പറിൽ വിളിക്കുക. 9495777850.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് ഈ മാസം 24-ാം തീയതി രാവിലെ 10 മണിക്ക് എറണാകുളം HPO കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ തപാൽ വഴിയോ RMSDOEK.KL@IndiaPost.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയക്കാം. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 10. RMSDOEK.KL@IndiaPost.gov.in. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 04842576030. 04842576030. കടുത്തുരുത്തി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് പ്രവേശനത്തിന് റെഗുലർ കോഴ്സിലേക്ക് അപേക്ഷ ഈ മാസം 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94-95-77-87-50. 9495777850. വെബ്സൈറ്റ് വിലാസം www.polyadmission.org. www.polyadmission.org. IHRD വിവിധ കേന്ദ്രങ്ങളിൽ ഈ മാസത്തിൽ ആരംഭിക്കുന്ന വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 20 വൈകിട്ട് 4 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 85-47-00-50-00 ഈ നമ്പറിൽ വിളിക്കുക. 8547-00-50-00. ഉപ്പുതറ പഞ്ചായത്തിലെ അങ്കണവാടികളിൽ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ

അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ കട്ടപ്പന ശിശുവികസന പദ്ധതി ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 27 വൈകിട്ട് 3 മണി. വിളിക്കേണ്ട നമ്പർ 0486825207, 0486825207. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ലക്കിടി നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ് ട്രെയിനിങ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു ആണ് യോഗ്യത. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വിളിക്കേണ്ട നമ്പർ 94 95 96 67 94 95 99 96 67. ശ്രീ ശങ്കരാചാര്യ

0: നമ്പർ 94 95 99 66 67 94 95 99 66 67 ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പി ജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് പ്രൊസീഡിംഗ്സ് ഇൻ ഹിന്ദി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. www.ssus.ac.in. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. സമയം 10:30 4"
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 14,275 രൂപ നിരക്കിലും പവന് 114,200 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റും 5 സെക്കൻഡും. പ്രിയരെ, ഇപ്പോൾ ചിത്രമഞ്ജരി. ആദ്യഗാനം വൈരമുത്തു എഴുതി, എ ആർ റഹ്മാൻ ഈണമിട്ടത്. പാടിയത് ശ്രീനിവാസ്, സാധനാസർഗം. ചിത്രം പാർത്താലേ പരവസം.

ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. ശ്രേയ ഘോഷാൽ, ഗണേഷ് ചന്ദൻ ശിവി എന്നിവർ പാടിയത്. ചിത്രം ബാജിറാവു മസ്താനി. ഗാനരചന സിദ്ധാർത്ഥ് ഗരിമ, നസീർ ഫറസ്, ഗണേഷ് ചന്ദൻ ശിവി. സംഗീതം സഞ്ജയ് ലീല ബൻസാലി.

വീണ്ടും ഒരു തമിഴ് ഗാനം. സക്കരക്കട്ടി എന്ന ചിത്രത്തിനു വേണ്ടി പ വിജയ് എഴുതി എ ആർ റഹ്മാൻ ചിട്ടപ്പെടുത്തിയത്. ഗായകർ എ ആർ റഹ്മാൻ, ഹെൻറി കുരുവിള, മധുശ്രീ.

വീണ്ടും ഒരു ഹിന്ദി ഗാനം, മോഹിത് ചൗഹാൻ പാടിയത്. ഇർഷാദ് കാമലിന്റെ വരികൾ, സംഗീതം പ്രീതം. ചിത്രം ജബ് വി മെറ്റ്.

0: ചിത്രമഞ്ജരി ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. സമയം 10:55. ഇപ്പോൾ നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6:30 ഭരതനാട്യം. കേരള ഹൈക്കോടതി അഭിഭാഷകരുടെ പരിസ്ഥിതി സംഘടനയായ ലോയേഴ്സ് എൻവയോൺമെന്റൽ അവയർനെസ് ഫോറത്തിന്റെയും കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം ഹൈക്കോടതി അങ്കണത്തിൽ വെച്ച് ഇന്ന് വൈകിട്ട് 4:45. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പ്: വീടുകളിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം എന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അടുക്കള മാലിന്യം എങ്ങനെ വേർതിരിക്കണം, ഇ വേസ്റ്റ് മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കും, ഉപയോഗശൂന്യമായ ബാറ്ററി എന്തു ചെയ്യണം തുടങ്ങി ദിനവും അനേകം സംശയങ്ങൾ ഉണ്ടാകാം. മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിച്ചാൽ അവ നമുക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു വിഭവമാക്കി മാറ്റാൻ സാധിക്കും. ഇന്ന് June 5 വെള്ളി ഉച്ചകഴിഞ്ഞ് 3 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:00-4:00 വിളിക്കുക. നമ്പർ 9446555-0484-24-2639-7 അല്ലെങ്കിൽ 0484-24-2637. നമ്പർ ആവർത്തിക്കാം: 9448-24-2396-0484-24-2627. ഓർമ്മിക്കുക, ഇന്ന് വൈകുന്നേരം 3 ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം. നിങ്ങൾക്ക് ഉച്ചകഴിഞ്ഞ് 3 മുതൽ വിളിക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
3: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം June 8 വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, June 8 വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: നിർമ്മിത ബുദ്ധിയാൽ എഴുതപ്പെട്ട ആദ്യ നോവൽ ഇറങ്ങിയത് 2016. അവിടെ നിന്നിങ്ങോട്ട് വലിയ മാറ്റങ്ങളുണ്ടായി.
0: നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ.
2: രാത്രി 3-4 തവണ അവർ കിടക്കുന്ന മുറിയിൽ വന്ന് അയാൾ അവരെ നോക്കി നിൽക്കും. അവളതറിയും, എങ്കിലും

0: കിടക്കും.
1: മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരാൾ എന്നും.
2: ഒന്നു കാണേണ മാത്തട്ടകം അജ്ഞാത തീരത്തിലെങ്ങോ ലസിക്കുമാത്തട്ടകം.
1: കെ സുജാതയുടെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:00.
4: ആകാശവാണി FM വാർത്തകൾ.
3: പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര ജീവിതം, ജൈവവൈവിധ്യ സംരക്ഷണം എന്നിവയിൽ രാജ്യത്തെ ജനങ്ങൾ പ്രതിബദ്ധത ശക്തിപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക ജ്ഞാനം വളരെക്കാലമായി പൌരന്മാരെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഭൂമി മാതാവിന് ആദരമർപ്പിച്ച് അമ്മമാരുടെ പേരിൽ ഒരു മരമെങ്കിലും നടണമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പരം കൈകോർക്കുന്നതാണെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചുകൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 114,200 രൂപയായി. 14,275 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കോഴിക്കോട് മുണ്ടിക്കൽ താഴം കോട്ടാംപറമ്പിന് സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രോഗി മരിച്ചു. ജാനകിയാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് അരക്കിണറിൽ MDMA യുമായി 2 യുവാക്കൾ പിടിയിൽ. സിറ്റി ഡാൻസാഫും ബേപ്പൂർ പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ 50.99 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. കോട്ടയം ജില്ലാ ആശുപത്രി വളപ്പിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. ആശുപത്രിയിലെ ഔഷധ ഉദ്യാനത്തിന് സമീപമാണ് ചെടി കണ്ടെത്തിയത്. ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഫൺ റണ്ണിന് തിരുവനന്തപുരം വേദിയാകും. ഈ മാസം 23 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഓട്ടത്തിൽ പ്രമുഖ കായിക താരങ്ങൾ പങ്കെടുക്കും.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റും 47 സെക്കൻഡും. പ്രിയരെ, വീണ്ടും ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. എസ് പി ബാലസുബ്രഹ്മണ്യം, സാധനാ സർഗം എന്നിവർ പാടിയ ഗാനമാണ് ഇനി. പ വിജയ് എഴുതി, എ ആർ റഹ്മാൻ ചിട്ടപ്പെടുത്തിയത്. ചിത്രം തെന്നാലി.

അടുത്ത ഗാനം രേഖ ഭരദ്വാജ് പാടിയത്, ചിട്ടപ്പെടുത്തിയത് പ്രീതം. വരികൾ സയ്യിദ് ഖദ്രി, ചിത്രം ബർഫി.

അടുത്ത ഗാനം ഗോന്ധേ ടോക്സ് എന്ന ചിത്രത്തിൽ നിന്നും പാ വിജയ് എഴുതി, എ ആർ റഹ്മാൻ ഈണമിട്ടത്. പാടിയത് ആമിന റഫീഖ്, ശ്രീധർ രമേശ്.

ശബ്ദം നന്ദിനി ശ്രീകർ, വിശാൽ ദദ്ലാനി, ശേഖർ റവ്ജിയാനി. ചിത്രം റാവൺ. ചിട്ടപ്പെടുത്തിയത് വിശാൽ ശേഖർ.

0: ശ്രോതകൾ കേട്ടത് ചിത്രമഞ്ജരി.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: और अब इसी के साथ हमारा आज का प्रसारण यहीं पर समाप्त होता है, तो अपने मित्र अजीत
1: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: ശ്രോതാക്കൾ കേട്ടത് ഉമംഗ് NCERT സ്പോൺസേർഡ് പരിപാടി.
4: മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം.

0: അച്ചക്ക് വേദനയുണ്ട്
1: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തൻ ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലേ പൊളിച്ച തമാശ.
2: ശനി
3: ദശ, ശനി ദശ.
4: കൊച്ചി FM ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.

0: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
1: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20 ശനിദശ.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 കഴിഞ്ഞ് 17 സെക്കൻഡ്.
3: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ നിലനിൽപ്പിന്റെ അടിത്തറ മാത്രമല്ല ഭാവി തലമുറകളോട് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളി നേരിടുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് സംഭാവന നൽകേണ്ടത് എല്ലാവരുടെയും കടമയാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിച്ചായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക പരിസ്ഥിതി ദിനത്തിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഫലവൃക്ഷ തൈകൾ നട്ടതിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗങ്ങളുടെ മൂലകാരണം മാലിന്യമാണെന്നും പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ കഴിയൂ എന്നും മന്ത്രി കെ മുരളീധരൻ. ദേവാരണ്യം പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പേരൂർ ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിഎം സൂര്യഘർ പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ എറണാകുളം രാജ്യത്തെ 8-ാം സ്ഥാനം നേടി. ജില്ലയിൽ 42,843 വീടുകളാണ് പുരപ്പുറ സോളാർ പാനലുകൾ ഘടിപ്പിച്ചത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒരു മരം അമ്മയ്ക്കായി പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈ നട്ടു. മീഞ്ചന്തയിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ കോഴിക്കോട് സിറ്റി ജില്ലാതല പരിപാടി കമ്മീഷണർ മെറിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലയോള സ്കൂളിലായിരുന്നു ചടങ്ങ്. കോഴിക്കോട് നഗരത്തിൽ പെയ്ത ശക്തമായ മഴ ബീച്ച് റോഡിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാക്കി. കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി തടസ്സവും ഉണ്ടായി. 70-ാമത് സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ 23 ഇനങ്ങളിലായി 14 ജില്ലകളിലെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും.
3: ആകാശവാണി എഫ്എം വാർത്തകൾ.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3.

0: സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, പ്രകൃതി ഗീതങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങൾ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം, 1:05 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഹലോ കൊച്ചി എഫ് എം. വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണം പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ മറുപടി പറയുന്നു. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ പ്രകൃതി.

0: യുടെ രുചി.
1: അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, ഇതിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ 6:10 അറിയിപ്പുകൾ, 6:20 മധുരം ഗീതം ലളിതഗാനം, 6:25 സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ, 6:50 കാർഷിക ജീവനം, ലോക പരിസ്ഥിതി ദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് പ്രൊഫസറും ഫാക്കൽറ്റി ഓഫ് സയൻസ് ഡീനുമായ ഡോക്ടർ വി ശിവാനന്ദൻ ആചാരി, ഗ്രീൻ കെയർ കേരള പരിസ്ഥിതി സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ ജൈവവൈവിധ്യ പരിപാലന സമിതി അംഗവുമായ കെ ബുൽബേന്ദ്രൻ, പരിസ്ഥിതി ചിന്തകനും പ്രവർത്തകനുമായ പ്രദീപ് ഇടയത്ത്. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈൻ. കോസ്മെറ്റിക് ഗൈനക്കോളജി, ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാറുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സാഹിത്യ സുരഭി, മനോജ് കെ കെയുടെ കഥ ഒരാളെന്നും, കെ സുജാതയുടെ കവിതകൾ, നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം, നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ. 10:00 ഉസ്താദ് അമീർ ഖാൻ, ഗംഗൂഭായ് ഹംഗൽ എന്നിവരുടെ ഹിന്ദുസ്ഥാനി സംഗീതം. 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, മഹിളാ സശക്തീകരൺ എന്ന പദ്ധതി ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ:
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
1: പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 50 രൂപ, 57 രൂപ. മറുനാടൻ 50 രൂപ, 55 രൂപ. പയർ നാടൻ 67 രൂപ, 75 രൂപ. മറുനാടൻ 60 രൂപ, 65 രൂപ. ചേന നാടൻ 30 രൂപ, 35 രൂപ. മറുനാടൻ 30 രൂപ, 35 രൂപ. മരച്ചീനി നാടൻ 26 രൂപ, 28 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച, ചുവപ്പ്, മൊത്തവില 38 രൂപ, ചില്ലറ വില 42 രൂപ. കുമ്പളങ്ങ 16 രൂപ, 20 രൂപ. ഞാലിപ്പൂവൻ 50 രൂപ, 55 രൂപ. പാളയന്തോടൻ 26 രൂപ, 32 രൂപ. പൂവൻ 43 രൂപ, 50 രൂപ. റോബസ്റ്റ 30 രൂപ, 36 രൂപ. ബീട്രൂട്ട് 38 രൂപ, 45 രൂപ. വെണ്ടയ്ക്ക 33 രൂപ, 40 രൂപ. പാവയ്ക്ക 35 രൂപ, 40 രൂപ. ചുരയ്ക്ക 27 രൂപ, 32 രൂപ. വഴുതന 50 രൂപ, 55 രൂപ. കത്തിരി ഉരുണ്ടത് 45 രൂപ, 50 രൂപ. ക്യാബേജ് 47 രൂപ, 52 രൂപ. ക്യാരറ്റ് 65 രൂപ, 70 രൂപ. കോളിഫ്ലവർ 40 രൂപ, 45 രൂപ. കൊത്തമര 30 രൂപ, 37 രൂപ. കൂർക്ക 58 രൂപ, 62 രൂപ. ചേമ്പ് വലുത് 72 രൂപ, 80 രൂപ. ചേമ്പ് ചെറുത് 38 രൂപ, 45 രൂപ. വെള്ളരി 45 രൂപ, 50 രൂപ. ബീൻസ് 82 രൂപ, 90 രൂപ. മുരിങ്ങാക്കായ 45 രൂപ, 50 രൂപ. ഇഞ്ചി 155 രൂപ, 162 രൂപ. പച്ചമുളക് കറി നാരങ്ങ 70 രൂപ, 75 രൂപ. ചെറുനാരങ്ങ 1 4 രൂപ, 5 രൂപ. കോവയ്ക്ക 32 രൂപ, 37 രൂപ. മാങ്ങ പച്ച 35 രൂപ, 40 രൂപ. സവാള 27 രൂപ, 30 രൂപ. ചെറിയ ഉള്ളി 64 രൂപ, 70 രൂപ. മത്തൻ 23 രൂപ, 28 രൂപ. ഉരുളക്കിഴങ്ങ് 64 രൂപ, 70 രൂപ. പീച്ചിങ്ങ 50 രൂപ, 57 രൂപ. പടവലം 38 രൂപ, 42 രൂപ. തക്കാളി 57 രൂപ, 62 രൂപ. അമരപ്പയർ 60 രൂപ, 67 രൂപ. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം, ക്ഷമിക്കണം, പ്രകൃതി ഗാനങ്ങൾ. ആദ്യ ഗാനം അജീഷ് ദാസൻ എഴുതി, സംഗീതവർമ്മ ഈണമിട്ട്, അനൂപ് ജി കൃഷ്ണൻ പാടിയത്.

0: ശ്രോതാക്കൾ കേട്ടത് പ്രകൃതി ഗീതങ്ങൾ. ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90 വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി ജൂൺ 8 വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന

കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, ജൂൺ 8 വൈകിട്ട് 6 മണിക്ക്.

0: സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റും 29 സെക്കൻഡും. ഇപ്പോൾ സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിലുള്ള 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 5 PM വരെയാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 4 PM. കൂടുതൽ വിവരങ്ങൾക്ക് 0484-234-7132 നമ്പർ ആവർത്തിക്കാം. 0484-234-7132 അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്, 5 PM വരെ.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
0: കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ കൃത്രിമ കൈവിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 നടത്തും. LN4 കൃത്രിമ കൈവയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുക. 9645750442 9645750442. കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ, ഈ മാസം 15 മുൻപായി നഗരസഭാ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 0484-253-2026. കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനടിസ്ഥാനത്തിൽ ഇക്കണോമിക്സ് ജൂനിയർ വിഷയത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 10 ബുധനാഴ്ച രാവിലെ 11 ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 89-21-76-61-77, 89-21-76-61-77. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻ സ്റ്റഡീസ് സെന്ററിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. SSLCയിൽ താഴെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ WSC.KUSAT@gmail.com എന്ന വിലാസത്തിലേക്ക് ഈ മാസം 19 മുൻപായി ബയോഡാറ്റ അയയ്ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് WSC.KUSAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. സമയം 12 കഴിഞ്ഞ് 29:30. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ

0: കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർത്ത് മുന്നേറുന്ന ഭാവിയാണ് നമുക്ക് പടുത്തുയർത്തേണ്ടതെന്നും അതിനായി സർക്കാരും പൊതുജനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന വനംവകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശിവപ്രസാദ് ആർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: മനുഷ്യന്റെ നിലനിൽപ്പും വികസനവും പരിസ്ഥിതിയുടെ ആരോഗ്യത്തോടും സമുദ്രിതാവസ്ഥയോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വന്യജീവികൾ എന്നിവ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൌരന്റെയും കടമ കൂടിയാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക, ഇനി ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും.
0: കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തെ നടിയിൽ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷകരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന കതിര് പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിലും മറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗതാഗത മന്ത്രി സി പി ജോണും പരിപാടിയിൽ പങ്കെടുത്തു. കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ തണലൊരുക്കുകയാണ് തൊടുപുഴയിലെ അമരം കാവ്. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ജീവവായുവായി നിലകൊള്ളുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ഈ അപൂർവ കലവറയെ അടുത്തറിയാം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് സസ്യജാലങ്ങളുടെയും അപൂർവ ജീവികളുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ്. ആകാശം മുട്ടിനിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന പക്ഷികളും ചെറുജീവികളും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയത്തെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. ഭൂമിയുടെ ജൈവവൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം കാവുകൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിൽ ഒന്നുകൂടിയാണിത്.
0: സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സി എം ആർ എൽ എക്സാലോജിക് കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ഇഡി ഡയറക്ടർ രാഹുൽ നബീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ലെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. തുടർച്ചയായ രണ്ടാം തവണയും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടെന്ന് പണനയ സമിതി ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. ജി ഡി പി വളർച്ച 6.9%.

0: നിന്ന് 6.6% കുറയ്ക്കാനും തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘാർ മുഫ്ത് ബിജുലി പദ്ധതി നടപ്പിലാക്കിയതിൽ എറണാകുളം ജില്ലയ്ക്ക് മികച്ച നേട്ടം. പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ രാജ്യത്ത് 8-ാം സ്ഥാനത്താണ് എറണാകുളം. ജില്ലയിൽ 42,843 വീടുകളിലാണ് റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ അടൽ അക്ഷി ഊർജ്ജ ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ദേശീയ തലത്തിൽ കേരളം 4-ാം സ്ഥാനത്താണ്. ഡിജിറ്റൽ ടിക്കറ്റിംഗിൽ സുപ്രധാന നേട്ടം കൈവരിച്ചു തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. ഡിവിഷനിലെ അൺറിസർവ്ഡ് ജനറൽ ടിക്കറ്റുകളിൽ 1/5 എന്ന നിരക്കിൽ ഇപ്പോൾ യാത്രക്കാർ ബുക്ക് ചെയ്യുന്നത് റെയിൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും നിരന്തരമായി നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെ ഫലമായാണ് ഈ നേട്ടം. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാനായി ഓരോ ദിവസവും അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: സംസ്ഥാനത്ത് കാലവർഷമെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ESI പരിരക്ഷയുള്ള ജീവനക്കാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അഖിലേന്ത്യാ തലത്തിൽ 22 മെഡിക്കൽ കോളേജുകളിലായി 783 സീറ്റുകൾ അനുവദിച്ചു. ഇതിന് കീഴിൽ MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 21 വരെ അപേക്ഷിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം തുടങ്ങി. സെൻസസ് 222 പോയിന്റ് ഉയർന്ന് 74,582, നിഫ്റ്റി 58 പോയിന്റ് നേട്ടത്തിൽ 23,474 വ്യാപാരം തുടരുന്നു. സ്വർണ വിലയിൽ ഇടിവ്. ഗ്രാമിന് 35 രൂപ താഴ്ന്ന് 14,275 രൂപയും പവന് 1,14,200 രൂപയുമാണ് ഇന്നത്തെ വില. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്നും രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി M. ലിജു. ബാറുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും അഴിമതിരഹിതമായി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പോലെ എക്സൈസിന്റെ തനത് ലഹരി വിരുദ്ധ പരിപാടി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. CMR എക്സാൻ ലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ 2-ാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി

0: ഫുഡ് അലർജി, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പോഷകാഹാര വിദഗ്ധ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു.
1: ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ

സംവിധാനം അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഹാനികരം എന്ന് കരുതി പ്രതികരിക്കുന്നു. ഈ അവസ്ഥയാണ് ഫുഡ് അലർജി. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം അവയെ നേരിട്ട് ദഹിപ്പിക്കും. എന്നാൽ ഫുഡ് അലർജി ഉള്ള ആൾക്കാരിൽ ചില ഭക്ഷണങ്ങളെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അതിനെ അപകടം എന്ന് കരുതുന്നു. ഹിസ്റ്റമിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇതാണ് ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണം. സാധാരണയായി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അലർജി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പാൽ, മുട്ട, നട്ട്സ്, ചില കടൽ ഭക്ഷണങ്ങൾ, ഗോതമ്പ്, സോയ, ബീഫ് എന്നിവയ്ക്കാണ് സാധാരണയായി അലർജി ഉണ്ടാക്കുന്നത്. ലക്ഷണങ്ങൾ: ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, ചർമ്മത്തിലുണ്ടാകുന്ന തടിപ്പ്, മുഖത്തിലോ ചുണ്ടിലോ വീക്കം, വയറുവേദന, ഛർദി, വയറിളക്കം എന്നിവയാണ്. ചിലപ്പോൾ അനാഫിലാക്സിസ് എന്ന ഗുരുതരമായ അവസ്ഥയിലേക്കും മാറാം. ഇത് ജീവന് തന്നെ ഭീഷണിയുണ്ടാവാം. അലർജി വന്നാൽ ശരീരത്തിലെ പല സിസ്റ്റങ്ങളെയും ബാധിക്കാം. ഓരോരുത്തരിലും ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ചിലർക്ക് ചെറിയ അസ്വസ്ഥത മാത്രമാവും കാണിക്കുക. എന്നാൽ ചിലർക്ക് ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ആർക്കാണ് കൂടുതലായി കണ്ടുവരുന്നതെന്ന് നോക്കാം. ചെറുപ്പക്കാരിലും കുട്ടികൾക്കുമാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഫാമിലി ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും കണ്ടുവരാറുണ്ട്. ആസ്മ ഉള്ളവർക്കും വരാൻ ചാൻസസ് കൂടുതലാണ്. എവിടെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. സ്കിന്നിനെയും ശ്വാസകോശത്തെയും ദഹനത്തെയും ഒക്കെയാണ് കൂടുതലായി ബാധിക്കുന്നത്. ലക്ഷണങ്ങൾ വരുന്നതിനുള്ള സമയം: ചിലപ്പോൾ പെട്ടെന്ന് ലക്ഷണങ്ങൾ കാണിക്കാം, ചിലപ്പോൾ വൈകിയും കാണിക്കാം. കുട്ടികളിൽ വൈകിയാണ് കൂടുതലും കാണിക്കാറുള്ളത്. കുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞിരുന്നുവല്ലോ. എങ്ങനെ പ്രതിരോധിക്കാം എന്നും നമുക്ക് നോക്കാം. കുട്ടികൾക്ക് പുതിയ ഭക്ഷണം കുറച്ചു കുറച്ചായി ഓരോ ദിവസവും നൽകുക, ശുചിത്വം പാലിക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതും നല്ലതാണ്. എന്താണ് ക്രോസ് കണ്ടാമിനേഷൻ? അഥവാ ഒരു ഭക്ഷണത്തിലെ അലർജി ഉണ്ടാക്കുന്ന വസ്തു മറ്റൊരു സുരക്ഷിതമായ ഭക്ഷണത്തിലേക്ക് കലരാതെ നോക്കുക. അതായത് കത്തിയും സ്പൂണും കഴുകി ഉപയോഗിക്കുക. വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് ബോർഡും കത്തിയും സെപ്പറേറ്റായി കരുതുക. മാംസ്യം കട്ട് ചെയ്യുന്നതിന് ബോർഡും കത്തിയും സെപ്പറേറ്റായി യൂസ് ചെയ്യുക. വെജിറ്റബിൾ പാകം ചെയ്യാനും മത്സ്യം മാംസം പാകം ചെയ്യാനും വ്യത്യസ്തമായ പാത്രങ്ങൾ ഉപയോഗിക്കുക. കുഞ്ഞുങ്ങളിൽ വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ആദ്യം നമ്മൾ സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീനിങ് സമയത്ത് ഒരു ദിവസം ഒരു ഫുഡ് എന്ന രീതിയിൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഫുഡ് അലർജിയോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പ്രഗ്നൻസി ടൈമിൽ പുതിയ ആഹാര പരീക്ഷണങ്ങൾ നടത്താതിരിക്കുന്നതാവും ഉത്തമം. അതിന്റെ കാരണവും ഇതുതന്നെയാണ്. പ്രത്യേകിച്ച് പ്രോൺസ് പോലുള്ള കടൽ മത്സ്യങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് അലർജി ഉണ്ടാകുന്നതുകൊണ്ടുതന്നെ കഴിച്ച് ശീലിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രഗ്നൻസി ടൈമിൽ പരീക്ഷിക്കുന്നത് അത്രയും നല്ലതല്ല. അതുപോലെ മില്ലറ്റ് പോലുള്ള ചെറുധാന്യങ്ങളിലും അലർജി കണ്ടുവരുന്നുണ്ട്. മില്ലറ്റിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചിലർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ടുതന്നെ അതുവരെ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്താത്തത് പുതുതായി തുടങ്ങാതിരിക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ ഡോക്ടറിന്റെയോ ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രം ആവശ്യമാണെങ്കിൽ ചെറിയ തോതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോഴും പിന്നിലെ ലേബിൾ വായിച്ചുകൊണ്ട് മാത്രം വാങ്ങുക. ഉദാഹരണത്തിന് കപ്പലിന്റെ അലർജി ചിലവരിൽ കാണാറുണ്ട്. അങ്ങനെയെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ ലേബിൾ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്തൊക്കെയാണ് ചികിത്സ എന്ന് നോക്കാം. ഏറ്റവും നല്ലത് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം ഒഴിവാക്കുക തന്നെയാണ്. അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റിഹിസ്റ്റമിൻ മരുന്നുകൾ എടുക്കേണ്ടതുമുണ്ട്. സിവിയർ ആയാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഉറപ്പാക്കേണ്ടതുമാണ്. അതുപോലെ ചിലർക്കെങ്കിലും സംശയം വരുന്ന ഒന്നാണ് അലർജിയും ഇൻടോളറൻസും തമ്മിലുള്ള വ്യത്യാസം. ലാക്ടോസ് ഇൻടോളറൻസ് ആണ് സാധാരണ കണ്ടുവരാറുള്ളത്. ലാക്ടോസ് ഇൻടോളറൻസ് എന്നാൽ പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലുമുള്ള ലാക്ടോസ്, അതായത് സ്വാഭാവിക പഞ്ചസാര, ശരിയായി ദഹിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്ത ഒരു അവസ്ഥയാണ്. ലാക്ടേസ് എന്ന എൻസൈം ശരീരത്തിൽ ആവശ്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദഹനം നടക്കുകയുള്ളൂ. ഈ എൻസൈം കുറവാണെങ്കിൽ പാലിലുള്ള ലാക്ടോസ് ദഹിക്കാതെ തന്നെ കിടക്കുന്നു. ഇതാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന അവസ്ഥ. അലർജി എന്നാൽ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയുടെ പ്രതികരണവും
ഇൻടോളറൻസ് എന്നാൽ ദഹനം പൂർണ്ണമാകാത്ത

0: അവസ്ഥയുമാണ്. കൂടുതലായി അലർജിക് റിയാക്ഷൻ കണ്ടുവരുന്നത് അനിമൽ പ്രോട്ടീനിലാണ്, അതായത് ബീഫ്, മുട്ട പോലുള്ള അനിമൽ പ്രോട്ടീൻസ്. മുട്ടയിൽ സാധാരണ മഞ്ഞക്കരുവിനേക്കാളും വെള്ളയാണ് അലർജി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വീനിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുട്ടയുടെ മഞ്ഞക്കരുവാണ് കൊടുത്തു തുടങ്ങുന്നത്. എന്നാൽ 2 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ മുട്ടയുടെ വെള്ള കുഞ്ഞിന് ദഹനം നടക്കുകയുള്ളൂ. അതുപോലെ കോമണായി കണ്ടുവരുന്നതാണ് ബീഫ് അലർജി. ചിലർ അലർജി പേടിച്ച് ആന്റി അലർജിക് മെഡിസിൻ കഴിച്ചുകൊണ്ട് ബീഫ് കഴിക്കാറുണ്ട്. ഇത് ചിലപ്പോൾ കൂടുതൽ സിവിയർ റിയാക്ഷനിലേക്ക് നയിക്കാം, മരണത്തിൽ വരെ കാരണം ആയേക്കാം. അതുപോലെ ഇപ്പോൾ കുട്ടികൾ പുറം രാജ്യത്ത് പഠനത്തിനും ജോലിക്കുമായി പോകുന്നുണ്ട്. അവിടുത്തെ ഫുഡ് എടുക്കുന്ന സമയത്ത് ബീഫ് അടങ്ങിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് അല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് വാങ്ങുമ്പോൾ അലർജി ഉണ്ടെന്ന് തുറന്നു പറയേണ്ടതുമാണ്. അതുപോലെ മദ്യത്തിന്റെ ഉപയോഗം അലർജി സ്ഥിതി കൂടുതൽ മോശമാക്കാൻ കാരണമാകുന്നു. ഇനി എങ്ങനെ അലർജി ഒഴിവാക്കാൻ സാധിക്കും എന്ന് നോക്കാം. അലർജി ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കുക. പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോൾ കഴിക്കുന്നതിനു മുന്നേ ലേബൽ പരിശോധിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആരോഗ്യകരമായ ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നിവ ശീലിക്കുക. അലർജി ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ചികിത്സ തേടുക. അലർജി ഒരു സാധാരണ പ്രശ്നമായാലും ശരിയായ അറിവും മുൻകരുതലുകളും എടുത്താൽ ഇത് നിയന്ത്രിക്കാൻ കഴിയും. എല്ലാവരും ആരോഗ്യകരമായ ജീവിതശൈലി പാലിച്ച് അലർജി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം.
1: ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പോഷകാഹാര വിദഗ്ധ കീർത്തി എൽദാസ്.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തിവെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടിനിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 12 മണി കഴിഞ്ഞ 49 മിനിറ്റും 40 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% ശതമാനമായി തുടരും. ലോക പരിസ്ഥിതി

0: ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിലും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സൂറത്തിൽ നടക്കുന്ന ചടങ്ങിൽ വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയപാത 56 4-വരിയാക്കുന്നതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെ 18,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഗുജറാത്തിൽ തുടക്കം കുറിക്കുക. ഡാമനിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡാമനിലെ NIFT ക്യാമ്പസിന്റെ തറക്കല്ലിടലടക്കം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. കൽപ്പേനി കടമത്ത് ദ്വീപുകളിലെ തുറമുഖ സൌകര്യങ്ങളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. 300 മീറ്റർ വരെ നീളമുള്ള ക്രൂയിസ് കപ്പലുകൾ ഉൾപ്പെടെ വലിയ യാത്രാക്കപ്പലുകൾ വർഷം മുഴുവനും നങ്കൂരമിടാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇവിടെ സംവിധാനമൊരുക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. തുടർച്ചയായ രണ്ടാം തവണയാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI പണനയം പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.6% നിന്ന് 5.1% ഉയരുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ.
1: That the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the LAF unchanged at 5.25%.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഓരോ പൌരനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേട് മാക്കേ നാം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ പ്രതിവർഷം 1.1 ലക്ഷത്തോളം ഹെക്ടർ വനവൽക്കരണം സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഇന്ത്യയ്ക്കായി നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നു. കേരളത്തിലും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. വനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി തടയാൻ പരിശോധന ഉറപ്പാക്കിയതായും ശ്രീ ഷിബു ബേബി ജോൺ വ്യക്തമാക്കി.
2: ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധനയുണ്ടാകും.
0: വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഈ വർഷം April 1 മുതൽ ഇളവ് ബാധകമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നീക്കത്തിലൂടെ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_

0: ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെരിഫിക്കേഷൻ, പുനർമൂല്യനിർണയം എന്നിവയ്ക്കായി പരാതി പരിഹാര പോർട്ടലിലൂടെ 70,000 അപേക്ഷകൾ ലഭിച്ചതായി CBSE. മാർക്ക് വെരിഫിക്കേഷനുള്ള 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 63,000-ത്തിലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി ചൊവ്വാഴ്ചയാണ് CBSE റിവാലുവേഷൻ പോർട്ടൽ ആരംഭിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. കർണാടക ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവച്ചു. ബംഗളൂരു വികസന വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പകരം ജലവിഭവ വകുപ്പ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. നിയമസഭാംഗമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ബംഗളൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമലിംഗ റെഡ്ഡിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മസ്കറ്റിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനലിന് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി നിർത്തിവച്ച് ഒമാൻ. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനം നടന്നത്. ഒമാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മിന അൽ ഫഹൽ ടെർമിനലിലൂടെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച് ദീർഘകാല കരാറിലെത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തം സുദൃഢമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള സഹകരണം കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ നിരർത്ഥകമാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്ര വിദേശ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ളക്സ് ഫ്യൂവൽ യാത്രാവിമാനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ളക്സ് ഫ്യൂവൽ വാഹനങ്ങളിലുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഈ മാസം 23-ന് നടക്കുന്ന 2-ാമത് സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റും 5 സെക്കൻഡും. പ്രിയരെ, ഇപ്പോൾ ഗാനോത്സവം

ഏവർക്കും ഗാനോത്സവത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നാദ്യം ഒ എൻ വി കുറിപ്പ് എഴുതി, ഇളയരാജ ഈണമിട്ട്, യേശുദാസ്, എം ജി ശ്രീകുമാർ, വിധു പ്രതാപ്, വിജിത എന്നിവർ പാടിയ ഗാനം. ചിത്രം കേരളവർമ്മ, പഴശ്ശിരാജ.

അടുത്ത ഗാനം സിതാര കൃഷ്ണകുമാർ പാടിയത്. ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, രാഹുൽ രാജ്. ചിത്രം ഒരു നക്ഷത്രമുള്ള ആകാശം.

അടുത്ത ഗാനം വിധു പ്രതാപ്, റിമി ടോമി എന്നിവർ പാടിയത്. ചിത്രം വാസ്തവം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, അലക്സ് പോൾ.

അടുത്ത ഗാനം വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, അലക്സ് പോൾ ഈണമിട്ട്, റജു ജോസഫ്, സുജാത എന്നിവർ പാടിയത്. ചിത്രം അച്ഛനുറങ്ങാത്ത വീട്.

അടുത്ത ഗാനം കെ എസ് ചിത്ര, ശ്രീനിവാസ് എന്നിവർ പാടിയത്. ചിത്രം എന്നിട്ടും. ഗാനരചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോത്സവം. അടുത്ത ഗാനം ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദ്, ജ്യോത്സന രാധാകൃഷ്ണൻ, സോണിയ, സംജാദ് എന്നിവർ പാടിയ ഗാനം. വരികൾ വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഗാനോത്സവം തുടരുന്നു. അടുത്ത ഗാനം കീർത്തിചക്ര എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജോഷ്വ ശ്രീധർ ഈണമിട്ട്, കാർത്തിക്, ആശാ ജി മേനോൻ എന്നിവർ പാടിയത്.

അടുത്ത ഗാനം ജോൺസണും സംഘവും പാടിയത്. ചിത്രം ഫോട്ടോഗ്രാഫർ. ഗാനശില്പികൾ കൈതപ്രം, ജോൺസൺ.

ഗാനോത്സവത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ആനച്ചന്തം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. ഗാനരചന PC അരവിന്ദൻ, സംഗീതം ജേസൺ ജെ നായർ.

സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 38 സെക്കൻഡും. ഇപ്പോൾ സേവന വാർത്തകൾ. എറണാകുളം വനിതാ പോളിടെക്നിക് കോളേജിൽ DCP വിഭാഗത്തിൽ ഒഴിവുള്ള ഇനിപ്പറയുന്ന തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 തിങ്കളാഴ്ച 2 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എറണാകുളം വനിതാ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാക്കേണ്ടതാണ്.

0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം, 0484255664. തസ്തിക DCP വിഭാഗം ഇൻസ്ട്രക്ടർ ഇൻ ഷോർട്ട് ഹാൻഡ്, അടിസ്ഥാന യോഗ്യത കോമേഴ്സിലുള്ള ബിരുദവും കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലുള്ള ഡിപ്ലോമയും. DCP വിഭാഗം ഇൻസ്ട്രക്ടർ ഇൻ SP ആൻഡ് BC യോഗ്യത കോമേഴ്സിലുള്ള ബിരുദവും കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലുള്ള ഡിപ്ലോമയും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് പ്രൊസീഡിംഗ്സ് ഇൻ ഹിന്ദി 2025 അഡ്മിഷൻ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in. വിളിക്കേണ്ട നമ്പർ 9447123075.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. രണ്ടാം വർഷം ലാറ്ററൽ എൻട്രി അപേക്ഷകർക്ക് ഈ മാസം 7 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 94-95-77-87-50. IHRD വിവിധ കേന്ദ്രങ്ങളിൽ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ലക്കിടി നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 ആണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94-95-99-96-67. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 12. ഉപ്പുതറ പഞ്ചായത്തിലെ അംഗനവാടികളിൽ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ കട്ടപ്പന ശിശുവികസന പദ്ധതി ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 27 വൈകിട്ട് 3 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0468-2508-007. CEDET തിരുവനന്തപുരത്ത് നടത്തുന്ന വിവിധ മാധ്യമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിജിറ്റൽ കോഴ്സുകളായ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിജിറ്റൽ വീഡിയോഗ്രഫി, വീഡിയോ എഡിറ്റിംഗ് എന്നിവയും സർട്ടിഫിക്കറ്റ് കോഴ്സുകളായ വീഡിയോഗ്രഫി, ഡിജിറ്റൽ സ്കിൽ ഫോട്ടോഗ്രഫി എന്നിവയിലേക്കുമാണ് ഈ മാസം 6 വരെ അപേക്ഷിക്കാൻ അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 85-47-72-01-67. അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻ സ്റ്റഡി സെന്ററിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റന്റ് അറ്റൻഡന്റ് തസ്തിക ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. SSLC താഴെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ WSE.KUSAT@gmail.com എന്ന വിലാസത്തിൽ ഈ മാസം 19 മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് WSC.KUSAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
5: ആകാശവാണി FM വാർത്തകൾ.
0: ഉത്തർപ്രദേശ് ബല്ലിയയിൽ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതത്തെ ഇന്ത്യയുടെ 100-ാമത്തെ റാംസർ സൈറ്റായി തെരഞ്ഞെടുത്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ പ്രകൃതിദത്ത ചുറ്റുപാടുകൾ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത വ്യക്തമായി പ്രതിഫലിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലക്ഷദ്വീപിന്റെ വികസനം ലക്ഷ്യമിട്ട് കടമത്ത്, കൽപ്പേനി ദ്വീപുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 തുറമുഖ ജെട്ടികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തറക്കല്ലിടും. 885 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പദ്ധതിയിലൂടെ യാത്രാ ക്രൂയിസ് കപ്പലുകൾക്ക് വർഷം മുഴുവൻ സുരക്ഷിതമായി അടുക്കാൻ സാധിക്കുമെന്നത് ദ്വീപിലെ മത്സ്യബന്ധന ടൂറിസം മേഖലകൾക്ക് വലിയ

0: സാമ്പത്തിക മുന്നേറ്റം സമ്മാനിക്കും. ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എബോള ലക്ഷണങ്ങളോടെ മറ്റൊരു സുഡാൻ പൌരനെ കൂടി ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ഇയാളുടെ സമ്പർക്ക പട്ടികയിലെ വ്യക്തിയെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നും ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. നീറ്റ് യു ജി 2026 പരീക്ഷ റദ്ദാക്കിയത് മുൻനിർത്തി NTA നടത്തുന്ന പരീക്ഷകളിലെ ക്രമക്കേടുകളെയും ചോദ്യപേപ്പർ ചോർച്ചയെയും കുറിച്ച് സമഗ്രമായ ധവളപത്രം പുറത്തിറക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്. NTA നടത്തിയ 8 വർഷത്തെ പരീക്ഷാ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുന്നത് വിശ്വാസ്യത വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന കതിര് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ തുടർ നടപടികൾ വിലയിരുത്താൻ ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഉന്നതതലയോഗം ആരംഭിച്ചു. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കമ്പനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ 23 ഇനങ്ങളിലായി 14 ജില്ലകളിലെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9446454588. മറ്റ് നമ്പറുകൾ കൂടി പറയുന്നു: 04842426387, 04842426397. ഇന്നത്തെ ആദ്യ കോളർ ആരാണ് നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് കുമുദാബായി.
2: പേരെന്താണ്?
3: കുമുദാബായി.
2: കുമുദാബായി മലയാളിയല്ലേ?
3: അതെ അതെ, മലയാളിയല്ലേ.
2: കുമുദാബായി എന്നൊക്കെ കേൾക്കുമ്പോ ഒരു നോർത്ത് ഇന്ത്യൻ.
3: അത് തിരുവിതാംകൂർ, അച്ഛൻ തിരുവിതാംകൂറുകാരനാണ്.
2: ഓക്കെ ഓക്കെ. അപ്പോ ഇവിടെ എവിടെയാണ് സ്ഥലം?
3: കൊടുങ്ങല്ലൂർ.
2: കൊടുങ്ങല്ലൂരാണ് അല്ലേ? അച്ഛൻ എവിടെയാണ്? തിരുവിതാംകൂറിൽ.
3: മരിച്ചുപോയി. തിരുവിതാംകൂറില് അച്ഛന് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. വേളൂർ വട്ടം, പത്മനാഭസ്വാമിയുടെ ഇത്.
2: തിരുവനന്തപുരം സിറ്റി തന്നെ, ടൗണ് തന്നെ.
3: അതന്നെ.
2: എന്ത് ചെയ്യുന്നു കുമുദ?
3: ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ അങ്ങനെ.
2: വീട്ടിലാരൊക്കെ ഉണ്ട്?
3: വീട്ടില് എന്റെ മോള്, ഒരു മകൻ.
2: മോള് പിന്നെ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
3: ആ, മോള് റേഷൻ കട നടത്തുന്നുണ്ട്.
2: അതെയോ? അപ്പം പാട്ടുകളൊക്കെ ഇഷ്ടമാണ് അല്ലേ? പാട്ടുകളൊക്കെ കേൾക്കുന്ന
3: ജീവിതത്തിലെ ഏറ്റവും ഒരു കൂട്ടുകാര് റേഡിയോ.
2: അപ്പം പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ റേഡിയോ ആണ് സ്ഥിരം. മറ്റു പരിപാടികളും കേൾക്കാറുണ്ട് അല്ലേ? കൂട്ടുകാരി പെട്ടെന്ന് അപ്രത്യക്ഷ ആവൂലേ?
3: അതെ അതെ.

0: മറ്റേതൊരു അദൃശ്യ സാന്നിധ്യമായിട്ട് ഇങ്ങനെ റേഡിയോ ഉണ്ടാവും കൂടെ.
1: അതെ.
0: ആ നല്ല കാര്യം.
1: കറണ്ട്
0: അപ്പോൾ
1: പോകുമ്പോഴേ വല്ലാത്തൊരു സങ്കടമാണ്, പിന്നെ അത് വരുന്നത് വരെ ഇങ്ങനെ മിണ്ടാണ്ട് ഇരിക്കണം.
0: കറണ്ട് പോവാതിരിക്കട്ടെ അല്ലേ.
1: ഇടയ്ക്ക് പോകും സാറേ, ഇങ്ങനെ
0: അതെയോ.
1: പോകും.
0: ആ അപ്പോൾ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തെ
0: ആ
1: ഒരു പാട്ട്, ഞാൻ ആ പാട്ട് മറന്നുപോയി പറയാം.
0: കൊടുങ്ങല്ലൂർ അമ്പലത്തെ പാട്ടാണ് വേണ്ടത് അല്ലേ.
1: ആ നല്ലൊരു ഭക്തിപരമായിട്ടുള്ളൊരു പാട്ട്.
0: പിന്നെ ഈ റേഡിയോ അല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ? റേഡിയോ കേൾക്കുക അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാറുണ്ടോ?
1: ഇല്ല, വീട്ടില് പണികളൊക്കെ മകള്.
0: ഏതായിരുന്നു പാട്ട് വേണ്ടത് കൊടുങ്ങല്ലൂർ അമ്മയിലെ?
1: പാട്ട് എനിക്ക് കിട്ടണില്ല ശരിക്ക്.
0: ആ ഏതെങ്കിലും ഒരു പാട്ടല്ലേ, ഏതെങ്കിലും ഒരു പാട്ട് വെക്കാം.
1: വ്യക്തിപരമായിട്ടുള്ള
0: വ്യക്തിപരമായിട്ടുള്ളതാണ്. ആ ഓക്കെ ഓക്കെ. അപ്പോൾ വേറെന്തൊക്കെയാ ചെയ്യുക?
1: വേറെ തുന്നലറിയാം.
0: ആ തുന്ന ഇങ്ങനെ പ്രൊഫഷണലായിട്ട് വേറെ ആൾക്ക് തുന്നി കൊടുക്കുക അല്ലെ സ്വന്തമായിട്ട് എന്തെങ്കിലും ആവശ്യമുള്ള വീട്ടിലിരുന്നിട്ട് തുന്നുന്നതാണോ?
1: ഇപ്പൊ പറ്റാത്ത കാരണം അങ്ങനെ ചെയ്യാറില്ല.
0: ഓ അങ്ങനെയാണല്ലേ. ആ അപ്പൊ ടൈലറിംഗ് മുമ്പ് ചെയ്തിരുന്നു, ഇപ്പം തൽക്കാലം ഒഴിഞ്ഞിരിക്കുകയാണ്. എന്തിലംഗം?
1: ക്ഷേമനിധി.
0: ആ ക്ഷേമനിധി, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി അല്ലേ.
1: ഓ
0: അപ്പം വാർഷികമായിട്ട് എന്തൊക്കെയോ അടക്കാനില്ലേ, തുകയൊക്കെ അടക്കാനില്ലേ.
1: അതൊക്കെ കഴിഞ്ഞു,
0: അതൊക്കെ കഴിഞ്ഞു. ഇപ്പം പെൻഷൻ വാങ്ങേണ്ട സമയമാണ് അല്ലേ. അതെ അതെ അതെ അതെ, അതൊക്കെ മുടങ്ങാതെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ.
1: ഈ മാസം വന്നോന്ന് അറിയില്ല.
0: ആ അതൊക്കെ വരും, ഗവൺമെന്റ് പൈസയല്ലേ, അതൊക്കെ കൃത്യമായിട്ട് വരും.
1: നമ്മളടുത്ത പൈസയാണോ അത്?
0: അതെ അതെ അതെ. ആ അപ്പൊ നല്ല കാര്യം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓ സുഖായിരിക്കുന്നു.
1: ഭക്ഷണം കഴിഞ്ഞില്ലേ?
0: ഓ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അവിടെയോ?
1: അവിടെ കഴിഞ്ഞു.
0: ഇനി പാട്ട് കേൾക്കാനുള്ള സമയമാണ്, കേട്ടോളൂ.
1: ശരി.

0: ഹലോ വെള്ളിത്തിര.
1: നമസ്കാരം സർ.
0: നമസ്കാരം, ആരാണ്?
1: ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളിയാണ്.
0: ആ, മറുനാടൻ
1: ബാസിൽ ഉള്ള
0: മലയാളിയാണ് അല്ലേ?
1: അതെ, പക്ഷെ ഇപ്പൊ നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. നാട്ടിൽ
0: ആ
1: വന്നപ്പോ
0: ആ
1: ഞാനിപ്പോ
0: നാട്ടിലെവിടെയാണ്?
1: പണിക്കാറില്ല. നാട്ടില് കൊടുങ്ങല്ലൂർ മുസിരിസുകാരാ ഞങ്ങളൊക്കെ.
0: ഓ, മുസിരിസ്, പഴയ
1: അതെ അതെ,
0: തുറമുഖം അല്ലേ? മുസിരിസ് തുറമുഖക്കാരാണ്.
1: ആ നാട്ടുകാരാണ്. അതെ, അതിന്റെ കൊടുങ്ങല്ലൂർ
0: അതെ.
1: ഇക്കരെ തുരുത്തിപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്.
0: എന്താ
1: ആ
0: പേരെന്താ
1: നാട്ടുകാരാണ്.
0: പറഞ്ഞത്?
1: സെബാസ്റ്റ്യൻ.
0: സെബാസ്റ്റ്യൻ. ഓക്കെ.
1: യെസ്,
0: ഡൽഹിയിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
1: ഡൽഹിയിൽ സർ ഗുരുഗ്രാം,
0: ഗുരുഗ്രാം.
1: ഗുഡ്ഗാവ് എന്ന്
0: അത്
1: പറയുന്ന സമയത്ത്.
0: പിന്നെ ഹരിയാനയുടെ ഭാഗമായിട്ടില്ലേ വരിക അല്ലേ?
1: അല്ല,
0: അല്ല,
1: പക്ഷെ ഹരിയാനയുടെ ഭാഗമാണെങ്കിലും
0: ആ അതെ
1: ഗുരുഗ്രാം
0: അതെ
1: എന്ന് പറഞ്ഞാൽ
0: അതെ,
1: ഒരു
0: ഡൽഹിയുടെ ഭാഗത്ത് തന്നെയാണ്,
1: നാഷണൽ.
0: ഡൽഹിയുടെ അടുത്ത് തന്നെയാണ്.
1: അല്ല സർ, ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ദി NCR, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറഞ്ഞിട്ട്.
0: ആ
1: അഡ്മിനിസ്ട്രേഷനും വണ്ടികളും മെട്രോ എല്ലാം പോകുന്ന, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഡൽഹി.
0: ഓ, എൻ സി ആറിന്റെ
1: പരിയപ്പാട്
0: ഭാഗമായിട്ടാണ് ഇതും വരുന്നത് അല്ലേ?
1: തന്നെ. പിന്നെ
0: ഓ ഓ ഹോ
1: ഗുരുഗ്രാം.
0: ഹോ,
1: യെസ് യെസ്.
0: അതൊരു പുതിയ അറിവാണ്. ആ ഓക്കെ,
1: എൻ
0: താങ്ക്
1: സി
0: യു,
1: ആർ എന്ന്
0: താങ്ക് യു.
1: പറയുന്നത് പറഞ്ഞു, അത് ഇറ്റ്സ് എക്സ്പാൻഡിങ് ആക്ച്വലി. ഇപ്പോ
0: ഡൽഹി
1: റോഡ്
0: എക്സ്പാൻഡ്
1: ഷോ
0: ചെയ്യുകയാണ് അല്ലേ? ആ ഓക്കെ.
1: നോയിഡ,
0: ആ
1: ഫരീദാബാദ്,
0: നോയിഡയൊക്കെ,
1: അതുപോലെ
0: നോയിഡ ശരിക്കും
1: അതെ
0: യു പി ആണ്, പക്ഷേ
1: തൊട്ടപ്പുറത്താണ് അത്.
0: അതും
1: അതെ,
0: പിന്നെ ഡൽഹിയായിട്ട് വളരെ അടുത്ത സ്ഥലമാണ്.
1: ഡൽഹിയാണ് സർ. ഓഖ്ല എന്നുകൊണ്ട് ഒരു സ്ഥലമുണ്ട് ഡൽഹിയിലെ,
0: ആ
1: ഓഖ്ല.
0: ആ ഓക്കെ.
1: അപ്പൊ ഓഖ്ലയുടെ, അതായത് യമുനയുടെ ഇക്കര. അപ്പൊ
0: ആ
1: യമുനയുടെ പിന്നെ വെസ്റ്റ് ഈസ്റ്റേൺ സൈഡാണ്. ന്യൂ ഓഖ്ല ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഏരിയയാണ് നോയിഡ,
0: നോയിഡ.
1: NOIDA.
0: ആ അതെ അതെ അതെ.
1: ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഡൽഹി.
0: ആ
1: ഇപ്പൊ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് സോണിപ്പത്ത്, ഇപ്പോഴത്തെ റോത്തക്ക് വരെ അങ്ങോട്ട് NCR എക്സ്പാൻഡ് ചെയ്യും.
0: ഓ ഹോ ഹോ.
1: ഇലക്ഷൻ വരുമ്പോക്ക് ഹരിയാനയുടെ ഭാഗമായിരിക്കും നോയിഡ
0: ഇലക്ഷൻ, ആ
1: ഭാഗം.
0: അങ്ങനെയുള്ള പേർപ്പസിനൊക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസിനൊക്കെ. ഇപ്പം പിന്നെ പോലീസിംഗ് ഒക്കെ ഹരിയാന
1: അല്ല,
0: പോലീസ് ആയിരിക്കും
1: പോലീസ്
0: അല്ലേ?
1: എല്ലാം ഹരിയാന പോലീസ് ആയിരിക്കും.
0: ഹരിയാന
1: പിന്നെ
0: പോലീസ്,
1: അത്
0: ഡൽഹി പോലീസ് വരില്ല. മറ്റ്
1: ബാക്കി ട്രാൻസ്പോർട്ട് അതുപോലെ
0: അതെ അതെ,
1: ഡെയിലി.
0: പഴയതും പല വലിയ വലിയ സിറ്റികളിലും അങ്ങനെ തന്നെയാണ്. സിറ്റികൾ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ, ഇപ്പം പിന്നെ ചെന്നൈ, ചെന്നൈ എടുത്തു നോക്കുകയാണെങ്കിൽ ചെന്നൈ സിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന കുറേ ഭാഗങ്ങൾ കാഞ്ചീപുരം ഡിസ്ട്രിക്റ്റാണ് ശരിക്കും. അങ്ങനെയൊക്കെയാണ് ഈ സിറ്റികൾ എപ്പോഴും
1: പല
0: എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.
1: എക്സ്പാൻഡ് ചെയ്യല്ല. ഇപ്പൊ ഡൽഹിയിൽ 1996 മുതൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് പാടില്ല എന്നാണ്,
0: അതെ
1: എല്ലാം
0: അതെ.
1: മാറ്റി,
0: ആ അതൊക്കെ
1: ക്യാപിറ്റൽ സിറ്റി അല്ലേ.
0: എക്സ്റ്റെൻഡഡ് ഏരിയയിലേക്ക് മാറ്റുകയാണ് അല്ലേ?
1: ഇങ്ങോട്ട് മാറി, സോണിപ്പത്തിലേക്കും ഫരീദാബാദിലേക്കും ഗുരുഗ്രാമിലേക്കും
0: അങ്ങനെ
1: ഒക്കെ അങ്ങോട്ട് മാറ്റി. ഡൽഹിയിൽ
0: ഓക്കെ.
1: ഇപ്പൊ ഫാക്ടറികളൊന്നും പാടില്ല,
0: ആ ആ
1: പൊല്യൂട്ടിംഗ് ആയിട്ട് ഒന്നും
0: അതെ,
1: പാടില്ല.
0: പൊല്യൂഷൻ, ഭീകരമായ പൊല്യൂഷൻ ഉള്ള സ്ഥലമാണല്ലോ, അപ്പൊ പൊല്യൂഷൻ
1: ഇന്ത്യയിലും ഞങ്ങൾ നമ്പർ
0: ഒഴിവാക്കാനുള്ള
1: ഒന്നൊക്കെ,
0: ശ്രമമായിരിക്കാം അല്ലേ?
1: ഞങ്ങൾ നമ്പർ വൺ, ഞങ്ങൾ തൊടാൻ പറ്റില്ല ആർക്കും. ഞങ്ങൾ ശ്വസിക്കുന്ന വായു എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല.
0: അപ്പൊ നാട്ടിൽ വന്നിട്ട് വേണം നല്ല ഓക്സിജൻ ശ്വസിക്കാൻ അല്ലേ?
1: അവസാനമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരും.
0: അതെ അതെ
1: എന്നിട്ട് കാര്യമില്ല.
0: അതെ അതെ. അപ്പോ നാട്ടിൽ വന്നിട്ട് എത്ര കാലമായി?
1: ഇല്ല സാർ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന, അവിടെ സമ്മറല്ലേ. ഞങ്ങൾക്ക്
0: ഓ,
1: സമ്മറിൽ
0: സമ്മറാണ്,
1: ഞങ്ങൾ 10
0: ഭീകര
1: പിന്നെ
0: ഇതാണല്ലോ അല്ലേ, ചൂട്
1: ഇപ്പൊ ഈ
0: ചൂട്
1: സമയം
0: കാലമാണല്ലോ അല്ലേ?
1: പിന്നെ സാറേ, സാർ ജൂണിലൊക്കെയാ ചൂട് കൂടി.
0: അതെ
1: ഇപ്രാവശ്യം മെയ്
0: അതെ.
1: തുടങ്ങിയപ്പോ തന്നെ ഭയങ്കര
0: ആ,
1: ചൂടാണ്.
0: ഞാൻ പറയാറുണ്ട്, ഈ നമുക്ക് കിട്ടിയൊരു ഗുണം, ഒരു വരദാനമാണ് മൺസൂൺ. മൺസൂൺ വരുന്നതോടുകൂടി ചൂട് കുറയുന്നുണ്ടല്ലോ ഇവിടെ.
1: നമ്മൾ സർ അടിപൊളി സ്ഥലമല്ലേ, നാട്ടുകാരുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളേ ഉള്ളൂ, ബാക്കി നമ്മൾ അടിപൊളിയല്ലേ.
0: അതെ അതെ അതെ അതെ അതെ,
1: ഞങ്ങൾക്ക് സാറേ 3000 കൊല്ലം പഴക്കമുള്ള സംസ്കാരത്തിന്റെ ആളാണ് ഞങ്ങൾ.
0: ഒരു ഭാഗമാണ് അല്ലേ, പ്രത്യേകിച്ച് ആ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നി ആ ഒരു സംസ്കാരത്തിലൊക്കെ ഊറ്റം കൊള്ളുന്ന ഒരാളാണെന്ന്.
1: ശരിക്കും ഒത്തിരി ഒത്തിരി ഒത്തിരി. പിന്നെ
0: അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് പറയൂ.
1: സാറേ, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തെ
0: ആ
1: ഇറങ്ങിയ സിനിമ ശാലിനി എന്റെ കൂട്ടുകാരിയിലെ നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ, വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയാണ്. അവർ കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷ.
0: അതാരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല,
1: അതാരാന്ന് പറയാൻ പറ്റില്ല.
0: അത് ആരാണ് ചോദിക്കുന്നില്ല, ശ്രോതാക്കള് ഓരോരുത്തരും അവരുടെ അവരവരുടേതായ ഇമാജിനേഷൻ വിട്ടുകൊടുത്തിരിക്കുന്നു.
1: അപ്പൊ ശ്രോതാക്കളിലും ശ്രോതാക്കളിലും ഇതുപോലെ സുന്ദരികളായ എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടിയും
0: അതെ അതെ അതെ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഇവിടെ തന്നെയാണോ ഫാമിലി അല്ലെങ്കിൽ?
1: ഇല്ല സാർ, ഇല്ലല്ല, ഞങ്ങളൊക്കെ സാർ പക്ക ദില്ലി വാലെ ലോകമാണ്.
0: ഡൽഹിയില്ല, ഡൽഹി തന്നെയാണ്.
1: വർഷങ്ങളായില്ലേ?
0: ഓക്കെ,
1: വർഷങ്ങളായി. പിന്നെ
0: അപ്പൊ നമുക്ക് ആ സുന്ദരിയെ ഒന്ന് കേട്ട്
1: കളയാം. പ്രോഗ്രാം അടിപൊളിയാണ്, ഒത്തിരി ഇഷ്ടമാണ് ആളുകളുടെ. എനിക്ക് പ്രത്യേകിച്ച് ആളുകൾ ഈ ഫോൺ വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്,
0: അതെ അതെ അതെ,
1: ഇറ്റ്സ് വെരി ടച്ചിങ് ആൻഡ് ദ വേ യു പീപ്പിൾ റെസ്പോണ്ട് ടു ദാറ്റ്, അത് അതിലും അടിപൊളി. ഇത്തരം പ്രോഗ്രാം ഉണ്ട്.
0: ഓക്കെ ഓക്കെ,
1: വെരി വെരി ഇംപ്രസ്.
0: അപ്പൊ നമുക്ക് ആ സുന്ദരിയെ ഒന്ന് പുറത്തേക്ക് എടുക്കാം.
1: പിന്നല്ലാതെ
0: ശരി എന്നാ, ഓക്കെ
1: ശരി സാറേ, ഓക്കെ സാർ, ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ വാസന്തി
0: വസന്തി, എവിടുന്നാണ്?
1: നോർത്ത് പറ വരുന്നു.
0: ആ, എന്തൊക്കെയാ വിശേഷം നോർത്ത് പറവൂർ?
1: നല്ല
0: മഴയുണ്ടോ?
1: വിശേഷം. മഴയുണ്ട്, ഇനിയിപ്പോ നല്ല മഴയായിരുന്നു. ഇപ്പൊ മഴ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും
0: അതെയോ?
1: പിന്നെ ആങ്ങി ഇതായിട്ട് നിൽക്കുന്നു.
0: ആ, ഇവിടെയും നല്ല മഴ തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് മഴ. ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് പിൻവാങ്ങും, പിന്നെയും അതിശക്തിയോടുകൂടി തിരിച്ചു വരും. അങ്ങനെയാണ് മഴയുടെ സ്ഥിതി. എന്താ ചെയ്യുന്നത്?
1: ഞാൻ അംഗൻവാടി വർക്കറായിട്ട് റിട്ടയർഡ് ആയാളാണ്.
0: ആ, റിട്ടയർ ചെയ്തു അല്ലേ? ആ, ഓക്കെ. വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലിപ്പോ എനിക്ക് രണ്ട് പെമ്മക്കളായിരുന്നു, അതിൽ മൂത്താളുടെ കല്യാണം കഴിഞ്ഞു.
0: ആ,
1: അവളുടെ വിവാഹവാർഷികമാണ് ഈ 15-ാം തീയതി.
0: 15-ാം തീയതി. ഓ,
1: പിന്നെ ഞങ്ങളുടെ വാർഷികം ആയിരുന്നു 10-ാം തീയതി,
0: ആഹാ.
1: പക്ഷെ അന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല.
0: ആ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അടുക്കലാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഒരു ഒരു ബിലേറ്റഡും ഒരു അഡ്വാൻസും വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് പഴകിപ്പോയെങ്കിലും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ തന്നെ കിട്ടിയാൽ നന്നായി. മെയ് എന്നാണ്?
1: മെയ് 21-ാം തീയതി.
0: ഓക്കെ ഓക്കെ. അപ്പോൾ എത്ര എത്ര പ്രായമുണ്ട്?
1: 5 വയസ്സ്.
0: 5 വയസ്സായി. അപ്പോൾ സ്കൂളൊക്കെ പോയി തുടങ്ങി?
1: UKG
0: അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ 1-ാം തീയതി പോയി തുടങ്ങി അല്ലേ? പിന്നെ എങ്ങനെയുണ്ട് റെസ്പോൺസ്? എങ്ങനെയുണ്ട്? ഇഷ്ടമാണോ സ്കൂളൊക്കെ പോകാൻ? ഇഷ്ടമാണോ?
1: ഇഷ്ടമുണ്ട്, ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നെ ചില സമയങ്ങളിൽ മാത്രം പഠിക്കാനായിട്ട് പറഞ്ഞു കഴിയുമ്പോ അന്നത്തെ ദിവസവും വല്ലാത്തൊരു ഇതുമായിരുന്നു തോന്നുന്നു. ഇപ്പൊ ഈ കൊല്ലം അങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞു.
0: ആദ്യ ദിവസം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുവരെ കളിച്ചു നടക്കുമ്പോൾ പെട്ടെന്ന് സ്കൂളിൽ പോയി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കായാലും ഉണ്ടാവുമല്ലോ, നമ്മൾ പിന്നെ ഒരു സ്ഥലത്ത് പോയി. ആ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ, സ്വയംവര ശുഭദിന മംഗളങ്ങൾ. ഓക്കെ ഓക്കെ. ആ പാട്ട് സുജാതയിലെ പാട്ട്. ഓക്കെ, അത് വെച്ച് തരാം. ഓക്കെ, അപ്പോൾ പാട്ട് കേൾക്കാം നമുക്ക്. ശരി
1: ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സാർ.
0: ആരാണ്?
1: ഞാൻ ഫ്രാൻസി നെടുമ്പാശ്ശേരി.
0: പേരെന്താ പറഞ്ഞത്?
1: ഫ്രാൻസി ഫ്രാൻസി
0: ഫ്രാൻസി. ഓ,
1: ആ
0: നെടുമ്പാശ്ശേരി.
1: അതന്നെ
0: വിമാനത്താവളത്തിൻ്റെ അടുത്താണ്?
1: അതന്നെ ആ
0: വീടാണോ അല്ലെങ്കിൽ അവിടെ
1: അല്ല
0: വർക്ക് ചെയ്യണോ?
1: വീടല്ല, എനിക്ക് ഈ വളമൊക്കെ കിട്ടണേ, വളം കിട്ടണ പച്ചക്കറി അതെ തൈകളൊക്കെ കിട്ടണേ,
0: ആ ഹാ ഹാ
1: അവിടെ ജോലിയാണ്. ഞാൻ ഇപ്പം വീട്ടിലേക്ക് വന്നേക്കെ
0: ഷോപ്പിലാണ്
1: ജോലി
0: അല്ലേ?
1: ചെയ്യാൻ വേണ്ടി. ആ ഇല്ല, ഇപ്പം ഷോപ്പിലല്ല, വീട്ടിലേക്ക്
0: ആ
1: വന്നേക്കെ.
0: വീട്ടില്. വീട് എവിടെയാ?
1: ഇത് ഇത്രയും ഇപ്പോൾ ഉള്ളു വീട്, കുനമാവ് പരാപ്പുഴ.
0: കുനമ്മാവ്. ആ
1: സ്കൂട്ടറിനെ പോണേ,
0: ഓ,
1: ടൂവീലർ.
0: സ്കൂട്ടറിൽ പോയിട്ട് വരികയാണ്.
1: അതെ,
0: ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണോ?
1: ഭക്ഷണം ചെയ്യാൻ വന്നാണ്. ഇത്തിരി അന്തരീക്ഷമൊക്കെ നോക്കിയിട്ട് പോകും സാറേ, വേറെ ആളുണ്ടല്ല,
0: ഓ, വേറെ ആളുണ്ട് അല്ലേ?
1: അവരാ അവിടെ അടുത്തുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ അവർ.
0: ഓ ഹോ, വലിയ ഷോപ്പാണോ അത്?
1: തിരക്കില്ല, ചെറിയ രീതിയിലുള്ളത്, അത്ര
0: ആ
1: വല്ലതല്ല.
0: ആ അല്ല,
1: വളം ഒക്കെ
0: കുറച്ച്
1: ചെയ്യുന്നു,
0: സ്റ്റാഫ് കുറച്ച് പേരുണ്ടോ?
1: രണ്ടാളുണ്ട്, ഇത്രേ
0: രണ്ടാളുണ്ട്.
1: ഉള്ളൂ.
0: ആ, അപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ പതുക്കെ ചുരുണ്ട് കൂടി കിടക്കാം.
1: അത് എന്നാ ചെയ്യുക സാറേ, എന്താ ഉപജീവനമാർഗ്ഗമായി പോലും സാറേ, അതുകൊണ്ട്
0: അതെ അതെ.
1: പോകാതിരിക്കാറില്ല, അവിടെ
0: അല്ല
1: വിളിക്കാറില്ല. അവിടെ
0: ആ അല്ല, മഴ പെയ്യുമ്പോൾ നമുക്കൊരു അങ്ങനെ ഒരു ആഗ്രഹം കൂടി ഉണ്ടാവുമല്ലോ, ഒരു
1: തീർച്ചയായിട്ടും
0: പുതച്ചു
1: തീർച്ചയായും.
0: മൂടി
1: ഇപ്പൊ
0: കിടക്കാനുള്ളൊരു.
1: കൂടുതലാ, സീസൺ കൂടുതലാ, പിന്നെ വരുമ്പോ വൈകിയൊക്കെ വരുള്ളൂ ചെലപ്പേ.
0: അതെ
1: അതെ,
0: അതെ അതെ. അല്ല, എത്ര മണി വരെ ഉണ്ടാവും? രാവിലെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും?
1: രാവിലെ ഒരു 8:30 9 മണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്
0: ആ
1: ഇത് 7 മണി വരെ ഒക്കെ ഉണ്ടാവും ചെലപ്പോ.
0: ആ വൈകുന്നേരം 7 മണി
1: പിന്നെ
0: വരെ.
1: ഇപ്പോഴത്തെ ഈ മഴയുടെ നിരീക്ഷണം കാലത്ത് നേരത്തേക്ക് പൂട്ടുട്ടാ.
0: ഓ, നേരത്തെ പൂട്ടും.
1: ആ
0: അപ്പോൾ മഴ
1: ചെറിയ
0: പെയ്യുമ്പോൾ പിന്നെ ആൾക്കാർ ഷോപ്പിലേക്ക് വരാത്തൊരു പ്രശ്നമുണ്ട്.
1: അതിൽ കൂടി ആൾക്കാർ യാത്രക്കാർ എന്തെങ്കിലുമൊക്കെ മേടിക്കുക.
0: ആ, ഇത് റോഡ് സൈഡിലാണ് അല്ലേ?
1: മെയിൻ
0: അല്ലാതെ?
1: റോഡിന്റെ
0: ആ
1: സൈഡിൽ കൂടി റോഡ് ഉണ്ട്, അതിന്റെ സൈഡില്,
0: ഓ ഹോ ഹോ.
1: അതിന്റെ അടുത്ത് തന്നെ,
0: ആ ഹാ ഹാ
1: മുരുമ്പശ്ശേരി അടുത്ത് തന്നെ സ്ഥലം,
0: അതെ.
1: കാലടിക്ക് പോണ വഴി.
0: ആ, കാലടിക്ക് പോകുന്ന വഴി. ഓക്കെ ഓക്കെ. അപ്പോൾ വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെയാ ഉള്ളത് പറയൂ.
1: ഭാര്യയും രണ്ട് മക്കളും, ഒരാൾ
0: ആ
1: നഴ്സിങ്ങിനെ പഠിക്കുകയാണ്, മോള്.
0: ആ
1: ഭാര്യ ഒരു കടയിൽ ജോലിക്കുവാണ്. പിന്നെ മകന് ചെറിയ ജോലിയുണ്ട്, ബിടെക് IT പാസ്സായതാണ്.
0: ഓ, IT. IT പാസ്സായാണ്.
1: മോൾക്ക് ബാംഗ്ലൂരിൽ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നു.
0: ഓ ഹോ ഹോ, അപ്പൊ സന്തോഷം അല്ലേ?
1: കുഴപ്പമില്ല, സന്തോഷമാണ്.
0: വൈഫ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: വൈഫ് ഒരു ഷോപ്പിൽ പോകുന്നുണ്ട്.
0: അതെയോ? ആ ഹാ.

0: വൈകുന്നേരം വരും,
1: ഏ
0: വൈകിട്ട് വരും, ഒരു അഞ്ചഞ്ച്
1: വൈകിട്ട്
0: ആറരയാകുമ്പോൾ.
1: വരും. ഓക്കെ ഓക്കെ. അപ്പോൾ ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
0: എനിക്ക് ഈ പാട്ട് നമ്മുടെ പി സുശീല പാണ്ഡ്യ ഈ പാട്ടാണ് സാറേ. ഈ സ്വരങ്ങളേ സപ്ത സ്വരങ്ങളേ, രാഗമാം താളമാം വർണ്ണമാം, ശബ്ദവീണ കമ്പികളി
1: അരനാഴിക നേരം എന്ന് പറഞ്ഞു.
0: അതെ,
1: ഓക്കെ ഓക്കെ.
0: സാറേ ഈ പാട്ട് രണ്ടുപേരും പേരാണ് സാറേ.

0: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം June 8 വൈകുന്നേരം 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. വിഖ്യാത മോഹിനിയാട്ടം കലാകാരി ശ്രീമതി വിനീത
1: ഹലോ വിളിത്തിര ആരാണ്?
2: ഞാൻ കപ്രശ്ശേരിന്ന് മനോഹരൻ എളിയത്. നമ്മൾ ആദ്യമായിട്ടാ സംസാരിക്കലേ?
1: ആ ചെപ്രശ്ശേരി അല്ലേ?
2: അതെ അതെ അതെ. സാറിന് വന്നില്ല, കിട്ടും കൊറേ ദിവസമായി.
1: ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല.
2: ഇല്ല ഇല്ല ഇല്ല ഇല്ല. സാറിന് പക്ഷേ ഇതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഞായറാഴ്ച 2 പരിപാടി ഇല്ലേ?
1: എനിക്ക്
2: വളരെ ഇഷ്ടപ്പെട്ടു. സാറിന്റെ ശബ്ദം നല്ല ശബ്ദമാണല്ലോ. തലശ്ശേരിലാണ് വീട്
1: അല്ലേ?
2: മിന്നാന്ന് പറഞ്ഞാൽ കേട്ടു. കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ ജോലി ഇതിനു മുമ്പായിരുന്നു.
1: അതെ അതെ അതെ. ഓ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ.
2: ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ 65 കഴിഞ്ഞൊരു സീനിയർ സിറ്റിസണാ.
1: അതെയോ? എന്തെങ്കിലും വർക്ക് ചെയ്തിരുന്നോ ഇതിനു മുൻപ്?
2: ചെറിയൊരു ജോലി ആരുവേലുണ്ടായിരുന്നു.
1: ഓ.

0: അതെയോ?
1: അച്ഛനായപ്പോ 96 വേണ്ടെന്ന് വെച്ചു.
0: ഓ, 96.
1: 96. അതെ, പിന്നെ 4 ഞാൻ പണ്ട് 76 or 80 വരെ ബോംബെയിലായിരുന്നു.
0: അതെയോ? ആ,
1: അവിടെ കാലാവസ്ഥ പിടിക്കാത്തോണ്ട് അവിടുന്ന് പോന്നു. പിന്നെ പോയി. പിന്നെ ഇടയ്ക്ക് അച്ഛൻ്റെ കൂടെ പൂജക്കൊക്കെ സഹായിച്ചു. ഞാൻ മറ്റേ മലയാള
0: ബ്രാഹ്മണനാണോ? പൂജക്കൊക്കെ പോവാറുണ്ട് അല്ലേ?
1: പൂജക്ക് ഞാൻ അങ്ങനെ പോണില്ല, അന്യേടെ പോണേ, ഹെൽപ്പ് ചെയ്യേണ്ട അപ്പൊ പോകും, അത്രേ ഉള്ളൂ.
0: ഓ, അങ്ങനെ ഹെൽപ്പർ ആയിട്ട്.
1: അതെ അതെ അതെ. പിന്നെ ഞങ്ങൾക്ക് സ്വന്തം ക്ഷേത്രമൊക്കെ ഉണ്ട്.
0: എവിടെയാണ് ക്ഷേത്രം?
1: ക്ഷേത്രപ്പുറത്തന്നെയാണ്.
0: അതെ അതെ
1: അതെ.
0: വീട്ടിലാരൊക്കെ ഉണ്ട് പിന്നെ?
1: വീട്ടിൽ ഞാൻ വെളിയിട്ടില്ലേ, ഞാൻ ഒറ്റയ്ക്ക.
0: അതെയോ? അച്ഛൻ ഇപ്പോഴും ഉണ്ടോ?
1: അച്ഛൻ 2006 മരിച്ചു.
0: ഓഹോ.
1: അമ്മ 2017 പ്രളയത്തിന് തലേ കൊല്ലം.
0: ഓ, തൊട്ട് തലേ കൊല്ലം അല്ലേ. പ്രളയവും കോവിഡും ഒന്നും കാണാൻ നിന്നില്ല.
1: നിന്നില്ല.
0: അവിടെ അവിടെ പ്രളയത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നോ ചെപ്രശ്ശേരിയിൽ?
1: ഞങ്ങളുടെ ഇള്ളത്തിന്റെ അകത്തൊക്കെ അരക്കുള്ളതുകൊണ്ടായിരുന്നു.
0: അതെയോ?
1: ഒന്നാമതെ മറ്റേ അണക്കെട്ടുകളൊക്കെ ഒരുമിച്ച് തുറക്കേണ്ടി വന്നില്ലേ, അതാണ്.
0: അതെ അതെ, അണക്കെട്ടുകളൊക്കെ തുറന്നപ്പോഴുള്ള പ്രശ്നമാണ്.
1: അതെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ വെള്ളം കയറാറില്ല.
0: അതെയോ? അപ്പം ഇന്നേത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് പത്മവ്യൂഹം എന്ന് പറഞ്ഞ പഴയൊരു സിനിമ ഉണ്ടല്ലോ,
0: അതിലെ
1: ഒരു ഗാനം ഉണ്ടല്ലോ, പഞ്ചവടിയിലെ വിജയശ്രീയോ പഞ്ചവൻകാട്ടിലെ രാഗിണിയോ,
0: രാഗിണിയോ എന്നുള്ള പാട്ട്.
1: അതെ തന്നെ, ജയന്തനും പീലിയിലേയും കൂടി പറഞ്ഞത്.
0: അതെ അതെ അതെ. ആ പാട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: അതെ, ഡെഡിക്കേഷൻ ഉണ്ട്.
0: ഓ, ഡെഡിക്കേഷൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ഇനി? അവരൊക്കെ വിളിക്കുന്നവരല്ലേ?
1: അല്ല, 3 കൂടുമ്പോഴല്ലേ ഉള്ളൂ.
0: അല്ല, വിളിക്കുന്നവരാണല്ലോ ബാക്കി എല്ലാരും, അവരൊക്കെ വിളിക്കില്ലേ?
1: അതെ, അത് ശരിയാണ്. ചിലർക്ക് വിളിച്ചാൽ കിട്ടാറും ഇല്ലെന്ന് പറയാറുണ്ട്.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: എന്നാ ഇങ്ങനെ ആയിക്കോട്ടെ.
0: ശരി
1: ശരി ശരി ശരി.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: തോട്ടക്കാട്ടുകാരൻ ന്യൂ ലൈൻ എം സി കൃഷ്ണൻ.
0: കൃഷ്ണൻ എവിടുന്നാണ്? സ്ഥലം കേട്ടില്ല.
1: തോട്ടക്കാട്ടുകര
0: കോട്ടക്കാട്ടുകര, അതെവിടെയാണ്?
1: തോട്ടക്കാട്ടുകര ന്യൂ ലൈൻ എം സി കൃഷ്ണൻ.
0: ആ, ഈ കോട്ടക്കാട്ടുകര എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന്?
1: ഇവിടെ ആലുവല്ലാണ്.
0: ആലുവയ്ക്കടുത്താണ് അല്ലേ? ആ, എനിക്ക് സ്ഥലങ്ങൾ അത്ര പരിചയമില്ല, അതുകൊണ്ടാണ് ഞാൻ ഓരോ ഓരോ പുതിയ പേര് കേൾക്കുമ്പോൾ ഞാനത് എവിടെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ആ, എന്താ ചെയ്യുന്നത്?
1: ഞാൻ ബ്ലൈൻഡാണ്, ഞാൻ പറഞ്ഞിരിക്കുക.
0: അതെയോ? ആ ആ, അപ്പോൾ പിന്നെ
1: എന്റെ ജന്മദിനമാണ്.
0: ഓഹോ ഹോ ഹോ, ജന്മദിനാശംസകൾ.
1: താങ്ക് യു. 79 വയസ്സ്.
0: 79 വയസ്സ്? ഓ, നല്ല ഇതാണല്ലോ അല്ലേ. 79-ാം വയസ്സിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പം പിന്നെ ആരൊക്കെയുണ്ട് വീട്ടില് കൂടെ?
1: വീട്ടില് ഭാര്യയുണ്ട്, ഭാര്യ തങ്കമ്മ കൃഷ്ണൻ, മകൻ അനിൽകുമാർ, പിന്നെ മരുമോള് ഉണ്ണിമായ, പിന്നെ മകളുണ്ട്, മകള് അനുജ, അഞ്ചയുടെ ഭർത്താവ് മനോജ്, മകള് ശിവഭദ്ര 8-ാം ക്ലാസ് പഠിക്കുന്നു, പിന്നെ ഇളകുട്ടിയും ശിവമാധവ്.
0: ഓ, അപ്പൊ എല്ലാരും ഉണ്ട്, കാര്യങ്ങളായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടല്ലേ കൂടെ?
1: കൂടെ ഭാര്യൻ.
0: അതെ, മക്കളൊക്കെ വേറെ വേറെ വീട് വെച്ച് മാറിയോ? ഓക്കെ.
1: പിന്നെ ഈ പാട്ട് ഈ തേവരള ഒരു ഹാരിപ്പിടായിരുന്നെങ്കിൽ, പിന്നെ മാനാലിലൊരു സാധ്യതയുണ്ട്.
0: ഇവർക്കൊക്കെ ജന്മദിനാശംസകള പാട്ടാണോ വേണ്ടത്? അല്ല അല്ലേ, അല്ല അല്ലേ, അല്ല, ഡെഡിക്കേഷൻ ചെയ്യുമ്പോഴേ.
1: ഞാൻ താങ്കളുടെ സംസാരം കേൾക്കാറുണ്ട് വെളിയിൽ. ഞാൻ സ്ഥിരം റേഡിയോ സുഭാഷിത മുതല്.
0: ഓ, ഒരു സ്റ്റോഞ്ച് നമ്മളെ ഫാനാണല്ലേ കൊച്ചി എഫ് എമ്മിന്റെ. ഫോൺ കട്ടായെന്ന് തോന്നുന്നു. നമുക്ക് അദ്ദേഹം ചോദിച്ച പാട്ട് പ്ലേ ചെയ്യാം, കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ തിരുവാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്
0: ആ
1: വിജയൻ, ചെറിയ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാ.
0: എന്താണ്?
1: വെൽഡിംഗ്,
0: ആ
1: ചെറിയൊരു
0: വെൽഡിംഗ്,
1: വർക്ക്ഷോപ്പ്,
0: വെൽഡിംഗ് വർക്ക് ആണ് അല്ലേ?
1: ലേത്ത് വർക്കൊക്കെ നടത്തുന്ന
0: ആ,
1: ആളാ.
0: അപ്പം ലേത്ത് അവിടെ നിന്നാണോ വിളിക്കുന്നത്?
1: അതെ, വർക്ക്ഷോപ്പിൽ നിന്ന്,
0: ജോലി സ്ഥലത്തു നിന്നാണ് അല്ലേ?
1: ഇവിടെ ഊണ് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നപ്പോ ഒന്ന് വിളിച്ചു നോക്കാന്ന് വെച്ചു,
0: വിളിച്ചപ്പോ കിട്ടി. ആ, പേരെന്തായിരുന്നു പറഞ്ഞ്?
1: വിളിച്ചപ്പോ വിജയൻ, വിജയൻ.
0: വിജയൻ. ആ, അപ്പോ വീട് അടുത്ത് തന്നെയാണോ?
1: വീടിനടുത്താ, വീടിനടുത്താ.
0: അതെയോ? അപ്പോ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണ്.
1: ഭക്ഷണം കഴിച്ച് തിരിച്ചിവിടെ വന്നിരുന്നു.
0: ജോലി കുറച്ച് കുറച്ച് വർക്ക് നിന്ന് കുറച്ചൊന്ന് മാറി നിന്നിട്ട് പാട്ടൊക്കെ കേട്ട് പതുക്കെ കയറാന്ന് വെച്ചിട്ടുണ്ടോ അല്ലേ? ഒരു 3 മണിയൊക്കെ ആയിട്ട്.
1: ഞാൻ മാത്രമേ ഉള്ളൂ.

0: അതെ, വേറെ ആരുമില്ല, സഹായത്തിന് ആരുമില്ല,
1: സഹായത്തിന് ആളുണ്ടായിരുന്നു ഒഴിവാക്കി, ഞാൻ തന്നെയാണ്.
0: അപ്പൊ അത് കൊറേ വർക്ക് ഉണ്ടാവില്ലേ, ഈ ലൈറ്റ് എന്ന് പറയുമ്പോ കൊറേ ടീഡിയസ് വർക്ക് അല്ലേ, ഭയങ്കര ചെറിയ ചെറിയ വർക്കുകൾ, ഗ്രില്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലേ,
1: എന്തോ
0: ഗ്രില്ല്
1: ഇല്ല
0: അതൊന്നുമില്ല അല്ലേ, ചെറിയ തോതിലുള്ള വർക്ക്. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യ, രണ്ട് കുട്ടികള്, രണ്ട് പെൺകുട്ടികൾ, അവർ രണ്ടുപേരെ കല്യാണം കഴിഞ്ഞു.
0: ഓ,
1: അവർ രണ്ടുപേരും അടുത്ത് താമസിക്കുന്നു.
0: അടുത്ത് തന്നെയാണ് താമസം അല്ലേ?
1: അടുത്ത് തന്നെ താമസം. അവർക്കും കുട്ടികളായി.
0: അങ്ങനെയൊക്കെ പോകുന്നു അല്ലേ. അപ്പോൾ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? കാരണം സമയമായെന്ന് തോന്നുന്നു, ഏകദേശം സമയം തീരാറായി. അപ്പൊ ഏത് പാട്ടാ വേണ്ടത് എന്ന് പറയും.
1: തീവണ്ടി സിനിമയിലെ ഒരു പാട്ട്,
0: തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയിലെ
1: നല്ല പാട്ട്.
0: എന്നാ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ,
0: ശരി ശരി,
1: ഓക്കെ ഓക്കെ.

എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വെളിത്തിര ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം രാധാകൃഷ്ണപിള്ള, ജിജി ചെറിയാൻ, സ്റ്റുഡിയോ സഹായം കാമ്യ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 3:07.
3: ആകാശവാണി FM വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ലക്ഷദ്വീപിലെ 885 രൂപയുടെ 4 തുറമുഖ പദ്ധതികളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദ്യാർത്ഥികളെ കാർഷിക പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കതിര പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ പൊതുജന സഹകരണത്തോടെ നടപടികൾ സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. കർഷകർക്ക് ഉപദ്രവകരമാകുന്ന വന്യജീവികളെ നിയമപ്രകാരം കൊല്ലാൻ പ്രത്യേക ഡ്രൈവ് June 15 മുതൽ ആരംഭിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിലും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ഇന്ന് ഓറഞ്ച് ജാഗ്രത. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ ഇന്ന് നടക്കുന്ന പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യ

0: പാകിസ്ഥാനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹലോ കൊച്ചി എഫ്എമ്മിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്, ജൂൺ 5. ലോകത്ത് എമ്പാടും കേരളത്തിലും ഉൾപ്പെടെ എല്ലായിടത്തും പരിസ്ഥിതി ദിന ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും മരത്തൈകൾ നട്ടുകൊണ്ടും പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണമെന്ന വാഗ്ധോരണികൾ കൊണ്ടുമൊക്കെ ഇന്ന് അന്തരീക്ഷം മുഖരിതമാണ്. നല്ല മഴയുണ്ട് ഇന്ന് കേരളത്തിൽ കൂടെ. പക്ഷേ ഈ പച്ചപ്പിനെയും ഹരിതാഭയൊക്കെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ പറയുമ്പോഴും നാം മുമ്പ് ഇല്ലാത്ത രീതിയിൽ മറ്റൊരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന മാലിന്യം, ഓരോ ആളുകളും ഓരോ പൗരനും ഇന്ന് 10 കണക്കിന് മാലിന്യമാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആവട്ടെ, അല്ലാത്തതാവട്ടെ, എങ്ങനെയൊക്കെ. ഇത് കൃത്യമായി സംസ്കരിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രകൃതിയെ ശരിക്കും സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഈ മരത്തൈകൾ കൊണ്ട് മാത്രമല്ല നാം മാലിന്യം നിക്ഷേപിക്കാതിരിക്കുന്നതും ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ്. നമുക്ക് ഇന്ന് മാലിന്യത്തെ ഉത്തരവാദിത്വത്തോടുകൂടി എങ്ങനെ സംസ്കരിക്കാം, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ ഉറവിടത്തിൽ നിന്ന് തന്നെ എങ്ങനെ സംസ്കരിക്കാം, ഇതൊക്കെ ഇന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് നമ്മളോടുകൂടി ഈ ഹലോ കൊച്ചി FM-ൽ മാലിന്യ സംസ്കരണം എങ്ങനെ വീട്ടിൽ നിന്നും തുടങ്ങാം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ്, കേരള സ്റ്റേറ്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിട്ടുള്ള ആദർശ് പി കുമാറാണ് നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തെ ഹലോ കൊച്ചി FM-ലേക്ക് സ്വാഗതം സാർ.
1: താങ്ക് യു സർ.
0: അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഉറവിട സംസ്കരണം, ഇത് സ്ഥിരം ഇപ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ്. നമുക്ക് പറയാം, നമ്മളിത് കേട്ടിട്ടുണ്ട്, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാറുണ്ട്, പക്ഷേ എപ്പോഴും ഈ ഉറവിട സംസ്കരണം എന്താണെന്ന് അറിയില്ല. ശരിക്കും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യം പറമ്പിൽ കൊണ്ട് എറിഞ്ഞാൽ അത് ഉറവിട സംസ്കരണമാകുമോ?
1: ഈ ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് മാലിന്യം ഏതൊക്കെ തരം ഉണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്ക് മാലിന്യത്തെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. അതായത് ജൈവ മാലിന്യം എന്നും നമുക്ക് പറയാം, അജൈവ മാലിന്യം എന്നും പറയും. ഈ ജൈവ മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന മാലിന്യം, അതായത് നമ്മുടെ ഫുഡ് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, അങ്ങനെയുള്ള അടുക്കളകളിൽ നിന്നും ഉത്ഭവിക്കപ്പെടുന്ന മാലിന്യം നമുക്ക് ജൈവ മാലിന്യത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ അജൈവ മാലിന്യത്തിൽ വരുന്നതാണ് നമ്മുടെ വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്, അതുപോലെയുള്ള കാർഡ്ബോർഡ്, അങ്ങനെ ആ തരത്തിലുള്ള മാലിന്യങ്ങളെ നമുക്ക് ഈ അജൈവ മാലിന്യങ്ങൾ എന്നുള്ള വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പം നമ്മൾ ഈ ഉറവിട മാലിന്യ സംസ്കരണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജൈവ മാലിന്യത്തെ നമ്മൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം. അത് നമ്മൾ നമ്മുടെ വീട്ടിൽ അതിൻ്റേതായിട്ടുള്ള, അതായത് നമ്മുടെ ജൈവ മാലിന്യം സംസ്കരിക്കാൻ നമുക്ക് പഞ്ചായത്തുകളിൽ നിന്നും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ബയോബിൻ എന്ന് പറഞ്ഞൊരു സംവിധാനം നമുക്ക് കിട്ടും. അത് സബ്സിഡി വഴിയും കിട്ടും, അല്ലാതെ നമുക്ക് സർക്കാർ അംഗീകൃത ഏജൻസികളെ ബന്ധപ്പെട്ട അവരിൽ നിന്ന് നമുക്കിത് പർച്ചേസ് ചെയ്തും നമുക്ക്
0: ഉപയോഗിക്കാൻ
1: പറ്റും. അപ്പോൾ ആ തരത്തിൽ നമുക്ക് ഈ ജൈവ മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം. നമുക്ക് പിന്നെ ഈ അജൈവ മാലിന്യത്തിൻ്റെ കേസിൽ പറയുമ്പം നമുക്ക് ഈ ഹരിതകർമ്മസേന

0: അംഗങ്ങളുണ്ട്. അതായത് പഞ്ചായത്തിൻ്റെ തന്നെ നമ്മുടെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന, അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യാൻ വരുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ കൈമാറുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിച്ച അജൈവ മാലിന്യങ്ങൾ അതുപോലെ കൊടുക്കുകയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഒരു പാലിൻ്റെ കവറ്, നമ്മളൊരു പാല് കവറാണെങ്കിൽ തന്നെ നമ്മളത് കട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ മിക്കവാറും അത് പുറത്തേക്കായിരിക്കും പോകുന്നത്. അതുവരെ നമ്മൾ കഴുകിയെടുത്ത് അതിനെ ഉണക്കണം. ഉണക്കി നല്ല രീതിയിലാണ് നമ്മൾ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൊടുക്കേണ്ടത്. ആ തരത്തിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്നുള്ള ചെരുപ്പുകൾ ഉപയോഗിച്ച ലെതർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ആ ഇ വേസ്റ്റ് നമുക്ക് പ്രത്യേകം കളക്ഷൻ ഡ്രൈവ്സ് തന്നെ ഉണ്ട്.
1: അപ്പോൾ ഇതുപോലെ നാം ഒരു വീട്ടിലുണ്ടാക്കുന്ന മാലിന്യങ്ങളെ കൃത്യമായി വേർതിരിക്കുകയും അത് കൃത്യമായ രീതിയിൽ എവിടെയെങ്കിലും കൊണ്ട് കളയുകയല്ല, തട്ടുകയല്ല, സംസ്കരിക്കുക എന്ന വാക്കിന് തന്നെ പ്രത്യേക തരത്തിലുള്ളൊരു അർത്ഥമുണ്ട്. നമുക്ക് ഓരോരോ മാലിന്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത് ശ്രോതാക്കൾക്ക് ഇതുപോലെ സംശയം ഉണ്ടാവും, എന്റെ കയ്യിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു മാലിന്യം കിട്ടി, ഞാൻ എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് വിളിക്കാം ഹലോ കൊച്ചി FM-ലേക്ക്. ഇതുപോലെയുള്ള മാലിന്യ സംസ്കരണം എങ്ങനെ ചെയ്യാം വീട്ടിൽ ഫലപ്രദമായി എന്നുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഹലോ കൊച്ചി FM-ലേക്ക് വിളിക്കുക. നമ്പർ ഇതാണ്, 94464558888. മറ്റൊരു നമ്പർ 0484-2426-397. ഒരു നമ്പർ കൂടിയുണ്ട്, 0484-2426-387. കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്ററായ ആദർശ് പി കുമാറാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. നമുക്ക് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് വീട്ടിൽ ഇതുപോലെ അടുക്കള മാലിന്യമുണ്ട്, ഈ ജൈവ മാലിന്യം, അതായത് ഫുഡ് വേസ്റ്റും അല്ലെങ്കിൽ തലേന്ന് കഴിച്ച കുറച്ച് കറിയുടെ ബാക്കി, ചോറിൻ്റെ ബാക്കി എല്ലാം ഉണ്ട്. ഇത് സാധാരണ കേരളത്തിലെ ഒരു പഴയ വീടൊക്കെ ആണെങ്കിൽ പിന്നെ പുറത്ത് കുറച്ച് പറമ്പൊക്കെ കാണും, അവിടെ ഒരു കുഴി കുത്തുകയോ അതിലേക്ക് വേണ്ട ഒഴിച്ചു കളയുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഇതൊരു നല്ല രീതിയിലുള്ള ഒരു സംസ്കരണ രീതിയാണോ?
0: അല്ല, അത് തീർച്ചയായിട്ടും അല്ലെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ മിക്കവാറും വീടുകളിൽ കാണുന്ന ആ തരത്തിലായിരിക്കും, ഒരു പക്ഷേ ഫുഡ് വേസ്റ്റ് നമ്മളൊരു കുഴി കുഴിച്ച് അതിലേക്ക് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന ഒരു രീതി കാണും. പക്ഷേ അത് ഒരിക്കലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ബയോവേസ്റ്റ് എന്നാണ് പറയുന്നത്, നമ്മൾ ജൈവ ആ ബയോവേസ്റ്റ് മാനേജ്മെൻ്റ് അല്ല. നമ്മൾ അതിന് പകരം നമ്മൾ ഈ ബയോവേസ്റ്റിനെ 100% ഉറവിടത്തിൽ സംസ്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഗവൺമെൻറ് എല്ലാം പറയുന്നത്.
1: അതിന് മുമ്പായി ഒരു കോളർ ഉണ്ട്, നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം. ഹലോ, നമസ്കാരം, ഹലോ കൊച്ചി FM-ലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആ, പേര് പറയാമോ? മായ. ആ, മായ സംശയം ചോദിച്ചോളൂ. ആദർശ് പി കുമാർ ഇവിടെ.
2: അയൽക്കടയിലെ വേസ്റ്റ് ജൈവ വേസ്റ്റിൽ പെടുവോ, അത് നമ്മൾ എന്താ ചെയ്യണ്ടേ എന്ന
1: അറിയാനോ? അയൽക്കടയിലെ തുണിയുടെയൊക്കെ വേസ്റ്റുകൾ ഉണ്ടാവല്ലോ.
0: അത് തീർച്ചയായിട്ടും മാഡം അജൈവ മാലിന്യത്തിൽ തന്നെയാണ് പെടുന്നത്. കാരണം അത് നമ്മുടെ മണ്ണിലരിഞ്ഞു ചേരാത്ത തുണി അതുപോലെയുള്ള ഇപ്പം ഈ നൂലിൻ്റെയൊക്കെ ആണെങ്കിലും പ്ലാസ്റ്റിക് വരും, നൂലിൻ്റെ കവറിങ്ങിനുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് അതെല്ലാം തന്നെ ഈ അജൈവ മാലിന്യങ്ങളെന്നുള്ള വിഭാഗത്തിൽ തന്നെയാണ് പെടുന്നത്. ഇപ്പൊ അതിനകത്ത് ഇപ്പം ഈ നൂലിൻ്റെയൊക്കെ ആണെങ്കിലും നൂലിൻ്റെ എനിക്ക് തോന്നുന്നു നൂല് ചുറ്റുന്നതിൻ്റെ ഒരു ചെറിയ റോള് വരും, അതിൻ്റെ ഒരു വേസ്റ്റ് വരും. അപ്പോൾ അതുകൂടാതെ തുണിയുടെ കട്ടിങ്സ് വരും, പിന്നെ അതുപോലെ നൂലിൻ്റെ തന്നെ പ്ലാസ്റ്റിക് വരും. അതുകൂടാതെ ഇപ്പോൾ തയ്യൽ കടയാകുമ്പോൾ എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് കവറുകൾ വരും. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറുകൾ എല്ലാം ഇവ ഹരിതകർമ്മസേനയ്ക്ക് ഒരു കലണ്ടറുണ്ട്, അതായത് ഓരോ ദിവസവും അവർ ഇന്ന വേസ്റ്റുകളാണ് കളക്ട് ചെയ്തതെന്നുള്ള എൻ്റെ ഒരു കലണ്ടർ നമുക്ക് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അത് പഞ്ചായത്തിൽ നിന്ന് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ആ തരത്തിൽ ആ കലണ്ടർ പ്രകാരം ഈ ഹരിതകർമ്മസേന വന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് ഈ തരം മാലിന്യങ്ങൾ കളക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുവശാ ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ വരുന്നില്ല എങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ അത് നിങ്ങൾക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാം. പഞ്ചായത്തിലെ അത് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് അതിൻ്റെ നോഡൽ ഓഫീസറായിട്ട് നമുക്ക് പഞ്ചായത്തിലുള്ളത്, ആളാരാണോ ആളെ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ ഈ പറഞ്ഞ മാലിന്യങ്ങളെല്ലാം നമ്മൾ ഈ ഹരിതകർമ്മസേന അംഗങ്ങൾക്കാണ് കളക്ട് ചെയ്യേണ്ട. ഇത് അജൈവ മാലിന്യത്തിലാണ് ഉൾപ്പെടുന്നത്.
2: ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാത്രമേ എടുക്കുള്ളൂ, തുണിയുടെ വേസ്റ്റ് ഒന്നും അവരെടുക്കില്ല. അതൊന്നും തുണിയൊന്നും ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല, പ്ലാസ്റ്റിക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ തുണിയൊക്കെ നമ്മൾ സാധാരണ കത്തിച്ച് കളയുക.
0: ആ, ഒരു കാരണവശാലും നമ്മളങ്ങനെ കത്തിക്കരുത്. കാരണം കത്തിക്കുന്ന നമുക്ക് കത്തിക്കാൻ പറ്റുന്ന ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സാനിറ്ററി മാലിന്യം.

0: മാത്രമേ ഇൻസിനറേറ്റർ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും വേസ്റ്റ് കത്തിക്കാൻ പാടില്ല. അതിന് പകരം ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ ചില്ല് അങ്ങനെ ചെരുപ്പുകൾ ഈ പറഞ്ഞ ഈ എല്ലാ മാലിന്യങ്ങളും എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നു. ഈ തരത്തിൽ ഒരു ടെൻഡൻസി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ പഞ്ചായത്തുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി.
1: ഒത്തിരി നന്ദി വിളിച്ചതിന്. അപ്പോൾ ഇതുപോലെ ഏത് വേസ്റ്റ് ഏത് വിഭാഗത്തിൽ പെടുത്തണം എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും.
0: അതെ.
1: അപ്പോൾ ഈ നമുക്ക് ആ സെഗ്രിഗേഷൻ തന്നെ പറയാം. പ്രത്യേകിച്ചും ഇപ്പോൾ 2026 ഖരമാലിന്യ ചട്ടം, പുതുക്കിയ ചട്ടം നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാക്കുകയോ അതിൽ എന്ത് തരത്തിലുള്ള വേസ്റ്റുകളാണെന്നുള്ളതിൻ്റെ നിർവചനമൊക്കെ ഒന്ന് മാറ്റുകയുണ്ടായി. അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം.
0: നമ്മുടെ 2016 നമ്മൾ ഖരമാലിന്യ ചട്ടത്തിനകത്ത് ഈ ജൈവ മാലിന്യം അജൈവ മാലിന്യം ഇങ്ങനെ ബ്രോഡ് ഒരു വേയിലായിരുന്നു അത് ക്ലാസിഫൈ ചെയ്തത്. അത്രേ ഉള്ളായിരുന്നു. ഈ 2026 ഖരമാലിന്യ ചട്ടം വന്നപ്പോൾ കുറച്ചുകൂടെ സെഗ്രിഗേഷൻ സ്പെസിഫിക്കായി. കാരണം നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ തന്നെ സെഗ്രിഗേഷനാണ്. അപ്പോൾ സെഗ്രിഗേഷൻ സ്പെസിഫിക്കായി എന്നുള്ളതല്ല, അതുപോലെ ജൈവ മാലിന്യം അജൈവ മാലിന്യം അതുപോലെ സാനിറ്ററി മാലിന്യം എന്ന് പറഞ്ഞ പ്രത്യേക ഒരു വിഭാഗം ഉണ്ടായി. അതുപോലെ സ്പെഷ്യൽ വേസ്റ്റ്, ഇ വേസ്റ്റ് അല്ല, ഈ സ്പെഷ്യൽ വേസ്റ്റിനകത്താണ് ഉൾപ്പെടുത്തി. ഇ വേസ്റ്റ്, തടിയെ, അതുപോലെയുള്ള മെറ്റൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ സ്പെഷ്യൽ വേസ്റ്റ്, അങ്ങനെ 4 കാറ്റഗറിയിൽ നമുക്ക് ഈ മാലിന്യത്തെ സെഗ്രിഗേറ്റ് ചെയ്ത് തരംതിരിച്ച് ആ രീതിയിലായിരിക്കും ഇനിയും കളക്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ 2026 ഖരമാലിന്യ ചട്ടം നമ്മളോട് നിർദ്ദേശിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മളിങ്ങനൊരു
1: നമുക്കൊരു കോൾ എടുത്തതിന് ശേഷത്തിലേക്ക് വരാം. നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്. ഹലോ, ആ പേര് പറയാമോ? രാധാമണി. എവിടെ നിന്നാ വിളിക്കുന്നത്? പെരുമ്പാവൂരിൽ നിന്ന്. താങ്കളുടെ സംശയം ചോദിച്ചോളൂ, ആദർശ് പി കുമാർ ഇവിടെ ഉണ്ട്.
2: അതെ, എനിക്ക് സംശയം ഈ ഫുഡൊക്കെ ഇടണമെന്ന് പറഞ്ഞില്ലേ സാറ്?
1: ബയോബിൻ.
0: ബയോബിൻ
2: താങ്കൾ പ്രായമായതാണ്. എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നെ. അപ്പൊ അത് ഈ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ തന്നെ അപേക്ഷ എങ്ങനെയാത്?
1: ബയോബിൻ എങ്ങനെയാണ് ലഭ്യമാകുക, പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാകും?
0: അത് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്രാമസഭകൾ കൂടുമ്പോൾ നമുക്ക് അതിനകത്ത് ലിസ്റ്റ് സമർപ്പിക്കാം. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഗ്രാമസഭകൾ കൂടുമ്പോൾ അതിനകത്ത് ലിസ്റ്റ് സമർപ്പിക്കാം. അതുകൂടാതെ നമ്മുടെ പഞ്ചായത്തിലെ ഒന്നുകിൽ ഹെൽത്ത് വിഭാഗം, HI-മാരോ അല്ലെങ്കിൽ ഇതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടാം. അസിസ്റ്റന്റ് സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബയോബിന്ന് വേണം എന്നുള്ളതിൻ്റെ അവരോട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിൽ നമുക്ക് സബ്സിഡി മുഖേന പഞ്ചായത്ത്, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി ഒരു കാലതാമസം വരും. കാരണം പ്രോജക്റ്റ് വെച്ച് നമുക്ക് ഇപ്പം പ്രോജക്റ്റ് രൂപീകരിച്ച് പ്രോജക്റ്റ് നിർവഹിച്ചതിന് ശേഷമാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ബയോബിന് പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ അംഗീകൃത ഏജൻസികളുണ്ട്. അതായത് ശുചിത്വ മിഷൻ പോലെയുള്ള സർക്കാർ അംഗീകൃത ഏജൻസികളുടെ കയ്യിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. ഒരു ബയോബിന്നിന് ഏകദേശം 1,800 രൂപയാണ് വരുന്നത് നമ്മുടെ മാർക്കറ്റ് വില. ആ തരത്തിൽ നമുക്ക് ഈ ബയോബിന്നെ വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ വെക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ഈ ജൈവ മാലിന്യത്തിൻ്റെ ഒരു നമുക്ക് 100% രീതിയിൽ നമുക്ക് വീടുകളിൽ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക്
1: തീർച്ചയായും നമ്മൾ ഇത് അടുത്ത ചോദ്യം അതാണ് വരുന്നത്. രാധാമണി ചേച്ചിയുടെ അതേ സംശയം എനിക്കുണ്ട്, ഞാൻ അത് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു. നമുക്ക് അത് വിശദമായിട്ട് തന്നെ കേൾക്കാം, തുടർന്ന് കേൾക്കാം. ഒത്തിരി നന്ദി വിളിച്ചതിന്. അപ്പോൾ എന്നെ പോലെ തന്നെ ഇങ്ങനെ സംശയാലുമായ ഒരാളാണ് രാധാമണി ചേച്ചി. ഈ ബയോബിൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രവർത്തനം? അതൊരു ബയോഗ്യാസ് പ്ലാന്റ് പോലെ എന്തെങ്കിലും ആണോ?
0: അല്ല, ഈ ബയോബിനും ബയോഗ്യാസ് പ്ലാനും കൂടെ ഉള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിനെ പ്രോസസ്സ്, ഒന്ന് എയറോബിക്കാണ്. അതായത് ബയോബിനെന്ന് പറഞ്ഞാൽ എയറോബിക് പ്രോസസ്സാണ്. എയറിൻ്റെ പ്രസൻസിലാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ഈ ഫുഡ് വേസ്റ്റിനെ കൺവേർട്ട് ചെയ്ത് വളമാക്കി മാറ്റുന്നത്.
1: അതായത് നമുക്ക് നമ്മുടെ മാലിന്യത്തിൽ നിന്നും നല്ല ഗുണമുള്ള വളം കിട്ടുകയാണ്.
0: അതെ, വളം കിട്ടുകയാണ്. ബയോഗ്യാസ് പ്ലാന്റിൻ്റെ കേസിൽ പ്രോസസ്സ് വ്യത്യാസമേ ഉള്ളൂ. രണ്ടും എൻഡ് റിസൾട്ട് ബയോഗ്യാസ് ശരിക്കും ഡയജസ്റ്റേറ്റും ഉണ്ട്. ഡയജസ്റ്റേറ്റ് എന്ന് പറഞ്ഞു ലിക്വിഡും ഉണ്ട്, ഓർഗാനിക് മാനുവർ. പിന്നെ അതുപോലെ തന്നെ മീഥൈനാണ് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. രണ്ട് എൻഡ് പ്രോഡക്ട്സ് ആയിട്ടാണ് ബയോഗ്യാസ് ശരിക്കും അനേറോ

0: ആണ്. അനേറോബിക് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, എയറിൻ്റെ ആബ്സെൻസിലാണ് ശരിക്കും അവിടെ പ്രോസസ്സ് നടക്കുന്നത്.
1: ഈ ബയോബിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ തുറവിയുള്ള ഒരു ഒരു അതായത് വായുസഞ്ചാരമുള്ള ഒരു ഉപകരണമാണ്. മറ്റേത് അടച്ചു വെച്ച ഒരു ഗ്യാസ് കുറ്റിക്കകത്ത് എന്ത് സംഭവിക്കുന്നു അതുപോലെ തന്നെ
0: അതെ,
1: ഒരു അടച്ചു വെച്ച ഒരു പ്രോസസ്സാണ്.
0: ഇത് ബയോഗ്യാസ് പ്ലാന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബയോവേസ്റ്റിനെ നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഇൻലെറ്റ് ചേമ്പറിലേക്ക് ഒഴിച്ച് ആ രീതിയിലൊരു ഡൈജസ്റ്ററാണ് രീതിയിലാണ് അതിൻ്റെ പ്രോസസ്സ്. ഈ ബയോബിൻ എന്ന് പറയുമ്പോൾ മൂന്ന് ബിന്നുകൾ, ത്രീ ബിൻ ഇങ്ങനെ നമ്മൾ അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്,
1: മൂന്ന് ബക്കറ്റുകൾ
0: ആ ബക്കറ്റുകൾ.
1: അതെ
0: അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു ബിന്നിൻ്റെ കേസ് പറയുമ്പോൾ ആ ബിന്ന് നമ്മൾ അതായത് അറ്റ ഒരു ദിവസം നമ്മൾ പലതവണ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോസസ്സ് ശരിയാവത്തില്ല. അപ്പം നമ്മൾ ഏറ്റവും പ്രിഫറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകിട്ട് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് വൈകിട്ട് അതിനകത്ത് ഡിസ്പോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒത്തിരി സൂര്യപ്രകാശം ഉള്ളിടത്തും പിന്നെ മഴ ഈർപ്പം ഒരുപാടുള്ളിടത്തും നമ്മളിത്
1: ബയോബിൻ വെക്കാൻ പാടില്ല,
0: വെക്കാൻ പാടില്ല.
1: ഈ ബയോബിൻ്റെ അകത്ത് എന്താണ്, ഈ ഓരോ ബക്കറ്റിലും ഒരേ അകത്ത് ഒരേ സാധനം തന്നെയാണോ ഉള്ളത്?
0: ആ ബയോബിനിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ സോഡസ്റ്റ് അറക്കപ്പൊടി ആ രീതിയിലുള്ള ഇടും, അതിന് ശേഷം നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടും. അതായത് ആദ്യം മിഡിലായിട്ടാണ് ബാക്ടീരിയൽ ലെയർ വരുന്നത്, ഇനോക്കുലം എന്ന് പറയുന്നൊരു ഇനോക്കുലം ലിക്വിഡാണ്. അപ്പം അതിനുശേഷം നമ്മൾ ആ ലെയർ കണ്ടിന്യൂ ചെയ്ത് തരത്തിൽ നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് പോകുമ്പോൾ ഈ ബോട്ടം ലെയർ ശരിക്കും എന്താണ് നമ്മൾ മേലെടുത്ത് വെച്ച് ബോട്ടം ലെയർ വളവായതിനു ശേഷം നമ്മളത് താഴെ വെച്ചിട്ട് അടുത്ത ബക്കറ്റ് എടുത്ത് നമ്മൾ
1: അപ്പോൾ ഓരോ ഒരു ബക്കറ്റിൽ ഏതാണ് നിറഞ്ഞു കഴിയുമ്പോൾ അതെടുത്ത് നമ്മൾ താഴേക്കാക്കി.
0: അതെ അതെ.
1: മറ്റേ ബക്കറ്റ്
0: മേളിൽ വെക്കും,
1: അപ്പോഴേക്കും മുകളിലുള്ള ബക്കറ്റിൽ
0: അതൊരു 30 to 45 days കൊണ്ട് അത് കമ്പോസ്റ്റ് ആയിട്ട്.
1: അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 30 ദിവസത്തോളം ഒരു ബക്കറ്റ് ഉപയോഗിക്കുന്നു, അത് നിറഞ്ഞു കഴിയുമ്പോൾ അത് മാറ്റി.
0: അതെ അതെ.
1: അപ്പോഴേക്കും പഴയ ബക്കറ്റ് ഏറ്റവും താഴെത്തട്ടിലുള്ള ബക്കറ്റിൽ വളം നിറഞ്ഞിട്ടുണ്ട്.
0: അതെ അതെ.
1: അപ്പോൾ ഈ അറക്കപ്പൊടി ഇനോക്കുലവും നമ്മൾ ഓരോ തവണയും നിറയ്ക്കണം?
0: അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായൊരു പിരീഡുണ്ട്, ആ രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ വൺസ് ഇൻ എല്ലാ ദിവസവും അത് ഉപയോഗിക്കണമെന്നില്ല തരത്തിൽ.
1: അത് നിറച്ചാണ് നമുക്ക് കിട്ടുന്നത്?
0: അതെ അതെ. ഇനോക്കുലം ഉണ്ട്,
1: പറഞ്ഞോളൂ സാർ.
0: ആ നമുക്ക് ഇനോക്കുലം ഉപയോഗിക്കാം, പിന്നെ അതുപോലെ തന്നെ സോഡസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉപയോഗിക്കാം.
1: നമുക്കൊരു കോളറുണ്ട്. ഹലോ നമസ്കാരം. ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം.
2: ആ നമസ്കാരം സാർ.
1: പേര് പറയാമോ?
2: പ്രതീക്ഷ രമേഷ്, വെള്ളൂർ പുത്തനിറ.
1: ഓക്കെ, പറഞ്ഞോളൂ, ചോദ്യം ചോദിച്ചോളൂ.
2: സാറേ, ഈ വീട്ടിലെ അമ്മ ഒരു കിടപ്പ് രോഗിയാണ്. അപ്പൊ അമ്മയുടെ ഡൈപ്പറ് ഒരു ദിവസം 3-4 എണ്ണമൊക്കെ മാറ്റേണ്ടി വരും. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് അത്
0: അപ്പം ഈ സാനിറ്ററി വേസ്റ്റ് എന്ന് പറയുമ്പം ഇത് സാറ് പറഞ്ഞ കൂട്ട് തന്നെ നാപ്കിൻസ്, ഡയപ്പറുകൾ ഇതൊക്കെയാണ് നമ്മൾ സാനിറ്ററി വേസ്റ്റ് ഉൾപ്പെടുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2026 ഖരമാലിന്യ ചട്ടം വന്നപ്പോൾ ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് തന്നെയാണ് ഈ സാനിറ്ററി വേസ്റ്റിനെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ശരിക്കും നമ്മുടെ വീടുകളിൽ നമുക്കിതിനെ പ്രോസസ്സ് ചെയ്യാൻ പാടില്ല, കാരണം വീടുകളിൽ നമ്മൾ കത്തിക്കുകയോ ആ തരത്തിലൊന്നും നമുക്കിത് ചെയ്യാൻ പാടില്ല. അതിന് പകരം നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് സർക്കാർ അംഗീകൃത ഏജൻസികളുമായിട്ട് ബന്ധപ്പെടാം ഈ സാനിറ്ററി വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു സ്പെഷ്യൽ കളക്ഷൻ മെക്കാനിസം വഴി ഇത് കളക്ട് ചെയ്ത് ആ തരത്തിൽ നമ്മൾ ഇതിനെ സംസ്കരിക്കാൻ നമുക്ക് പറ്റുന്ന ഡബിൾ ചേംബേർഡ് ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞ സംവിധാനം വഴിയാണ് നമുക്കിതിനെ ശാസ്ത്രീയമായിട്ട് ഇൻസിനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇൻസിനറേറ്റർ വഴി നമ്മൾ ഈ സാനിറ്ററി വേസ്റ്റിനെ വേസ്റ്റ് ടു എനർജി വരെ ആക്കാൻ പറ്റുന്ന കൺസെപ്റ്റിലാണ് നമുക്കിപ്പം വർക്കല പോലെയുള്ള വർക്കല മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇപ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ തരത്തിലാണ് നമ്മൾ ഈ സാനിറ്ററി വേസ്റ്റിനെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കേണ്ടത്.
1: ഇത് കളക്ട് ചെയ്യാനപ്പോൾ പഞ്ചായത്തിനോട് സമീപിച്ചത് എങ്ങനെയാണെന്നാ കൂടിയാണ് ശ്രോതാവിന് അറിയേണ്ടത്.
0: അതെ അതെ. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ കറൻ്റ്ലി ഇത് നമ്മൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസികൾ, ഇപ്പം നമ്മളിപ്പം സർക്കാർ അംഗീകൃത ഏജൻസികൾ തന്നെ ഇതിൻ്റെ കളക്ഷനും അതുപോലെ അതിൻ്റെ സംസ്കരണവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റീജിയണൽ ബേസ് ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഇപ്പം CKCL അത് ക്ലീൻ കേരള കമ്പനി മുഖേന ഇപ്പം 4 പ്ലാന്റുകളോളം ഇപ്പം നമ്മളെ പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം നിലവിൽ നമുക്ക് ഈ സാനിറ്ററി വേസ്റ്റിനെ കളക്ട് ചെയ്യുന്നത് അതായത് സർക്കാർ ശുചിത്വ മിഷൻ അംഗീകൃത ഏജൻസികളുണ്ട്, അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം.
1: അവരുടെ ലിസ്റ്റോ അങ്ങനെ
0: അവരുടെ ലിസ്റ്റുണ്ട്, അവരുടെ ലിസ്റ്റ്
1: വെബ്സൈറ്റിൽ
0: ലഭ്യമാണ്. അതായത് നമ്മുടെ

0: ശുചിത്വ മിഷൻ, കേരള ശുചിത്വ മിഷൻ അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൽ വരുന്ന എംപാനൽഡ് ഏജൻസീസ് എന്ന് പറയും. അതിനകത്ത് ഓരോ വേസ്റ്റിൻ്റെയും സ്പെസിഫിക്കായിട്ട് കറസ്പോണ്ടിങ് സംസ്കരിക്കുന്ന ഏജൻസികളുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടാം.
1: അപ്പം ഇത് കൃത്യമായി സംസ്കരിക്കാനുള്ള മാർഗം ഇപ്പോൾ ലഭ്യമാണ്. അപ്പം അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പരിശ്രമിക്കൂ. താങ്ക് യു വിളിച്ചതിന്.
0: താങ്ക് യു.
1: അപ്പോൾ നാം ഖരമാലിന്യ ചട്ടത്തിലെ 4 വിഭാഗങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ജൈവമാലിന്യം, അജൈവ മാലിന്യം, സാനിറ്ററി വേസ്റ്റ്, പിന്നെ സ്പെഷ്യൽ വേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ സാനിറ്ററി വേസ്റ്റിനെ കുറിച്ച് ഒരു ചോദ്യമാണ് ഇപ്പോൾ വന്നത്. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും. ഇപ്പോൾ ഇതുപോലെ പ്രായമായ അച്ഛനമ്മമാരുള്ളപ്പോൾ അങ്ങനൊരു സാനിറ്ററി വേസ്റ്റ് ഉണ്ട്, അതല്ലാതെ തീരെ ചെറിയ കുട്ടികൾ അവർ ഈ നാപ്കിൻ നാപ്പീസൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും. അതുമാത്രമല്ല ആർത്തവചക്രത്തിലുള്ള സ്ത്രീകളുടെ സാനിറ്ററി വേസ്റ്റ് ഉണ്ടാവും. ഇതെപ്പോഴും എല്ലാവർക്കും ഒരു തലവേദനയായ ഒരു വിഷയമാണ്. ഇത് പറമ്പിലിട്ടാൽ ഇത് ചീത്തയായി പോവില്ല, വെള്ളം കയറിയത് വീർക്കും, ഇതെങ്ങനെ ഫലപ്രദമായി കളയാമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഏജൻസിയെ സമീപിക്കാൻ എങ്ങനെ, ഒരു പൊതുജനം എങ്ങനെയാണ് അതിലേക്ക് ഇടപെടേണ്ടത്?
0: ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒന്നുകിൽ അത് ഇപ്പം ഒരു പൊതുജനം എന്നുള്ള കൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ അതായത് പഞ്ചായത്തിൽ തന്നെയാണ് ആദ്യം അറിയിക്കേണ്ടത്. അപ്പോൾ പഞ്ചായത്ത് മുഖേന പഞ്ചായത്തിന് ഈ ലിസ്റ്റുകൾ കാണും. അതായത് നമ്മുടെ ശുചിത്വ മിഷൻ്റെ ഇപ്പം ലിസ്റ്റുകളാണ് ഇന്ന ഇന്ന വേസ്റ്റുകൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്ന ഏജൻസീസിൻ്റെ ഒരു ലിസ്റ്റ് അവരുടെ കാണും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ഇപ്പം ഓരോ പഞ്ചായത്തിനും ഇപ്പം ഇങ്ങനെ സാനിറ്ററി വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ നമ്മളായിട്ടില്ല. ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ജില്ലകളിലും ഇതിപ്പോൾ ആയിട്ടും ഇല്ല സാനിറ്ററി വേസ്റ്റിൻ്റെ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇത് കളക്ഷന് ഇതിന് കളക്ഷൻ മാത്രമായിട്ടുള്ള എംപാനൽഡ് ചെയ്ത ഏജൻസീസും ഉണ്ട്, അത് സർക്കാർ അംഗീകൃത ഏജൻസി ഉണ്ട്, അവരുടെ ക്രെഡിബിലിറ്റി എല്ലാം നോക്കിയിട്ട് തന്നെ ഉണ്ട് ഏജൻസി ഉണ്ട്. അപ്പോൾ അവർ വഴി കളക്ഷൻ മെക്കാനിസം നടത്തിയിട്ട് ഇതിനെ നമ്മൾ എക്സിസ്റ്റിംഗ് പ്ലാൻസിലേക്ക് ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ആ രീതിയിൽ സംവിധാനമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്.
1: ഇപ്പോ നേരത്തെ വർക്കലയിലെ ഒരു മാതൃക ഒരു പ്ലാന്റിനെ കുറിച്ച് പറയുകയുണ്ടായി. അവിടെ ഈ മാലിന്യത്തെ സംസ്കരിച്ച് ഊർജ്ജമാക്കി മാറ്റുകയാണ്. അതിന്റെ അതെന്താണെന്ന് വിശദമാക്കാം.
0: അതെ, ഇത് വേസ്റ്റ് ടു എനർജി പ്ലാന്റ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ വേസ്റ്റിനെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന റീസൈക്കിളബിൾ വേസ്റ്റ് ഉണ്ട്, പുനഃസംക്രമണം ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ഈ നോൺ റീസൈക്കിളബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ റീസൈക്കിൾ ചെയ്ത് നമുക്ക് WTE പ്ലാന്റ്സ് എന്നാണ് ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് നമ്മൾ സിംഗിൾ ചേമ്പേർഡൊക്കെ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ സിംഗിൾ ചേമ്പേർഡ് PCBയുടെ അപ്രൂവ്ഡ് ലൈസൻസ് അല്ലാത്തത് മൂലം നമ്മളിപ്പോൾ രണ്ട് ചേമ്പറുകളാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്,
1: ഇൻസിനറേറ്ററിന്.
0: അതെ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് വരുന്ന എമിഷൻസും കാര്യങ്ങളും എല്ലാം പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സിലും ആയിരിക്കും. അത് നമ്മൾ സ്വാഭാവികമായിട്ടും PCB അത്
1: പൊല്യൂഷൻ
0: കൺട്രോൾ ബോർഡ് എൻഷുർ ചെയ്യുക കാര്യങ്ങളും എല്ലാം ഉണ്ട്.
1: ഈ സാനിറ്ററി പാഡ് അതിൽ നിന്ന് എങ്ങനെ, അതിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? അപ്പോൾ ഡബിൾ ഇൻസിനറേറ്റർ വഴി അതിൽ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഊർജ്ജം കിട്ടുന്നുണ്ടോ ഈ ഇത് സംസ്കരിക്കുമ്പോൾ?
0: അതെ അതെ അതെ, അത് വർക്കല മുനിസിപ്പാലിറ്റി ഇത് ഇപ്പോൾ ഇൻസ്റ്റാൾ ഫലപ്രദമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാലക്കാട്ടും ഇത് ചെയ്യുന്നുണ്ട്.
1: കേരളമാകെ വ്യാപിക്കട്ടെ എന്ന് നമുക്ക് അത് ആശംസിക്കാം. തുടർന്ന് പറയാനുള്ള ഒരു സ്പെഷ്യൽ വേസ്റ്റിന്റെ കാര്യം പറഞ്ഞു. പലപ്പോഴും ഈ വേസ്റ്റ് വേറൊരു തലവേദനയാണ്. എന്തായാലും ഇപ്പൊ വീട്ടിലെ കമ്പ്യൂട്ടറും അല്ലെ മൊബൈൽ ഫോണും ടാബ്ലറ്റും ഒക്കെ എല്ലാ വീടുകളിലും ഏതാണ്ട് ആയി. കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ എല്ലാ വീട്ടിലും മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ആളില്ല എന്ന് തന്നെ പറയാം. അപ്പൊ എപ്പോഴും ഈ പഴയ ഫോണുകൾ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ കീബോർഡുകൾ, മൗസ്, ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വീട്ടിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഇത് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ കൂടെ കിട്ടാറാണ് പതിവ്, പക്ഷേ അങ്ങനെയല്ല വേണ്ടെന്നാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വേസ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്?
0: ഈ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാർ പറഞ്ഞ പോലെ മൊബൈൽ ഫോണ് ചാർജർ അങ്ങനെ ബാറ്ററികൾ അതുപോലെ തന്നെ ലെഡ് അങ്ങനെയുള്ള ആ തരത്തിലുള്ള വേസ്റ്റാണ് ഈ വേസ്റ്റ്. അപ്പോൾ ഈ വേസ്റ്റ് കളക്ഷൻ ഡ്രൈവ്സ് ശരിക്കും CKCL ഉണ്ട്, ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ്, അതായത് സർക്കാരിൻ്റെ തന്നെ ഓണർഷിപ്പിലുള്ള കമ്പനിയാണ്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞ കളക്ഷൻ ഡ്രൈവ്സ് സംഘടിപ്പിക്കുന്നുണ്ട് പഞ്ചായത്തുകളിൽ. അപ്പോൾ ഈ കളക്ഷൻ ഡ്രൈവ്സിൽ ഒന്നുകിൽ നമുക്ക് ഈ കളക്ഷൻ സെൻറ്ററുകളിലേക്ക് ഹരിതകർമ്മസേന അംഗങ്ങൾ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഇ വേസ്റ്റ് കൊടുക്കാം. അപ്പോൾ ആ ഇ വേസ്റ്റ് അവർ കളക്ട് ചെയ്ത് ഇപ്പോൾ CKCL ഇത് അതിൻ്റെ ഇപ്പം നമുക്കിപ്പോൾ ഇ വേസ്റ്റ് കളക്ട് ചെയ്ത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്നതും അതിൻ്റെ ഡിസ്പോസ് ചെയ്യുന്നതും ഇപ്പോൾ കെയിലൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഞാൻ

0: കേരള ഇൻഫ്രോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അമ്പലമേട്, അവരൊക്കെ നമ്മൾ ഈ ഹസാർഡസായിട്ടുള്ള ഇ വേസ്റ്റ് കളക്ട് ചെയ്ത് അവിടെ അതിൻ്റെ തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടത്തി അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ഇൻഡസ്ട്രീസുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഇ വേസ്റ്റ് കളക്ഷൻ, അപ്പോൾ ഇ വേസ്റ്റ് ഇപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹരിതകർമ്മസേന അംഗങ്ങളോട് പറയാം, അല്ലാതെ നമുക്ക് ക്ലീൻ കേരള കമ്പനിയെ സമീപിച്ചാലും നമുക്ക്
1: ഡയറക്റ്റ്
0: സമീപിക്കാം. ക്ലീൻ കേരള കമ്പനിയുടെ കളക്ഷൻ ഡ്രൈവ്സ് വരുന്നുണ്ട്, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ഇ വേസ്റ്റ് കൈമാറേണ്ടത്.
1: അപ്പൊ അവരുടെയും വെബ്സൈറ്റിൽ നോക്കിയാൽ നടക്കുന്നതൊക്കെ
0: തീർച്ചയായിട്ടും അറിയാം, ഇൻഫോർമേഷൻസ് കിട്ടും.
1: അപ്പൊ ഇത് ശരിക്കും നമ്മളത് കൃത്യമായി വേർതിരിക്കുക എന്നാണ് ഇതിന്റെയൊക്കെ ഒരു പ്രധാനമായ കാതൽ.
0: അതെ, തീർച്ചയായിട്ടും. എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാലിന്യ സംസ്കരണം എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അതിനെ സെഗ്രിഗേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഈ സെഗ്രിഗേഷനിൽ വരുന്ന ഫോൾട്ടാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എന്താണ് ഒരു കൃത്യമായ മാലിന്യ സംസ്കരണം നടക്കാതെ വരുന്നതിൻ്റെ ഒരു കാര്യം. നമ്മൾ ഉറവിടത്തിൽ അതിനെ സെഗ്രിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ ഓരോ മാലിന്യത്തെയും സംസ്കരിക്കേണ്ടതായ രീതിയിൽ നമുക്ക് അതിനെ സംസ്കരിക്കാൻ സാധിക്കും.
1: അപ്പോൾ നമുക്ക് സംസ്കരിക്കുന്ന രീതി തന്നെ അത് അതിനങ്ങനെ തന്നെ നമുക്ക് ആലോചിക്കാം. വേർതിരിക്കേണ്ട രീതിയെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി പറയാം. അതായത് ഇപ്പോൾ വീട്ടിൽ ഇതുപോലെ രാവിലെ തിരക്കാണ്, നമ്മളൊരു പാലിൻ്റെ പാക്കറ്റ് കട്ട് ചെയ്യുന്നു, പാലൊഴിക്കുന്നു, എന്നിട്ട് ഈ കവർ ഇടുന്നു, അതിലേക്ക് തന്നെ മുട്ടയുടെ തോടിടുന്നു, അതിലേക്ക് തന്നെ ഉള്ളിയുടെ തൊലി ഇടുന്നു, ഇന്നലത്തെ ചോറിടുന്നു, ഇതെല്ലാം കൂടെയാണ് നമ്മൾ ഒരുമിച്ച് എടുത്ത് ഈ ഹരിതകർമ്മസേന വരുന്നത് അതിന് മുമ്പിലേക്ക് വെക്കുന്നത്. ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത്?
0: സെഗ്രിഗേറ്റ് ചെയ്യേണ്ട എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുമ്പോൾ, നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പാലിൻ്റെ കവർ ഞാൻ പറഞ്ഞു കഴുകി ഉണക്കണം. അതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റിൻ്റെ അംശം വരുന്നാൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു മിക്സഡ് വേസ്റ്റ് എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും നമുക്ക് മിക്സഡ് വേസ്റ്റിനെ സംസ്കരിക്കാൻ പറ്റത്തില്ല.
1: നമുക്ക് ഒരു കോൾ വരുന്നുണ്ട്, അതിന് ശേഷം മടങ്ങി.
0: ഓക്കെ,
1: നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്.
2: ഹലോ, നമസ്കാരം.
1: പേരൊന്നും അറിയാമോ?
2: സിബി പിറവാണേ.
1: സിബി പിറവ, സംസാരിച്ചോളൂ, ചോദ്യം ചോദിച്ചോളൂ.
2: അതെ, എന്റെ ചോദ്യം ഈ സ്ട്രിപ്പില്ലേ, നമ്മുടെ ഗുളികകളൊക്കെ വന്നെ, അതൊക്കെ ഗുളികകളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതും പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇതിലാണോ?
0: അതെ,
2: അത് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കൂടെ കൊടുക്കാൻ പറ്റുമെന്ന് അറിയാനായി.
0: തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. ഗുളികകളുടെ സ്ട്രിപ്പ് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കൂടെ തന്നെ കൊടുക്കാം, ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ പറ്റും.
2: ടൂത്ത് ബ്രഷ് ഇത് കഴിയുമ്പോ അതിന്റെ അതും ഒരു ഇതാണല്ലോ തന്നെ.
0: അതെ അതെ,
2: അതും പ്ലാസ്റ്റിക്കിന്റെ.
0: അതെ അതെ അതെ അതെ, കൊടുക്കാൻ പറ്റും.
2: ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു.
0: ഓക്കെ,
1: നന്ദി വിളിച്ചതിന്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതില് പ്ലാസ്റ്റിക് കവറും മറ്റ് ഫുഡ് പ്രൊഡക്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നമായിരുന്നു.
0: അപ്പൊ നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ മിക്സഡ് വേസ്റ്റിനെ നമുക്ക് ഒരു കാരണവശാലും സംസ്കരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെഗ്രിഗേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
1: ഈ മിക്സ്ഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇപ്പൊ കൂടുതലും ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഓൺലൈൻ ഡെലിവറി ഇതുവഴിയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്.
0: അതെ അതെ.
1: അപ്പൊ പകുതി കഴിച്ച ആ കവർ അതേപടി കൊണ്ട് കളയായിരിക്കും, അതും ശരിയല്ല. അപ്പൊ
0: അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം നമുക്ക് ആ തരത്തില് ഈ ഫുഡ് വേസ്റ്റും അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റും കൂടെ മിക്സഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സംസ്കരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് കഴുകി ഉണക്കി, ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചാണേലും ആ കവർ കഴുകി ഉണക്കിയിട്ട് വേണം നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ സെഗ്രിഗേഷൻ ഞാൻ രണ്ട് തലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ വീടുകളിൽ കൊടുക്കും ഹരിതകർമ്മസേനയ്ക്ക്. അപ്പം അവിടെ ഒരു പ്രാഥമികമായിട്ട് സെഗ്രിഗേഷൻ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളതാണ് ഫസ്റ്റ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അവർക്കത് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓരോ
1: ഹരിതകർമ്മസേനയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ
0: സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർക്ക് അല്ലാതെ ഇത് നമ്മളിപ്പോൾ മിക്സഡ് വേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് എടുത്തു കൊടുത്താൽ അവർക്ക് ആ തരത്തിൽ നമുക്ക് അതിനെ സംസ്കരിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം, ഓരോ വീടുകളിൽ നിന്ന് നമ്മൾ കഴുകി ഉണക്കി വേണം അവർക്ക് കൊടുക്കാൻ. അപ്പോൾ ആ തരത്തിൽ അവരാദ്യം ഒരു പ്രാഥമികമായിട്ടൊരു സെഗ്രിഗേഷൻ നടത്തും, ഓരോ വേസ്റ്റിനെയും നമ്മൾ സെഗ്രിഗേഷൻ നടത്തി ഇതിനെ നമ്മൾ മിനി MCF മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്ന് പറയുന്ന സംവിധാനം നമുക്കറിയാൻ പറ്റും. നമ്മൾ ഓരോ ജംഗ്ഷനുകളിൽ നിൽക്കുമ്പോൾ ഒരു വലിയ ഒരു ചെറിയൊരു
1: കണ്ടെയ്നർ
0: പോലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞ്.
1: പലപ്പോഴും കണ്ടുവരുന്നത് ഇവിടെയാണ് ഈ സെഗ്രിഗേഷൻ നടക്കുന്നത്, അതിന്റെ ചോട്ടിൽ കൊണ്ട് ആളുകൾ ഓരോ വേസ്റ്റ് പൊതി കൊണ്ട് വെച്ചിട്ട് അങ്ങ് പോകും.
0: അതെ അതെ അതെ.
1: അപ്പൊ അതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്.
0: അതെ, തീർച്ചയായിട്ടും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് എല്ലാം ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം അല്ല, അത് കളക്ട് ചെയ്ത്

0: സൂക്ഷിച്ച് നമ്മളെ സെഗ്രിയേറ്റ് ചെയ്ത് വന്ന വേസ്റ്റ് അല്ലാതെ നമ്മൾ അവിടെ കൊണ്ട് നമ്മൾ ഒരു കാരണവശാലും വേസ്റ്റ് ഡംപ് ചെയ്യരുത്.
1: നമ്മുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുന്നതാണ്,
0: അതെ അതെ,
1: അവിടെയാണ് ശരിക്കും നമ്മൾ കൊടുക്കേണ്ട
0: കൊടുക്കേണ്ട സ്ഥലം. അതെ, നമ്മളത് ശേഷം നേരിട്ട് ഈ മിനി എം സി എഫിലേക്ക് നമ്മൾ ഒരു കാരണവശാലും വേസ്റ്റ് ഡംപ് ചെയ്യരുത്. അപ്പം അവിടെ വന്നിട്ട് അതിന് ശേഷം തദ്ദേശ സ്ഥാപനത്തിൻ്റെ എം സി എഫ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എഗെയിൻ ഇതൊരു സെഗ്രിയേഷൻ നടക്കും.

0: ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എഗെയിൻ ഇതൊരു സെഗ്രിയേഷൻ നടക്കും. എഗെയിൻ സെഗ്രിയേഷൻ നടന്ന് ഇതിനകത്ത് നമുക്ക് ഈ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മാലിന്യങ്ങളുണ്ട്. അപ്പോൾ ഈ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഈ MCF എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിൽ തന്നെ ഈ ബെയിലിംഗ് മെഷീൻ എന്ന് പറഞ്ഞ പല മെഷീനുകളുണ്ട്. ഈ ബെയില് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മളിതിനെ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രസ് ചെയ്ത് അതിൻ്റെ വലിപ്പം കുറയ്ക്കുകയാണ്. അതെ അതെ. അപ്പോൾ ആ തരത്തിൽ വലിപ്പം കുറച്ചാണ് നമ്മളെ ഈ ക്ലീൻ കേരള കമ്പനീസ് ലിമിറ്റഡ് MCFൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അതുവരെ അപ്പോൾ ഹരിതകർമ്മസേനയാണ് കൊണ്ടുപോകുന്നത്. ഹരിതകർമ്മസേന ശരിക്കും അവരുടേതായിട്ടുള്ള വാഹനങ്ങളുണ്ട്. ഹരിതകർമ്മസേന വാഹനങ്ങൾ വഴിയാണ് ഈ മിനി MCFൽ നിന്ന് കളക്ട് ചെയ്ത് MCFലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്ലാനുണ്ട്. അതുപോലെ ക്ലീൻ കേരള കമ്പനി MCFൽ നിന്നാണ് ഈ വേസ്റ്റിനെ കളക്ട് ചെയ്യുന്നത്. അവർക്ക് അതിന് ലിഫ്റ്റിംഗ് പ്ലാനും നമ്മൾ ഓരോ LSTDക്കും ഉണ്ട്. അപ്പോൾ ആ തരത്തിലാണ് പോകുന്നത് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്. അപ്പോൾ അവിടെ നിന്ന് ക്ലീൻ കേരള കമ്പനി കൊണ്ടുപോകുമ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് റിജക്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ട്. റിജക്റ്റ് വേസ്റ്റ് എന്ന് പറയുമ്പം നമുക്കിതിനെ എന്താണ് റീസൈക്കിൾ ചെയ്യാനും പറ്റത്തില്ല. എന്നാൽ ഇതിനെ നമുക്ക് എന്താണ് കമ്പസ്റ്റിബിളും അല്ല, അതിന് കലോറിഫിക് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ തരത്തിൽ ഇൻസിനറേറ്റ് ചെയ്യാനോ ആ രീതിയിലും പറ്റത്തില്ല. അപ്പോൾ ഈ റിജക്ട്സ് വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ അതിനെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ലാൻഡ്ഫില്ലോ ആ രീതിയിൽ സാനിറ്ററി ലാൻഡ്ഫില് അതുപോലെയുള്ള ലാൻഡ്ഫില് വഴി എഞ്ചിനീയറുടെ ലാൻഡ്ഫില് വഴി നമുക്കിതിനെ സംസ്കരിക്കാൻ പറ്റും. ഈ റീസൈക്കിൾ ചെയ്യുന്നത് റീസൈക്ലിംഗ് ഇൻഡസ്ട്രീസിലേക്ക് പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു
1: പുനരുപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം അതുവഴി
0: അതെ റീസൈക്ലിംഗ് ഇൻഡസ്ട്രീസിലേക്ക്.
1: അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം വരുന്നത് വീട്ടിൽ മാറ്റി വെക്കുന്നതിൽ നിന്നാണ്.
0: അതെ തീർച്ചയായിട്ടും.
1: അപ്പോൾ നാം ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും കൃത്യമായി ഏത് പെട്ടിയിൽ ഇടണമെന്ന്
0: നമ്മളൊരു ഐഡിയ
1: ആലോചിച്ച് തുടങ്ങണം. ഇത് ആളുകൾക്ക് ഇതിലേക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഇത് ഏത് കൊട്ടയിലാണ് ഇടേണ്ടതെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഒരു സൂചികയോ അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശമോ അത് എങ്ങനെയെങ്കിലും ഇപ്പോൾ പൊതുജനത്തിന് ലഭ്യമായ രീതിയിൽ ഉണ്ടോ?
0: അതെ തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പം ഈ പൊതുസ്ഥലങ്ങളിലോ ആണെങ്കിൽ തന്നെ നമ്മൾ മാലിന്യം രണ്ടായിട്ടാണ് വേർതിരിച്ചിടാൻ വേണ്ടിയിട്ട് ട്വിൻ ബിൻ എന്ന് പറഞ്ഞ രണ്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അത് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ബിന്നാണ് നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, അതുപോലെ ബ്ലൂ ബിന്ന് നോൺ ബയോ വേസ്റ്റ് ആ തരത്തിലാണ് നമ്മൾ അതിൻ്റെ ഒരു കളർ കോഡ് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ട്വിൻ ബിന്ന് നമുക്കൊരു പക്ഷേ കാണാൻ പറ്റുമേ വിവിധ പഞ്ചായത്തുകളിലും അതിൻ്റെ പ്രോജക്റ്റ് എല്ലാം വെച്ച് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബിന്ന് വെക്കുമ്പം ഈ എല്ലാ വേസ്റ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു ബിന്നി കൊണ്ട് മനസ്സിലായി ഇടുന്ന ഒരു പ്രവണത നമുക്ക് അതൊഴിവാക്കണം നമ്മൾ. അതാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഈ ബിന്നിൽ വേർതിരിച്ച് അതായത് ഫുഡ് വേസ്റ്റ് ഇടാനുള്ള ബിന്ന് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മറ്റ് നോൺ ബയോ വേസ്റ്റ് ഇടാനുള്ള ബിന്ന് ആ തരത്തിൽ വേണം. അപ്പോൾ ഈ ബിന്ന് വെക്കുന്നതിൻ്റെ അവിടെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ ഡംപ്യാർഡായിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും ആ തരത്തിൽ മാറ്റരുത്. അതാണ് നമുക്ക് അതിനകത്ത് ഒരു നിർദ്ദേശം പോലെ നമുക്ക് പറയണം.
1: അത് ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ വീട്ടിലും തുടങ്ങണം. രണ്ട് ബക്കറ്റോ
0: വെച്ച് നമ്മൾ ആ തരത്തിൽ തന്നെ രണ്ട് രീതിയിലത് ഫുഡ് വേസ്റ്റ് ഇടാനൊരു ബിന്ന് അല്ലെങ്കിൽ മറ്റ് പ്ലാസ്റ്റിക് മറ്റ് സൂക്ഷിച്ചു വെക്കാൻ മറ്റൊരു ബിന്നായിട്ട് നമ്മൾ കരുതണം.
1: പിന്നെ ഇതുപോലെയുള്ള ഈ ബാറ്ററി മാലിന്യങ്ങൾ, അതുപോലെ ബാറ്ററി വലിച്ചെറിയത് അതിൽ നിന്ന് ഇത് ലീച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാം. അതായത് വിഷലിപ്തമായ പദാർത്ഥങ്ങളൊക്കെ, അതുപോലെ തന്നെ മരുന്നുകൾ ബാക്കി വന്നാൽ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒരു സംശയമുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ കഫ് സിറപ്പ് പലപ്പോഴും കുട്ടിക്കൊക്കെ വാങ്ങിച്ചിട്ട് ചുമ മാറുമ്പോൾ പിന്നെ നമ്മളത് മാറ്റി വെക്കും, പഴയ ഗുളികകൾ കാണും, ഇതെല്ലാം ഫുഡ് വേസ്റ്റിൻ്റെ കൂടെ തള്ളാൻ പാടില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്?
0: അല്ല ഇത് ശരിക്കും ഇതിനെ നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ കാര്യം പറയുമ്പം അത് നമ്മൾ ഒരു കാരണവശാലും അത് ഹരിതകർമ്മസേനയ്ക്കല്ല കൊടുക്കേണ്ടത്. ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ ഇപ്പം ഇൻ കേസ് ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആണെങ്കിൽ കൂടെ അതിൻ്റെ അത് സൂക്ഷിക്കേണ്ട സിറിഞ്ചസ്, അതായത് ഇൻഫെക്റ്റീവ്സ് ആയിട്ടുള്ള സിറിഞ്ചസ് സൂക്ഷിക്കാനും അതുപോലെ ആ തരത്തിലുള്ള മാലിന്യങ്ങൾ വേർതിരിച്ച് തന്നെ യെല്ലോ കളറിലുള്ള ഒരു ഇത് ബാഗുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കളക്ട് ചെയ്ത് ഇമേജ് ഉണ്ട്, അതായത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ

0: ഇനിഷ്യേറ്റീവായിട്ടുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നൊരു സ്ഥാപനമാണ്. അവർക്കാണ് അതിൻ്റെ ലൈസൻസ്. അതുപോലെ കെയിലും ഉണ്ട്, കേരള ഇൻഫ്രോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഈ രണ്ട് സ്ഥാപനങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഒരു പബ്ലിക്കിനെ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഈ വേസ്റ്റ് നമുക്ക് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു പക്ഷേ കളക്ട് ചെയ്യുന്ന പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ അവരുമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് തദ്ദേശ സ്ഥാപനത്തെ ബന്ധപ്പെടുകയോ ബന്ധപ്പെട്ട് ഈ ഒരു കളക്ഷൻ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന രീതിയിൽ അവരോട് പറഞ്ഞ് നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇമേജിലേക്ക് ഇത് കൊടുക്കാനുള്ള പ്രൊവിഷൻ, ആ തരത്തിലാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് കളക്ട് ചെയ്ത് ശാസ്ത്രീയമായിട്ട് കൊടുക്കേണ്ടത്.
1: അപ്പോൾ അത് അത് ഇതുപോലെ ഹരിതകർമ്മസേനയിലേക്ക് കൊടുക്കുകയല്ല,
0: അല്ല അല്ല,
1: കൃത്യമായി ഈ റൂട്ടിലാണ്,
0: ഈ റൂട്ടിലാണ് പോകേണ്ടത്.
1: കാരണം ചിലപ്പോൾ വീട്ടിൽ കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ ഇതുപോലെ പ്രമേഹ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർ സിറിഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരുണ്ട്.
0: അതെ അതെ അതെ.
1: അപ്പോൾ അത് ഈ കൂട്ടത്തിലിട്ടാൽ ഈ ഹരിതകർമ്മസേനയിലെ ആ സേനാംഗങ്ങൾക്കും പ്രശ്നം ഉണ്ടാവും.
0: അതെ അതെ.
1: പിന്നെ നാം കണ്ടുവരുന്ന ഒരു ഒരു കാര്യമാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവഗാഹം ഇല്ലാത്തത് കൊണ്ട് ഈ ഹരിതകർമ്മസേനക്കാരുമായ ഒരു ചെറിയ കശപിശ ഉണ്ടാകുന്നത്. ഇത് ഞങ്ങൾ എടുക്കില്ല എന്ന് പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് നിങ്ങൾ എടുക്കില്ല? അപ്പോൾ ഇവരെ പൊതുജനങ്ങൾ കാണുന്നത് ഞങ്ങൾ എന്ത് വേസ്റ്റ് കൊണ്ട് വെച്ചാലും എടുക്കാൻ വരുന്ന ആളുകൾ എന്നാണ്. മാത്രമല്ല അവർക്ക് ഈ ചെറിയൊരു തുച്ഛമായ ഫീ കൊടുക്കണം. ഇപ്പൊ എന്തിനാണ് ഫീ തരേണ്ടത്, നിങ്ങളുടെ ഉത്തരവാദിത്തം അല്ലേ എന്ന് ചോദിക്കുന്ന പ്രവണതയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ രണ്ട് ചോദ്യമാണ്, ഒന്ന് എന്തിനാണ് ഈ ഫീ, രണ്ട് അങ്ങനെ എല്ലാ വേസ്റ്റും ഇവർ എടുക്കില്ല എന്ന് പറയാൻ കാരണം എന്താണ്?
0: അത് ഇപ്പം എന്തിനാണ് ഫീ എന്നുള്ളതെന്ന് നമ്മൾ ഉദ്ദേശിച്ചാലേ, ഇപ്പം യൂസർ ഫീ ആയിട്ട് ഇവർ ഹരിതകർമ്മസേനയ്ക്ക് നമ്മളൊരു വീട് ഒരു വീടുകളിൽ നിന്ന് നമ്മൾ 50 രൂപയും അതുപോലെ സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയാണ് നമ്മളത് അവർക്ക് കൊടുക്കേണ്ടത്.
1: അതെ അതെ.
0: അപ്പം അത് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കല്ലാതെ വരുമാനമില്ല. അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഈ 50 രൂപയാണ് ശരിക്കും അവരുടെ ഒരു വരുമാനമായിട്ട് വരുന്നത്. അത് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ ഒരു സേവനത്തിന് ചെയ്യുന്ന ഒരു അവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വേസ്റ്റും അതുപോലെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവരെടുക്കില്ല. അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ അതായത് സെഗ്രിഗേറ്റ് ചെയ്ത് ഇപ്പം ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിൽ തന്നെ കഴുകി അല്ലെ ഒരു ഐസ്ക്രീമിൻ്റെ ഇപ്പോൾ പാലിൻ്റെ കവറാണെങ്കിലും ഇപ്പം നമ്മൾ ഇപ്പം സൊമാറ്റോ നിന്ന് ഓർഡർ ചെയ്ത് ഒരുപാട് ഇങ്ങനെ ഡിസ്പോസിബിളായിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ കഴുകി ഉണക്കി അതിനെ ഉണക്കി ആ രീതി നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്താൽ മാത്രമേ അവരെ എടുക്കത്തുള്ളൂ. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഓരോ വീടുകളിൽ.
1: അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്,
0: അതെ, അവരെ ആ തരത്തിലാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ.
1: അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ നിന്നും കൂടി മാറേണ്ടതുണ്ട്. എല്ലാത്തിനും സർക്കാരിനെ പഴിക്കാതെ,
0: അതെ അതെ,
1: നാമം മാറേണ്ടതായിട്ടുണ്ട്.
0: നമ്മൾ ഓരോരുത്തരും ആ തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം വേസ്റ്റ് മാനേജ്മെന്റ്.
1: അപ്പൊ ഓരോ പൗരരും സ്വന്തം ഉത്തരവാദിത്വം കൂടി പഠിക്കേണ്ട ഒരു സന്ദേശമാണ് ഇന്നത്തെ പരിസ്ഥിതി ദിനം വിളിച്ചോതുന്നത്. നിങ്ങൾക്ക് മാലിന്യ സംസ്കരണത്തെ കുറിച്ചോ വീട്ടിലെ മാലിന്യങ്ങൾ എങ്ങനെയാണ് ഊർജ്ജമാക്കി നിങ്ങൾക്ക് ഒരു വിഭവമാക്കി മാറ്റാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം ഹലോ കൊച്ചി ഫമിലേക്ക്. കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്ററായ ആദർശ് പി കുമാർ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9446455888. ഒരു നമ്പർ കൂടിയുണ്ട്, 0484242397. നമുക്കൊരു കോളറുണ്ട്. നമസ്കാരം, ഹലോ കൊച്ചി ഫമിലിക്ക് സ്വാഗതം.
0: ഹലോ, പറഞ്ഞോളൂ.
1: അടുക്കള വേസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ പ്രോസസ് ചെയ്യാം?
0: ഓക്കെ, അടുക്കള വേസ്റ്റ് സാറേ നമുക്കറിയാമല്ലോ, നമുക്ക് ഈ ഫുഡ് വേസ്റ്റ് അപ്പോൾ പച്ചക്കറി വേസ്റ്റ് ഒക്കെ വരും അടുക്കളയിൽ നിന്ന്, അതുപോലെ തന്നെ പഴങ്ങൾ, പിന്നെ അതുപോലെ നമുക്കറിയാൻ പറ്റുന്ന ഫിഷ് വേസ്റ്റ്, ആ തരത്തിലാണ് നമ്മൾ അടുക്കളയിൽ നിന്നൊരു വേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിനെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഒരു പിന്നെ അതുപോലെ തന്നെ പാലിൻ്റെ ഒക്കെ ആണെങ്കിലും പാലിൻ്റെ കവർ അങ്ങനെ പ്ലാസ്റ്റിക്കും അതിനകത്ത് ചിലപ്പോൾ വന്നിരിക്കും. അപ്പോൾ ഈ ഫുഡ് വേസ്റ്റിനെ നമ്മൾ നമുക്ക് സിമ്പിളായിട്ട് ബയോബിൻ എന്ന് പറഞ്ഞ സംവിധാനത്തിൽ നമുക്ക് സംസ്കരിക്കാൻ പറ്റും, ബയോബിൻ. അല്ലെങ്കിൽ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, അതപ്പോൾ ഉയർന്ന കപ്പാസിറ്റിയാണ്, അതായത് ഏകദേശം ഒരു 15,000 to 20,000 റേഞ്ചിൽ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ രണ്ടിന് രണ്ട് പ്രോസസ്സ് ആണെങ്കിലും പർപ്പസ് ഒന്നാണ്, നമുക്കതിനെ കുക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നായാലും മീഥെയ്ൻ നമുക്ക് ഈ വേസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടി മീഥെയ്ൻ വഴി നമുക്ക് കുക്കിങ് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ നിന്ന് ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന ഡൈജസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് മാനുവറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊരു എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ബയോബിൻ നമ്മൾ വീട്ടിൽ അടുത്ത്

0: അടുക്കളകളിൽ സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 1800 രൂപ നമുക്ക് മാർക്കറ്റ് പ്രൈസ് വരുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്.
1: അത് പക്ഷെ അല്ലാണ്ട് നമ്മൾ സിമ്പിളായിട്ട് ബക്കറ്റിലേക്ക് വെച്ചിട്ട്
0: ആ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഇപ്പോൾ കുഴി കുഴിച്ച് ഇടുകയോ അല്ലെങ്കിൽ കുഴി കുഴിച്ച് നേരിട്ട് നമ്മൾ ഇതിനകത്തൊരു പിറ്റ് കമ്പോസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതൊരു യാതൊരു കാരണവശാലും അതൊരു ശാസ്ത്രീയ മാലിന്യ സംസ്കരണമല്ല. അതുപോലെ തന്നെ നമ്മൾ ബക്കറ്റിലാണെങ്കിൽ തന്നെ ബക്കറ്റിലെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് നമ്മളൊരു കുഴി കുഴിച്ച് അതിൽ ഡംപ് ചെയ്യുന്നതല്ല. ഇതിനെ ശരിക്കും നമ്മൾ ശാസ്ത്രീയമായിട്ട് വളമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ശാസ്ത്രീയ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ബയോവേസ്റ്റിൻ്റെ കേസ്. ആ ഈ ബൊക്കാഷി ബക്കറ്റ് ആണോ ഉപയോഗിക്കുന്നത്? ബൊക്കാഷി ബക്കറ്റ് ആണോ? ആ അപ്പം പ്ലാസ്റ്റിക് ആ തരത്തിൽ നമുക്ക് ബക്കറ്റ് കമ്പോസ്റ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ബക്കറ്റായിട്ട്
1: ഇല്ല, വെറുതെ നമ്മുടെ ലോക്കിൽ പണ്ടത്തെ സംഭവം ഇതൊക്കെ വന്യകുമ്പള സംഭവം പറഞ്ഞു
2: വെറുതെ ബക്കറ്റിൽ അത് വെക്കുമായിരുന്നു.
1: ആ അങ്ങനെ മൂടി കൊച്ചിട്ട് അങ്ങനെ കഞ്ഞിവെള്ളം കൊച്ചിട്ട് ഇങ്ങനെ
2: അതിൽ നിന്ന് കിട്ടുന്നത് ആ അത് ഫെർമെന്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു
1: വളമായിട്ട്.
2: പക്ഷെ അതിനൊരു ദുർഗന്ധം ഒക്കെ ഉണ്ടാവില്ലേ? പക്ഷെ ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും.
0: ആ ഓക്കെ, അതെനിക്ക് എനിക്ക് മനസ്സിലായി. പണ്ട് കാലങ്ങളിൽ നമ്മൾ ആ തരത്തിൽ നമ്മളൊരു വളം ആക്കുന്ന മാറ്റുന്ന, പക്ഷെ അത് നമ്മൾ ഇച്ചിരി കൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു സയന്റിഫിക് ആയിട്ട് പോകുമ്പോൾ ബയോബിൻ സ്ഥാപിക്കുന്ന തന്നെയാണ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. ഇച്ചിരൂടെ
2: ബയോബിന്ഗന്ധം അങ്ങനെ ഇപ്പൊ ഫ്ലാറ്റുകൾ പോലെ സ്ഥലപരിമിതി ഉള്ള സ്ഥലത്ത് ഉപയോഗിക്കാവുന്നതാണ്.
1: അതല്ല, സാധാരണ വിചാരിക്കും ഞങ്ങൾ ഗ്രാമങ്ങളിലാണ്, അപ്പൊ അവിടെ ഉപയോഗിക്കാണ്, അപ്പൊ പൈസ ചെലവില്ല.
2: അങ്ങനെയും ചെയ്യാം, പക്ഷെ ഇത് ആളുകൾ വളരെ പുരകടമൊക്കെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ കൂടുതൽ ഫലപ്രദമായി കൂടുതൽ ആളുകൾക്കൊക്കെ ഈ മണമൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നമല്ലേ, ഇത് ആകെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒരു രീതിയാണ് ഇപ്പൊ പറഞ്ഞത്. അതിലുള്ള ബാക്ടീരിയ കമ്പോസ്റ്റിന്റെ കാര്യം തന്നെയാണ്.
0: അതെ അതെ അതെ, നമുക്ക് സ്ഥലമുള്ള സ്ഥലത്ത് ആ തരത്തിൽ ഇപ്പൊ നമ്മളിപ്പം ഇത് ചെയ്യുമ്പം ഇപ്പൊ വെറുതെ ഒരു ബക്കറ്റ് നമ്മൾ ഈ മാലിന്യം എല്ലാം കൂടെ കൂട്ടി നമ്മൾ ആ തരത്തിൽ ഇപ്പം എല്ലാം കൂടെ ചാണകവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടാൽ തന്നെ നമുക്കിപ്പം ഈ ബയോബിൻ എന്ന് പറഞ്ഞൊരു കേസ് അതിന് ലിഡുകൾ വേണം. നമ്മൾ മൂടി വെച്ച ബക്കറ്റുകൾ ആ തരത്തിൽ നമുക്ക് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ഗവൺമെൻറ് പ്രിഫർ ചെയ്യുന്നത് ഈ തരത്തിലുള്ള ബയോബിൻസ് അല്ലെങ്കിൽ നമുക്ക് ഈ എന്താണ് റിംഗ് കമ്പോസ്റ്റുകൾ, കോൺക്രീറ്റ് റിങ്ങുകളുണ്ട്, റിംഗ് കമ്പോസ്റ്റ് പ്രിഫർ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന പോട്ട് കമ്പോസ്റ്റ് ഉണ്ട്, മനസ്സിലായോ? മുച്ചട്ടി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞ് എർത്തേൺ ബോട്ടിൻ്റെ മുച്ചട്ടി കമ്പോസ്റ്റുകളുണ്ട്. ആ തരത്തിൽ നമുക്ക് ഇതിനെ സംസ്കരിക്കാവുന്നതാണ്. ഹൗസ് ഹോൾഡ്
2: അതിന് നന്ദി വിളിച്ചതിന്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ സ്ഥലപരിമിതി ഉള്ളവർക്കും കൊള്ളാവുന്ന രീതിയിൽ അല്ലെ, കുറച്ചുകൂടി ഇൻക്ലൂസീവായ രീതിയാണ് ഈ ബയോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആ ഇനോക്കുലം എന്ന ബാക്ടീരിയ മിശ്രിതമാണ് ഇതിനെ വളമാക്കി മാറ്റുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ ഇതിൽ നിന്ന് ഈ ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാ? അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം എങ്ങനെ ഇരിക്കും? അത് നമ്മൾ ഇതുപോലെ ഇപ്പൊ ഇദ്ദേഹം നമ്മുടെ സുഹൃത്ത് ഇപ്പൊ വിളിച്ച സുഹൃത്ത് പറഞ്ഞതുപോലെ അത് ചീയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചീഞ്ഞതിന് ഒരു മണവും അല്ലെ ദുർഗന്ധവും ചുറ്റുമുള്ളവർക്കൊക്കെ ഒരു അത് അത്ര അരോചകമായിരിക്കും, അത് ചെയ്യാനും തോന്നില്ല. അപ്പൊ ബിന്നിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്, അത് അത്രമാത്രം ശരിയാണ്.
0: അതെ, ഇത് ഇപ്പൊ ബയോബിന്നിന്റെ കേസിൽ പറയുമ്പം നമ്മൾ എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലും ഇത് ആദ്യം വാങ്ങി വെക്കും, വാങ്ങി വെച്ചതിന് ശേഷം അത് ഉപയോഗിക്കാതെ വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇനോക്കുലം ഇപ്പം കൂടുതൽ ഈർപ്പത്തോടു കൂടി നമ്മൾ ഒരു കാരണവശാൽ ഈ വേസ്റ്റ് ഇതിനകത്ത് ഇടരുത്. ആ അതെ അതെ, ഇപ്പം ഈ ബയോബിൻ്റെ കേസ് നമ്മൾ ഒത്തിരി ഈർപ്പത്തോടെ അതിനെ ഒന്ന് ഈർപ്പം ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ ഇച്ചിരി ഉണങ്ങിയ രീതി വേണം നമ്മൾ ആ വേസ്റ്റ് അതിലേക്ക് ഡബ് ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനെ ഒരുപാട് ചൂടുള്ള സ്ഥലങ്ങളിലും വെക്കരുത്. അതുപോലെ തന്നെ മഴവെള്ളമൊക്കെ ഡയറക്റ്റ് വന്ന് ഇതിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ അതിൻ്റെ ഒരു എബിലിറ്റി കുറയുക ചെയ്യുന്നത് ഇതിനെ, അതായത് ഈ ഫുഡ് വേസ്റ്റിനെ ഡീഗ്രേഡ് കമ്പോസ്റ്റ് ചെയ്യാനുള്ള കമ്പോസ്റ്റാക്കി മാറ്റാനുള്ള ഒരു ഇത് അതിൻ്റെ കുറയും. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഈ ബയോബിന്നിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ബയോബിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ തരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം നമ്മൾ.
2: നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരെണ്ണം 30 ദിവസം 45 ദിവസം കഴിയുമ്പോൾ താഴെയുള്ള ബക്കറ്റ് നമ്മൾ എടുക്കാം, അതിനെ പുനരുപയോഗിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മളിട്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും? അത് വെള്ളമായിട്ടാണോ?

0: പൊടി പോലെയാണ്, എങ്ങനെയായിരിക്കും കിട്ടുക നമുക്ക്?
1: അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് പറയുന്നത്, ഒരു ബയോ ആയിട്ടാണ്, സോളിഡ് ആയിട്ട് തന്നെ ആയിരിക്കും
0: ആ
1: അതിനകത്ത്. സോളിഡ് രീതിയിൽ ബ്രൗൺ കളറിൽ
0: നമുക്കൊരു
1: തരത്തിൽ നമുക്ക് പൊടി പോലെ തന്നെ
0: ഡ്രൈ വേസ്റ്റ്
1: ഡ്രൈ വേസ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക്
0: കിട്ടുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വെള്ളം വലിയ അതിൽ നിന്ന് വെള്ളം ഊരി ഊറി വരാനോ അങ്ങനെ നമ്മുടെ മുറി വൃത്തികേടാവാൻ അങ്ങനെയുള്ള ചാൻസ് ഒക്കെ ഉണ്ടോ?
1: അല്ല, അതിന് താഴെ അതിനകത്ത് ലിഡുണ്ട്. അപ്പോൾ ആ ലിഡ് വഴി നമുക്ക് ഇതിൽ നിന്ന് ലീച്ചാറ്റയുണ്ട്. അത് അത്ര പ്രശ്നം, അങ്ങനെ ആ രീതി പ്രശ്നങ്ങളില്ല. അപ്പം പിന്നെ നമ്മൾ ഇതിൻ്റെ വളം എന്ന് പറഞ്ഞാൽ, സാറിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സോളിഡായിട്ടുള്ള ഒരു ഹ്യൂ രീതിയിലാണ്, ബ്രൗൺ കളറിലാണ്, നമുക്കൊരു സോളിഡ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് നമുക്ക് അതിനകത്തിരിക്കുന്നത്. ആ രീതി നമുക്ക് ഡയറക്റ്റ് നമുക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം.
0: അപ്പോൾ
1: പച്ചക്കറികൾക്ക്
0: നഗരത്തിലൊക്കെ ആണെങ്കിലും അവർക്ക് വേണം ബാൽക്കണിയിലൊക്കെ വേണേൽ കൊണ്ടുപോയി
1: അതെ വെക്കാൻ പറ്റും.
0: അവരുടെ
1: അതെ
0: മട്ടുപ്പാവിലുള്ള കൃഷിക്കും ഒക്കെ വേണമെങ്കിൽ അത് ഇടാം.
1: അതെ അതെ,
0: കടയിൽ നിന്ന് വാങ്ങിക്കുകയും വേണ്ട.
1: അതെ,
0: നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഒത്തിരി കാശ് ലാഭിക്കാം.
1: അതെ,
0: വളം വാങ്ങിക്കാനായിട്ട് കടകളിലേക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. നാം സംസാരിച്ചുകൊണ്ടിരുന്നത് നേരത്തെ ആ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടത്തിന്റെ സെഗ്രിഗേഷനെ കുറിച്ചും അതൊക്കെയായിരുന്നു. ഇത് മാത്രമല്ല, ഇപ്പൊ ഈ വീട്ടു മാലിന്യങ്ങൾ മാത്രമല്ല, പലപ്പോഴും ബാക്കിയുള്ള ഇപ്പോൾ ഒരു ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്തുള്ള ഇപ്പോൾ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കട അങ്ങനെയുള്ള ഹോട്ടൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള മാലിന്യം, അതുപോലെ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തുകൊണ്ട് തട്ടുന്നതൊക്കെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് ആരെയാണ് സമീപിക്കേണ്ടതിന്?
1: അത് തീർച്ചയായിട്ടും നമുക്ക് പൊതുജനങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നമ്പർ ഓൾറെഡി ഉണ്ട്. അതായത് സിറ്റിസൺസ് റെസ്പോൺസ് നമ്പർ, അതായത് 9446700800. ഈ നമ്പർ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതിന് വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിൽ ബന്ധപ്പെട്ട ഡയറക്റ്റ്, അതായത് ജോയിൻറ്റ് ഡയറക്ടർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർക്കായിരിക്കും ഇതിൻ്റെ ഒരു പെറ്റീഷൻ കിട്ടുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് താഴേക്ക് കൊടുക്കുമായിരിക്കും.
0: ആ, അത് നമുക്ക് പിന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഹരിതകർമ്മസേന ചില തരത്തിലുള്ള മാലിന്യങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടാൽ മതിയെന്ന്. അദ്ദേഹമാണ് അതിൻ്റെ ഈ ഹരിതകർമ്മസേനയുടെ തട്ടിലുള്ള
1: ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കേസിൽ, ഇൻ കേസ് ഓഫ് പഞ്ചായത്ത് ആണെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരിക്കും ആ മാലിന്യ സംസ്കരണത്തിൻ്റെ നോഡൽ ഓഫീസർ. ആ നോഡൽ ഓഫീസറാണ് ഹരിതകർമ്മസേനയുടെ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത്. നിയന്ത്രിക്കുന്ന വെച്ചാൽ അവരുടെ കാര്യങ്ങളും അവരുടെ ഓരോ ദിവസത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ റിവ്യൂ ചെയ്യുന്നതും. അപ്പോൾ ആ തരത്തിൽ അവരെ ആയിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത്, അസിസ്റ്റന്റ് സെക്രട്ടറി സമീപിക്കുക. അതുപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റികളിലും ആണെങ്കിൽ ക്ലീൻ സിറ്റി മാനേജർമാരുണ്ട് നഗരസഭകളുടെ യു എൽ ബിസിൽ. അപ്പോൾ ഇവരെ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഇപ്പോൾ ഹരിതകർമ്മസേനയുമായിട്ട് എന്തെങ്കിലും നമുക്ക് പരാതി, വേസ്റ്റ് എടുക്കുന്നില്ല, അപ്പോൾ ആ തരത്തിൽ എന്തെങ്കിലും പെറ്റീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ സമീപിക്കാം.
0: പിന്നെ ഇത് ഇതുപോലെയുള്ള ഈ സ്പെഷ്യൽ വേസ്റ്റുകൾ പറഞ്ഞല്ലോ, അപ്പോൾ അതുപോലത്തെ ഡ്രൈവുകൾ നടത്തണം, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടത്തണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനും ഇതുപോലെ ഈ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട്?
1: തീർച്ചയായിട്ടും. നമുക്കിപ്പം ഒരു റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഈ വേസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ക്ലീൻ കേരള കമ്പനിയുമായിട്ട് സമീപിച്ച് നമുക്ക് ഇ വേസ്റ്റ് കളക്ഷൻ ഡ്രൈവ്സ് സംഘടിപ്പിക്കും. അപ്പോൾ ഇ വേസ്റ്റ് കളക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ, ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഹരിതകർമ്മസേന അംഗങ്ങൾ മുഖേന അവരെ അറിയിക്കാൻ പറ്റും. ഹരിതകർമ്മസേന വീട്ടിൽ വരുമ്പോൾ നമുക്ക് പറയാം ഇ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവർ മുഖേന പഞ്ചായത്ത് ഇൻഫോം ചെയ്ത് ആ തരത്തിൽ നമുക്ക്
0: ആ രീതിയിൽ
1: അപ്രോച്ച്
0: ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ഇപ്പോൾ നമുക്ക് ധാരാളം ഒരു വേസ്റ്റ് വന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് വീട്ടില് വീടിനോടനുബന്ധിച്ച് ഒരു കച്ചവട സ്ഥാപനമോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വലിയൊരു പാഴ്സൽ സർവീസുകളൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ വലിയൊരു എമൗണ്ട് വേസ്റ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ചിലപ്പോൾ ഹരിതകർമ്മസേന ഇത്രയും എടുക്കാൻ അവർ ചാൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ എങ്ങനെ എന്ത് ചെയ്യണം?
1: ഇപ്പം ഖരമാലിന്യ ചട്ടം 2026 വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ വന്നു 2016 നിന്ന് അപ്ഗ്രേഡേഷൻ വന്നപ്പോൾ, അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന കാര്യം, അതായത് 20,000 ചതുരശ്ര അടി ഉള്ള കെട്ടിടങ്ങൾ, അതുപോലെ ഏകദേശം 40,000 ലിറ്ററുകൾ വാട്ടർ കൺസ്യൂം ചെയ്യുന്ന ബിൽഡിങ്സ്. അപ്പം അതിൻ്റെ ഏകദേശം നമ്മൾ വാട്ടർ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഒരു 75-80% വേസ്റ്റ് വാട്ടറാണ്, നമ്മുടെ വേസ്റ്റ് വാട്ടർ സീവേജ് എന്നാണ് നമ്മളതിനെ ടെക്നിക്കലി പറയുന്നത്. അപ്പം ആ തരത്തിലുള്ള ബിൽഡിങ്സ് പിന്നെ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ്

0: ആണ് നമ്മളിതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഒരു 100 kg വേസ്റ്റ്, 100 kg മേളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ, അപ്പോൾ അവർ,
1: ഹോസ്റ്റലിനെയോ ഒക്കെ എടുക്കാം.
0: അതെ അതെ അതെ, അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ ബയോ വേസ്റ്റ്, അതായത് ഉറവിട സംസ്കരിക്കേണ്ട ബയോ വേസ്റ്റ് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യേണ്ടതാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഒരു എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ അവർ റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ അവർ തന്നെ ആ മാലിന്യം ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള വൻകിട കെട്ടിടങ്ങൾ ഒരുക്കേണ്ടതാണെന്നുള്ളതാണ് നമ്മുടെ 2026 കരമാലിന്യ ചട്ടം പറയുന്നത്.
1: ഇപ്പോൾ പലപ്പോഴും ഈ ഹോസ്റ്റലുകളിലൊക്കെ, ഇപ്പോൾ അല്ലെങ്കിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ അങ്ങനെയുള്ള ഹോസ്റ്റലിലൊക്കെ ഈ വേസ്റ്റ് എന്ത് ചെയ്യണം എപ്പോഴും ആളുകൾക്കൊരു ഡൗട്ടാണ്. കാരണം വീടുകളിൽ ഹരിതകർമ്മസേന വരും, പക്ഷെ ഇതുപോലെ ഹോസ്റ്റലുകളിലോ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നിടത്തോ വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ കാക്കനാട് പോലെയുള്ള ഇൻഫോ പാർക്ക് പോലെയുള്ള IT രംഗത്ത് വർക്ക് ചെയ്യുന്ന ധാരാളം വനിതകളുകൂടിയുള്ള ഒരു സ്ഥലമാണല്ലോ ഇവിടെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക അവർക്ക്?
0: അല്ല, അവർക്കിപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലെയുള്ള ഇപ്പോൾ വലിയ വൻകിട കമ്പനികളുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ വലിയ വ്യാപാര സ്ഥാപനങ്ങളുള്ള,
1: അവർ താമസിക്കുന്നിടത്തെ ഉള്ള കാര്യമാണ് ഞാൻ കൂടുതലും ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ അവരൊരു PG ആയിട്ടോ അല്ലെങ്കിൽ ഹോസ്റ്റലിലോ ഒക്കെ താമസിക്കുന്നു.
0: അതെ അതെ.
1: അപ്പോൾ അവർക്കുണ്ടാവുന്ന ഈ സാനിറ്ററി വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് അവർക്കൊന്ന് ഫലപ്രദമായിട്ട്?
0: ഇപ്പം സാനിറ്ററി വേസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാനിറ്ററി വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ബന്ധപ്പെട്ട അംഗീകൃത ഏജൻസികളെ അവർക്ക് സമീപിക്കാം. അല്ലാതെ ഇപ്പം നമ്മൾ ഒരു വേസ്റ്റ് ഉണ്ട്, ലിക്വിഡ് വേസ്റ്റ്. ഈ ലിക്വിഡ് വേസ്റ്റിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുണ്ട്. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അത് തീർച്ചയായിട്ടും നമുക്ക് മസ്റ്റ് ആയിട്ടും വേണ്ടതാണ്, കാരണം ലിക്വിഡ് വേസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നതിന്. ഇപ്പം ഇൻ കേസ് ഒരു ഹോസ്റ്റലിൻ്റെ കേസിലാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എങ്കിൽ, ഇപ്പം വലിയൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ, ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഇപ്പോൾ ടയറൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ, അവിടെ നിന്ന് വരുന്ന ഊർന്നു വരുന്ന വെള്ളത്തിന് നമ്മൾ എഫ്ലുവൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് സെറ്റപ്പ് ചെയ്യേണ്ട എഫ്ലുവൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുണ്ട്, എഫ്ലുവൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രോസസ്സ് ഡിഫറൻ്റ് ആണ്. ETP ഇച്ചിരൂടെ കോംപ്ലക്സ് ആണ്, കാരണം കൂടുതൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അതിനകത്ത് വരുന്നുണ്ട്, രാസമാലിന്യങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഓരോ പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യേണ്ടതാണ്.
1: അപ്പോൾ അത് ആ ഹോസ്റ്റൽ അല്ലെങ്കിൽ അങ്ങനെ വലിയ വ്യാപാര സമുച്ചയമാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണ്
0: ചെയ്യേണ്ടത്.
1: ചിലപ്പോൾ നമ്മളോട് ഈ വേസ്റ്റ് നിങ്ങളാണ്
0: പറഞ്ഞ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ സീവേജിനെ ശാസ്ത്രീയമായിട്ട് സംസ്കരിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ബോഡീസിനെ അത് പൊല്യൂട്ട് ചെയ്യും. അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ അത് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് നമ്മൾ സോളിഡ് വേസ്റ്റിന് പോലെ തന്നെ പ്രാധാന്യത്തോടെ കണക്കാക്കേണ്ടതാണ് ലിക്വിഡ് വേസ്റ്റും.
1: തീർച്ചയായും, തീർച്ചയായും. അപ്പോൾ നാം ഇത്രയും നേരം ചർച്ച ചെയ്യുന്നത് നമുക്ക് മനസ്സിലായത് ഇതിൽ ജൈവ മാലിന്യങ്ങൾ, ഇത് മണ്ണിൽ അഴുകുന്ന മാലിന്യങ്ങൾ, അത് കേവലം വലിച്ചെറിയപ്പെടേണ്ട ഒന്നല്ല. നമുക്ക് തന്നെ വീട്ടിൽ ഈ ബയോബിൻ പോലെയുള്ള അല്ലെങ്കിൽ ബയോഗ്യാസ് പോലെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് അതിനെ വളമാക്കി മാറ്റി അത് നമുക്ക് പുനരുപയോഗിക്കാവുന്നതാണ്. അതല്ലാത്ത മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായി വേർതിരിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. അപ്പോൾ ആ വേർതിരിക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് എടുക്കണം. ഒരു ഒരു കോളർ കൂടിയുണ്ട്. നമസ്കാരം. കോൾ കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഇന്ന് മുതൽ ഓരോരുത്തരും ഈ പരിസ്ഥിതി ദിനം മുതൽ ഒരു പുതിയ പ്രതിജ്ഞ എടുക്കട്ടെ അല്ലേ?
0: കൃത്യമായി ഇത്
1: കഴുകി ഉപയോഗിക്കാനും എല്ലാം. അപ്പോൾ എന്താണ് അവർക്ക് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താങ്കളുടെ ഭാഗത്തു നിന്ന് ഒരു ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കാൻ?
0: തീർച്ചയായിട്ടും നമ്മുടെ പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച ഒരു ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ, നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ പരിസ്ഥിതിയും ഒരു സർക്കുലർ എക്കണോമിയിലാണ് നമ്മൾ. തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യനും അതുപോലെ തന്നെ ഒരു പ്രകൃതിയും തമ്മിലൊരു ഒരു യോജിപ്പോടെ നമ്മളൊരു പോകണം. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥ നല്ല രീതിയിൽ സന്തുലിത അവസ്ഥ രീതി പോകത്തുള്ളൂ. അപ്പോൾ ആ തരത്തിൽ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻ്റ്, അതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന നമ്മുടെ മാലിന്യ സംസ്കരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് മാലിന്യ സംസ്കരണം എല്ലാം ചെയ്യേണ്ട. പക്ഷേ നമ്മൾ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സിനോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്.
1: ഒരു കോളർ കൂടി ഉണ്ട്. ഹലോ, ഹലോ,
2: നമസ്കാരം.
1: ഹലോ, ഹലോ, കൊച്ചി FM ആണ് സംസാരിച്ചോളൂ. പേര് പറയാമോ?
2: ഗോപാലകൃഷ്ണൻ, അമ്പലക്കാട്.
0: പറഞ്ഞു സാർ,
1: താങ്കളുടെ സംശയം ചോദിച്ചോളൂ.
2: സാറേ, ഈ വീടുകൾ, ഇപ്പം വീടുകൾ പുതിയ വീട് വെക്കുമ്പോൾ പഴയ വീട് നമ്മൾ ഇടിച്ചു കളയുമ്പോഴേ അത് വേസ്റ്റ് വരികയല്ലേ?
0: അതെ അതെ.
2: അതായത്

0: കോൺക്രീറ്റ് അല്ലെങ്കിൽ ടൈല്
1: അതെ
0: അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ, നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ വേസ്റ്റ് ഒരു വേസ്റ്റ് ആണല്ലോ.
1: അതെ അതെ
0: ഇപ്പൊ നമുക്കൊരു 5 സെന്റ് സ്ഥലമുള്ളൂ, ബാക്കി അത് ഡംപ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിൽ
1: അതെ
0: അതെങ്ങനെ അവിടെ അവിടെ എങ്ങനെയാണ് ഇപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് നമ്മൾ അതെങ്ങനെ മാറ്റും?
1: ഇത് ശരിക്കും ഇതിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് ഡീമോളിഷൻ വേസ്റ്റ് എന്ന് പറയുന്നത് സി ആൻഡ് ഡി വേസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ആൻഡ് ഡീമോളിഷൻ വേസ്റ്റ് എന്ന് പറയുമ്പം ഇത് ശരിക്കും നമ്മൾ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഇപ്പോൾ ഈ തരത്തിലുള്ള മാലിന്യത്തെ നമുക്ക് ഈ റോഡിൻ്റെയൊക്കെ സബ്ഗ്രേഡായിട്ട് അല്ലെങ്കിൽ ഫില്ലിംഗ് മെറ്റീരിയലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് എന്തെങ്കിലും ഒരു നമ്മളൊരു കുഴിയെടുത്തു, കുഴിയെടുത്തിട്ട് അതിനെ നികത്തുന്ന രീതിയിൽ ഒരു ഫില്ലിംഗ് മെറ്റീരിയലായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ശരിക്കും ഈ റോഡിൻ്റെയൊക്കെ നമുക്ക് എന്താണ് റോഡ് റോഡ് കൺസ്ട്രക്ഷന് ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ഫില്ലിങ്ങിനാണ് നമ്മളിതിനെ ഈ സി ആൻഡ് ഡി വേസ്റ്റിനെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ പിന്നെ റോഡിൻ്റെ സബ്ഗ്രേഡിനായിട്ട് നമുക്ക് വേണേൽ ഉപയോഗിക്കാം. സബ്ഗ്രേഡ് എന്ന് പറയുന്നത്
0: അതെ അല്ലേ.
1: അതെ അതെ
0: വേറൊരു അതങ്ങനെ ആയിക്കോട്ടെ, ഞാൻ വേറൊരു സംശയം കൂടെ ചോദിക്കാൻ വെച്ചാൽ ഈ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ഇത്ര മൈക്രോണി താഴെ അല്ല കൂടിയത് അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ, നിലവിലുണ്ടല്ലോ. പക്ഷെ നമുക്ക് എപ്പോഴും പ്ലാസ്റ്റിക് വന്നുകൊണ്ടിരിക്കുന്നു, കടകളിലെല്ലാം ഇത് ഉപയോഗം പാടില്ലാത്തതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ. അതിൻ്റെ അത് എങ്ങനെ അതിൻ്റെ ഈ നമ്മളിപ്പം നമുക്കത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതായത് കുഴപ്പമില്ലാത്ത പ്ലാസ്റ്റിക് അതേതാ അതിൻ്റെ അളവ് അങ്ങനെ
1: തീർച്ചയായിട്ടും ഇത് വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. കാരണം ഇതിനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് എന്ന് പറയും. അപ്പോൾ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് തന്നെ നമുക്ക് ഇതിനെ ഇത് അതായത് സർക്കാർ അംഗീകൃത ക്യാരി ബാഗ് ആണോ എന്നറിയാനുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്യു ആർ കോഡ് കാണും. അതായത് ഇപ്പം ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ
0: ഇത് പറഞ്ഞതിനകത്ത് ഈ സാധനം ഒന്നും ഒരു ലേബലും ഇല്ലാതെ നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത് പോലും ഇല്ലാതാണ് നമ്മുടെ കിട്ടുന്നത്. നമ്മളത് ഇവർക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അംഗീകൃതമായിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ അത് നമുക്കറിയാനേ മാർഗം പോലും ഇല്ല.
1: അപ്പോൾ ഇപ്പോൾ ഒരു ലേബലും ഇല്ലാത്തൊരു പ്ലാസ്റ്റിക് കവറാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ഒറ്റ വാക്കി പറഞ്ഞാൽ നിരോധിത പ്ലാസ്റ്റിക് എന്നേ പറയാൻ പറ്റുള്ളൂ.
0: ശരി,
2: ഒത്തിരി നന്ദി വിളിച്ചതിന്, താങ്കളുടെ സംശയങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിനും. നമ്മുടെ സമയം ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, 4 മണിയായി. ഇപ്പോൾ താങ്കൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് മാലിന്യ സംസ്കരണം ഉറവിടത്തിൽ തന്നെ എങ്ങനെ നമുക്ക് അതിനെ ഫലപ്രദമായി സംസ്കരിക്കാം, ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരെ എങ്ങനെ മാറാം എന്നാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും ഇനി നാളെ മുതൽ ഈ പരിസ്ഥിതി മൂലം നാളെ മുതലല്ല ഈ നിമിഷം മുതൽ തങ്ങളുടെ മാലിന്യം ഉറവിടത്തിൽ തന്നെ എങ്ങനെ സംസ്കരിക്കാമെന്നും കൃത്യമായി ഇതെങ്ങനെ കൃത്യം അതിൻ്റെ ഏജൻസികളിൽ തന്നെ നിക്ഷിപ്തമാക്കേണ്ടത് എങ്ങനെയെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്ററായ ആദർശ് പി കുമാറാണ്. ഒത്തിരി നന്ദി സാർ ഇത്രയും നേരം ഞങ്ങളോട് സംബന്ധിച്ചത്.
1: ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ദാമനിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവയും അദ്ദേഹം ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. പ്രകൃതിയെ തകർക്കാത്ത സുസ്ഥിര വികസനമാണ് സംസ്ഥാനത്തിന്റെ നയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കർക്കിടക വാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി കൃത്യമായ പ്രവർത്തന പദ്ധതി തയ്യാറാക്കാനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം.

0: പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വനംവകുപ്പിലെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഡിസ്ട്രിക്ട് കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വഴി നേരിട്ട് ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാനുള്ള സൌകര്യം ഒരുക്കി കേരള വനംവകുപ്പ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുക. ജപ്പാനിൽ ഇന്ന് നടക്കുന്ന പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

ഏവർക്കും നാലുമണിപ്പൂക്കളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നറിയാം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഏറി വരുന്ന ഒരു സമയത്താണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പ്രകൃതിയെ ചൂഷണം ചെയ്തതുകൊണ്ടായിരിക്കാം മലവെള്ളപ്പാച്ചിലിൽ മലയിടിയുന്നതും മഴവെള്ളം കെട്ടിക്കിടക്കുന്നതുമായ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ നമ്മളിന്ന് നേരിടുന്നുണ്ട്. അതിനൊക്കെ പുറമെ കൊതുക് പെറ്റു പെരുകുന്നു, അതുപോലെ മറ്റനേകം പ്രശ്നങ്ങൾ. മാലിന്യം കൂമ്പാരമായി നമ്മുടെ ഓരോ റോഡുകളിലും വീടുകളുടെ സൈഡിലും ഒക്കെ കെട്ടിക്കിടക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഒരുപാട് നമുക്ക് അസുഖങ്ങൾ വരാനും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം മോശമായി തീരാനും ഒക്കെ ഇത് കാരണമാവുകയാണ്. അപ്പം ഇനി വരുന്ന തലമുറയെ പ്രകൃതി സംരക്ഷണം, അതുപോലെ മാലിന്യം ഒഴിവാക്കി നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം, അതിനെ എത്രത്തോളം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താക്കി മാറ്റാം എന്നെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. പ്രകൃതിയോട് യോജിച്ച് അതിനെ നശിപ്പിക്കാതെ അതിൽ കേടുപാടുകൾ, അതായത് അതിനെ ഉപദ്രവിക്കാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു സാധനം കണ്ടാൽ നശിപ്പിക്കുന്നതിന് പകരം അതിനെ നമുക്ക് എങ്ങനെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, പക്ഷെ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് എന്ന് പറയില്ലേ. നമുക്കൊരു സാധനം നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അതിനെ ഏറ്റവും ചൂഷണം ചെയ്യരുത്. ചൂഷണം ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള നടപടികൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ്. പ്ലാസ്റ്റിക് എന്തെങ്കിലും കവറുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾ യാത്ര ചെയ്യുന്ന ഇത് കാറിനകത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ പുറത്തേക്ക് വലിച്ചെറിയുക, അതിടരുത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പം നമ്മളത് ചെയ്യാതിരിക്കും.

അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളെ ഓർമ്മിപ്പിക്കാം, അത് ചെയ്യാതിരിക്കാൻ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഇത് സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും കിട്ടുന്ന കുറേ അറിവുകളാണ് കുട്ടികൾക്ക് കിട്ടുന്ന. ചെറിയ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചാണല്ലോ കുട്ടികൾ വളർന്നു വരിക. അപ്പോൾ അതുകൊണ്ട് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമുക്ക് ഇനി എവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്രകൃതിയുമായി ഏറ്റവും നല്ല രീതിയിൽ സുഹൃദ്ബന്ധത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു പ്രകൃതി സ്നേഹത്തെ കാണിച്ചു തരുന്ന ഒരു നല്ലൊരു ഗാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ 4 മണിപ്പൂക്കൾ ആരംഭിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം.

നമ്മുടെ കേരളത്തിന്റെ ഭംഗിയും അതിനെ സംരക്ഷിക്കുന്ന സഹ്യസാനുക്കളുടെ ആ ഒരു എന്താ പറയുക അതിന്റെ ഒരു നൈർമല്യം ഒക്കെ വിളിച്ചു പറയുന്ന ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ തന്നെ നമുക്കതിനെ സ്നേഹിക്കാനല്ലേ തോന്നുള്ളൂ. അപ്പൊ ഇനി മുതൽ അങ്ങോട്ടേക്ക് എല്ലാവർക്കും പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു ഊർജവും അതിനുവേണ്ട ഒരു അതിനോടൊരു ഇഷ്ടമൊക്കെ തോന്നട്ടെ എല്ലാവർക്കും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ഇനി വളർന്നു വരുന്ന ഒരു തലമുറയെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണം, അത് അവരെ ശീലിപ്പിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ഇനി മുന്നോട്ടുള്ള ഓരോ നിമിഷവും.

അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം തുടങ്ങിയത് ഒരു പരിസ്ഥിതി സംരക്ഷണവും എന്താ പറയുക, നമ്മുടെ എന്താ പറയുക പരിസ്ഥിതി എങ്ങനെ സ്നേഹിക്കണം, അതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ പാട്ട് കൊടുത്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി ഒട്ടും സമയം കളയുന്നില്ല, അടുത്ത ഫസ്റ്റ് മെസ്സേജിലേക്ക് എടുക്കട്ടോ. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. നമസ്കാരം, ഇതാരാണാവോ? എന്റെ പേര് ദീപ അനിൽ, സ്ഥലം മാമ്പ്ര. എനിക്കൊരു പാട്ട് വേണം. എന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. ഈ പുഴയും കടന്ന എന്ന സിനിമയിലെ കക്കക്കറുമ്പൻ എന്ന ഗാനം വെച്ചു തരണം. ഇത് നാലുമണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും നാലുമണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ദീപ അനിലിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. ദീപ അനിൽ മാമ്പ്രയാണ് ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വരുന്നു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പുഴയും കടന്ന എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടോ. നമ്മുടെ സുജാത പാടിയ ഗാനമാണ്, കേട്ടോളൂ.

ദീപ അനിലിന്റെ ഇഷ്ടഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സന്ദേശം, സമയം ഞാൻ കളയണേ ഇല്ല കേട്ടോ. സമയം ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടേ. സമയം 4 മണി കഴിഞ്ഞ 19:30. ഹലോ 4 മണി പോവേ, എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? തീർച്ചയായിട്ടും, അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഗാനം ഈ പുഴയും കുളിർക്കാറ്റും. ഇന്ന് എല്ലാവരും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് നമ്മുടെ കേരളത്തിന്റെ മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ വർണ്ണിക്കുന്ന പുഴയും കാറ്റും മഴയും കുന്നും മേടും കാടും ഒക്കെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ തുടക്കം നല്ലതായിരുന്നു തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഈ പാട്ട് കേൾക്കാം. മയൂഖം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഇതാരാ ആവശ്യപ്പെട്ട വെച്ചാൽ സിമി ഫിജി പെരുമ്പടപ്പ്. സിമി ഫിജി പെരുമ്പടപ്പ് എന്ന് ആവശ്യപ്പെട്ട ഗാനമാണ്. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് അങ്ങ് വെച്ചുകൊടുക്കാം. ഇതാ വരുന്നു ഗാനം.

ഈ പാട്ടിലെ വരികൾ കണ്ടില്ലേ, എഴുതിയിരിക്കുന്ന മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്, ബോംബെ രവിയുടെ സംഗീതമാണ്. പുഴയും കുളിർകാറ്റും മാഞ്ചൂടും മലർക്കാവും പിന്നെ അതുപോലെ താഴ്വര എല്ലാം ഓർമ്മയിലെ കുറേ നമ്മൾ പറയില്ല നമുക്കൊരു നൊസ്റ്റാൾജിയെ തരുന്ന കാര്യങ്ങളാണ് അല്ലേ. അതൊക്കെയാണ് ഈ കവിത ഈ ഒരു പാട്ടിൽ എഴുതി വച്ചിരിക്കുന്ന വരികൾ. അതുപോലെ മയിൽപ്പീലി പെറുക്കി നടന്ന കുട്ടിക്കാലം, അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖം. അപ്പം എല്ലാവരും ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു പരിസ്ഥിതി മൂടലാണെന്ന്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, അടുത്ത ഗാനത്തിലേക്ക് കടക്കുന്നു. ഏലൂരിൽ നിന്ന് സീന ശശീന്ദ്രനാണ് എഴുതുന്നത്. നാലുമണിപ്പൂവി സുഖമല്ലേ, സുഖമാണ് കേട്ടോ. മഴയായതുകൊണ്ട് നാലുമണിപ്പൂ വിരിയാതെ നിൽക്കുകയാണോ? അയ്യോ അല്ല, അതേ വിരിഞ്ഞിരിക്കുന്നു. എന്നാ പിടിച്ചോ ഈ പാട്ട്? മോഹൻലാൽ പാടി അഭിനയിച്ച റൺ ബേബി റൺ എന്ന സിനിമയിലെ ആറ്റുമണൽ പായൽ. ഉറപ്പടിതേ പിടിച്ചിരിക്കുന്നു, പാട്ട് വെച്ചു തന്നിരിക്കുന്നു. മറ്റേ ആറ്റുമണൽ പായൽ അന്തിവെയിൽ ചാഞ്ഞനാൾ എന്ന പാട്ട് വേണം. എഫ് എമ്മിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സീനെ, ഈ പാട്ട് ആവശ്യപ്പെട്ട്. ഇതിലും എന്താ പറയുക, മണലും ആറിൻ്റെ തീരവും ഒക്കെയാണ് വരുന്നത്. കുറച്ച് എന്താ പറയുക, നമ്മൾ പറയില്ലേ എല്ലാവരും ഇന്ന് ആ ഒരു മൂഡിലായിരിക്കും ചിലപ്പം. പരിസ്ഥിതി കുറേ നേരമായി നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുന്നേ നമ്മുടെ ഇവിടെ നടന്ന പരിപാടിയും അത് തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ആ മൂഡിലായതുകൊണ്ട് മോഹൻലാൽ പാടി അഭിനയിച്ച് ഈ പാട്ട് വരുന്നുണ്ട്. റൺ ബേബി റൺ എന്ന ചിത്രത്തിലെ ആറ്റുമണൽ പായയിൽ അന്തിവെയിൽ ചാഞ്ഞ നാൾ എന്ന ഗാനം എഫ് എമ്മിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സീന ശശീന്ദ്രൻ. എന്താ വരുന്നു ഗാനം?

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം 102.3 മെഗാഹെഡ്സിൽ പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച 8/6/2026 വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2-4-2-6-3-8-7 0484-2-4-2-6-3-9-7 അല്ലെങ്കിൽ 9-4-4-6-5-5-8-8-8. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484-2-4-2-6-3-8-7 0484-2-4-2-6-3-9-7 അല്ലെങ്കിൽ 9-4-4-6-5-5-8-8-8 സമയം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ. സമയം 4 മണി കഴിഞ്ഞ് 31 മിനിറ്റും 56 സെക്കൻഡും. ഞാൻ ശശികുമാർ, എറണാകുളത്ത് നിന്ന്. ഇവിടുത്തെ വെളുത്ത നിറമുള്ള 4 മണിപ്പൂക്കളെല്ലാം മഴ നനഞ്ഞ് കുളിച്ച് സുന്ദരിമാരായി നിൽക്കുന്ന കാഴ്ച മനോഹരമാണ്. ആ പറയുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു മനോഹാരിത നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഇടവപ്പാതി മഴ തകർത്ത് പെയ്യുന്ന ഈ പരിസ്ഥിതി ദിനത്തിൽ അതിനൊത്തൊരു പാട്ട് വെച്ചു തരുമോ? കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലേക്ക്.

കാലമെന്ന കാരണവർക്ക് കേരളത്തിൽ സംബന്ധം എന്ന ഗാനം കേൾപ്പിക്കാമോ? തീർച്ചയായിട്ടും കാലങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് ഈ പാട്ടിൽ ആദ്യത്തെ കുറച്ച് വരികളിൽ പറയുന്നത്. നല്ല കുറച്ച് പഴയ പാട്ടാണെങ്കിലും നമ്മുടെ പതിവുകൾ തെറ്റിച്ചിട്ട് ഈ ഒരു പഴയ പാട്ട് ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിന്റെ ഒരു പ്രത്യേകത കണക്കിലെടുത്ത് ആ പാട്ട് ഇതാ വരുന്നു, കേട്ടോളൂ.

അങ്ങനെ ആ പാട്ടും കഴിഞ്ഞു, അടുത്ത സന്ദേശത്തിലേക്ക് കടക്കുന്നു. രണ്ടു മൂന്ന് സന്ദേശങ്ങൾ ഞാൻ ഒരുമിച്ച് അങ്ങ് വായിക്കാട്ടോ. സ്നേഹം നിറഞ്ഞ നാലുമണി പൂവ്, എന്തുണ്ട് വിശേഷം? ലോക പരിസ്ഥിതി ദിനാശംസകൾ. ഞാൻ ഇന്ന് 4 തൈകൾ നട്ടു. ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാന്ന് വെച്ചാൽ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട് കാസർഗോഡ് നിന്നാണ്. നന്ദിപൂർവ്വം എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സന്ദേശം. ഹായ് നാലുമണി പൂവേ, എന്റെ പേര് ശരുൺ, ആലുവയിൽ നിന്നാണ്. മരങ്ങൾ ഭൂമിയുടെ ഹൃദയമിടിപ്പാണ്, നദികൾ അതിന്റെ ജീവധാരയും. പ്രകൃതിയെ നശിപ്പിക്കുന്നത് നമ്മുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ശരിയായിട്ടും കൃത്യമാണ് ആ പറഞ്ഞത്. ഒരു തൈ നട്ടുപിടിപ്പിക്കുമ്പോൾ നാം ഒരു മരമല്ല, ഒരു പ്രതീക്ഷയാണ് വളർത്തുന്നത്. ആഹാ, ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കാനും ജലസ്രോതസ്സുകളെ കാത്തുസൂക്ഷിക്കാനും പച്ചപ്പിനെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പച്ചപ്പാണ് സമൃദ്ധി, പ്രകൃതിയാണ് ജീവിതം. ഭൂമിയെ സ്നേഹിക്കാം, ഭാവിയെ സുരക്ഷിതമാക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ലോക പരിസ്ഥിതി ദിനാശംസകൾ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ജലോത്സവം എന്ന സിനിമയിലെ കേരനിരകളാടും എന്ന സോങ് വെച്ചു തരുമോ? അപ്പോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആലുവയിൽ നിന്ന് ശരുണും, നേരത്തെ സന്ദേശം അയച്ചത് കെ വേണുഗോപാൽ മുളന്തിരുത്തിയിൽ നിന്നാണ്. രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഈ ഗാനം വരുന്നു. ജലോത്സവം എന്ന ചിത്രത്തിലെ ഈ ഗാനം, നമ്മുടെ കേരളത്തെ, നമ്മുടെ പ്രകൃതിയെ വർണ്ണിക്കുന്ന ഈ ഗാനം.

സമയം 4 മണി കഴിഞ്ഞ് 42 മിനിറ്റും 27 സെക്കൻഡും. പ്ലീസ് പ്ലേ സോങ് അടബമ്മലു ഫ്രം വാഴ 2. ഡെഡിക്കേറ്റ് ദ സോങ് ടു മൈ വൈഫ് പ്രീന. ടുഡേ ഹെർ പിറന്ന ആഹാ. അപ്പൊ പ്രീനയ്ക്ക് 1000 ജന്മദിനാശംസകൾ സുനിൽ പ്രത്യേകം ആശംസിച്ചിട്ടുണ്ട്. സുനിലിന്റെ വക കേട്ടോ. സുനിൽ പുത്തൻവേലിക്കരയാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുനിലിന്റെ വൈഫ് പ്രീനയുടെ പിറന്നാളാണിന്ന്. അപ്പം ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു 4 മണി പൂവേ, താങ്ക് യു സോ മച്ച് മെസ്സേജ് അയച്ചതിനും. ഞങ്ങളുടെ എല്ലാവരുടെയും വക പ്രീനയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനം വരുന്നു. ആവശ്യപ്പെട്ടത് വാഴ 2 ലെ അടബൊമ്മ എന്ന ഗാനമാണ്. ഒരു സന്ദേശം കൂടി ഞാൻ

വായിക്കണേ. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? ഞാൻ തുറവൂരിൽ നിന്ന് മഞ്ജു ആണേ. ഇന്ന് എന്റെ മോൻ ആദിത്യന്റെ പിറന്നാളാണ്. മോന് വേണ്ടി ഒരു ഗാനം വെച്ചു തരുമോ? തീർച്ചയായിട്ടും. രണ്ടുപേർക്കും കൂടി ഇതായി വാഴാട്ടൂലെ ഈ ഗാനം വരുന്നു, കേട്ടോളൂ. മോന് ജന്മദിനാശംസകൾ. മോന്റെ പേര് ആദിത്യൻ. ആദിത്യന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വരുന്നു ഈ ഗാനം.

അപ്പൊ വീണ്ടും സുനിലിന്റെ വൈഫ്, പുത്തൻവേലിക്കരയിലുള്ള സുനിലിന്റെ വൈഫ് പ്രീനയ്ക്കും തുറവൂരിലുള്ള മഞ്ജുവിന്റെ മകൻ ആദിത്യനും വേണ്ടി ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. നാലുമണിപ്പൂക്കളുടെ വക, ആകാശവാണിയുടെ വക, എല്ലാവരുടെയും വക.

ഹലോ നാലുമണിപ്പൂവേ, ഞാനൊരു മലയാളി എന്ന ഗാനം വെച്ചു തരുമോ? ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രജിത് കാക്കനാട്. ഈ ഞാനൊരു മലയാളി എന്ന് പറഞ്ഞ രണ്ട് പാട്ടുണ്ട് കേട്ടോ, ഒന്ന് യേശുദാസ് പാടിയതും ഒന്ന് ജയചന്ദ്രൻ പാടിയതും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജിലേബി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ പാട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ പാട്ട് വെക്കുകയാണ്. അപ്പോൾ പ്രജിത്തിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ വരുന്നു ഗാനം.

നാല് മണിപ്പൂക്കളുടെ സമയം ഇതാ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുക കേട്ടോ. സമയം 4 മണി കഴിഞ്ഞ് 50 മിനിറ്റും 59 സെക്കൻഡും കഴിഞ്ഞു. ഹായ് 4 മണിപ്പൂവേ, നാണമില്ലേ കിടന്നുറങ്ങാൻ? ആഹാ, ഇത്രയും നേരം പാട്ട് വഞ്ചത്തിന് കിടന്നുറങ്ങുകയാണോ? ഓ, അങ്ങനെയല്ല, പകൽ നേരം ഇങ്ങനെ 4 മണി വരെ ഇത്ര നേരം പകലുറക്കം പാടുവെന്ന്. ഷോ, എനിക്ക് വയ്യ. രാത്രി കാല, അയ്യോ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാലത്ത്, ആ ശരി, രാത്രി കാലത്ത് ഉറക്കം പതിവില്ലേന്ന്. ആ രാത്രി കാലത്തല്ല നമ്മൾ ഉറങ്ങാറ്, നമ്മൾ രാവിലെയാണല്ലോ കിടന്നുറങ്ങുന്നത്, അതാണല്ലോ 4 മണിക്ക് ഉണരുന്നത്. ഞാൻ ലളിത കൊമ്പോടിയിൽ നിന്നും നല്ലൊരു പാട്ട് വെച്ചു തരുമോ? തീർച്ചയായിട്ടും. ഇതാ ലളിതയ്ക്ക് കൊമ്പോടിയിൽ നിന്ന് ലളിത ആവശ്യപ്പെട്ട പാട്ട് പറയാത്തത് കൊണ്ട് എനിക്കിഷ്ടമുള്ള ഒരു നമ്മുടെ ആലപ്പുഴയുടെ നമ്മുടെ കുട്ടനാടിന്റെയൊക്കെ ഭംഗി വർണ്ണിക്കുന്ന വേറൊരു പാട്ടുമായിട്ടാണ് വരുന്നത്. കേട്ടോളൂ പാട്ട്, ഇതാ.

അപ്പോ നമ്മുടെ കൊമ്പോടിയിൽ നിന്ന് പാട്ട് ആവശ്യപ്പെട്ട ലളിത ചേച്ചിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു പാട്ടെന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ഞാൻ വിചാരിച്ചു, എന്നാ കുട്ടനാടിനെയൊക്കെ അങ്ങ് വിസ്തരിക്കുന്നതാവട്ടെ ഗാനം എന്ന്. അപ്പൊ ഇന്ന് പാട്ട് കേട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മെസ്സേജ് വായിച്ചില്ല എന്ന് വെച്ചാൽ ആർക്കും സങ്കടം വേണ്ട, ഒരുപാട് മെസ്സേജുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മെസ്സേജുകൾ അയക്കുക. സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭസായാഹ്നം നേർന്നുകൊണ്ട് ഇന്നത്തെ നാലു മണിപ്പൂക്കൾ ഇവിടെ തീരുകയാണ്. സന്ദേശങ്ങളയച്ച എല്ലാവർക്കും നന്ദി.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റും 59 സെക്കൻഡും. സേവന വാർത്തകൾ. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് പ്രവേശനത്തിന് റെഗുലർ കോഴ്സിന് അപേക്ഷകർക്ക് ഈ മാസം 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 94 95 77 87 50.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ, ഈ മാസം 15 മുൻപായി നഗരസഭാ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമ കൈവിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. LN4

പത്രിക കൈവയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുക 9645754042 9645754042. എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് ഈ മാസം 24 രാവിലെ 10 മണിക്ക് എറണാകുളം HPO കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ തപാൽ വഴിയോ RMSDOEK@IndiaPost.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയയ്ക്കാം. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 10. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484257630. 0484257630. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ 4 തുറമുഖ പദ്ധതികളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. ലോകപരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമുൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. കേരളത്തെ 2050 കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായി മാറ്റുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോകപരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്തെ ശുചിത്വ അടിസ്ഥാന സൌകര്യ വികസനവും മാലിന്യ പരിപാലന പ്രവർത്തനങ്ങളും കൂടുതൽ വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ സംവിധാനമായ ഇമേജ് രാജ്യത്തിന് തന്നെ മാതൃകയെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകപരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നോർവെ ചെസ് ചാമ്പ്യൻഷിപ്പ് 9th റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുഗേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. കിരീടത്തിനായി ശേഷിക്കുന്നത് ഇനി 1 റൌണ്ട് മാത്രം. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടുന്നു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം 10 കൽപ്പനകൾ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, നിത്യ ബാലഗോപാൽ എന്നിവർ പാടിയത്. രചന റോയ് പുറമടം, സംഗീതം.

0: ഓട്ടോറിക്ഷ എന്ന ചിത്രത്തിൽ ഇന്ദുലേഖ വാര്യർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. വരികൾ ബി ടി അനിൽകുമാർ, സംഗീതം ശരത്.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, June 8 വൈകിട്ട് 6 മണിക്ക്.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. മേപ്പടിയാൻ എന്ന ചിത്രത്തിൽ കാർത്തിക്, നിത്യമാമൻ എന്നിവർ പാടിയത്. ജോയ് പോളിന്റെ രചന, ചിട്ടപ്പെടുത്തിയത് രാഹുൽ സുബ്രഹ്മണ്യൻ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: നിർമ്മിത ബുദ്ധിയാൽ എഴുതപ്പെട്ട ആദ്യ നോവൽ ഇറങ്ങിയത് 2016. അവിടുന്ന് ഇങ്ങോട്ട് വലിയ മാറ്റങ്ങളുണ്ടായി.
0: നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ.
2: രാത്രി 3-4 തവണ അവർ കിടക്കുന്ന മുറിയിൽ വന്ന് അയാൾ അവരെ നോക്കി നിൽക്കും. അവളതറിയും, എങ്കിലും കണ്ണടച്ചു കിടക്കും.
0: മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരാൾ എന്നും.
3: ഒന്നു കാണേണ മാ തട്ടകം അജ്ഞാത തീരത്തിലെങ്ങോ ലസിക്കുമാ തട്ടകം.
0: കെ സുജാതയുടെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 30:37. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി സിംഗാരി ബോലോണ എന്ന ചിത്രത്തിൽ സുജാത മോഹൻ പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര.

സിംഫണി എന്ന ചിത്രത്തിൽ ദീപക് ദേവ്, വിധു പ്രതാപ്, ഗംഗ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച്, ദീപക് ദേവ് സംഗീതം നൽകിയത്. അടുത്തതായി ടി ഡി ദാസൻ സ്റ്റാൻഡേർഡ് 6B എന്ന ചിത്രത്തിൽ ജിൻഷാനാണ് പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീവത്സൻ ജി മേനോൻ.

തമാർ പഠാർ എന്ന ചിത്രത്തിൽ പ്രതിപ്പൾ ഉരുത്തിപ്പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജുബാലിന്റെ സംഗീതം. അടുത്തതായി തൽമ്പിടി എന്ന ചിത്രത്തിൽ നജീം അർഷാദ് പാടിയത്, രചന ശ്യാം മുരളീധർ, സംഗീതം സുമേഷ് പരമേശ്വർ.

അടുത്തതായി വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിലെ ഗാനം. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു ശ്യാം, ഗായകർ ചിത്ര, രാജ്കുമാർ രാധാകൃഷ്ണൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റും 30 സെക്കൻഡും. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018 നിലവിൽ വന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. പ്രീ സ്കൂൾ മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികളുടെ വൈവിധ്യപൂർണമായ ജീവിത പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ സാമൂഹികവും ലിംഗപരവുമായ കുറവുകൾ നികത്തി സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പഠന ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷനുള്ള പിന്തുണയും ഈ പദ്ധതി നൽകുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപന പഠന സാമഗ്രികളുടെ വികസനം, അധ്യാപക പരിശീലനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഈ പദ്ധതി ഫണ്ട് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യമാണ്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അധ്യാപകർക്ക് അവരുടെ അധ്യാപന കഴിവുകൾ വികസിപ്പിക്കുന്നതിലും പുതിയ പഠന രീതികൾ അവരെ പരിശീലിപ്പിക്കുന്നതിലും ഈ പദ്ധതി നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. സമഗ്ര ശിക്ഷയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, വിദ്യാർത്ഥികളുടെ

0: നൈപുണ്യ വികസനത്തിന് ഉതകുന്ന സമഗ്രവും നൂതനവുമായ പാഠ്യപദ്ധതിക്ക് പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SCERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ അടുത്ത തലമുറയുടെ വികസനത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന സമഗ്രവും തുല്യതയിലൂന്നിയതുമായ വിദ്യാഭ്യാസ സമ്പ്രദായം സൃഷ്ടിക്കാൻ സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 കാർഷിക ജീവനം, ലോക പരിസ്ഥിതി ദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് പ്രൊഫസറും ഫാക്കൽറ്റി ഓഫ് സയൻസ് ഡീനുമായ ഡോക്ടർ വി ശിവാനന്ദനാചാരി, ഗ്രീൻ കെയർ കേരള പരിസ്ഥിതി സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗവുമായ കെ ബുൾബേന്ദർ, പരിസ്ഥിതി ചിന്തകനും പ്രവർത്തകനുമായ പ്രദീപ് ഇടയത്ത്. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ നിലവറ 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയുവെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ആസ്റ്റർ മെഡിസിറ്റി FM ഹെൽത്ത് ലൈൻ. കോസ്മെറ്റിക് ഗൈനക്കോളജി, ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ബി കുമാറുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്, RBI പറയുന്നു.
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സാഹിത്യ സുരഭി, മനോജ് KK കഥ ഒരാളെന്നും, കെ സുജാതയുടെ കവിതകൾ, നിരൂപകൻ NE സുധീർ ചെയ്യുന്ന പ്രഭാഷണം, നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ. 10:00 ഉസ്താദ് അമീർ ഖാൻ, ഗംഗുബായ് ഹംഗൽ എന്നിവരുടെ ഹിന്ദുസ്ഥാനി സംഗീതം. 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, മഹിളാ സശക്തീകരൺ എന്ന പദ്ധതി ഡൽഹിയിലെ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.

0: രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:50 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാത ഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ചങ്ങമ്പുഴയുടെ പൊൻപുലരി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. 7:05 ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും സമകാലികം. മഴക്കാല ദുരന്തങ്ങളെ കരുതിയിരിക്കാം. നോവൽ പാരായണം തക്ഷൻകുന്ന് സ്വരൂപം. UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം.
3: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭയിൽ
4: നിർമ്മിത ബുദ്ധിയാൽ എഴുതപ്പെട്ട ആദ്യ നോവൽ ഇറങ്ങിയത് 2016. അവിടുന്ന് ഇങ്ങോട്ട് വലിയ മാറ്റങ്ങളുണ്ടായി.
3: നിരൂപകൻ NE സുധീർ ചെയ്യുന്ന പ്രഭാഷണം, നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ.
5: രാത്രി 3-4 തവണ അവർ കിടക്കുന്ന മുറിയിൽ വന്ന് അയാൾ അവരെ നോക്കി നിൽക്കും. അവളതറിയും, എങ്കിലും കണ്ണടച്ചു കിടക്കും.
3: മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ, ഒരാൾ എന്നും.
6: ഒന്നു കാണേണ മാത്തട്ടകം, അജ്ഞാത തീരത്തിലെങ്ങോ ലസിക്കുമാത്തട്ടകം.
3: കെ സുജാതയുടെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭയിൽ.
2: അറിയിപ്പുകൾ തുടരുന്നു. നാളെ രാവിലെ 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റസ്. 8:05 യുവവാണി. രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാഗ്മോ എന്ന സ്റ്റാർട്ടപ്പിനെ അറിയാം. ബാഗ്മോ സ്ഥാപകൻ NSD സംസാരിക്കുന്നു. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 8:40 സ്പെയിൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ. ഇന്റർനാഷണൽ സ്കോളിയോസിസ് ബോധവൽക്കരണ മാസത്തോടനുബന്ധിച്ച് സ്കോളിയോസിസ് എന്ന വിഷയത്തെക്കുറിച്ച് എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പെയിൻ സർജൻ ഡോക്ടർ R. കൃഷ്ണകുമാറുമായി അഭിമുഖം. 9:00 സാഹിത്യസുരഭി. മനോജ് KK യുടെ കഥ, ഒരാളെന്നും. കെ സുജാതയുടെ കവിതകൾ. നിരൂപകൻ NE സുധീർ ചെയ്യുന്ന പ്രഭാഷണം. നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്. ആകാശവാണി FM വാർത്തകൾ. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഫോണർ ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 3:00 FM ആകാശവാണി FM വാർത്തകൾ, ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ. വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ഓർക്കിഡ് കൃഷി അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു വെണ്ണലയിലുള്ള PR മണി. സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണ്ണീട് സ്വദേശിനി ലിജി തങ്കച്ചന്റെ കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിങ് സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് P. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റസ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.

0: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: 8:05 FM ഹെൽത്ത് ലൈൻ, 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിത മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിറിലെ, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിറിലെ, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ യുവശക്തി എന്ന പദ്ധതി. അറിയിപ്പുകൾ സമാപിച്ചു.
3: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര.
4: ദിവസവും രാവിലെ 7:00 മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7:00.
2: മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. ചിത്ര അരുൺ പാടിയത്. രചന ആർ കെ ദാമോദരൻ. സംഗീതം നന്ദു കർത്താ.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 9447562212.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: സേവന വാർത്തകൾ. മലമ്പുഴ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതികളിൽ നിന്നും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. സ്കൂളിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപര്യമുള്ളവരായിരിക്കണം. അർഹരായ പട്ടികവർഗ വിഭാഗക്കാരുടെ അഭാവത്തിൽ ഇതര വിഭാഗക്കാരെ പരിഗണിക്കും. ഈ മാസം 8 രാവിലെ 11 മലമ്പുഴ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗ്യത, വയസ്സ്, ജാതി, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ കാർഡ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ എന്നിവർ സഹിതം പങ്കെടുക്കണം. വിശദവിവരത്തിന് ഫോൺ നമ്പറുണ്ട്: 0491-281-5894. 0491-281-5894.
4: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, June 8 വൈകിട്ട് 6

പാലക്കാട് ജില്ലയിലെ SSLC പ്ലസ് ടു കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 30 മുമ്പായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട്, ചിറ്റൂർ, കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0491-29-1036-6. 0491-29-1036-6. കോട്ടയം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്റർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 100-ലധികം ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10 മുതൽ കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ അഭിമുഖം നടത്തും. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിനായി എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 813-8-9-0-8-6-5-7 813-8-9-0-8-6-5-7

0: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിലെ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് MBA ട്രാവൽ ആൻഡ് ടൂറിസം പ്രോഗ്രാമിന്റെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ രാവിലെ 10:30 സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിശദവിവരത്തിന് www.kitts.edu.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 29:40. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി, വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. Under-18 ഏഷ്യാകപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഹരിത ഭാവിയിലേക്ക് ലോകം ഒന്നടങ്കം മുന്നേറുകയാണെന്നും ഇന്ത്യ സുപ്രധാന സംഭാവനകളാണ് ഈ ലക്ഷ്യത്തിനായി നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ദമനിൽ 2,970 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ലക്ഷദ്വീപിന്റെ തുറമുഖ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കടമത്ത് കൽപ്പേനി ദ്വീപുകളിലെ 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തറക്കല്ലിടും. ദമനിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
6: കൽപ്പേനി ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 273 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 172 കോടി രൂപയും വകയിരുത്തുമ്പോൾ, കടമത്ത് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുക വികസനങ്ങൾക്കായി 295 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 145 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവൻ സുരക്ഷിതമായി ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ

0: സാധിക്കും. യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാവും.
1: ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പരിസ്ഥിതി ദിനാശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് രഹസ്യവിവരങ്ങൾ നൽകാൻ 3 നമ്പറുകളും പുറത്തിറക്കി. രഹസ്യവിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
2: ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ

0: ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച രഹസ്യവിവരങ്ങൾ നൽകാൻ മൂന്ന് നമ്പറുകളും പുറത്തിറക്കി. രഹസ്യവിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
1: ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തുഫാൻ ഇന്റലിജൻസ് എന്നൊരു പദ്ധതി മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസിന് കൈമാറാൻ കഴിയുന്നതാണ്. ആദ്യത്തെ നമ്പർ 94 97 97 97 94. രണ്ടാമത്തെ നമ്പർ 94 97 92 77 97. അതിന് ഒരു വാട്സാപ്പ് നമ്പർ ഇവിടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്, 999 56 66 6. അപ്പൊ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി പോലീസ് വെക്കുന്നതാണ്, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല.
0: കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്ദുർ UBMC സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ ഇടിഞ്ഞു വീണു. അപകട സമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായം ഉണ്ടായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി. ജില്ലയിൽ ഇന്ന് പരക്കെ മഴ അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: രാവിലെ 7:30 ജില്ലയിൽ കനത്ത മഴ ആരംഭിച്ചത്. 1 മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. ജില്ലയിൽ പരക്കെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മലയോരങ്ങളിലും മഴ ശക്തമാണ്. നാളെ ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴശ്ശി ഡാമിന്റെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ഇന്നലെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. June 9 അർദ്ധരാത്രി മുതൽ July 31 ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ വിപണിയിലെ മത്സ്യക്ഷാമം പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പും മത്സ്യകർഷകരും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ്ജ വേലികൾ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലികളും 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ June 16 പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നും ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സമീപ പ്രദേശത്ത് ഇവർക്ക് ആവശ്യമായ സ്ഥലം നൽകാമെന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ച കുടുംബം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി K.മുരളീധരൻ അഭ്യർത്ഥിച്ചു. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ H1N1 സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പനി, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ചികിത്സ തേടി വിശ്രമിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുകയും വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ഗർഭിണികൾ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ, 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ

എന്നിവ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 അഞ്ചു ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണം
1: ആകാശവാണി കൊച്ചി FM 102.3.

ഗുരു എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും ലാലി അനിൽകുമാറും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ.

കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്നും നാളെയും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കനത്ത മഴയ്ക്കും ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലും ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർക്ക് മുന്നറിയിപ്പുണ്ട്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കൊച്ചിയിൽ ഇന്ന് അനുഭവപ്പെട്ട കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: June 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. ഭൂമിയിൽ മനുഷ്യൻ ഉൾപ്പെടെ സർവജീവജാലങ്ങളുടെ നിലനിൽപ്പും പ്രപഞ്ചത്തിൽ ഭൂമിയുടെ തന്നെ നിലനിൽപ്പും പ്രകൃതിയെന്ന സംരക്ഷണ കവചത്തിനുള്ളിലാണ്.
1: ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, അതിവർഷവും വരൾച്ചയും മാലിന്യ പ്രശ്നങ്ങൾ, ഇവയൊക്കെ ഇന്ന് മനുഷ്യരാശിയെയും പ്രകൃതിയെയും ഏറെ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിലാണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രസക്തി നിലനിൽക്കുന്നത്.
0: കാലാവസ്ഥാ വ്യതിയാനത്തെ കേന്ദ്രീകരിച്ചാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന് അസർബൈജാൻ എന്ന രാജ്യം ആതിഥേയത്വം വഹിക്കുന്നത്.
1: ഇന്ന് കാർഷിക ജീവനം ഈ പരിസ്ഥിതി ദിനത്തിൽ ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയാണ്.
0: ഈ പരിസ്ഥിതി ദിന പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് പ്രൊഫസറും ഫാക്കൽറ്റി ഓഫ് സയൻസ് ഡീനുമായ പ്രൊഫസർ ഡോക്ടർ വി ശിവാനന്ദൻ ആചാരി, ഗ്രീൻ കെയർ കേരള പരിസ്ഥിതി സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗവുമായ കെ ബുൾബേന്ദ്രൻ,
1: പരിസ്ഥിതി ചിന്തകനും പ്രവർത്തകനുമായ പ്രദീപ് ഇടയത്ത്.
0: ഈ വർഷത്തെ പരിസ്ഥിതി ദിന ആശയങ്ങളെ വിശദീകരിക്കുകയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് പ്രൊഫസറും ഫാക്കൽറ്റി ഓഫ് സയൻസ് ഡീനുമായ പ്രൊഫസർ ഡോക്ടർ വി ശിവാനന്ദൻ ആചാരി.
2: ലോകത്ത് 1973 June 5 മുതൽ ജനങ്ങളിൽ പാരിസ്ഥിതിക ബോധം വളർത്തുക, അതിനനുസരിച്ച് സ്വഭാവ സവിശേഷതകൾക്ക് മാറ്റം വരുത്തുക പ്രധാനമായും പ്രകൃതി സംരക്ഷണത്തിനായി ഓരോ പൗരനും ചെയ്യേണ്ടുന്ന നല്ല ഉത്തരവാദിത്തമായിട്ട് കാണുക. ആരോഗ്യ സമ്പൂർണമായ പ്രകൃതി സമ്പന്നതയാർന്ന സുസ്ഥിര ആവാസ ഭൂമിയായി ഈ ഭൂഗോളത്തെ നിലനിർത്താൻ ഉതകുന്ന നല്ല ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന നല്ല ലക്ഷ്യത്തോടുകൂടി സംജാതമായിട്ടുള്ള സുദിനമാകുന്നു. ഈ വർഷത്തെ പരിസ്ഥിതി ദിനം പ്രധാന ആഘോഷം നടക്കുന്നത് ഏഷ്യയിലെ അസർബൈജാനിൻ്റെ തലസ്ഥാനമായ ബാക്കുവിലാണ്. അസർബൈജാൻ ഇന്ന് വളരെ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യമാണ്. രാജ്യത്തിൻ്റെ 10% അവർ വൃക്ഷങ്ങളുമൊക്കെ വച്ചുപിടിപ്പിച്ച് വളരെ സ്മാർട്ടായിട്ടുള്ള ഏറ്റവും നല്ല നഗര ആസൂത്രണ പദ്ധതികളെല്ലാം നിലനിർത്തിക്കൊണ്ട് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഭൂമിയുടെ നല്ല നിലനിൽപ്പിനും പൗരന്മാരുടെ ആരോഗ്യത്തിന് കാരണമായിട്ടുള്ള എല്ലാ ജീവിത സാഹചര്യവും അവർ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു രാജ്യം നൽകുന്ന നല്ല സന്ദേശങ്ങൾ ലോകത്തെല്ലാവരും മനസ്സിലാക്കുകയും നല്ല നിലനിൽപ്പിനു വേണ്ടിയുള്ള ആശയങ്ങളും വിചിന്തനങ്ങളും നടപ്പാക്കാൻ വേണ്ടി കർമ്മ നിരതരാകാനുള്ള നല്ല സന്ദർഭം ആകുന്നു ഇത്. നമുക്കറിയാമല്ലോ, നമ്മുടെ

0: ഇന്ത്യൻ ഭരണഘടനയിൽ 51-ാം അനുച്ഛേദത്തിൽ 7-ാം ഖണ്ഡികയായി എഴുതി ചേർത്തിരിക്കുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. അതായത്, ഓരോ ഇന്ത്യൻ പൗരൻ്റെയും നിസ്സീമമായ ഉത്തരവാദിത്തമാകുന്നു പ്രകൃതിയെ അതേപോലെ സംരക്ഷിക്കാനും വനങ്ങളെയും തടാകങ്ങളെയും നദികളെയും വന്യജീവികളെയും എല്ലാം സംരക്ഷിക്കുക എന്ന നിസ്സീമമായ ഉത്തരവാദിത്തം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണെന്ന് എഴുതി വച്ചിരിക്കുന്നു. അതിലതീതമായി ഈ ഖണ്ഡികയിൽ ഓരോ പൗരൻ്റെയും ഏറ്റവും വിശ്വപ്രസിദ്ധമായ ഒരു നിരീക്ഷണം കൂടിയുണ്ട്. അതായത്, ഓരോ ഇന്ത്യൻ പൗരനും എല്ലാ സഹജീവികളോടും കാരുണ്യം നിറഞ്ഞ മനസ്സുള്ളവരായിരിക്കണം. ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിംഗ് ക്രീച്ചേഴ്സ്. പരിസ്ഥിതി ശാസ്ത്ര പഠന ശാഖ നാം വിചാരിക്കുന്ന പോലെ വളരെ എളുപ്പമല്ല. വളരെ സമ്പന്നതയാർന്ന സങ്കീർണമായ ഭൂമി നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ജീവനും പ്രദാനം ചെയ്ത് എല്ലാ സർവചരാചരങ്ങളെയും സംരക്ഷിക്കപ്പെടുന്ന ഈ ഭൂമി എത്രത്തോളം ഊർജവും അതിൻ്റെ മൂലകങ്ങളും ജീവിക്കാനുള്ള എല്ലാ സുഖസൗകര്യങ്ങളും തന്ന് എങ്ങനെ ആണ് സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് യുഗയുഗാന്തരങ്ങളോളം വിചിന്തനം ചെയ്താലും മനസ്സിലാക്കാത്തതിനും അപ്പുറത്താണ്. ഇങ്ങനെയുള്ള ഈ പ്രകൃതിയെ നമ്മളുടെ അശാസ്ത്രീയമായ ചിന്തകളിലൂടെ, സാർത്ഥത നിറഞ്ഞ ചിന്തകളിലൂടെ, നമുക്ക് തോന്നുന്നത് നിയമവും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഉത്തരവാദിത്വവുമാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഭൂമിക്ക് ഉണ്ടായിട്ടുള്ള ആഘാതങ്ങൾ അവർണനീയമാണ്. കാലം കഴിയുന്നതിനനുസരിച്ച് പ്രകൃതി അതിൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ചെറിയ ചെറിയ പ്രകടനപരതയോടെ നമ്മളെ കാട്ടിത്തരുന്നു. കേരളത്തിലാണെങ്കിൽ അത്യുഷ്ണമായ കാലാവസ്ഥാ വ്യത്യാസം, വേനൽക്കാലത്ത് സഹിക്കാൻ കഴിയാത്ത ചൂടും മഴയാകുമ്പോൾ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തോരാത്ത മഴയും എല്ലാം തന്ന് നമ്മളെ കണ്ണീർ കായലിൽ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ സുഖകരമായ കാലാവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നതെന്ന്? ഇതെല്ലാം നാം വരുത്തിക്കൂട്ടിയ മാറ്റങ്ങളുടെ അനന്തരഫലമായി കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റമാകുന്നു. ഇതിന് പ്രധാനമായിട്ട് നാം അറിയാതെ ഉപയോഗിച്ചു പോയ ഹരിതഗൃഹവാതകങ്ങളിൽ ജന്യമായ ജീവിത സാഹചര്യം രൂപപ്പെട്ടു വന്നതുകൊണ്ടാണ്. ഫോസിൽ ഫ്യൂവലുകൾ അഥവാ കൽക്കരി അതേപോലെ ഹൈഡ്രോ കാർബൺ ഇന്ധനങ്ങൾ കത്തിച്ചുകൊണ്ടുള്ള വ്യവസായവൽക്കരണത്തിലൂടെ അന്തരീക്ഷത്തിലേക്ക് ബഹിർഗമിക്കപ്പെട്ട കാർബൺ ഡയോക്സൈഡ്, മീഥേനും അന്തരീക്ഷ ഊഷ്മാവിനെ കൂട്ടിയിരിക്കുന്നത്. കാലാവസ്ഥയിലുണ്ടായ സങ്കീർണമായ അസുന്തലനാവസ്ഥയുടെ അനന്തരഫലമാണ് നാം ഈ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിന് എന്ത് പരിഹാരമാണ് നാം ചെയ്യേണ്ടി വരുന്നത്? ഭൂമിയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നത് ഒരു പ്രധാന ഉത്തരവാദിത്തമായി നമുക്ക് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിങ്ങിനുള്ള പരിഹാരങ്ങൾ നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതായത്, 2030 ആകുമ്പോഴേക്കും അന്തരീക്ഷത്തിലേക്ക് ബഹിർഗമിക്കുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ വ്യാപ്തി 40% കുറച്ചുകൊണ്ട് 1990 എത്രത്തോളമായിരുന്നോ കാർബൺ ഡയോക്സൈഡിൻ്റെ ബഹിർഗമനം, ആ രീതിയിലേക്ക് ക്രമപ്പെടുത്തുക എന്നത് ഓരോ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമായിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് സമ്പൂർണ്ണ സമ്പന്നതയാർന്ന ഒരു ജീവിതക്രമം ഭൂമിയിൽ സാധ്യമാകുകയുള്ളൂ. അതിലുപരിയായി ഓരോ പൗരനും ഉപയോഗിക്കുന്ന കാർബൺ കാൽപ്പാട് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിനും സഞ്ചാരത്തിനും ആഹാരത്തിനും മറ്റ് ജീവിത സാഹചര്യത്തിന് ആവശ്യമായി വരുന്ന ഊർജ ഉപയോഗത്തിൽ നിന്ന് വരുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ക്രമപ്പെടുത്തി ഏറ്റവും കുറച്ച് മാത്രമാക്കി മാറ്റുക, അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടുക എന്നുള്ളതാണ്. അങ്ങനെ വളരെ സങ്കീർണമായ പ്രകൃതിയുടെ നിലനിൽപ്പിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന നല്ല സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി തലമുറകളെ പഠിപ്പിക്കുകയും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും അതിനുള്ള ആശയ സംവേദനം നടത്തുകയും കുഞ്ഞുങ്ങളെ അത്തരം രീതിയിലേക്ക് പ്രാപ്തമാക്കുവാൻ വേണ്ടുന്ന നല്ല വിചിന്തനങ്ങൾ നടക്കേണ്ടുന്ന ദിവസമാണ് ഈ ജൂൺ 5 വെള്ളിയാഴ്ച എന്ന ലോക പരിസ്ഥിതി ദിനത്തിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടിയിരിക്കുന്നത്.
1: കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ പശ്ചിമഘട്ട മലനിരകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഗ്രീൻ കെയർ കേരള പരിസ്ഥിതി സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗവുമായ കെ ബുൾവേന്ദ്രൻ.
2: ജൂൺ 5 സംസ്ഥാനത്തൊട്ടാകെ സ്കൂള്, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മറ്റ് പുഴയോരങ്ങൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് സോഷ്യൽ ഫോറസ്റ്റ്

0: ചെയ്യുടെയും ചില പരിസ്ഥിതി സംഘടനകളുടെയും നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളും ചെടികളും നടുന്നു. ഇതൊരു മഹൽ പ്രവൃത്തിയാണ്, മഹത്തായ പ്രവൃത്തിയാണ്, പുണ്യപ്രവൃത്തിയാണ്. ഓരോ വർഷവും താപനില ഉയരുന്നതല്ലാതെ കുറയുന്നില്ല. നമ്മൾ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് തൈകളെല്ലാം വെച്ച് പിടിപ്പിക്കുന്നുമുണ്ട്. എവിടെയാണ് പാളിച്ച പറ്റിയത്? നമ്മൾ ശ്രദ്ധിക്കാത്ത പല പ്രകൃതിയിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുണ്ട്. ആവാസവ്യവസ്ഥയുടെ ഭാഗമായ തണ്ണീർത്തടങ്ങൾ, പാടങ്ങൾ, സമുദ്രങ്ങൾ, കടൽ, അതുപോലെ പർവ്വതനിരകൾ, കുന്നുകൾ, ഇതിൽ മനുഷ്യൻ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മഴയത്ത് പറമ്പിൽ നിന്ന് തോട്ടിൽ ചെന്ന് അവിടെ നിന്ന് നദികൾ വഴി കടലിൽ പതിക്കുന്നു. കുഫോസ് നടത്തിയ പഠനത്തിൽ 1.5 മീറ്റർ ഉയരത്തിൽ വേമ്പനാട്ട് കായലിൽ പ്ലാസ്റ്റിക് അടിഞ്ഞതായി കണ്ടെത്തുകയും അവർ ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ കടലിലും ഒരുപാട് ടൺ കണക്കിന് പ്ലാസ്റ്റിക് അടിഞ്ഞ് ഒരു തുരുത്ത് തന്നെ രൂപപ്പെട്ടിരിക്കുന്നതായി ഗവേഷകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഭാഗത്ത് നമ്മൾ കരയിൽ കൂടെ വൃക്ഷങ്ങളും തൈകളും വെക്കുന്നു, എന്നിട്ടും ചൂട് കുറയുന്നില്ല. അപ്പം മറുഭാഗത്ത് ശോഷണം വരുന്നു, പ്രകൃതിനാശനം വരുന്നു. പ്രകൃതിയുടെ ഭാഗമാണല്ലോ സമുദ്രങ്ങളും തണ്ണീർത്തടങ്ങളെല്ലാം. അത് നിയന്ത്രിക്കുക, അതിനൊപ്പം തന്നെ ഈ വൃക്ഷത്തൈകൾ വെക്കണം. അതേപോലെ തന്നെയാണ് പർവ്വതങ്ങൾ. പശ്ചിമഘട്ട മലനിരകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ, മഴ തരുന്നതിൽ, സമശീതോഷ്ണ കാലാവസ്ഥ തരുന്നതിൽ. 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പർവ്വതനിര ഗുജറാത്തിൽ തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്നു. 6 സംസ്ഥാനങ്ങളിലാണ് ഇത് പരന്നു കിടക്കുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, അതുപോലെ തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനത്ത് വ്യാപിച്ചു കിടക്കുന്നു. കേരളത്തിൽ തന്നെ 13 ജില്ലകളിൽ കൂടെ ഇത് കടന്നു പോകുന്നു. ആലപ്പുഴ ജില്ലയിൽ മാത്രം ഈ പർവ്വതനിര കടന്നു പോകുന്നില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വരയാടുകൾ വിഹരിക്കുന്നത് ഈ പർവ്വതനിരകളുടെ ഭാഗമായ ആനമുടി ഭാഗത്താണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഏറ്റവും ഉയരം കൂടിയ ഈ ഇരവികുളം നാഷണൽ പാർക്ക്. അതേപോലെ തന്നെ മീശപ്പുലിമല, അതിൻ്റെ തൊട്ടടുത്ത് ഉയരമുണ്ട്. അതിൻ്റെ താഴെയാണ് ചക്രമുടി. ഇതെല്ലാം അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും കാർമേഘങ്ങൾ ഈ പർവ്വതനിരകളിൽ തട്ടി നമുക്ക് സമയബന്ധിതമായി മഴ കിട്ടിയിരുന്നു. ഇവിടെയെല്ലാം കയ്യേറ്റവും അതുപോലെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മഴ പെയ്യുമ്പോൾ വെള്ളം ശേഖരിച്ച് പിന്നീടത് നീരുറവുകളായി, അത് കൈവഴികൾ ആയി, നദികളായി രൂപാന്തരപ്പെട്ടിരുന്നു. അതെല്ലാം ശോഷിച്ചു കൊണ്ടിരിക്കുന്നു. 44 നദികളാണ് കേരളത്തിൽ കടന്നു പോകുന്ന പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് നമുക്കുള്ളത്. അതിൽ 41 നദികളും പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒഴുകി സമുദ്രത്തിൽ പതിക്കുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ നിലനിൽപ്പ് തന്നെ അല്ലെങ്കിൽ അപകടത്തിലാവും. അത്രയേറെ ജൈവ വൈവിധ്യ കലവറ കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം സംരക്ഷിക്കണം. അതിനൊപ്പം തന്നെ തണ്ണീർത്തടങ്ങളും സമുദ്രങ്ങളും സംരക്ഷിച്ച് ഇതെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമുക്ക് കാലാവസ്ഥ വ്യതിയാനത്തെ നിയന്ത്രിക്കാനും ഉയർന്ന താപനിലയെ നിയന്ത്രിക്കാനും സാധിക്കുകയുള്ളൂ. വളരെ അടിയന്തരമായ കാര്യങ്ങൾ ചെയ്ത് നടപ്പിലാക്കണം. എന്നാൽ മാത്രമേ ഓരോ വർഷവും ചൂട് കൂടുന്നത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല, എത്ര ലക്ഷം തൈ വെച്ചാലും. അപ്പം ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കാലാവസ്ഥയെ പഴയ തനതായ ജൂണിലെ ഇടവപ്പാതി, ഞാറ്റുവേല, തിലാമഴ എല്ലാം സമയബന്ധിതമായി വരുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ ചൂട് കുറയുമെന്ന് പ്രതീക്ഷിക്കാം. ഈ കഴിഞ്ഞ വേനലിൽ പാമ്പ് കൂടാനുള്ള പ്രധാന കാരണം എവിടെ നോക്കിയാലും പാമ്പ്. അത് ചൂട് കൂടിയതിനാലാണ് അവയ്ക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. മൺതിട്ടകൾ, കുന്നുകളെല്ലാം ഇടിച്ചു. അവ അതിവേഗം പലായനം ചെയ്ത് നമ്മുടെ മനുഷ്യൻ്റെ കൃഷിയിടത്തിലേക്ക് വന്നു. തണുപ്പ് തേടി ചെടികളുടെ ഇടയ്ക്ക്, ചട്ടികളുടെ ഇടയ്ക്ക് വന്ന് കയറി. അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്ന മറ്റ് പ്രവൃത്തികളിൽ മുറ്റത്ത് ഏർപ്പെട്ടവരും പരിക്കകത്ത് വരെ ഇത് കടന്ന് സ്നേക്ക് ബൈറ്റ് ഉണ്ടായി. വളരെ അധികം പാമ്പുകളുടെ മൂലമുള്ള അപകടം റിപ്പോർട്ട് ചെയ്ത ഒരു വർഷമാണ് 2026. ചൂട് കൂടുന്നതനുസരിച്ച് ഇവ പുറത്തേക്ക് ആടും. വന്യജീവികളും അങ്ങനെ തന്നെയാണ് കട്ടിൽ നിന്നിറങ്ങുന്നത്. പഴയ കാലാവസ്ഥയെ നമുക്ക് കൊണ്ടുവരണം. ഉയർന്ന താപനിലയെ ഇങ്ങനെ ഏകോപനത്തിൽ കൂടെ മാത്രം എല്ലാ ഭാഗത്തും ശ്രദ്ധ വലിപ്പിച്ചതിനെല്ലാം പ്രകൃതി നശീകരണത്തെ തടയിട്ടുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു. അതിനെ എല്ലാവരും സഹകരിച്ച് കൈകോർക്കണം. അപ്പം ഈ ജൂൺ 5 നമ്മൾ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഭൂമിക്ക് ഒരു കുട ചൂടി തണലൊരുക്കിക്കൊണ്ട് എല്ലാവരും കൈകോർത്തുകൊണ്ട് നമുക്ക് മുന്നേറാം, പ്രകൃതിയെ വീണ്ടെടുക്കണം.
1: ഭൂമിയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുകയും കാലാവസ്ഥാ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും അങ്ങനെ ഭൂമിയെ സുരഭിലമായി വരും തലമുറയ്ക്ക് കൈമാറണമെന്നും പറയുന്നു

0: ഡോക്ടർ ശിവാനന്ദനാചാരി.
1: ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന് പ്രധാനമായും പറഞ്ഞിരിക്കുന്ന 3 ആശയങ്ങൾ ഇവിടെ വ്യക്തമാക്കാം. ഒന്നാമത്തെ ആശയം പ്രധാനമായി പറയുന്നത് ഇൻസ്പയർഡ് ബൈ നേച്ചർ, അതായത് ഉൾപ്രേരണ, സുസ്ഥിര നിലനിൽപ്പിന് വേണ്ടിയുള്ള ഉൾപ്രേരണ പ്രകൃതിയിൽ നിന്നും സ്വീകരിച്ച് ഭൂമിയിലെ ആവാസ വ്യവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ്. ആവാസ വ്യവസ്ഥ സംജാതമായിട്ടുള്ളത് നിറവാർന്ന തടാകങ്ങളും നിമിട വനങ്ങളും വന്യജീവികളും സസ്യങ്ങളും നിലനിൽക്കുന്നതു മൂലമാണ്. അവയുടെ സംരക്ഷണം പ്രധാന ഉത്തരവാദിത്തമായി നാം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ ഭംഗം വന്നാൽ ഭൂമിയുടെ അന്തരീക്ഷ ഊഷ്മാവിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിലൂടെ സകലതിൻ്റെയും നിലനിൽപ്പ് ദുഷ്കരമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം പോകേണ്ടി വരുന്നു. പ്രകൃതിയാണ് നമ്മെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള സന്ദർഭം. അടുത്ത നല്ല ഒരു ആശയം ഫോർ ക്ലൈമറ്റ്, നമ്മുടെ സമ്പൂർണമായ ജീവിതം കാലാവസ്ഥയ്ക്കും അതിൻ്റെ വ്യതിയാനത്തെ നിയന്ത്രിക്കാനുമുള്ളതായി തീരണമെന്നാണ്. നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നതായി നമുക്ക് ഇതിനെ വിവക്ഷിക്കാം. കാലാവസ്ഥാ സന്തുലത്തിന് വേണ്ടി സത്വര നടപടികൾ 2026 തന്നെ മുൻ നിശ്ചയിച്ച ക്രമത്തിൽ പൂർത്തിയാക്കുക എന്നത് ഇതിൻ്റെ ഒരു പ്രധാന വിഷയമായി മാറുന്നു. മൂന്നാമത്തെ ആശയം എല്ലാം നമ്മുടെ ഭാവിക്ക് വേണ്ടി. എല്ലാം നമ്മുടെ ഭാവിക്ക് അതീതമായി നമുക്ക് ശേഷം വരും തലമുറകളുടെ ഭാവിക്ക് വേണ്ടി എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, കഴിഞ്ഞുപോയവരുടെയും ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് കാത്തു സൂക്ഷിച്ച് കൈമാറ്റം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മളുടേത് മാത്രമാകുന്നു. തലമുറകളുടെ ക്രമമനുസരിച്ച് ഓരോ ജീവന്റെയും വംശാവലി നിലനിർത്താൻ പര്യാപ്തമായ രീതിയിൽ ഈ ഭൂമിയെ സജീവനത്തിന് ഉതകുന്ന രീതിയിൽ ഏറ്റവും സുരഭിലമായി അടുത്ത 100 തലമുറയ്ക്ക് കൈമാറാൻ നാം സുസജ്ജരായി ഇരിക്കുക എന്നതും ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രധാന സന്ദേശമാകുന്നു. അതായത് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഷുഡ് ബി ഇൻസ്പയർഡ് ബൈ നേച്ചർ, ഫോർ ക്ലൈമറ്റ്, ഫോർ അവർ ഫ്യൂച്ചർ എന്നാകുന്നു. എങ്ങനെ ഇത് സംജാതമാക്കാൻ കഴിയും? തടാകങ്ങളെയും തണ്ണീർത്തടങ്ങളെയും ജീവനോപാധിയായ ശുദ്ധജലം തരുന്ന നദികളെയും സംരക്ഷിക്കുക എന്നത് പ്രധാന കടമയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം, കൂടുതൽ ഇന്ധനങ്ങൾ കത്തിച്ച് നമ്മൾ വളരെ സുഖലോലുപതയിൽ ജീവിക്കുമ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നു. അന്തരീക്ഷ ഊഷ്മാവ് കൂടുമ്പോൾ ഭൂമിയിൽ ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അംശം കുറഞ്ഞു പോകുന്നു. കാരണം ചൂട് കൂടുന്നതിനനുസരിച്ച് ബാഷ്പീകരണം കൂടുകയും കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ലഭ്യത കുറയുകയും ചെയ്യും. അടുത്തത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വനങ്ങളുടെ സംരക്ഷണമാകുന്നു, വന്യജീവികളുടെ സംരക്ഷണമാകുന്നു. വനങ്ങളും വന്യജീവികളും ഇല്ലായെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് അല്പം പോലും സാധ്യമാകില്ല എന്നുള്ള തിരിച്ചറിവാകും. ഇതിന് എങ്ങനെ പുനരുപയോഗ ഊർജത്തിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് പുനരുപയോഗ ഊർജം, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടോടുന്ന വാഹനങ്ങൾ, അതേപോലുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിലൂടെ ഫോസിൽ ഫ്യൂവലുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗണം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം പുനർചംക്രമണം ചെയ്തുകൊണ്ട് നല്ല ജീവിതക്രമത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു വ്യവസായശാല സന്ദർശിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഉടമ എന്നോട് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. അവർക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നത് കാരണം ഇലക്ട്രിസിറ്റി വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു. പകരം കൊല്ലത്തെ കശുവണ്ടി ഫാക്ടറികളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്ന കശുവണ്ടിയുടെ തോട് ചെറിയ വിലയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് അവർ പ്രത്യേക റിയാക്ടറുകളിൽ കത്തിച്ച് ഗ്യാസ് ജനറേറ്റ് ചെയ്ത് അവരുടെ ഫാക്ടറിക്ക് വേണ്ടുന്ന ഊർജം ഉൽപ്പാദിപ്പിക്കുകയും ഫാക്ടറി പ്രവർത്തനം നടത്തുകയും ചെയ്യുകയുണ്ടായി. അവർക്ക് അസംസ്കൃത വസ്തുക്കളുടെ പോരായ്മ വന്ന് വ്യവസായശാല മുന്നോട്ട് പോകാൻ പ്രയാസമായപ്പോൾ തൊട്ടടുത്ത ഫാക്ടറിയിൽ നിന്ന് ഉപേക്ഷിക്കുന്ന ലോഹങ്ങളുടെ പൊടി വാങ്ങിച്ചുകൊണ്ട് അവർ ഉരുക്കി വലിയ കട്ടകളാക്കി ആ ഫാക്ടറിക്കുള്ള അസംസ്കൃത വസ്തുക്കളായിട്ട് നൽകി അവരുടെ വ്യവസായം വളരെ ഗംഭീരമായി മുന്നോട്ട് പ്രയാണം ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടുന്നത് ഊർജത്തിൻ്റെ സംരക്ഷണത്തിലൂടെ പ്രകൃതി സമ്പന്നതയും അതോടൊപ്പം തന്നെ അസംസ്കൃത വസ്തുക്കളുടെ പുനരുപയോഗത്തിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക ക്രമവും എങ്ങനെ ഓരോ പൗരനെയും നമുക്ക് നല്ല ജീവിത വ്യവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാം എന്നുള്ള അതിൻ്റെ ഒരു ഉദാഹരണമാകുന്നു. അന്തരീക്ഷ ഊഷ്മാവിൻ്റെ കൂടുതൽ മൂലം പല കാര്യങ്ങളും പ്രകൃതിയിൽ സംഭവിക്കുന്നത് നാം ശ്രദ്ധിക്കാറുണ്ട്. അടുത്ത സമയത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു

0: അധ്യാപകൻ. അദ്ദേഹം കാശിയിൽ നിന്ന് കേരളത്തിൽ സന്ദർശിച്ചിട്ട് മടങ്ങി. കാശിയിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, കൊച്ചിയിലെ കാലാവസ്ഥയുടെ സുഖ അവസ്ഥ കാശിയിൽ കിട്ടുന്നില്ല, ഇവിടെ അന്തരീക്ഷ ഊഷ്മാവ് 48 ഡിഗ്രി ആണെന്ന് പറയുകയുണ്ടായി. ഞാനപ്പോൾ പറഞ്ഞു, 48 ഡിഗ്രി ആണെങ്കിൽ അവിടെ ചായ തിളപ്പിക്കാനുള്ള വെള്ളം കുറച്ച് ഗ്യാസ് ഉപയോഗിച്ചാൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആക്കിയാൽ മതിയല്ലോ, അതുകൊണ്ട് ഗ്യാസിൻ്റെ സംരക്ഷണം നമുക്ക് പറ്റുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ തമാശ പറഞ്ഞ് ചിരിക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, അന്തരീക്ഷ ഊഷ്മാവ് 48 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയി കഴിഞ്ഞാൽ ജലം തിളപ്പിക്കാനായി 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് പോകേണ്ടുന്ന ഊർജം സംരക്ഷിക്കാമെങ്കിലും പക്ഷേ ആ പ്രദേശത്ത് ഒരു തടാകത്തിലും ഒരു ജലസ്രോതസ്സിലും വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. അതായത് അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതുമൂലം ശുദ്ധജലത്തിൻ്റെ ലഭ്യത പ്രധാനമായിട്ടും ജലം ബാഷ്പീകരണം വഴി അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടുന്നതുമൂലം ലഭ്യമല്ലാതാകുന്നു. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും ഭൂമിയിൽ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെ കഠിനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ലോക പരിസ്ഥിതി ദിനം നല്ല വിചിന്തനങ്ങൾക്കുള്ള നല്ല സന്ദർഭമായി പരിലസിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു.
1: പരിസ്ഥിതി ചിന്തകനും പ്രവർത്തകനുമായ ചെമ്പ് സ്വദേശി പ്രദീപ് ഇടയത്ത്.
2: ഞാനിപ്പോ താമസിച്ചുകൊണ്ടിരിക്കുന്നത് കളിമൺ വീട്ടിലാണ്. അത് പൂർണ്ണമായും കളിമണ്ണിൽ നിർമ്മിച്ച ഒരു വീടാണ്. ഈ കഴിഞ്ഞ മാസം മലയാളി എല്ലാം അനുഭവിച്ച ആ ചൂടിൽ നിന്ന് നല്ല ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള ഒരു താമസ സൗകര്യമാണ് ആ കളിമൺ വീടുകൾ എനിക്ക് മാത്രമല്ല അതുപോലെ നിർമ്മാണ രീതിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സുഖവും സൗകര്യവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാലാവസ്ഥ മാറ്റങ്ങളെ അതിജീവിക്കും എന്നുള്ളതാണ്. കൃഷി നന്നായി ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവാണ്. എന്നാലും വീട്ടിൽ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ രീതിയിലെ കൃഷികളും വ്യത്യസ്ത ഇനം പച്ചക്കറികൾ, വ്യത്യസ്ത ഇനം വാഴകൾ, വ്യത്യസ്ത ഇനം ഫലവർഗ്ഗങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഒരു മിക്സഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വെക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾക്ക് എന്ത് ചെയ്ത് ഒരു സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. മൃഗപരിപാലനമുണ്ട്, പശുവളത്തലുണ്ട്, നാടൻ പശുക്കളുടെ കുറച്ച് കളക്ഷനുണ്ട്, മത്സ്യകൃഷിയുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ആശയങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു നിർമ്മാണ പ്രക്രിയ നമ്മളുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളിൽ നിന്ന് നിർമ്മാണ വസ്തുക്കളെ കണ്ടെത്തി അതുകൊണ്ടൊരു വീട് നിർമ്മിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുന്നത്. അതിൽ കണ്ടെത്തിയത് ഞങ്ങളുടെ നാട്ടിലെ മണ്ണ് നല്ലതാണ്, അതുകൊണ്ട് വീടിനകത്ത് ഒരു കുളം കുഴിച്ചു, കുളത്തിന് ചുറ്റുമായിട്ട് വീട് നിർമ്മിച്ചു. ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാനും വെള്ളം സംരക്ഷിക്കാനും ഏറ്റവും മികച്ച മാർഗം നമുക്ക് കുളങ്ങളാണ്. നമ്മുടെ നാട്ടിലെ കുളങ്ങൾ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുളം നിർമ്മിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെ ആലോചനയും ആർക്കിടെക്ട് എഴുതോപ്പച്ചിലക്കാരുന്ന ആർക്കിടെക്റ്റാണ്, അദ്ദേഹവും മികച്ച പരിസ്ഥിതി പ്രവർത്തകനാണ്. അങ്ങനെ ഞങ്ങൾ കുളം കുഴിച്ച് ആ മണ്ണിൽ നിന്നാണ് വീട് നിർമ്മിച്ചത്. ചുറ്റുപാടിൽ നിന്ന് ധാരാളം മുളങ്കൂട്ടം ഉണ്ടായിരുന്നു വീട്ടിൽ, കല്ലൻ മുള ഉണ്ടായിരുന്നു. ആ മുള കൊണ്ടാണ് മേൽക്കൂര പൂർണ്ണമായിട്ട് നിർമ്മിച്ചത്. ഭിത്തിയെല്ലാം മരത്തിലാണ്, മരവും ഗ്ലാസ്സുമാണ് ഭിത്തി നിർമ്മാണമുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന മരമാണ്. മരം ഉപയോഗിക്കുമ്പോൾ എല്ലാ സുഹൃത്തുക്കളും ചോദിക്കുന്നത് പരിസ്ഥിതിക്ക് ആഘാതമല്ലേ മരം മുറിക്കുന്നതെന്നാണ്. കാർബൺ ഫിക്സിംഗ് എന്നുള്ളതാണ് മരം മുറിച്ചാൽ മരം ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ഗുണം. മരം നിൽക്കുന്നതും മരം നശിയാതിരിക്കുന്നതും കാർബൺ ഫിക്സിംഗ് ആണ്. മരം ഒരു മരം മുറിക്കുമ്പോൾ നമ്മൾ 100 മരം വെക്കുന്നുണ്ട്. മരം മുറിച്ചത് കൊണ്ടുള്ള ഗുണം, മരം കൊണ്ടുള്ള നിർമ്മാണ വസ്തുക്കൾ, മുളയും മരം കൊണ്ടുള്ള നിർമ്മാണ വസ്തുക്കളാവുമ്പോഴുള്ള ഗുണം അത് നശിക്കാതെ കാർബൺ ഫിക്സിംഗ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അത് ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതറിഞ്ഞതുകൊണ്ടാണ് മരം ഉപയോഗിക്കാമെന്നുള്ള തീരുമാനം വന്നത്. മുൻപ് വെച്ച വീട്ടിൽ മരം അധികം നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല, കാരണം മരം മുറിക്കണ്ട എന്ന് കരുതി വീട്ടിൽ നിർത്തിയിരുന്ന മരമാണ്. മരം കൊണ്ട് ചെയ്തപ്പോഴുള്ള ഉണ്ടായ ഒരു അനുഭവം ഭയങ്കര തണുപ്പായിരുന്നു. വീടിന് ചുറ്റും ഇപ്പോൾ ഈ കഴിഞ്ഞ വേനലിൽ വീട് പൂർണ്ണമായിട്ടില്ല, 90% തീർന്നു. അതിനകത്ത് നിൽക്കുമ്പോൾ പോലും നമുക്ക് ആ ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ധാരാളം ആൾക്കാരത് അറിഞ്ഞും കേട്ടും വരുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തനം വെറുതെ ഒരു പ്രവർത്തനമല്ല, ജീവിതത്തിൽ മാറ്റം വരുത്തി നമ്മുടെ ജീവിതത്തിൽ അത് ചേർത്ത് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തത്. ഈ ഗൃഹനിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില മെത്തേഡുകളിലെ കോഡ് വുഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കണ്ടുവ ശീലയില്ലാത്തൊരു മെത്തേഡാണ്. നമുക്ക് ഇഷ്ടികൾക്ക് പകരം മരത്തിന്റെ കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നത്. അത് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ വലിയ പ്രയോജനങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നത് മാത്രമല്ല, ഭൂകമ്പ പ്രതിരോധ ശേഷി അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് വെച്ച് അവർ പറയുന്നുണ്ട്. കൂടുതലും വിദേശ രാജ്യങ്ങളാണ് കോഡ് വുഡ് കൺസ്ട്രക്ഷൻ കാണുന്നത്. നമ്മുടെ ഇവിടെ മരം മുറിക്കുമ്പോൾ ബാക്കി വരുന്ന ചെറിയ കഷ്ണങ്ങളുണ്ട്, അതെല്ലാം വിറകിനാ പോകുന്നത്. നല്ല കഷ്ണങ്ങളാണ്, പക്ഷെ അത് മരത്തിന്റെ പലകകളാക്കാനോ ഒന്നും പറ്റാതെ കൊണ്ട് വേസ്റ്റ് ആയിട്ട് പോകുന്ന ആ കഷ്ണങ്ങൾ വെച്ചിട്ട് മാത്രം നമുക്ക് വീട് പണിയാൻ പറ്റും. ചുരുങ്ങിയ പൈസക്ക് വിറക് വിലക്ക് കിട്ടുന്നതാണ്, അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മില്ലിൽ നിന്ന് വേസ്റ്റായി പോയ വിറകിന് കൊടുക്കുന്ന വില കൂടിയ മരങ്ങളുടെ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കുറേയധികം ഭിത്തികൾ ചെയ്തിരിക്കുന്നത്. പുനരുപയോഗം എന്നുള്ളതിനെ പൂർണ്ണമായും പാലിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പഴയ വീട് പൊളിച്ച ഓടാണ് നമ്മൾ ഭിത്തിക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓട്

0: ഓട് പോലെ തന്നെ മേഞ്ഞിട്ട് ഒരു സൈഡ് സിമെന്റ് ചെയ്ത് ഈ മണ്ണും ചകിരിയും സിമെന്റും എല്ലാം ചേർത്തിട്ടുള്ള രീതിയിൽ ഒരു മിശ്രിതം വെച്ചിട്ടാണ് ഒരു സർവ സിമെന്റ് കാഴ്ചപ്പാടിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൽ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിരിക്കുന്ന ഒരു വസ്തു പഴയ വീടിന്റെ ഓടാണ്. അത് സാധാരണഗതിയിൽ ആ ഓട് എല്ലാവരും നശിപ്പിച്ച് കളയുന്ന രീതിയാണ്. ഓട് ഉപയോഗിക്കുമ്പോൾ വളരെ മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ ഭിത്തി ഒരു കാരണവശാൽ ചൂടാവില്ല. ഓട് കളിമണ്ണായതുകൊണ്ട് ഭിത്തിയിലടിക്കുന്ന പടിഞ്ഞാറൻ വെയിൽ ഭിത്തിയെ ചൂടാക്കത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഈ വീട്ടിലുണ്ട്. വീട്ടിലെ മേജർ കൺസ്ട്രക്ഷനിൽ വന്നിരിക്കുന്നത് തടിയും ഓടുമാണ്. പിന്നെ വലിയ ബിൽഡിങ്ങുകൾ പൊളിച്ച ടഫൻ ഗ്ലാസുകൾ, ചുരുങ്ങിയ വിലക്ക് കിട്ടിയ ടഫൻ ഗ്ലാസുകൾ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. അതും പുനരുപയോഗത്തിന്റെയാണ്. പുനരുപയോഗത്തിന്റെ കാഴ്ചപ്പാടല്ലാതെ വളരെ അപൂർവം വസ്തുക്കൾ മാത്രമാണ് പുതിയത് വാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പൊ സ്ക്രൂ നട്ട് അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ പറഞ്ഞ പുനരുപയോഗം എത്തിയതിലാണ് ഉണ്ടാക്കിയേക്കണം. ഇത് കൂടുതലും കണ്ടിരിക്കുന്നത് ഈ രീതിയിലെ കൺസ്ട്രക്ഷൻ കണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ്. ഈ നെറ്റിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അവിടെ ചെയ്യുന്നത് അവർക്കതിനെക്കുറിച്ച് ഗുണവുമുള്ളത് കൊണ്ടും അവരുടെ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്നതും എല്ലാം കൊണ്ടാണ്. നമ്മളിവിടെ ചൂടിനെ കുറക്കുക എന്നുള്ള കാഴ്ചപ്പാടിലാക്കിയത്. വീട്ടിലുണ്ടായിരുന്ന രണ്ട് മരം വീടിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഏകദേശം 10-17 തരത്തിലെ കിളികളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം വരുന്നത് തന്നെ കാലഘട്ടത്തിൽ മാറി അതിൽ കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ അവറേജ് നമ്മൾ നോക്കുമ്പോൾ 17-ലധികം പക്ഷികൾ അതിനകത്ത് കടന്നു വരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു പരിസ്ഥിതി സൗഹാർദ്ദമായ വീടുണ്ടാക്കുക എന്നുള്ളത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനകരമാവുമെങ്കിലും പ്രചോദനമാവുമെങ്കിലും ആവട്ടെ എന്ന് കരുതിയാണ്. ഈ ദിവസം ഈ പരിസ്ഥിതി ദിനത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും നമ്മൾ ചെയ്യുന്നത് തന്നെ എല്ലാവരും ചെയ്യണമെന്നില്ല. അവരവരുടെ മനസ്സിന് തോന്നുന്ന അവരവരുടെ ഇഷ്ടത്തിനോട് ചേർന്ന എന്നാൽ വേറൊരാൾക്ക് ഉപദ്രവമില്ലാത്ത ഉപകാരമുണ്ടാവുന്ന രീതിയിൽ പരിസ്ഥിതിയോട് ചേർന്ന് നിന്ന് നിർമ്മാണ പ്രക്രിയകളായാലും കൃഷിയായാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോയാൽ നമുക്ക് മടുക്കാതിരിക്കും. നമ്മളിത് എവിടെയെങ്കിലും കേൾക്കുന്ന വായിക്കുന്ന പ്രവർത്തികൾ നല്ലതാണ് എന്ന് തോന്നി എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഞാനത് വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ഭവനത്തിലേക്ക് അത് സ്വീകരിക്കുമ്പോൾ പലർക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ ആ ഇഷ്ടത്തിനോട് ചേർന്നുള്ള കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അത് വലിയ മടുപ്പില്ലാതെ പോകും. ഇപ്പം ഞങ്ങളുടെ അനുഭവത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് കളിമൺ വീട് വെച്ചപ്പോഴായാലും ഇപ്പോൾ വെക്കുന്നതായാലും മൃഗ പശുവളത്തിലായാലും കൃഷിയായാലും ഞങ്ങൾ എല്ലാവരും കൂടെ കയറി ചേർന്ന് പോകുമ്പോഴാണ് അതിനകത്ത് ഒരു ഇമ്പം വന്നത്. അങ്ങനെ വരാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം പുതിയ കുട്ടികൾ ശ്രമിച്ചാൽ അവരവരുടെ ഇഷ്ടമെല്ലാം അവർക്ക് ഉണ്ടാവുമല്ലോ, പല കാര്യങ്ങളിലായിരിക്കും. ആ ഇഷ്ടങ്ങൾ പൊതുവായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോയാൽ നമ്മൾ അറിയാതെ ഈ പ്രവർത്തനങ്ങൾ ഇടപെടുക, അറിയാതെ ചെയ്യുന്ന പ്രവർത്തികൾക്കായിരിക്കും സൗന്ദര്യം കൂടുതലുണ്ടാവുക. വീട്ടിലുണ്ടാവുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് കൃഷിയിൽ നന്നായിട്ട് ഉപയോഗിക്കും. അത് വെച്ച് കമ്പോസ്റ്റ് ആക്കുകയും വീട്ടിലെ ഉണ്ടാവുന്ന മരങ്ങളും ചെടികളും എല്ലാം നന്നായിട്ടുള്ളതുകൊണ്ട് ധാരാളം കരിയകളും പച്ചിലകളും എല്ലാം ധാരാളമുണ്ട്. അതും വള്ളത്തിനായിട്ട് ഉപയോഗിക്കും. ഇപ്പം മൃഗങ്ങളുള്ളത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതിയിലധികം വരുന്ന വേസ്റ്റ് ആ രീതിയിൽ മാനേജ് ചെയ്ത് പോകും. ഇപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങൾ വരുന്ന ഇപ്പോൾ ചോറ് അങ്ങനെയുള്ള മറ്റുള്ള സാധനങ്ങളുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ വരുന്നത് മീനുണ്ട്, വീടിനകത്ത് തന്നെ കുഴിച്ച കുളത്തിനകത്ത് മീനുണ്ട്, അത് മീനിൽ പോവും. അല്ലാത്തതെല്ലാം പഴങ്ങളും അതിൻ്റെ വരുന്ന വേസ്റ്റും എല്ലാം പശുക്കൾക്ക് പോവും. അങ്ങനെ നമ്മൾ ഈ അവശിഷ്ടങ്ങൾ സംസ്കരിക്കാവുന്ന രീതിക്ക് അപ്പുറത്തോട്ട് ഇതൊരു രീതിയായി മാറി നമ്മൾ സ്ഥിരം ഒരു റൊട്ടീനായി മാറുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രക്രിയ പോലും അറിയാതെ കടന്നു പോകും. ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, ഞങ്ങൾക്കൊരു ഹോട്ടൽ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നതും ഇതും എല്ലാം കൂടെ ചേർത്ത് വീട്ടിൽ നന്നായിട്ട് ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുന്നുണ്ട്. 2 മണിക്കൂറിലധികം ഗ്യാസ് കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പം ബയോഗ്യാസിൻ്റെ സംവിധാനവും ചാണകവും എല്ലാം നമുക്ക് ഉള്ളത് കൊണ്ട് അതിനെ അതിൻ്റെ വഴി അങ്ങ് കടന്നു പോവും. നമ്മുടെ വീട്ടിലേക്കുള്ള പാല് കിട്ടും, പച്ചക്കറി കിട്ടും, മത്സ്യം കിട്ടും. നമുക്ക് വ്യത്യസ്തതരമായ വാഴകളുണ്ട്, അതിനകത്ത് കിട്ടുന്ന പഴങ്ങൾ വ്യത്യസ്തമായ രുചികളുള്ള ഏകദേശം ഒരു 50-ലും മേലെ വ്യത്യസ്ത തരം വാഴകളുണ്ട്. അതെല്ലാം ഒരു സന്തോഷകരമായ കാര്യമാണ്.
1: ആഗോള താപനത്തിന്റെ തോത് ഓരോ വർഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള കാലാവസ്ഥാ മാറ്റവും പ്രകൃതിക്ഷോഭങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു.
2: ഓരോ June 5 കടന്നു പോകുന്നത് നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടാണ്.
1: പ്രകൃതിയെ സംരക്ഷിക്കാൻ ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുമോ അത്തരം മാർഗങ്ങളിലേക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം. പങ്കെടുത്തവർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് തലവനും ഡീനുമായ പ്രൊഫസർ ഡോക്ടർ വി ശിവാനന്ദൻ ആചാരി,
2: ഗ്രീൻ കെയർ കേരള പരിസ്ഥിതി സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ ജൈവവൈവിധ്യ പരിപാലന സമിതി അംഗവുമായ കെ ബുൾബേന്ദ്രൻ, പരിസ്ഥിതി ചിന്തകനും പ്രവർത്തകനുമായ പ്രദീപ് ഇടയത്ത്. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ഡോക്ടർ CV സാബുജി, സുനീത പ്രസാദ്.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
0: കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്നും നാളെയും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കനത്ത മഴയ്ക്കും ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലും ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർക്കും മുന്നറിയിപ്പുണ്ട്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 10 സെക്കൻഡും. വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 23,000, ആലപ്പുഴ 23,500, കോട്ടയം 26,800, എറണാകുളം 22,800, കൊച്ചി റെഡി 23,300, ആലുവ 24,500, വടക്കൻ പറവൂർ 25,200. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,500, വടക്കൻ പറവൂർ 13,900. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കോട്ടയം 38,000, കട്ടപ്പന 35,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കോട്ടയം 24,000, എറണാകുളം 24,000. ആലുവ ക്വിൻ്റലിന് 4,500, വടക്കൻ പറവൂർ ക്വിൻ്റലിന് 4,400, തൊടുപുഴ 1,000 25,000. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5,000 9,600, ആലപ്പുഴ 6,000 7,400, കൊച്ചി പറവൂർ 5,300. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,900, കൊച്ചി അൺഗാർബിൾഡ് 69,900, ആലുവ 68,000, തൊടുപുഴ 69,000, കട്ടപ്പന 69,500. ഏലം കിലോഗ്രാം കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,500. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 29,000, കോതമംഗലം 70,000, തൊടുപുഴ 25,000. റബ്ബർ ലോഡ് ക്വിൻ്റലിന് കോട്ടയം 22,500, മൂവാറ്റുപുഴ 20,500, കോതമംഗലം 24,500, തൊടുപുഴ 24,900. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000, കോതമംഗലം 16,300, തൊടുപുഴ 21,000. പുൽത്തൈലം ക്യുണ്ടലിന് കൊച്ചി 150,000, ആലുവ 165,000. കശുവണ്ടി പരിപ്പ് ക്യുണ്ടലിന് കൊല്ലം 79,800, കോഴിമുട്ട 100 വടക്കൻ പറവൂർ 680. പൈനാപ്പിൾ ക്യുണ്ടലിന് എറണാകുളം 6,000, അടയ്ക്ക 1,000, എറണാകുളം 4,600, വടക്കൻ പറവൂർ 4,500. നേത്രക്കൈ പച്ച ക്യുണ്ടലിന് എറണാകുളം 4,500, ആലുവ 4,000, വടക്കൻ പറവൂർ 4,300, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡാറ്റേസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
2: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
0: നാളെ രാവിലെ 5:55 സുഭാഷിതത്തിൽ ഡോക്ടർ ധർമ്മരാജ് അടാട്ടർ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 33 സെക്കൻഡും. ഇനി 8:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിസിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരേ സമയം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ये जो वैश्विक संकट चल रहा है ये दिखाता है कि एनर्जी के मामले में आत्मनिर्भरता कितनी जरूरी है और बीते 12 वर्षों में देश ने जो कैपेसिटी तैयार की है उसका कितना बड़ा महत्व है. 12 वर्ष पहले भारत में सौर ऊर्जा का उत्पादन नाम मात्र का था. आज हम दुनिया के टॉप 5 देशों में से एक हैं.
0: ദാമനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകളും കടന്നുകയറ്റങ്ങളും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകുന്ന വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യം വികസനം കൈവരിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ ലങ്കാമുറ ബോർഡർ ഔട്ട്പോസ്റ്റിൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ചാഹെ ത്രിപുര ഹോ, ചാഹെ പശ്ചിമ ബംഗാൾ ഹോ, ചാഹെ ബിഹാർ ഹോ, ജനസാംഖ്യകീ കാ പരിവർത്തൻ ഹം സീമാ കേ ഛിദ്രോ കേ മാധ്യമ സേ നഹീ ഹോനേ ദേംഗേ യേ ഹമാരാ അടൽ വിശ്വാസ് ഹൈ ഓർ അടൽ സങ്കൽപ് ഭീ ഹൈ. യേ ജനസാംഖ്യകീ കേ പരിവർത്തൻ കോ റോക്നേ കേ ലിയേ ബാഡ് ലഗായി ഗയി ഹൈ.
0: ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കഴിഞ്ഞ മാസം ഏകദേശം 4.4 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അണ്ടമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള ശ്രീവിജയപുരത്ത് പ്രകൃതിവാതകം കണ്ടെത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈ ഭാഗത്ത് നടന്നുവരുന്ന പര്യവേഷണത്തിന്റെ മറ്റൊരു വിജയമാണിതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞു. സമുദ്ര മന്ധൻ മിഷനു കീഴിൽ രാജ്യത്തിന്റെ ഹൈഡ്രോ കാർബൺ നിക്ഷേപം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി വൻതോതിൽ ആഴക്കടൽ പര്യവേഷണ കിണറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ശ്രീ പുരി പറഞ്ഞു.

0: നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ ജി ഡി പി വളർച്ച 7.8% ഉയർന്നു. ജി ഡി പി വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തിനെയും പരിഷ്കാരങ്ങളുടെ വിജയത്തെയും 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തമാണെന്നും അത് വർഷങ്ങളായി തുടരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു.
2: 1 ജൂൺ സെ 4 ജൂൺ കെ ദൌറാൻ ജോ കി കൽ തക് അമേരിക്ക തരഫ് സെ ഏക് ടീം യഹാൻ ആയി തി ഉൻകെ നെഗോസിയേഷൻസ് കെ ലിയേ ഓർ യേ ജൈസ കി ആപ്നെ ദേഖാ ഹോഗാ പ്രസ് വിജ്ഞപ്തി ജോ കൊമേഴ്സ് മന്ത്രാലയ കി തരഫ് സെ ജോ ജാരി കിയാ ഗയാ കി യേ ബാത്ചീത് ജോ ദോനോ പക്ഷോ കെ ബീച്ച് മേ ഹുയി യേ കാഫി പോസിറ്റീവ് സകാരാത്മക് രഹി.
0: ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നുവെന്നും ജയ്സ്വാൾ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് റിസൾട്ട് സേവന പോർട്ടലിനെതിരെ നടന്ന ഏകോപിത സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഡൽഹി പോലീസിന് പരാതി നൽകി CBSE. ഫലപ്രഖ്യാപനത്തിനുശേഷം സേവന പോർട്ടലിൽ നടന്ന നിരവധി സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് യൂണിറ്റിനാണ് ഔപചാരികമായ പരാതി നൽകിയത്. ബോർഡിന്റെ 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളുടെ പരിശോധന, പുനർമൂല്യനിർണയം തുടങ്ങിയ സേവനങ്ങൾ സുഗമമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ കഴിഞ്ഞ 3 ദിവസമായി ആവർത്തിച്ചുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായതായി CBSE അറിയിച്ചു. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9ാം റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. വിജയത്തോടെ മത്സരത്തിൽ തുടരുന്ന പ്രജ്ഞാനന്ദ 15 പോയിന്റിലേക്ക് ഉയർന്നു. കിരീടത്തിനായി ഇനി ശേഷിക്കുന്നത് 1 റൌണ്ട് മാത്രമാണ്. വനിതാ വിഭാഗത്തിൽ 16.5 പോയിന്റ് നേടിയ കസാഖിസ്ഥാന്റെ ബിബിസാര അസോബയേവ കിരീടം നേടി. ലെബനൻ പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനനിലെ ആക്രമണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ

800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമ രൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴ

0: യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35 മിനിറ്റും 16 സെക്കൻഡും.

0: എഫ്എം ഈവനിംഗിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. എഫ്എം ഈവനിംഗിൽ ഇന്നാദ്യം നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.
1: മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആലപിച്ച സ്വന്തം കവിതയുടെ ശബ്ദലേഖനം.

এতদিন যদি বাধা পড়ে কাজে শরদ প্রাতে মনরে।

এতদিন যদি বাধা পড়ে কাজে আর গো প্রাণে মনে রেখে যদি

തവു മോനെ രേഖ തവു മോ

0: നിങ്ങൾ കേട്ടത് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആലപിച്ച സ്വന്തം കവിതയുടെ ശബ്ദലേഖനം.
1: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള കോട്ടയം കുറിച്ചി മോഡൽ റെസിഡൻഷ്യൽ ITA ഫുൾ ടൈം സ്വീപ്പറുടെ ഒഴിവിലേക്ക് ഏഴാം ക്ലാസ് വിജയിച്ച 35-നും 55-നും ഇടയിൽ പ്രായമുള്ള വൈകല്യങ്ങൾ ഇല്ലാത്ത പുരുഷന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ഈ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11-ന് കുറിച്ചി ഗവൺമെന്റ് ITA ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 9954402359. 9954402359.

പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ദിവത്സര സ്റ്റെനോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് പ്ലസ് ടു തതുല്യ പരീക്ഷ പാസായ 18-35 പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പഠനകാലയളവിൽ സ്റ്റൈപ്പൻഡ് ലഭിക്കും. താൽപര്യമുള്ളവർ അടുത്ത മാസം 4 മുമ്പ് നേരിട്ടെത്തി അപേക്ഷ നൽകണം. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കും. ഫോൺ നമ്പർ ഇതാണ്: 62-82-85-73-74. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 62-82-85-73-74.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നാളെ വെർച്വൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള സെന്ററുകൾ വഴി രാവിലെ 10 മുതൽ വൈകിട്ട് 3 മണിവരെയാണ് മേള നടക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പുളിങ്കുന്ന്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ SDPK സെന്ററുകളിലാണ് മേള ക്രമീകരിച്ചിട്ടുള്ളത്. തൊഴിലന്വേഷകർക്ക്

0: DWMS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം വെർച്വൽ തൊഴിൽമേള എന്ന് സെർച്ച് ചെയ്ത് അനുയോജ്യമായ തൊഴിൽ രംഗത്ത് അപേക്ഷിക്കാം. അപേക്ഷിച്ചതിനുശേഷം തൊഴിൽമേളയിൽ പങ്കെടുക്കുമെന്ന് പോർട്ടലിൽ ഉറപ്പു നൽകുകയും വേണം. ഫോൺ നമ്പർ 9037048977 9037048977.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.

ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. മൻ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. ഗാനരചന സമീർ, സംഗീതം സഞ്ജീവ് ദർശൻ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: നിർമ്മിത ബുദ്ധിയാൽ എഴുതപ്പെട്ട ആദ്യ നോവൽ ഇറങ്ങിയത് 2016 അവിടുന്ന് ഇങ്ങോട്ട് വലിയ മാറ്റങ്ങളുണ്ടായി.
0: നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ.
2: രാത്രി 3-4 തവണ അവർ കിടക്കുന്ന മുറിയിൽ വന്ന് അയാൾ അവരെ നോക്കി നിൽക്കും. അവളതറിയും, എങ്കിലും കണ്ണടച്ചു കിടക്കും.
0: മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരാൾ എന്നും.
3: ഒന്നു കാണേണ മാത്തട്ടകം അജ്ഞാത തീരത്തിലെങ്ങോലസിക്കുമാത്തട്ടകം.
0: കെ സുജാതയുടെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ, ഈ മാസം 15 മുമ്പായി നഗരസഭാ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്.

കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ എക്കണോമിക്സ് ജൂനിയർ വിഷയത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 10 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക.

ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി 8th വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8th വൈകിട്ട് 6 PM.

കോട്ടയം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്റർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 100-ലധികം ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10 മുതൽ കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ അഭിമുഖം നടത്തും. അഭിമുഖത്തിൽ പങ്കെടുത്തതിനായി എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 813890856 7 813890856 7.

0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
1: തൊടിയുടെ തെക്കേ മൂലയിൽ എരിഞ്ഞടങ്ങിയ ചിതയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പെരുന്തച്ഛൻ വീട്ടുമുറ്റത്തിരുന്നു. ഞാൻ കൽപ്പിച്ചുകൂട്ടി ചെയ്തതല്ല, അല്ല അല്ല, നീ കരുതിക്കൂട്ടി ചെയ്തതാണ്, കരുതിക്കൂട്ടി ചെയ്തതാണ്. സത്യം, സത്യം, സത്യം. പെരുന്തച്ഛൻ വിയർത്തു കുളിച്ചു. അകലെ നിന്നും ഒരു പൊട്ടിച്ചിരി കേൾക്കുമാറായി. നാറാണത്ത് എത്തി. രണ്ടുപേരും ഒരു നിമിഷം പരസ്പരം നോക്കി. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നാറാണത്ത് ചോദിച്ചു, ഉളികൊണ്ട് മനുഷ്യന്റെ കഴുത്തറക്കാനും പറ്റും ഇല്ലേ പെരുന്തച്ഛ? പെരുന്തച്ഛനിൽ നിന്നും ഒരു ദീനരോദനം ഉയർന്നു. തണുത്ത ഒരു കാറ്റ് വീശി. ചിതയിൽ നിന്നും തീപ്പൊരികൾ ഉയർന്നു. പെരുന്തച്ഛന്റെ മനസ്സ് നീറിപ്പുകയുകയായിരുന്നു. ഇടയ്ക്കിടെ അദ്ദേഹം തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കും, നെടുവേർപ്പിടും. ജാനു എന്താ, ജാനു എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് മിണ്ടാനാണ്? നമ്മുടെ മകൻ കേമനാകുമായിരുന്നു, അച്ഛനേക്കാൾ കേമനാകുമായിരുന്നു. എന്റെ മോനെ രാരിച്ച, അവർ പൊട്ടിക്കരഞ്ഞു. എനിക്കൊരു കയ്യബദ്ധം പറ്റിയില്ലായിരുന്നെങ്കിൽ. കൽപ്പിച്ചുകൂട്ടിയൊന്നും അല്ലല്ലോ, എല്ലാം നമ്മുടെ തലവിധി. അവനേതായാലും പോയി. എന്റെ ഭർത്താവ് എന്നെ ആശ്വസിപ്പിക്കേണ്ടവനാണ്. ആ ആള് ഈ പരുവത്തിലായാൽ കഷ്ടം. നിങ്ങൾ പകുതിയായിരിക്കുന്നു. സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല. ഇടയ്ക്കിടെ ആരോടൊന്നില്ലാതെ പിറുപിറുക്കുന്നു. ഞാനിതെല്ലാം കാണുന്നുണ്ട്. എനിക്ക് സഹിക്കാൻ കഴിയണില്ല. പെരുന്തച്ഛന്റെ ഭാര്യ കണ്ണീർ പൊഴിച്ചു. പെരുന്തച്ഛൻ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ഒരു പ്രതിമയെപ്പോലെ അങ്ങനെ ഇരുന്നു. രചകൻ വന്നത് അപ്പോഴാണ്. സഹോദരനെ കണ്ടപ്പോൾ പെരുന്തച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഉമിത്തിയിൽ കിടന്ന് നീറുകയാണ് രചക. എന്തിനാ നീറണത്? പെരുന്തച്ഛന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വീതുളി താഴെ വീണു. അത് രാരിച്ചന്റെ കഴുത്തിൽ തട്ടി. ഇതല്ലേ സംഭവിച്ചത്? ഒന്നും മനഃപൂർവമല്ലല്ലോ. ഒക്കെ വിധിയാണെന്ന് വിചാരിക്ക്, സമാധാനിക്ക്, രചകൻ പറഞ്ഞു. പെരുന്തച്ഛന്റെ കാതുകളിൽ ഭാര്യയുടെയും രചകന്റെയും വാക്കുകൾ മുഴങ്ങി. കൽപ്പിച്ചുകൂട്ടിയൊന്നും അല്ലല്ലോ, ഒന്നും മനഃപൂർവമല്ലല്ലോ. അദ്ദേഹം ഇരുന്ന ഇരുപ്പിൽ വിയർത്തു കുളിച്ചു. ഭാര്യ വിശറികൊണ്ട് ഭർത്താവിനെ വീശി. പെരുന്തച്ഛ, ജീവിതത്തിൽ സുഖവും ദുഃഖവും വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു നല്ല കാലത്തിന് ഒരു ചീത്തക്കാലം വന്നുകൂടുന്നില്ല. ആപത്തിൽ മനസ്സിനെ നിലക്കി നിർത്താൻ മനുഷ്യന് കഴിയണം. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എന്നേക്കാൾ ദുരിതമനുഭവിച്ചവൻ ലോകത്തിലുണ്ടാവില്ലെന്ന്.
0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: ഹൈ ഹൈ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 8 മണി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകിവരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ഷിസിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ നിർമ്മിത വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചുവരുന്നതായി കേന്ദ്രമന്ത്രി. 2026-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരുമെന്നും മന്ത്രി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കില്ല. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ഭക്ഷണം കഴിക്കുന്നതുപോലെയും വെള്ളം കുടിക്കുന്നതുപോലെയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് ഉറക്കവും. നമ്മുടെ ജീവിതത്തിന്റെ 1/3 ഭാഗം നാം ഉറങ്ങിത്തീർക്കുന്നു, അതായത് ദിവസത്തിൽ 8 മണിക്കൂറോളം. നമ്മുടെ ശരീരത്തിൽ ഒരു ജൈവ ഘടികാരം പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഉറക്കം, മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ കൃത്യസമയത്ത് നടക്കാൻ പ്രേരകമാകുന്നത്. സർക്കാരിയൻ ഋതം എന്നാണ് അതിനെ പറയുന്നത്. അതിനെ നിയന്ത്രിക്കുന്നതാവട്ടെ സൂര്യപ്രകാശവും. പകൽ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നാം ഉണരുകയും ചെയ്യുന്നു. രാത്രിയിലാവട്ടെ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നാം ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. പകൽ നാം ഉണർന്നിരിക്കുന്നതിനെ അപേക്ഷിച്ച് രാത്രിയിൽ ഉറങ്ങുമ്പോൾ വലിയ മാറ്റങ്ങൾ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ശ്വസനം, രക്തചംക്രമണം, വളർച്ച എന്നിവയൊക്കെ ഏറ്റവും ക്രിയാത്മകമായി നടക്കുന്നത് ഉറങ്ങുമ്പോഴാണ്. ഏറ്റവും അധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തലച്ചോറിലാണ്. നാം പകൽ കണ്ട മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഉറക്കത്തിലാണ് തലച്ചോർ അപഗ്രഥിക്കുന്നതും ആവശ്യമായവയെ ഓർമ്മകളായി ശേഖരിക്കുന്നതും. അത് നമുക്ക് ദീർഘകാലത്തേക്കുള്ള ഓർമ്മയ്ക്ക് സഹായകമാകുന്നു. ഉറങ്ങുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഊർജ്ജം മാത്രം ആവശ്യം വരുന്നുള്ളൂ. എന്നതിനാൽ ഊർജ്ജം സംരക്ഷിക്കുവാനും പിറ്റേന്ന് ഉണരുമ്പോൾ കൂടുതൽ ഊർജ്ജത്തോടെ വിവിധ പ്രവർത്തികൾ ചെയ്യുവാനും കഴിയുന്നു. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ ഏകദേശം 6 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ തളർച്ച കൊണ്ട് തൂങ്ങുവാൻ തുടങ്ങും. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഉറക്കമില്ലാത്ത 24 മണിക്കൂറുകൾ ആകുമ്പോഴേക്കും രസകരമായ വിപരീത രീതിയിലുള്ളൊരു മാറ്റം ശരീരത്തിലുണ്ടാകും. ആനന്ദ ഹോർമോണുകളായ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആ സമയത്ത് നാം കൂടുതൽ സജീവമായി കാണപ്പെടുന്നു. എന്നാൽ അത് കൂടുതൽ സമയം നീണ്ടു നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ നാം തളരുവാൻ തുടങ്ങും. 36 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ ഓർമ്മ മെല്ലെ നശിക്കുവാൻ തുടങ്ങും. കൂടാതെ തലച്ചോറിന് ഊർജ്ജം സംരക്ഷിക്കുവാൻ കഴിയാതെ വരുന്നതോടെ പ്രതികരണ സമയം കുറയുകയും ചെയ്യുന്നു. 48 മണിക്കൂറുകൾ കഴിയുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷ

0: നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും തകരാറിലാവുകയും ഗ്ലൂക്കോസ് മെറ്റബോളിസം കൃത്യമായി നടക്കാതെ വരികയും രോഗപ്രതിരോധ പ്രവർത്തനം മന്ദഗതിയിലാവുകയും ചെയ്യുന്നു. 72 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും തലച്ചോറിൻ്റെ പ്രവർത്തനം തകരാറിലാവുകയും ഭ്രമാത്മകത ഉണ്ടാവുകയും ചെയ്യുന്നു. മാത്രമല്ല, നമ്മുടെ ഓർമ്മയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ നമ്മുടെ പേരുപോലും മറന്നുപോകുന്ന അവസ്ഥ സംജാതമാകുന്നു. ഇങ്ങനെ 14 ദിവസങ്ങൾ വരെ ഉറക്കമില്ലാതെ ജീവിച്ചാൽ അത് ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി. FM ഈവനിംഗ് തുടരുന്നു. FM ഈവനിംഗിൽ ഇനി
2: FM ഹെൽത്ത് ലൈൻ.

0: ആസ്റ്റർ മെഡ്സിറ്റി എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
2: ഇന്ന് ഈ പരിപാടിയിൽ കോസ്മെറ്റിക് ഗൈനക്കോളജി, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാറുമായി അഭിമുഖം.
3: ഒരു സ്ത്രീയുടെ ശരീരം പലവിധ മാറ്റങ്ങളിലൂടെയാണ് അവരുടെ ജീവിതകാലത്ത് കടന്നു പോകുന്നത്. ഗൈനക്കോളജി എന്ന മെഡിക്കൽ ശാഖ ലൈംഗിക ആരോഗ്യവും പ്രത്യുൽപാദന ആരോഗ്യവുമാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ എല്ലാ മെഡിക്കൽ ശാഖകളെയും പോലെ ഇതിൽ നിന്നും ഇപ്പോൾ അനവധി സ്പെഷ്യലൈസ്ഡ് ശാഖകൾ, അതായത് ഒരു ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ശാഖകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് മനുഷ്യരുടെ ഓരോരോ പ്രശ്നങ്ങൾക്കും എങ്ങനെയാണ് ഒരു പരിഹാരം കണ്ടുപിടിക്കാനാവുന്നതെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് അധികം പരിചിതമല്ലാത്ത ഒരു മെഡിക്കൽ ശാഖയെക്കുറിച്ചാണ് ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത്. കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നതാണ് ആ ശാസ്ത്രശാഖ. നമ്മളോട് കോസ്മെറ്റിക് ഗൈനക്കോളജി എന്താണ്, ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് ഉള്ളത് എന്ന് സംസാരിക്കാൻ ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഡോക്ടർ കാർത്തിക ഡി കുമാർ ആണ്. സ്വാഗതം.
4: ഹലോ
3: ഡോക്ടർ. നമ്മൾ ഗൈനക്കോളജി എന്ന് കേട്ടിട്ടുണ്ട്. കൂടുതലും പ്രസവ രക്ഷയ്ക്കായാണ് നാം ഗൈനക്കോളജിനെ കാണുന്നത്. കോസ്മെറ്റിക്സ് എന്നും കേട്ടിട്ടുണ്ട്. അത് സൗന്ദര്യ വർദ്ധകപരമായിട്ടുള്ള ചികിത്സകൾ ഉള്ള ഒരു മെഡിക്കൽ ശാഖയാണെന്നറിയാം. പക്ഷെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ അത് എന്താണ്, എന്ത് തരത്തിലുള്ള ചികിത്സയാണ് ആ ഒരു വിഭാഗം തരുന്നത്?
4: കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞ പേര് തന്നെ കുറച്ച് മിസ്ലീഡിംഗ് ആണ്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും കോസ്മെറ്റിക്കും ഗൈനിക്കും ഈ പ്രൈവറ്റ് ഏരിയയിൽ എന്താണ് ഈ സൗന്ദര്യവർദ്ധനം നടത്താൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് മാത്രമല്ല, അതിനൊരു ഫങ്ഷണൽ ആസ്പെക്റ്റും കൂടിയുണ്ട്. എസ്തെറ്റിക്സ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഫങ്ഷണൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സാധാരണഗതിയിൽ നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ തന്നെ റിക്കറൻ്റ് ആയിട്ട് വജൈനൽ ഇൻഫെക്ഷൻസ് വരുന്നു, വജൈനൽ ലാക്സിസിറ്റി, സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് അമിതമായ വേദന, അല്ലെങ്കിൽ സെക്സ് അത്ര പ്ലഷറബിൾ അല്ലാത്തൊരു ഇവൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ യൂറിൻ ലീക്ക്, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ. ആക്ച്വലി സ്ത്രീകൾ ഡെയിലി സഫർ ചെയ്യുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി.
3: അപ്പോൾ കേവലം ഒരു സൗന്ദര്യവർദ്ധകപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, അതിൽ ആരോഗ്യപരമായ സൊല്യൂഷൻസും ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി തരുന്നുണ്ട്. പേരെങ്ങനെയാണെങ്കിലും
4: ഭൂരിഭാഗവും നമുക്ക് അതിൽ ഒരു ഫങ്ഷണൽ ആസ്പെക്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. കോസ്മെറ്റിക് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മെയിൻലി നമ്മൾ ഫങ്ഷണൽ ആസ്പെക്ട്സും കൂടി നമ്മൾ അതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ഡെയിലി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ. ഇപ്പൊ നമുക്കൊരു വജൈനൽ ഇൻഫെക്ഷൻ വരുന്നു, നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നു, ഓയിൻമെന്റ് തരുന്നു, തേക്കുന്നു, ഇൻഫെക്ഷൻ മാറും. ഒരു ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ വരുന്നു, വീണ്ടും നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണും, മരുന്ന് മാറ്റി തരുന്നു. അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് മരുന്നുകളുടെ പേര് പിടിച്ചു. പിന്നെ ഇൻഫെക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങാം. എന്തായാലും ഈ മരുന്ന് മൂന്നോ നാലോ ദിവസം വെച്ച് കഴിഞ്ഞാൽ മരുന്ന് ഇൻഫെക്ഷൻ മാറുന്നു. അപ്പം അതൊരു ഒരു റുട്ടീനാക്കി. ഓക്കെ, പിന്നെ ഇപ്പം നമുക്കൊരു യൂറിൻ ലീക്കുള്ള സ്ത്രീകളുണ്ട്. പ്രസവം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പെൽവിക് മസിൽസ് എല്ലാം കുറച്ച് റിലാക്സ്ഡ് ആവും, അവിടുത്തെ സ്ട്രെങ്ത് കുറയും, പ്ലസ് ഏജിംഗ് പ്രോസസ്സ്, ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം കാരണം സ്ത്രീകളുടെ പ്രൈവറ്റ് ഏരിയയിൽ ലാക്സിസിറ്റി വരും. അപ്പൊ യൂറിൻ കുറെ നേരം പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ തുമ്മുമ്പോഴും താനെ യൂറിൻ പാസ് ചെയ്യുക, ഈവൻ ഡെയിലി ഡൈ

0: സ്ലിപ്പർ വെച്ചിട്ട് പുറത്ത് പോകേണ്ടി വരുന്ന സ്ത്രീകൾ തന്നെയുണ്ട്. ഇവരൊക്കെ ഒരു ഒരു അവസ്ഥ കഴിയുമ്പോൾ പിന്നെ ഫംഗ്ഷന് പോകാൻ മടിക്കും, അയ്യോ എനിക്ക് ഇനിയിപ്പോൾ യൂറിൻ്റെ സ്മെല്ല് വരുമോ, അങ്ങനെ പുറത്ത് പറയാൻ പേടിച്ച് കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ പ്രോബ്ലംസൊക്കെ നമുക്ക് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്.
1: ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പ്രസവശേഷം സ്ത്രീ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നത് ശരിയാണ്, വലിയൊരു പ്രോസസ്സിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, നിരവധി ഹോർമോൺ ചേഞ്ചുകൾ ഉണ്ടാകും, അവരുടെ മാനസിക നിലയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകും, അതിനോടൊപ്പമാണ് ഈ പെൽവിക് മസിൽ അയയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ വേറെ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിക്കേണ്ടി വരിക?
0: സാധാരണഗതിയിൽ നോർമൽ ഡെലിവറി, ഒരു വജൈനൽ ഡെലിവറി ആയിക്കൊള്ളണമെന്ന് തന്നെ ഇല്ല, ഈവൻ പ്രഗ്നൻസിയിൽ തന്നെ സാധാരണ മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആവും. അതൊരു വജൈനൽ ഡെലിവറിയും കൂടി ആണെങ്കിൽ അവിടുത്തെ മസിൽസ് ഒക്കെ അത്യാവശ്യം സ്ട്രെച്ച് ചെയ്തിട്ടാണ് സാധാരണ ഈ ബേബി അതിലേക്ക് കൂടി വരുന്നത്. നമ്മൾ യൂഷ്വലി ഡെലിവറി കഴിഞ്ഞു പോകുമ്പോൾ സ്ത്രീകളോട് പറയും വീട്ടിൽ പോയി കഴിഞ്ഞാൽ പെൽവിക് മസിൽ എക്സസൈസ് ചെയ്യണം, കീഗൽസ് എക്സസൈസ് ചെയ്യണം, നമ്മൾ അവിടുത്തെ മസിൽസ് കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് ചെയ്യണം. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമായിരിക്കും സ്ത്രീകളുടെ മനസ്സിൽ.
1: സ്വന്തം നമ്മുടെ ഇവിടുത്തെ ഒരു സംസ്കാരം അനുസരിച്ച് പ്രസവരക്ഷ എന്ന് പറഞ്ഞ് അനങ്ങരുത് അല്ലെ, എപ്പോഴും കട്ടിലിൽ കിടക്കണം,
0: കട്ടിലിൽ കിടക്കുക. പിന്നെ കൂടുതലും അവര് കുട്ടിയുടെ ഒരു കോൺസെപ്റ്റിലേക്ക് മാറുകയാണ്, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക, കുട്ടിക്ക് പാല് കൊടുക്കുക, കുട്ടീനെ കുളിപ്പിക്കുക, കുട്ടീനെ ഉറക്കുക. അപ്പൊ സ്വന്തം ആരോഗ്യം മിക്ക സ്ത്രീകളും അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല. നമ്മൾ ഈ മസിൽസിനെ റിലാക്സ് ചെയ്ത് പൂർണ്ണഗതിയിലേക്ക് വരാനുള്ളൊരു സമയമോ സന്ദർഭമോ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആസ് ടൈം പ്രോഗ്രസസ് ഈ ഡിഫെക്ട്സ് എല്ലാം അവിടെ തന്നെ അതുപോലെ നിൽക്കുകയാണ്. പ്ലസ് നമ്മുടെ ഏജിങ് പ്രോസസ്, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജ് വരുമ്പോൾ നമ്മുടെ സ്കിന്ന് ചുളുങ്ങുന്നു, മുടി കൊഴിഞ്ഞു തുടങ്ങുന്നു, നമ്മുടെ നല്ല ഫ്ലഷ് ആയിട്ടിരുന്ന ഫേസ് ഒക്കെ സാധാരണ കുറച്ചൊന്ന് ചൊട്ടുന്നു, നമ്മുടെ കവള് സാഗ് ചെയ്യുന്നു, കണ്ണ് കുഴിയുന്നു. അപ്പം എല്ലായിടത്തും ഈവൻ ഫ്രം ഫേസ്, ഹെയർ ആണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീകളുടെ എല്ലാ ഭാഗത്തും ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്സിസിറ്റി നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ പെൽവിക് റീജിയൻ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ലേബിയയിലെ ഫാറ്റിന്റെ അളവ് കുറയും, മസിൽസിന്റെ സ്ട്രെങ്ത് കുറയുമ്പം യൂറിൻ പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലവർക്ക് പ്രൊലാപ്സ് എന്ന് പറയും, യൂട്രസ് താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് കാരണം അവിടുത്തെ ടിഷ്യൂവിന്റെ ലാക്സിസിറ്റിയും അതിന്റെ ഒരു റെസിസ്റ്റൻസും കുറയും, അപ്പൊ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാം. ഇതെല്ലാം ഹോർമോൺ ചേഞ്ചസ് കാരണം, നമ്മുടെ ഏജ് റിലേറ്റഡ് പ്രോസസ്സ് കാരണവും വരുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ആന്റിബയോട്ടിക് കൊടുക്കുന്നു അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നു, സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇൻഫെക്ഷൻ അല്ല, നമ്മുടെ അവിടെ വരുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം. ഇപ്പം ചില സ്ത്രീകൾ വന്ന് പറയാറുണ്ട് വജൈനയിൽ ഭയങ്കര എരിച്ചിലാണ്. എരിച്ചില് ആണെന്ന് പറയുന്നത് അവർക്ക് പുറത്ത് പറയാൻ ചമ്മലാണ്. എങ്ങനെയാ അവിടെ എരിയുന്നു എന്ന് വന്ന് ഡോക്ടറോട് പറയാ, ഡോക്ടർ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ ഇപ്പൊ ഒരു യൂറിൻ ലീക്ക്, ചുമയ്ക്കുമ്പോൾ തുമ്പുമ്പോഴും യൂറിൻ വരുന്നു, അവരെന്ത് ചെയ്യും? ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലോ ഇങ്ങനെ എനിക്കിങ്ങനെ വരുന്നുണ്ടോ, നിനക്ക് ഈ പ്രശ്നമുണ്ടോ, എനിക്കും ഈ പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വയം അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഡെലിവറി കഴിഞ്ഞാൽ ഇത് നോർമലാണ്, കുറച്ച് യൂറിൻ പോകുന്നത് നോർമലാണ്, അവിടുത്തെ ലാക്സിസിറ്റി നോർമലാണ്, അല്ലെങ്കിൽ ഇച്ചിങ് നോർമലാണ്. നോർമലാന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യമായിട്ടിരിക്കുക, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ കംഫർട്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ പ്രക്രിയകളൊന്നും നോർമൽ അല്ല. അപ്പം ഇതിനെല്ലാം ചികിത്സ അവൈലബിൾ ആണ് എന്നുള്ളൊരു അവയർനെസ് പല സ്ത്രീകൾക്കും ഇല്ല. അപ്പം ആ ഒരു അവയർനെസ് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത്, ദാറ്റ് ഓൾ ദിസ് ആർ നോട്ട് നോർമൽ. സൗന്ദര്യം എന്ന് പറയുമ്പോൾ മുഖത്തിന്റെ മാത്രമല്ലല്ലോ, മനസ്സിന്റെ സന്തോഷവും നമ്മുടെ സൗന്ദര്യത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ മനസ്സ് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ യു ഷുഡ് ഫീൽ ഗുഡ്. ടു ഫീൽ ഗുഡ്, എവറിത്തിങ് അബൌട്ട് യു ഷുഡ് ഫീൽ ഗുഡ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിങ് ഉണ്ട്, ഡിസ്കംഫേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം നമ്മളത് കറക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ അന്വേഷിക്കണം, സംസാരിക്കണം, അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം.
1: ഈ പ്രശ്നങ്ങൾ പേറി നടക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു
0: സ്ത്രീകളത് സ്വയമായിട്ട്
1: അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഏതാണ്ട് ഒരു 13-15 വയസ്സുള്ളപ്പോ തൊട്ട് ആർത്തവചക്രം തുടങ്ങുന്നു, അപ്പോൾ മുതൽ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ട് കൂടെ, അതിനൊപ്പം ഇപ്പൊ പ്രസവം അല്ലെങ്കിൽ ഇപ്പോ പെയിനോട് കൂടിയ സെക്സ് ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ നടക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് എന്റെ ശരിക്കുള്ള പ്രശ്നം എന്ന് അവർക്ക് വേർതിരിച്ചറിയാനും അറിയില്ല. ഇപ്പൊ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരു സ്ത്രീ എപ്പോഴാണ് വരേണ്ടത്, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അനുഭവപ്പെടുമ്പോഴാണ് അവർ വരേണ്ടത്?
0: പെൽവിക് റീജിയനിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ ഇച്ചിങ് ഒരു വർഷത്തെ ഒരു 2-3 പ്രാവശ്യത്തിൽ കൂടുതൽ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ, വജൈനയിൽ ബേണിംഗ് ഫീൽ വരുന്നുണ്ടെങ്കിൽ, പിന്നെ വജൈനൽ ലാക്സിസിറ്റി, നമുക്ക് അവിടുത്തെ ഡിസ്കംഫേർട്ട് തോന്നുക, അല്ലെങ്കിൽ സെക്സ് എൻജോയ് ചെയ്യാണ്ട് ഉള്ളൊരവസ്ഥ വരിക, സെക്സ് പെയിൻഫുൾ ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, പിന്നെ യൂറിൻ ലീക്ക്, പിന്നെ ചില കുട്ടികൾക്ക് ഈ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഫ്രിക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്, ടൈറ്റ് ഡ്രസ്സസ് ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർ സാധാരണ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഓ ഡ്രസ്സ് ഇടുമ്പം ഫ്രിക്ഷൻ വരുന്നു, അപ്പോൾ ആ ഡ്രസ്സ് ഇടണ്ട, അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്യണ്ട, ആ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ

0: എന്തെങ്കിലും സിംറ്റംസോ സൈൻസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കാണണം.
1: ഇപ്പോഴത്തെ കുട്ടികൾ മുന്നോട്ട് മുന്നോട്ട് വരികയാണ്, അപ്പോൾ അവർക്ക് ഒരു നീന്തൽ കുളത്തിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ അതുപോലെയുള്ള ഓഫീസിലുള്ള പല സന്ദർഭങ്ങളിൽ അതുപോലെയുള്ള ഡ്രസ്സുകൾ ഇടേണ്ടി വരും, കുറച്ചുകൂടി ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒഴിവാക്കലുകളല്ല,
0: നമ്മുടെ
1: അതിനെ പൂർണ്ണമായും മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള സൊല്യൂഷനാണ്? മരുന്ന് കഴിക്കുകയാണോ, അതോ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവേസീവ് ആയിട്ടുള്ള സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയറുകളാണോ, എങ്ങനെയാണ് അതിലെ പരിഹാരം?
0: സി, കോസ്മെറ്റിക് ഗൈനക്കോളജിയിലെ പ്രൊസീജിയേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നോൺ സർജിക്കൽ, രണ്ടാമത്തത് മിനിമലി ഇൻവേസീവ്, ചെറിയ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്, മൂന്നാമത്തത് സർജിക്കൽ. അപ്പൊ ഇങ്ങനെ മൂന്ന് ഘട്ടമായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എല്ലാവർക്കും സർജിക്കൽ ഓപ്ഷൻസ് വേണ്ടി വരില്ല. ഇപ്പൊ നോൺ സർജിക്കൽ ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞു കീഗൽസ് എക്സസൈസ് ചെയ്യണം, പക്ഷെ സ്ത്രീകൾ അത് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമുക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് കീഗൽസ് ചെയർ. അതിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആക്ച്വലി നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കസേര പോലെ ഒരു കസേര, അതിൽ നമ്മൾ പൂർണ്ണ വസ്ത്രം ധരിച്ച് ജസ്റ്റ് ഒരു കോഫി ഷോപ്പിൽ പോകുന്നത് പോലെ വന്ന് ആ കസേരയിൽ ഇരിക്കുക ഒരു 30 മിനിറ്റ്സ്. ആ കസേരയുടെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ആ കസേര ഹൈഫെം എന്ന് പറയും, ഹൈ ഇന്റൻസിറ്റി ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ പെൽവിക് മസിൽസ് കൺട്രാക്റ്റും റിലാക്സും ചെയ്യും. അപ്പം അറ്റ് എ ഹൈ ഫ്രീക്വൻസി ആയിരിക്കും ഇത് കൺട്രാക്ട് ചെയ്യും. അപ്പം നമ്മൾ കീഗൽസ് എക്സസൈസ് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സ്ട്രെങ്ത്തിൽ അവിടുത്തെ മസിൽസ് പിടിച്ചു വെക്കാനോ റിലാക്സ് ചെയ്യാനോ അറിയില്ല. ചിലപ്പോൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും പേഷ്യന്റിന് ചെയ്യാൻ പറ്റിയെന്നും വരില്ല. ഈ ഒരു കാര്യം ഈ ചെയർ ചെയ്തു കൊടുക്കുകയാണ്, അതും 10,000 കണക്ക് മടങ്ങ് എനർജിയിൽ പെൽവിക് മസിൽസിനെ കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഓഫീസിൽ പോകുന്ന പോലെ ഹോസ്പിറ്റലിൽ വരിക, ചെയറിലിരിക്കുക, 30 മിനിറ്റ് ഇരിക്കുക, എഴുന്നേറ്റ് പോവുക, അത് കീഗൽസ് ചെയർ. ഇത് നോൺ ഇൻവേസീവ് ആയിട്ടുള്ള പ്രശ്നം. പിന്നെ മിനിമലി ഇൻവേസീവ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ചെറിയൊരു പ്രോബ്, നമ്മൾ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യാൻ പോകുന്നത് പോലത്തെ ഒരു പ്രോബ് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ലേസർ ഷോട്ട്സ് കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി എനർജി എമിറ്റ് ചെയ്യുന്നതുണ്ട്. സാധാരണ ഈ മെഷീൻസ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, എനർജി എമിറ്റ് ചെയ്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവിടുത്തെ കൊളാജൻ റീമോഡലിംഗ് ആണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മളിപ്പോൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് കൊളാജൻ, സ്കിന്നിന് വേണ്ടി കൊളാജൻ കഴിക്കുക, ടൈറ്റനിങ്ങിന് വേണ്ടി കൊളാജൻ കഴിക്കുക. അതുപോലെ തന്നെ അവിടുത്തെ മസിൽസ് ടൈറ്റൻ ചെയ്യാൻ, അവിടുത്തെ ഇലാസ്റ്റിസിറ്റി ബെറ്റർ ആക്കാനായിട്ട് കൊളാജനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഹീറ്റ് എനർജി വെച്ചിട്ടാന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു പേടിയാണ്, അയ്യോ അപ്പൊ ഈ സാധനം ഉള്ളിൽ വെച്ചാൽ പൊള്ളി പോകുമെന്ന്. ഇത് കൺട്രോൾഡ് ഹീറ്റ് എനർജിയാണ് നമ്മൾ ഷോർട്ട്സ് ആയിട്ട് വിടുക. അപ്പം ഇവൻ ഒരു അനസ്തെറ്റിസ്റ്റിന്റെ ആവശ്യം പോലും വരാറില്ല. ഇത് ഒ പി ഡി പ്രൊസീജിയേഴ്സ് ആണ് വരിക. മേ ബി ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് പ്രൊസീജിയർ, യു ക്യാൻ ഗോ ബാക്ക്. ഇതിന്റെ റിക്കവറി ടൈം, ആക്ച്വലി റെസ്റ്റിന്റെ ആവശ്യമോ വേറെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട, ഈവൻ സെക്ഷൽ ഇന്റർകോഴ്സ് മാത്രം നമ്മൾ 2-3 ദിവസം അവോയ്ഡ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സാധാരണ ബാക്കി എല്ലാ റുട്ടീൻ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ ഉള്ളതാണ് സർജിക്കൽ പ്രോസസ്സ്. സർജിക്കൽ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ ലേബിയോപ്ലാസ്റ്റി, ഹൈമനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഒക്കെ. വേർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ടൈ ഡ്രസ് ഇടാൻ പറ്റുന്നില്ല, ലേബിയ ലെങ്ത് ഉള്ള കുട്ടികളുണ്ട്, വളരെ തിക്കായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് ആ ലേബിയയുടെ തിക്നെസ് നമ്മൾ കുറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ലെങ്ത് കുറച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഫ്രിക്ഷൻ കുറയുക എന്നുള്ളത്, അതൊക്കെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ്. സർജിക്കൽ പ്രൊസീജിയേഴ്സിനാണ് യൂഷ്വലി നമുക്ക് അഡ്മിഷനും അനസ്തീസിയയുടെ ആവശ്യമൊക്കെ വരിക. പിന്നെ പോസ്റ്റ് റിക്കവറി, ഏതൊരു വൂണ്ട് ഉണങ്ങാനെടുക്കുന്ന ഒരു സമയം അത്രമാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇത് അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രൊസീജിയേഴ്സോ അങ്ങനെയൊന്നുമല്ല. കറക്റ്റ്ലി സെലക്ടഡ് പേഷ്യൻസിന് അത്യാവശ്യം നല്ല ഔട്ട്കം കൊടുക്കാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് ആണ്.
1: ഇപ്പോൾ ഇതുപോലെയുള്ള സർജിക്കൽ പ്രൊസീജിയർ ഒരാൾ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുക? ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ സ്ത്രീകളുടെ പ്രത്യേകിച്ചും അവർക്ക് അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ ഏതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ വളരെ പേടിയുണ്ടാവും, കാരണം ഭാവിയിൽ വിവാഹത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമോ, ആരെങ്കിലും ഇത് കണ്ടുപിടിക്കുമോ, കണ്ടുപിടിച്ചാൽ ഇത് വേറെ എന്തെങ്കിലും തരത്തിൽ അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ തരത്തിലുള്ള എന്തെങ്കിലും ഒരു പാർശ്വഫലം ഈ പ്രൊസീജിയറിനുണ്ടോ?
0: ആക്ച്വലി നമ്മളിതൊരു ചികിത്സയാണ്, ഒരു പ്രോബ്ലത്തിനുള്ള ചികിത്സയല്ലേ. ഇപ്പം നമുക്കൊരു ആക്സിഡന്റ് പറ്റുന്നു, നമ്മുടെ ഫേസിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? അത് സർജറി ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. അതുപോലെ അവിടെയുള്ളൊരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഒരു കാര്യം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ ഭാവിയിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ മാരേജിൽ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്നത് കൊണ്ട് വേറെ തെറ്റായ ധാരണകളോ അങ്ങനെയൊന്നും വരേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റുകൾക്കൊന്നും ഇല്ല. പിന്നെ ഇപ്പം നമുക്ക് അവയർനെസ്സും കൂടി വരികയാണ്, അപ്പം ആൾക്കാരും കുറച്ചും കൂടി ട്രീറ്റ്മെന്റിനെ കുറിച്ചും പ്രൊസീജിയേഴ്സിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞു വരുന്നുണ്ട്. ഭാവിയിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല.
1: പലപ്പോഴും നവദമ്പതികളിലൊക്കെ കൂടുതൽ കേട്ടുവരുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, കാരണം വജൈനിസ്മസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. കാരണം ഈ വിവാഹത്തെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളോ ചിലപ്പോൾ അതിസങ്കല്പങ്ങളോ ഒക്കെ കാരണം പേടിയായതിനാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ അതിനൊക്കെ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്തെങ്കിലും തരത്തിലുള്ള പരിഹാര മാർഗങ്ങളുണ്ടോ?
0: വജൈനിസ്മസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ചിലർക്ക് മാനസിക

0: ഗുരുതരമായിട്ടുള്ള പരിഭ്രാന്തി കാരണം സെക്ഷൽ കോണ്ടാക്ടിൽ ഏർപ്പെടാൻ പറ്റാത്തവരുണ്ട്. ചിലവര് ഈ പേടി തന്നെ അവര് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് വജൈനൽ മസിൽസ് ഭയങ്കര ടൈറ്റ് ആയിട്ട് വെക്കും, ഈവൻ പുരുഷനെ അടുത്തോട്ട് വരാനോ ഒന്നും സമ്മതിക്കില്ല. അപ്പൊ അതിന്റെ ഡിഗ്രി അനുസരിച്ചിട്ടാണ് നമ്മൾ വജൈനസ്മസ് കറക്റ്റബിൾ ആണോ. ഭൂരിഭാഗം വജൈനസ്മസും നമുക്ക് കറക്റ്റബിൾ ആണ്. അപ്പം ഡൈലറ്റേഷൻ മാത്രമല്ല കൗൺസിലിംഗ് മുതൽ നമ്മൾ വജൈനസ്മസ് തന്നെ ട്രീറ്റ്മെന്റിന് തുടങ്ങും. അപ്പൊ ഫസ്റ്റ് ഇത് നമ്മളൊരു കപ്പിൾ ആയിട്ടായിരിക്കും കാണുക. ഹസ്ബൻഡിനെയും വൈഫിനെയും ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇവരുടെ സിവിയറിറ്റി ഓഫ് വജൈനസ്മസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇപ്പൊ വജൈനസ്മസ് നമുക്ക് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഈ കീഗൽസ് ചെയർ, കീഗൽസ് ചെയറിൽ നമ്മൾ ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ മസിൽസ് റിലാക്സ് ചെയ്യാൻ പഠിക്കുകയാണ് അവിടെ. ആ ഒരു പ്രൊസീജിയറും പ്ലസ് നമുക്ക് വജൈനൽ ഡൈലറ്റേഷൻ, അത് പല സ്റ്റെപ്പുകളിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല. കൗൺസിലിംഗ് മുതൽ ചെയറിൽ ഇരിക്കുന്നത് മുതൽ വജൈനൽ ഡൈലറ്റേഷൻ മുതൽ പല രീതിയിൽ നമുക്ക് വജൈനസ്മസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡെഫിനറ്റ്ലി കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലത്തിന്റെ ഇതാണ് വജൈനസ്മസ്.
1: ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രസവം സംബന്ധിയായ എന്തോ ഒരു കാര്യം എന്നാണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിലുള്ളത്. പക്ഷേ ഗൈനക്കോളജിയിൽ ഇത് മാത്രമല്ല, ഈ പ്രത്യുൽപാദനപരമായുള്ള ആരോഗ്യം മാത്രമല്ല, അതിൽ ലൈംഗികാരോഗ്യവും അതിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലൈംഗികതയിൽ ഏർപ്പെടുമ്പോഴുള്ള അവരുടെ പ്ലഷർ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ലൈംഗികത എന്ന് പറയുമ്പോൾ അത് കുട്ടികളെ ഉണ്ടാക്കാനുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്നുള്ള രീതിയിൽ മാത്രം കാണുന്നുണ്ട്. ഈ പ്ലഷർ എന്ന ഒരു ബാക്ക് സീറ്റ് എടുക്കുന്ന പോലെ കാണാറുണ്ട്. ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ അതിന് വേണ്ടുന്ന തരത്തിലുള്ള പ്രൊസീജിയറുകൾ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ആ ഒരു ഭാഗത്തുള്ള സെക്ഷൽ പ്ലഷറിന് വേണ്ടിയുള്ള ചികിത്സകളൊക്കെ?
0: സെക്ഷൽ പ്ലഷർ എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ, സ്ത്രീകൾ പാസീവ് പാർട്ട്നേഴ്സ് മാത്രമാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ചിന്താഗതി മാറി തുടങ്ങി. പ്ലഷർ എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീകളുടെ പ്ലഷർ എന്ന് പറയുന്നത് ഒന്ന് ഈ പെയിൻഫുൾ സെക്സ്, ഈ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ വെജൈനൽ ലാക്സിസിറ്റി, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും സ്ത്രീകൾക്ക് പ്ലഷർ അനുഭവപ്പെടാണ്ടിരിക്കാം. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ലാക്സിസിറ്റി, ഡെലിവറി കഴിഞ്ഞു, വെജൈനൽ ഭയങ്കര ലാക്സ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സെക്ഷൽ പ്ലഷർ കിട്ടാത്ത സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ലാക്സിസിറ്റിക്കുള്ള ട്രീറ്റ്മെന്റ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയർ, ലേസർ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം നമുക്ക് ലാക്സിസിറ്റി വജൈന ടൈറ്റനിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചിലവർക്ക് സെക്ഷൽ പ്ലഷർ കിട്ടുന്നില്ല എന്ന് പറയും. ഈവൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, ലാക്സിസിറ്റി ഒന്നുമില്ല, പക്ഷെ അവർക്ക് ഓർഗാസം അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ജി സ്പോട്ട്, ഓ സ്പോട്ട് എന്നൊക്കെ, ഇപ്പം എല്ലാവരും പറയുന്നത് ജി സ്പോട്ട് ഒരു മിത്താണ്, അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്പോട്ട് ഇല്ല എന്നുള്ളതാണ്. ബട്ട് ഡെഫിനറ്റ്ലി ദർ ഇസ് ആൻ ഇറോജിനസ് ഏരിയ, ആ ഏരിയനെ നമ്മൾ ഓഗ്മെന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഓ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വജൈനൽ വാളിലുള്ള ഏരിയ ആണ്, പക്ഷെ അതങ്ങനെ ഒരു സ്പെസിഫിക് ഏരിയ അല്ല. വേർ നമ്മുടെ സ്റ്റിമുലസ് വരുമ്പോഴത്തേക്ക് സ്ത്രീകൾ കുറച്ചും കൂടെ ഇറോജിനസ് ആകുന്ന സ്പോട്ട്സ് ആണ്, അവിടെ നമുക്ക് പി ആർ പി പോലെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. പി ആർ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് പി ആർ പി. തലമുടി വളരാനായിട്ട് നമ്മൾ പി ആർ പി ചെയ്യുന്നു, സ്കിൻ ബെറ്റർ ആകാൻ പി ആർ പി ചെയ്യുന്നു, ഇതിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ എടുക്കും, എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഈ ജി ഷോട്ടിലും ഓ ഷോട്ട്സും ഒക്കെ നമുക്ക് ഓഗ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ചും കൂടി ആ ഏരിയാസ് പ്രോമിനന്റ് ആകുമ്പം അവിടെ ഫീലിങ്സ് ഒക്കെ കുറച്ചും കൂടി ഓഗ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറിൽ വരുന്നതാണ് ഈ പി ആർ പി. പിന്നെ ത്രെഡ് ഉണ്ട്, യൂറിൻ ലീക്ക് ഒക്കെ ഉള്ള സ്ത്രീകൾ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം തുമ്മുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ യൂറിൻ ലീക്ക് പോകുന്നത്. അപ്പൊ അവർക്ക് സാധാരണ മുന്നേ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആയിരുന്നു വേണ്ടി വന്നിരുന്നത്. ഇപ്പൊ ഈ മിനിമലി ഇൻവേസീവ് നമുക്ക് ഈ പി ആർ പി ഇഞ്ചെക്ട് ചെയ്തിട്ട് അവിടുത്തെ മസിൽസ് ടൈറ്റൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഫേസ് ലിഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലത്തെ വജൈനയിൽ വെക്കാൻ പറ്റുന്ന ത്രെഡ്സ് ഉണ്ട്. അപ്പൊ അവിടുത്തെ മസിൽസ് കുറച്ചും കൂടി നമുക്ക് ടൈറ്റൻ ചെയ്യാനും സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ പറ്റും. അപ്പം ഇങ്ങനെ പല പ്രൊസീജിയേഴ്സും നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഇപ്പം ഇൻകോർപ്പറേറ്റഡ് ആണ്.
1: ഇത് ശരിക്കും സ്ത്രീകളുടെ ആത്മാഭിമാനവും അവരുടെ ഒരു അവകാശവും അവരുടെ ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കാനാണ് ശരിക്കും കോസ്മെറ്റിക് ഗൈനക്കോളജി ശ്രദ്ധിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം.
0: യെസ്, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി റീഗെയിനിങ് യുവർ കംഫർട്ട് ആൻഡ് കോൺഫിഡൻസ് ലെവൽ. ഡെഫിനറ്റ്ലി നമ്മുടെ കംഫർട്ടും നമ്മുടെ കോൺഫിഡൻസും ഇംപ്രൂവ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് എംപവേർഡ്. അപ്പൊ അതാണ് ബേസിക്കലി കോസ്മെറ്റിക് ഗൈനക്കോളജി. അല്ലാണ്ട് നമ്മൾ വജേനയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കൽ മാത്രമല്ല കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞ ഒരു ഫീൽഡ്.
1: പലപ്പോഴും ഇത് ഈ പ്രത്യുൽപാദന ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്നവരെയാണല്ലോ നമ്മളെപ്പോഴും ഇതിന്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് കാണുന്നത്. പക്ഷേ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മെനോപോസ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഈ തുമ്മുമ്പോൾ മൂത്രം പോകുന്ന പോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മധ്യവയസ്കയോ അല്ലെങ്കിൽ അതിനപ്പുറമോ പ്രായമുള്ളവരിൽ ഈ തരത്തിലുള്ള ചികിത്സകളൊക്കെ ഫലപ്രദമാണോ?
0: ഡെഫിനറ്റ്ലി ഈ ചികിത്സയ്ക്ക് അങ്ങനെ പ്രായം ഒരു ഭേദഗതി അല്ല. ഇപ്പൊ ഈവൻ വെരി ഓൾഡ് ഏജിലുള്ള, ഇപ്പം 70 വയസ്സ്, 75 വയസ്സ്, എന്തെങ്കിലും കാരണം

0: കൊണ്ട് അവർക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ റീസൺസ് കൊണ്ട് അവർക്ക് സർജറി ഇൻഡിക്കേറ്റഡ് അല്ല. അങ്ങനെയുള്ളവർക്ക് പോലും നമുക്ക് ഇതുപോലെയുള്ള പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് നമുക്കൊരു മിനിമൽ കറക്ഷൻസ്, ഒരുപാട് യൂറിൻ ലീക്കൊക്കെ ഉള്ളവർക്ക് നമുക്ക് ചിലപ്പം ഫുള്ളായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു പരിധി വരെ ഒരു ബെറ്റർ റിലീഫ് കൊടുക്കാൻ നമുക്ക് ഈ പ്രൊസീജിയേഴ്സ് ഈവൻ ഏത് ഏജിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കോസ്മെറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, എല്ലാ ഏജിലും, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
1: അപ്പോൾ സ്ത്രീകളുടെ ആത്മവിശ്വാസത്തെയും ജീവിത നിലവാരത്തെയും ഒക്കെ ഉയർത്തുന്ന ഒരു മെഡിക്കൽ ശാഖയാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. തൊലിപ്പുറത്തെ സൗന്ദര്യം മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലും സൗന്ദര്യമുണ്ട്. അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുക എന്നതും സൗന്ദര്യാത്മകമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുക. നമ്മളോട് കോസ്മെറ്റിക് ഗൈനക്കോളജിയെ കുറിച്ച് വിശദമായി സംസാരിച്ചത് ഡോക്ടർ കാർത്തിക ഡി കുമാർ ആണ്. ഒത്തിരി നന്ദി ഡോക്ടർ.
0: താങ്ക് യു.
2: കോസ്മെറ്റിക് ഗൈനക്കോളജി, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാറുമായി ഇതുവരെ സംസാരിച്ചത് റിയാസ് കളപ്പുരയിൽ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ അസ്റ്റർ മെഡ്സിറ്റി, എറണാകുളം. അസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
4: FM ഹെൽത്ത് ലൈൻ.

0: കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. രണ്ടാം വർഷം ലാറ്ററൽ എൻട്രി അപേക്ഷകർക്ക് ഈ മാസം 7 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 9495777750, 9495777750. കെൽട്രോണിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് കോഴ്സിലേക്ക് SSLC യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 15. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 859060052 853.
1: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
2: എന്നാ രഹസ്യമാ പറയേണ്ടത് തങ്കമ്മേ?
1: ഓ, രഹസ്യമല്ല, പരസ്യം. നമ്മുടെ പരിപാടിയുടെ പരസ്യം.
2: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
1: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
2: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3
1: മറക്കാതെ കേൾക്കണേ.
2: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ?
1: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
3: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക. അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447 5

0: 1212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 14 സെക്കൻഡും. ഈവനിംഗ് മെലഡി. മിഷൻ കാശ്മീർ എന്ന ചിത്രത്തിൽ ഉദിത് നാരായണും അൽക്ക യാഗ്നികും സംഘവും പാടിയത്

കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് പ്രവേശനത്തിന് റെഗുലർ കോഴ്സിനുള്ള അപേക്ഷകർക്ക് ഈ മാസം 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.polyadmissions.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 9495777850 9495777850

പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ പട്ടികജാതി പട്ടികവർഗ മറ്റ് അർഹരായ മറ്റ് പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളുടെ ആറുമാസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലനം നൽകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. താൽപര്യമുള്ളവർ അടുത്ത മാസം 4 മുൻപായി അപേക്ഷ നൽകണം. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കും. ഫോൺ നമ്പർ 6282858374 6282858374.

0: വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് 2026-27 വർഷം ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യേ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കാണ് ധനസഹായം ലഭിക്കുന്നത്. പ്രായപൂർത്തിയായ മക്കൾ ഇല്ലാത്തവരും താമസിക്കുന്നതിന് സ്വന്തമായി ചുറ്റുപാടോ സൌകര്യമോ ഇല്ലാത്തവരും ഏതെങ്കിലും ബന്ധുവിന്റെ സംരക്ഷണയിൽ കഴിയുന്നവരുമായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി December 15. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-862-299-475.
1: അച്ചക്ക് വേദനയുണ്ട്,
2: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തന ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
3: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
4: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
3: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
0: ഇനിയൊരു ഗാനം കേൾക്കാം. മിന്നലെ എന്ന ചിത്രത്തിൽ പി ഉണ്ണികൃഷ്ണൻ, ഹരിണി എന്നിവർ പാടിയത്. ഗാനശില്പികൾ താമരെ, ഹാരിസ് ജയരാജ്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അടുത്ത ദിവസം ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒത്തുചേർന്നത് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ്. തങ്ങളുടെ ഏറ്റവും അടുത്ത ആരോ ഒരാൾക്ക് ഒരു ദുരന്തമുണ്ടായിരിക്കുന്നു, അതവരെ വേദനിപ്പിക്കുന്നു. ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽ അവർ നിശബ്ദരായി. ഒന്നും സംസാരിക്കുവാൻ കഴിയാതെ അവർ പരസ്പരം നോക്കിയിരുന്നു. അന്നത്തെ യോഗത്തിൽ പുതിയ രണ്ടുപേർ കൂടി സന്നിഹിതരായിരുന്നു, പോക്കർ ഹാജിയും ഗോവിന്ദൻ അടിയോടിയും. നിയമലംഘനം നടത്തിയ കോൺഗ്രസ് നേതാക്കളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനത്തിൽ പങ്കെടുത്തതോടെയാണ് അവർ കോൺഗ്രസ് പ്രവർത്തനത്തിൽ സജീവമായത്. പുതുതായി യോഗത്തിൽ പങ്കെടുക്കുന്നവരെ നോക്കി ഡോക്ടർ ഒന്ന് ചിരിച്ചു. അദ്ദേഹത്തിന്റെ ചിരിയിലും വിഷാദഛായ ഉണ്ടായിരുന്നു. രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട്. അതിനു മുമ്പ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു ദുർദിനമാണിന്ന്. നമ്മുടെ ധീരദേശാഭിമാനികളായ മൂന്ന് പോരാളികളെയാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടത്. ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നീ മൂന്ന് ധീരന്മാരെ രാഷ്ട്രത്തിന്റെ മുഴുവൻ വികാരങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് ഇന്നലെ തൂക്കിലേറ്റി. ഇവരെ തൂക്കിലേറ്റരുതെന്ന് മഹാത്മാഗാന്ധി നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അപേക്ഷ പോലും നിരസിക്കപ്പെട്ടു. എല്ലാവരെയും വേദനിപ്പിക്കുന്നതും അതേസമയം പ്രതികാരം ചെയ്യാൻ മാത്രം ആവേശം കൊള്ളിക്കുന്നതുമാണ് ഈ സംഭവം. എന്നാൽ മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യം നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. ഇന്നത്തെ പത്രത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്, അത് ഞാൻ ഇവിടെ വായിക്കാം. ഭഗത് സിംഗിനെ പോലെയുള്ള ഒരു യുവാവിനെയും അദ്ദേഹത്തിന്റെ ചങ്ങാതിമാരെയും തൂക്കിക്കൊന്നത് മൂലം ഗവൺമെന്റ് അവർക്ക് രക്തസാക്ഷികളുടെ പട്ടം കൊടുത്തിരിക്കുകയാണ്. ഭഗത് സിംഗിന്റെ മരണത്തിൽ സ്വന്തമായ ഒരു ദുഃഖം നേരിട്ട അനുഭവമാണ് അനേകായിരം പേർക്കുണ്ടായത്. ആകയാൽ ഈ യുവദേശാഭിമാനികൾക്ക് എന്ത് ബഹുമാനം നൽകുന്നതിനോടും ഞാൻ യോജിക്കുന്നു. എന്നാൽ അവരുടെ പ്രവൃത്തി മാർഗത്തെ അനുകരിക്കരുതെന്ന് ഇന്ത്യയിലെ യുവജനങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അവരുടെ ത്യാഗശക്തിയെയും ഉത്സാഹത്തെയും അചഞ്ചലമായ ധീരതയെയും നാം തിരിച്ചറിയുക, നാം തീർച്ചയായും അനുകരിക്കുക. എന്നാൽ ഈ ഗുണങ്ങളെ അവർ ഉപയോഗിച്ച രീതി നമുക്കൊരിക്കലും പകർത്താവുന്നതല്ല. ഈ രാജ്യത്തിന്റെ മോചനം ഒരിക്കലും കൊലപാതകത്തിൽ കൂടെ ആയിക്കൂടാ. ഡോക്ടർ അത് വായിച്ചു തീർക്കുന്നതുവരെ എല്ലാവരും ശബ്ദമടക്കിയിരുന്നു. പിന്നെ ആരും ആവശ്യപ്പെടാതെ തന്നെ അവർ എഴുന്നേറ്റ് നിന്ന് മൗനപ്രാർത്ഥന നടത്തി. എല്ലാവരും സ്വസ്ഥാനത്തിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, മഹാത്മാഗാന്ധി പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഈ സംഭവത്തിൽ നാം ഒരിക്കലും വികാരപരമായി പ്രതികരിക്കരുത്. അഹിംസ ഒരവസരത്തിലും കൈവടിയാനും പാടില്ല. നമുക്കിനി നാട്ടിലെ കാര്യങ്ങളിലേക്ക് മടങ്ങാം. കേളപ്പജി ഇല്ലാത്തത് നമ്മുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ നിന്നും വരാൻ ഇനിയും രണ്ടോ മൂന്നോ മാസമെടുക്കും. അതുവരെ നമ്മൾ നിഷ്ക്രിയരായി ഇരിക്കുവാൻ പാടില്ല, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നാട്ടിലെ സംഭവങ്ങളിൽ നിന്നും മാറി നിൽക്കുകയല്ല വേണ്ടത്, യുക്തമായ കാര്യങ്ങളിൽ നാം ഇടപെടണം. ഇവിടെ ഒരു കുടുംബം കുടിയിറക്കപ്പെട്ടു, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇതിനെല്ലാം ഒരു പരിഹാര മാർഗം നാം കണ്ടെത്തണം. എന്നാൽ അത് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നില്ല, അതിനുവേണ്ടി മറ്റൊരു ദിവസം ഇരിക്കാം. ഭഗത് സിംഗിന്റെയും കൂട്ടുകാരുടെയും രക്തസാക്ഷിത്വത്തോട് ആദരാഞ്ജലി പുലർത്തുവാൻ വേണ്ടി മാത്രമാണ് നാം ഇന്നിവിടെ കൂടിയത്. അങ്ങാടിയിലൂടെ ഒരു മൗനജാഥ നടത്തുകയും ഗാന്ധിജിയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കുകയും ചെയ്ത ശേഷം നമുക്ക് പിരിയാം. നാട്ടിലെ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഒരു നാൾ കാലത്ത് നാടിന് ഒരു വിസ്മയമായി മാതാമ്മയുടെ ഹോട്ടലിന് മുമ്പിൽ ഒരു ബസ് പ്രത്യക്ഷപ്പെട്ടു. നീണ്ട മൂക്കോടുകൂടിയ പച്ച നിറത്തിലുള്ള ബസ്. അതിന്റെ മുൻവശം അല്പം പൊങ്ങിയ സ്ഥലത്ത് മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു, മാതാ ട്രാൻസ്പോർട്ട് സർവീസ്. നീണ്ട മൂക്കും ചാരി ഡ്രൈവർ സണ്ണി സായിവ് നിൽപ്പുണ്ടായിരുന്നു. അയാൾ ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പുക അല്പം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. പുക അപ്പാടെ അയാൾ വിഴുങ്ങുകയാണെന്ന് തോന്നും. കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന സമയമായിരുന്നു അത്. നമ്പ്യാരുടെ സ്കൂളിലെ കുട്ടികളും പെൺകുട്ടികളുടെ സ്കൂളിലെ കുട്ടികളും എല്ലാം ആർത്ത് വിളിച്ചുകൊണ്ട് ബസ്സിനെ വലയം ചെയ്തു. ബസ് തൊടാനും കുട്ടികൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബസ്സിന്റെ അടുത്തേക്ക് ചെല്ലാൻ സണ്ണി സായിവ് സമ്മതിച്ചില്ല. അയാൾ ഒച്ച വെച്ച് കുട്ടികളെ അകലത്തേക്ക് നിർത്തി.
0: തക്ഷൻകുന്ന് സ്വരൂപം.

0: യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
1: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
4: മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ കൃഷിയടയാളങ്ങൾ. ഏറ്റവും ജനപ്രിയമായ സംഗീത രൂപമെന്ന നിലയിൽ ചലച്ചിത്ര ഗാനങ്ങൾ മലയാളിയുടെ പ്രാദേശിക ജീവിതത്തിലെ നിർണായക ഘടകങ്ങളിലൊന്നായിരുന്നു. ഭൂപ്രകൃതിയെയും കൃഷിയെയും കാർഷിക വിളകളെയും പറ്റിയുള്ള അറിവുകൾ മലയാളിയെ സംബന്ധിച്ച് സ്വത്തുപരമായ അതിജീവനങ്ങളായിരുന്നു. മലയാള സാഹിത്യം സാമൂഹ്യപരമായ കൃഷിപ്പാട്ടുകളാൽ സമ്പന്നമാണ് എങ്കിലും ഇവിടെ ചലച്ചിത്ര ഗാനങ്ങളിലെ കാർഷിക അംശങ്ങളെയാണ് സവിശേഷമായി എടുത്തു കാണുവാൻ ശ്രമിക്കുന്നത്. കേരളീയ ഭൂപ്രകൃതിയെയും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെയും ഉൾക്കൊണ്ട് രചിക്കപ്പെട്ട ഗാനങ്ങൾ പ്രകൃതിയുടെ വൈവിധ്യാത്മകതയാണ് സ്ഫുരിപ്പിക്കുന്നത്. കരുമാടിക്കുട്ടൻ എന്ന ചലച്ചിത്രത്തിലെ സഹ്യസാനുസൃതി ചേർത്തുവെച്ച മണി വീണയാണെൻ്റെ കേരളം, നീലസാഗരം അതിൻ്റെ തന്ത്രിയിൽ ഉണർന്നിടുന്നു സ്വരസാന്ത്വനം എന്ന ഗാനം കാർഷിക സംസ്കൃതിയുടെയും ഹരിതാഭമായ കേരളീയ ഭൂപ്രകൃതിയുടെയും നേർചിത്രമാണ്. മേഘം എന്ന ചിത്രത്തിലെ തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകൈയായി വിരിയണ മലനാട് എന്ന ഗാനവും, ജലോത്സവം എന്ന സിനിമയിലെ കേരനിരകളാടും ഒരു ഹരിതചാരു തീരം എന്ന ഗാനവും കേരളീയ പ്രകൃതി നിറവിൻ്റെ മറ്റ് ഉദാഹരണങ്ങളാണ്. കൃഷിയിടങ്ങളും കിളികളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കുറിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളും ശ്രദ്ധേയമാണ്. നോട്ടം എന്ന സിനിമയിലെ പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമത്തെ പുന്നില്ലിൻ പൂങ്കരളെ എന്ന ഗാനത്തിലും, മനസ്സിനക്കര എന്ന ചിത്രത്തിലെ മറക്കുടയാൽ മുഖം മറയ്ക്കും എന്ന ഗാനത്തിൽ മുണ്ടകൻ പാടത്തെ മുത്തും പവിഴവും കൊയ്യാനെത്തണ പ്രാവാണ് എന്ന വരികളിലും, വജ്രം എന്ന സിനിമയിലെ മാടത്തക്കിളി മാടത്തക്കിളി പാടത്തെന്ത് വിശേഷം എന്ന ഗാനത്തിലും തത്ത, പ്രാവ്, മാടത്ത എന്നീ കിളികളെ പരാമർശിക്കുന്നു. നെൽവയലുകളും അതിൻ്റെ ഗ്രാമീണ സൗന്ദര്യവും ആസ്വദിക്കാനെത്തുന്ന കിളിക്കൂട്ടങ്ങളും കേരളീയ കാർഷിക സമൃദ്ധിയുടെ ഉയരടയാളങ്ങളാണ്. ജിലേബി എന്ന ചിത്രത്തിലെ ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്ന ഗാനം കേരളീയനെ സംബന്ധിച്ച് മണ്ണ്, കൃഷി എന്നിവ എത്രത്തോളം അവൻ്റെ ജീവിതവുമായി ഇടകചേർന്ന് കിടക്കുന്നു എന്നുള്ളതിന് ദൃഷ്ടാന്തമാണ്. തൊമ്മനും മക്കളും എന്ന ചലച്ചിത്രത്തിലെ വട്ടോലക്കുട ചൂടിയെത്തിയ എന്ന ഗാനത്തിൽ വിതച്ചു വിതച്ച് വിളവിറക്കേണ്ടേ, മെതിച്ചു മെതിച്ച് കതിരെടുക്കേണ്ടേ എന്ന വരികൾ കൂട്ടായ്മയുടെ ഏകീകൃതമായ കൃഷിയൊരുക്കങ്ങളെയാണ് വെളിവാക്കുന്നത്. ഏഴുപൊന്നത്തരകൻ എന്ന സിനിമയിലെ തെക്ക് തെക്ക് തെക്കേ പാടം, മുത്ത് മുത്ത് മുണ്ടോർ പാടം എന്ന ഗാനം മലയാളക്കരയുടെ കാർഷിക സംസ്കൃതിയുടെ ഘടകങ്ങൾ വിളിച്ചോതുന്നതാണ്. ഈ ഗാനത്തിലെ തന്നെ ആരോ മണി പൂന്തുടി കൊട്ടി, ആടിത്തിങ്കൾ കന്നും പൂട്ടി, കുളിർകാറ്റ് പാടുന്നേ, തേക്കുപാട്ട് എന്നീ വരികളിലെ തേക്കുപാട്ട് എന്ന സംജ്ഞ ഇന്നലകളിലെ കേരളീയ കാർഷിക വൃത്തിയുടെ അറിവടയാളങ്ങളാണ്. നായർ സാബ് എന്ന ചലച്ചിത്രത്തിലെ പുഞ്ചവയൽ കൊയ്യാൻ പോന്നവളെ എന്ന ഗാനത്തിലെ ഹേ ചുണ്ടിലെ പുഞ്ചിരി വേർപ്പണിഞ്ഞു, തൂവേർപ്പ് മഞ്ഞായി മണ്ണിൽ വീണു, കൊയ്തിട്ടും കൊയ്തിട്ടും തീരാത്ത പാടത്ത് തനിയേ വാനിടത്തിൽ തളർന്നു വീണു പെണ്ണ്, നെല്ലുകൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ എന്നീ വരികളിലൂടെ കാർഷിക വൃത്തിയിലെ ഗഹനമായ അധ്വാന ഭാരവും അതിനെ ലഘൂകരിക്കാനുള്ള കൂട്ടായ പരിശ്രമവുമാണ് അനാവൃതമാകുന്നത്. കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയും കാലഘട്ടാനുസൃതമായി പരിവർത്തന വിധേയമായിരിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ പോലെയുള്ള ജനപ്രിയ സംഗീതങ്ങളിൽ കേരളീയ കാർഷിക സംസ്കൃതിയുടെ അടയാളങ്ങളെ ഇത്തരത്തിൽ നമുക്ക് കണ്ടെത്താനാവുന്നു. ഇന്നലകളുടെ കേരളീയ കാർഷിക സമൃദ്ധിയുടെ നിഴൽ അടയാളങ്ങളായി ഇത്തരം ഗാനങ്ങളെ സമീപിക്കാവുന്നതാണ്.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.

വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നിവയാണ് കോഴ്സുകൾ. അടിസ്ഥാന

യോഗ്യത പ്ലസ് ടു. എസ് സി എസ് ടി ഒഇസി വിഭാഗക്കാർക്ക് സൗജന്യ പഠനം. www.fcikerala.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം വഴിയോ അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 0492225667. 0492225667.

ഇനി ഇന്നത്തെ എഫ് എൻ ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഗോയിറ്റർ? ഉത്തരം, കഴുത്തിന്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തൈറോയിഡ് ഗ്രന്ഥിയുടെ അസാധാരണമായ വീക്കമാണ് ഗോയിറ്റർ. ഇത് വേദനയില്ലാത്ത വീക്കമായോ അല്ലെങ്കിൽ പ്രത്യേക മുഴകളായോ പ്രത്യക്ഷപ്പെടാം. ഭക്ഷണത്തിൽ അയോഡിന്റെ കുറവാണ് പ്രധാന കാരണമായി പറയപ്പെടുന്നത്. അയോഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുന്നത് മൂലം ഇത് ഫലപ്രദമായി തടയുവാൻ സാധിക്കും.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ ധർമ്മരാജ് അടാട്ട്. 6:00 ആകാശവാണി എഫ് വാർത്തകൾ അറിയിപ്പുകൾ. 6:10 പ്രഭാതഗീതം. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ചങ്ങമ്പുഴയുടെ പൊൻപുലരി എന്ന കവിത. 6:55 എഫ് ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. 7:05 ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:35 എഫ് ഡയറി തുടരും സമകാലികം, മഴക്കാല ദുരന്തങ്ങളെ കരുതിയിരിക്കാം. നോവൽ പാരായണം, തക്ഷൻ കുന്നുസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. എന്തു പഠിക്കണം, എന്താകണം.

8-5 യുവവാണി രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാക്മോ എന്ന സ്റ്റാർട്ടപ്പിനെ അറിയാം. ബാക്മോ സ്ഥാപകൻ അനസ് ഡി സംസാരിക്കുന്നു. 50:30 FM മോർണിംഗ് സെലക്ഷൻസ്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം രാജാറാണി എന്ന ചിത്രത്തിൽ ക്ലിന്റൺ സെറജോ, അൽഫോൺസ് ജോസഫ്, അൽക്ക അജിത് എന്നിവർ പാടിയത്. രചന അന്ന മുത്തുകുമാർ, സംഗീതം ജെ വി പ്രകാശ് കുമാർ.

ഗായകർ എസ് പി ബാലസുബ്രഹ്മണ്യം, സുജാതാ മോഹൻ. രചന പാവിജയ്. സംഗീതം വിദ്യാസാഗർ. ചിത്രം തിരുമലൈ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:30 മിനിറ്റും 12 സെക്കൻഡും.

0: കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വാഗതം. സാഹിത്യ സുരഭിയിൽ നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ. നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം. മനോജ് വെങ്ങോലയുടെ കഥ, കെ സുജാത എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ. നിരൂപകൻ എൻ ഇ സുധീർ സംസാരിക്കുന്നു.
2: രണ്ടായിരത്തി 2024 നവംബറിൽ ന്യൂയോർക്കിലെ സോത്ബി എന്ന പ്രസിദ്ധമായ ആർട്ട് ലേലശാലയിൽ വേറിട്ട ഒരു ലേലം നടന്നു. 2.2 മീറ്ററിലുള്ള ഒരു പോർട്രേറ്റ് പെയിൻറിംഗ് ആയിരുന്നു അന്ന് ലേലത്തിന് വെച്ചിരുന്നത്. 100,000+ ഡോളറിനാണ് അന്നത്തെ ആ ലേലത്തിൽ പെയിൻറിംഗ് വിറ്റുപോയത്. അതിൻ്റെ ഞെട്ടിക്കുന്ന സവിശേഷത ആ പെയിൻറിംഗ് വരച്ചത് മനുഷ്യനായ ഒരു കലാകാരനല്ല എന്നതാണ്. AI God എന്ന് പേരിട്ടിരിക്കുന്ന ആ ചിത്രം തയ്യാറാക്കിയത് എയ്ദ എന്ന പേരിലുള്ള ഒരു റോബോട്ടായിരുന്നു. ആ പെയിൻറിങ്ങിന് ആ പേരിടാൻ കാരണം അത് അലൻ ട്യൂറിങ്ങിൻ്റെ പോർട്രേറ്റ് ആയതിനാലാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനായിരുന്നു അലൻ ട്യൂറിങ്. എന്തായാലും ആ ലേലം ഒരു ചരിത്ര നിമിഷം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. നിർമ്മിത ബുദ്ധിയാൽ വരയ്ക്കപ്പെട്ട ഒരു പെയിൻറിങ് ഇത്രയും വലിയ വിലയ്ക്ക് ലേലത്തിൽ വിൽക്കപ്പെട്ടിരിക്കുന്നു എന്നത് പുതുമയുള്ള കാര്യമായി. സാങ്കേതിക വിദ്യ നമ്മളെങ്ങോട്ട് നയിക്കുന്നു എന്നതിനെക്കുറിച്ചും നിർമ്മിത ബുദ്ധിയുടെ ഭാവിയെക്കുറിച്ചും ആശങ്കപ്പെടാനും ചിന്തിക്കുവാനും വഴിയൊരുക്കിയ ഒരു സംഭവം. ലോകമാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായി. നിർമ്മിത ബുദ്ധിക്കാലത്ത് മനുഷ്യൻ്റെ സർഗാത്മകതയ്ക്ക് എന്തു സംഭവിക്കും എന്ന ചോദ്യം അതോടെ ഗൗരവമായി ഉയർത്തപ്പെട്ടു. ആ വഴിക്കുള്ള ചർച്ചകൾക്കും അതോടെ തുടക്കം കുറിക്കപ്പെട്ടു. ഇനി ഈ അടുത്ത കാലത്തെ ചില വിശേഷങ്ങൾ നോക്കാം. അടുത്തിടെ അവസാനിച്ച ലണ്ടൻ ബുക്ക് ഫെയറിൽ വിചിത്രമായൊരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഡോണ്ട് സ്റ്റീൽ ദിസ് ബുക്ക്, എ പ്ലീ ഫ്രം ഓതേഴ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സത്യത്തിൽ അതൊരു ഉള്ളടക്കമില്ലാത്ത പുസ്തകമായിരുന്നു. പുസ്തകത്തിൻ്റെ അകത്തുള്ളത് 1000+ എഴുത്തുകാരുടെ പേരുകൾ മാത്രമാണ്. നിർമ്മിത ബുദ്ധിയോട് കലഹിക്കുന്ന എഴുത്തുകാരുടെ പേരുകൾ. അവരുന്നയിച്ച പ്രശ്നം, അവരൊക്കെ എഴുതിയ സാഹിത്യരചനകളെ പിൻപറ്റിയാണ് നിർമ്മിത ബുദ്ധി കമ്പനികൾ പുതിയ പുസ്തകങ്ങൾ നിർമ്മിക്കുന്നത് എന്നതാണ്. ഇതനുവദിച്ചുകൂടെന്നും ഗവൺമെൻറ് നിയമനിർമ്മാണത്തിലൂടെ ഇത്തരം സർഗാത്മക മോഷണത്തെ നിയന്ത്രിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഡോണ്ട് സ്റ്റീൽ ദിസ് ബുക്ക് എന്ന ക്യാമ്പയിനും ആ പേരിലെ പുസ്തകവും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലണ്ടനിലെ സൊസൈറ്റി ഓഫ് ഫാദേഴ്സ് സമാനമായ ഒരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മനുഷ്യർ എഴുതിയ പുസ്തകങ്ങളും നിർമ്മിത ബുദ്ധിയാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളും വായനക്കാർക്ക് വേർതിരിച്ചറിയുവാൻ വഴിയുണ്ടാക്കണമെന്നാണ് അവരുടെ ആവശ്യം. മനുഷ്യർ എഴുതിയ പുസ്തകങ്ങളുടെ കവറിൽ ഹ്യൂമൺ ഓതേഡ് എന്നൊരു സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന് അവർ പ്രസാധകരോട് ആവശ്യപ്പെടുകയും ചെയ്തു. നോബൽ സമ്മാന ജേതാവായ കസുവോ ഇഷിഗുറോ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ ഇത്തരം പ്രതിഷേധങ്ങളുടെ മുന്നണിയിലുണ്ട്. സർഗാത്മക എഴുത്തുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പിറകിലെ ലക്ഷ്യം. ഇതെല്ലാം കാണിക്കുന്നത് എഴുത്തിൻ്റെയും കലയുടെയും മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വലിയ വെല്ലുവിളി യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ്. എഴുത്തുകാരും വായനക്കാരും അതേപ്പറ്റി ഗൗരവമായി ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട്. മനുഷ്യൻ്റെ സർഗാത്മകത എന്നത് അവന് മാത്രം സിദ്ധിച്ച അപൂർവമായ ഒരു ജൈവ സവിശേഷതയാണ്. നമ്മുടെ സംസ്കാരത്തെ, മാനവികത എന്ന ആശയത്തെ നിർണായകമായ തോതിൽ നിർമ്മിച്ചതും നിയന്ത്രിച്ചതും ഈ സവിശേഷത തന്നെയാണ്. ഭാഷയിലൂടെയുള്ള സംവേദനം എന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ സവിശേഷത. ഭാഷയെന്ന സാധ്യത സാങ്കേതികവിദ്യയ്ക്ക് കൈമാറിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. ഇന്നിപ്പോൾ ഭാഷയിന്മേലുള്ള കുത്തകാവകാശം നമുക്ക് അവകാശപ്പെടാനാവില്ല. നിർമ്മിത ബുദ്ധി പുതിയ വിപ്ലവങ്ങൾ ഏറ്റെടുക്കുകയായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ അസാധാരണമായ വേഗതയിൽ മുന്നേറുകയാണ്. അത് സ്വയം കലാസൃഷ്ടികൾ നിർമ്മിക്കും, സാഹിത്യം എഴുതും എന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു. നിർമ്മിത ബുദ്ധിയാൽ എഴുതപ്പെട്ട ആദ്യ നോവൽ ഇറങ്ങിയത് 2016. അവിടുന്ന് ഇങ്ങോട്ട് വലിയ മാറ്റങ്ങളുണ്ടായി. ഇന്ന് മിക്ക സാഹിത്യ മേഖലകളിലും AI നിർമ്മിത പുസ്തകങ്ങൾ ലഭ്യമാണ്, മറ്റു കലാരൂപങ്ങളും. 2025 ഡ്രൂ ഹാൻകോക്ക് സംവിധാനം ചെയ്ത കമ്പാനിയൻ എന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമ ഓർക്കുക.

ഐറിസ് എന്ന സ്ത്രീ കഥാപാത്രം യഥാർത്ഥത്തിൽ ഒരു റോബോട്ടാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിയുന്നത് സിനിമയുടെ അവസാനം മാത്രമാണ്. കൂടെ ജീവിക്കുന്ന മനുഷ്യരെ യഥാർത്ഥ മനുഷ്യരും AI നിർമ്മിത മനുഷ്യരും എന്ന നിലയിൽ വേർതിരിച്ചറിയാതെ വിഷമിക്കുന്ന ഒരു കാലം വരുമോ എന്ന സന്ദേഹമാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ മനുഷ്യരോട് കോപിക്കുകയും പിണങ്ങുകയും ചെയ്യാൻ സാധിക്കുന്ന റോബോട്ടുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. സ്വയം പ്രവർത്തിക്കുക എന്നത് അവർക്ക് സാധിക്കുമെന്ന് ഇതിനകം തെളിഞ്ഞിരിക്കുന്നു. ഏതായാലും നിർമ്മിത ബുദ്ധിയുടെ കൗതുക കാലം അവസാനിക്കുകയും ഭീതി

0: പ്രവർത്തിക്കുക എന്നത് അവർക്ക് സാധിക്കുമെന്ന് ഇതിനകം തെളിഞ്ഞിരിക്കുന്നു. ഏതായാലും നിർമ്മിത ബുദ്ധിയുടെ കൗതുകകാലം അവസാനിക്കുകയും ഭീതിതമായ കാലം രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യനും അവനാൽ ഉണ്ടാക്കപ്പെട്ട നിർമ്മിത ബുദ്ധിയും നേർക്കുനേർ വന്നു നിൽക്കുകയാണ്. സത്യത്തിൽ മാനവരാശിയുടെ ഭാവിയെപ്പറ്റിയുള്ള ആശങ്ക പോലും ഈ നേർക്കാഴ്ചയിലുണ്ട്. കേവലമായ കലയും സാഹിത്യവും എന്ന നിലയിൽ ചുരുക്കിക്കാണേണ്ട ഒന്നല്ല ഈ പ്രതിസന്ധി. എഴുത്ത് ഉയർന്ന തലത്തിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, സമൂഹത്തിൻ്റെ ചാലകശക്തി തന്നെ. ചോദ്യം ചെയ്യാനും തിരുത്തിക്കാനും പ്രാപ്തിയുള്ള ഒന്ന്. മാനവികതയെ കാലാനുസൃതമായി പുതുക്കിപ്പണിഞ്ഞുകൊണ്ടിരിക്കാനും സർഗാത്മകതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വവും അതിനുണ്ട്. അധികാരത്തോട് കലഹിക്കാനും അവരെ മുട്ടുകുത്തിക്കാനും കേൾപ്പുള്ള ഒരു ഉപാധി എന്ന നിലയിലും അതിനെ മനസ്സിലാക്കണം. മനുഷ്യരെ സ്വതന്ത്രരാക്കിയത് സർഗാത്മകതയാണ്, ചിന്തയിലേക്ക് നയിച്ചതും. അത്രയും പ്രാധാന്യമുള്ള ഒന്നിൻ്റെ മേലുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമാവുന്നത്. അപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ്. നിർമ്മിത ബുദ്ധിയെ ആരാണ് നിയന്ത്രിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് അത് പ്രവർത്തിക്കുന്നത്? നിർമ്മിത ബുദ്ധിക്ക് ചിന്തിക്കുവാനുള്ള കഴിവുണ്ടോ? അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? പ്രോഗ്രാം ചെയ്തതിനനുസരിച്ച് മാത്രമാണോ അവ പ്രവർത്തിക്കുക? സത്യത്തിൽ ഇതിൻ്റെയൊക്കെ നിലവിലെ ഉത്തരങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കേവലം മൂന്നോ നാലോ കമ്പനികളാണ് നിർമ്മിത ബുദ്ധിയുടെ ലോകത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. അവർ ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത്. അവയെ ടെക്നോളജി കമ്പനികളിൽ നിന്ന് വിശേഷിപ്പിക്കരുതെന്നും അവ യഥാർത്ഥ മിലിട്ടറി ടെക്നോളജി കമ്പനികളാണെന്നും വരെ വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ യുദ്ധ കമ്പനികളാണ് ഇനി അങ്ങോട്ട് സർഗാത്മകതയെയും നിയന്ത്രിക്കുക. ആലോചിച്ച് നോക്കൂ, ഇവർക്ക് മേലെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ ലോകത്ത് നിലവിലുള്ള രാഷ്ട്രീയാധികാരങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. സാങ്കേതികവിദ്യ കോർപ്പറേറ്റുകളുമായി കൂട്ടുകൂടി ജനകീയാധികാരത്തെ അർത്ഥരഹിതമാക്കുകയാണ്. എന്തെഴുതണം, എങ്ങനെ എഴുതണം എന്ന് പ്രോഗ്രാം ചെയ്ത് സൃഷ്ടിക്കപ്പെടുന്ന സർഗാത്മക വിഭവങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്. മനുഷ്യബുദ്ധിയുടെ സർഗാത്മക പ്രവർത്തനശേഷി നിർമ്മിത ബുദ്ധിക്കുണ്ടാവുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ബുദ്ധിയുടെ തലം പൂർണ്ണമായും യന്ത്രബുദ്ധി സാധിച്ചെടുത്തേക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ശാസ്ത്രം മറ്റൊരു ചോദ്യം ഉയർത്തുന്നു, ബുദ്ധിയാണോ സർഗാത്മകതയെ സൃഷ്ടിക്കുന്നത് അഥവാ പ്രവർത്തനക്ഷമമാക്കുന്നത്? ഈ അന്വേഷണത്തിന് വേറിട്ടൊരു ഉത്തരം പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാഭ് ഘോഷ് ഈയിടെ എഴുതിക്കണ്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ നോവലായ ഗോസ്റ്റ് ഐ എന്ന കൃതിയിൽ ഒരു കഥാപാത്രം ചില ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മുടെ സർഗാത്മക കഴിവുകളെല്ലാം തലച്ചോറിൽ നിന്നാണ് വരുന്നതെന്ന് ഉറപ്പുണ്ടോ എന്നാണ് പ്രധാന ചോദ്യം. അവ നമ്മുടെ ഉള്ളിൽ നിന്നാണ്, ശരീരത്തിൽ നിന്ന്, ഇന്ദ്രിയങ്ങളിൽ നിന്ന്. തലച്ചോറും അതിൻ്റെ ഭാഗം. അങ്ങനെയാണെങ്കിൽ യന്ത്രബുദ്ധിക്ക് മനുഷ്യൻ്റെ ചിന്തയെ മാറ്റിസ്ഥാപിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. AI തലച്ചോറിനെ അനുകരിക്കുമായിരിക്കും, അത്ര തന്നെ. അതിനപ്പുറമുള്ള കാര്യങ്ങൾ, അതാണ് സർഗാത്മകത, അനുഭവം, വികാരം എന്നിവ. അവയൊന്നും യന്ത്രബുദ്ധിക്ക് വഴങ്ങിയെന്ന് വരില്ല. അമിതാഭ് ഘോഷിൻ്റെ ഈ വാദങ്ങളെ നമുക്ക് സ്വീകരിക്കാം, അത് ആശ്വാസകരവുമാണ്. എന്നാൽ ശാസ്ത്രം ഇക്കാര്യത്തിൽ വലിയ വെളിച്ചമോ ഉറപ്പോ നൽകുന്നില്ല. എന്തായാലും നിലവിലെ സാഹചര്യം സർഗാത്മകതയെ കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പ്രേരണയാക്കിയിട്ടുണ്ട്. എന്താണ് സർഗാത്മകത എന്ന അന്വേഷണം ന്യൂറോ സയൻസ് കൂടുതൽ ശ്രദ്ധയോടെ ഏറ്റെടുത്തിട്ടുമുണ്ട്. യുക്തിബദ്ധമായ ഒരു പ്രക്രിയയായി അതിനെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. നിയന്ത്രണ വിധേയമായി പ്രവർത്തിക്കുവാൻ അതിന് കഴിയുകയുമില്ല. സർഗാത്മകതയുടെ പ്രധാന സവിശേഷത മൗലികതയാണ്. മനുഷ്യനിൽ അത് ജന്മവാസനയാണ് എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. മസ്തിഷ്കത്തോടൊപ്പം മറ്റെന്തെല്ലാം ശരീരാവയവങ്ങളാണ് അതിന് കാരണമായി തീരുന്നത് എന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ സങ്കീർണമായ ഒന്നിനെ കൃത്രിമമായി സൃഷ്ടിക്കുവാൻ യന്ത്രബുദ്ധിക്ക് കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യം. ഉത്തരം തൽക്കാലം നമ്മുടെ മുന്നിലില്ല. മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെടുന്ന സർഗോന്മാദം ഉദാത്തമാണ്. യന്ത്രങ്ങളുടെ സർഗജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഇനി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. മറിച്ചും ചിന്തിക്കാം, യന്ത്രബുദ്ധിയുടെ കാലം സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളും ചിന്തകളും അനുഭവങ്ങളും മനുഷ്യരിലെ സർഗാത്മകതയ്ക്ക് വളമാവുകയും അങ്ങനെ പുതിയ കലയും സാഹിത്യവും ഉണ്ടാവുകയും ചെയ്യണം. അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട മാനവിക സർഗാത്മകത ഉരുത്തിരിഞ്ഞു വന്നേക്കാം.
1: നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ. നിരൂപകൻ NE സുധീർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, ഒരാൾ എന്നും.
2: മോർച്ചറിക്ക് മുന്നിലെ ഇടനാഴിയിൽ അവൾ നിന്നു. അകത്ത് അയാളുണ്ട്. അടഞ്ഞ ജനലുകൾ കണ്ടപ്പോൾ അവൾ ഓർത്തു, ജനൽപ്പാളികൾ തുറന്നിടാതെ അയാൾക്ക് എങ്ങനെ ഉറങ്ങാനാകും? അയാളിപ്പോൾ അതിനായി ആരോടാകും കലമ്പുന്നത്? വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം പോലും അവരതിൽ തർക്കിച്ചു. അവൾ ജനലുകൾ അടച്ചു കുറ്റിയിടുന്ന കണ്ടുകൊണ്ട് മുറിയിലേക്ക് വന്ന അയാൾ അപ്പോഴേ പറഞ്ഞു, ജനലുകൾ തുറന്നിടണം രശ്മി, എനിക്കത് നിർബന്ധമാ. അയ്യോ, അവൾ പരിഭ്രമത്തോടെ മടിച്ചപ്പോൾ അയാൾ

തന്നെ തുറന്നിട്ടു. കുറച്ചു കാറ്റും നാട്ടുവെളിച്ചവുമില്ലെങ്കിൽ എനിക്ക് ശ്വാസമുട്ടും. അവൾ മിണ്ടാതെ നിന്നു. അവിടുന്നിങ്ങോട്ട് ഇതുവരെ ഇത്രയേറെ വർഷങ്ങൾ അയാൾ ജനലുകൾ തുറന്നിട്ടു തന്നെ കിടന്നുറങ്ങി. എന്നും അവർക്കിടയിൽ അതേ ചൊല്ലി സംസാരമുണ്ടായി. അവൾ വിഷമിക്കുന്നതായി തോന്നിയാൽ അയാൾ പറയും, പേടിയാണെങ്കിൽ കുട്ടി അപ്പുറത്തെ മുറിയിലേക്ക് പോയിക്കൊള്ളൂ. അവൾ പോവുകയില്ല. അയാളെ ചുറ്റിപ്പിടിച്ചു കിടക്കും. അയാൾ ആശ്വസിപ്പിക്കും, പേടിക്കണ്ട, കൂടെ ഞാനില്ലേ, ഇത് എൻ്റെ ഒരിഷ്ടമാണ്. അവൾ ചിരിക്കും. ഇഷ്ടം ശീലമായതാണ്. ഇമ്മാതിരി ഇഷ്ടങ്ങളുള്ള ഒരാളുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു സിനിമയുണ്ട്, ഒരു നാടകമുണ്ട്, ഒരു കവിതയുണ്ട്, ഒരു പാട്ടുണ്ട്. പാട്ടിൽ നമ്മളുണ്ട്, ഉണ്ട്, ഉണ്ടാകും. അനുകരണാണല്ലേ ജീവിതം. തന്നെ തന്നെ തന്നെ. അങ്ങനെ ആ ചുറ്റിപ്പിടുത്തം വന്യമാകും. മകനുണ്ടായതോടെ അവൾ കിടപ്പ് അവനോടൊപ്പം മറ്റൊരു മുറിയിലാക്കി. നേരം വൈകി ജനൽ തുറന്നിട്ടാൽ കുഞ്ഞിന് നീർവീഴ്ചയും തുമ്മലും മറ്റും വരുമല്ലോ. രാത്രി 3-ഉം 4-ഉം തവണ അവർ കിടക്കുന്ന മുറിയിൽ വന്ന് അയാൾ അവരെ നോക്കി നിൽക്കും. അവളതറിയും, എങ്കിലും കണ്ണടച്ചു കിടക്കും. അവൾ അയാളുടെ ശീലമായി മാറിയിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ. മകൻ മുതിർന്നപ്പോൾ അവൾ അതേ മുറിയിൽ മടങ്ങിയെത്തി. അവരിരുവരും അതു പറഞ്ഞ് ഇടയ്ക്കിടെ പരസ്പരം കളിയാക്കി. ഓരോ ഇഷ്ടങ്ങൾ, ഓരോ ശീലങ്ങൾ. അയാൾക്ക് വേറെയും ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ശീലങ്ങളായി മാറിയ ഇഷ്ടങ്ങൾ, ശീലങ്ങളുടെ ദാസ്യം. അയാൾ എന്നും പുലർച്ചെ അലാറം വെച്ചെഴുന്നേറ്റു, നടക്കാൻ പോയി. തിരികെ വന്ന് കാപ്പിയിട്ട് ഉറങ്ങുന്ന അവളെയും മകനെയും വിളിച്ചുണർത്തി ഒന്നിച്ചിരുന്ന് കുടിച്ചു. അവൾ അടുക്കളയിൽ കയറുമ്പോൾ ചെടികൾ നനച്ചു, കാർ കഴുകി, വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിക്കുന്ന മകനെ ശാസിച്ചു. അവൻ മടിച്ചില്ലെങ്കിലും ശാസിച്ചു. മകനെ സ്കൂളിലാക്കി, അവളെ അവളുടെ ഓഫീസിലും, എന്നിട്ട് സ്വന്തം ഓഫീസിലേക്ക് കാറോടിച്ചു പോയി. വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്തെത്തി മകനെയും കൂട്ടി വീണ്ടും ഓഫീസിൽ. ഇറങ്ങും വരെ മകൻ അവിടെ ഇരിക്കും. അവിടുന്ന് ഇറങ്ങിയാൽ അവളുടെ ഓഫീസ്. അവളിറങ്ങാൻ എന്നും വൈകും. മൂവരും വീട്ടിലെത്തുമ്പോൾ ഇരുട്ടാകും. അപ്പോഴെല്ലാം അയാൾ ചുമ്മാതൊരു കുട്ടിക്കുസൃതിയോടെ കോളിംഗ് ബെൽ അമർത്തും. മകൻ ചോദിക്കും, അകത്ത് ഡോർ തുറന്നു തരാൻ ആരിയിരിക്കുന്നു അച്ഛാ? അയാൾ സിറ്റൗട്ടിൽ ലൈറ്റ് തെളിയിച്ചുകൊണ്ട് പറയും, അകത്ത് വേറെ ഒരു അച്ഛനുണ്ടടാ. ഡ്രസ്സ് മാറിയാൽ അയാൾക്കൊരു ചായ വേണം. അതയാൾ തന്നെ തിളപ്പിക്കും. ആ ചായയുടെ കടുപ്പം അയാൾക്കേ അറിയൂ. അവൾക്കും മകനും ചായ പകർന്നു നൽകി അന്നത്തെ വിശേഷങ്ങൾ ചോദിക്കും, പറയും. രാത്രി അവൾ മകനെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുമ്പോൾ അയാൾ ടെറസിൽ മലർന്നുകിടക്കും. അവളെങ്ങാൻ അടുത്തു ചെന്നാൽ പറയും, ചന്ദ്രൻ ചെറുതായി ചെറുതായി പോകുന്നുണ്ടല്ലേ. ഉണ്ടാകും. അടുത്തിടെ ചന്ദ്രനിൽ 1000-ഓളം വിള്ളലുകൾ കണ്ടെത്തിയത്രേ. ഓഹോ, ചന്ദ്രൻ അകമേ ചുരുങ്ങുന്നത് ശീലമാക്കുകയാകും. അവൾ അയാളോട് ചേർന്നിരുന്ന് ചന്ദ്രനെ നോക്കും. ഒക്കെ ചന്ദ്രൻ്റെ ഇഷ്ടം. അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല അവളുടേത്. അയാളും അതെ. അതിനാൽ വീടെപ്പോഴും ഒരു നിശബ്ദതയിൽ ആണ്ടുനിന്നു. മകൻ കുട്ടിയായിരുന്നപ്പോൾ മാത്രമാണ് അതിന് മാറ്റമുണ്ടായത്. മുതിർന്നപ്പോൾ അവനും സംഭാഷണങ്ങളോട് വിമുഖനായി. അപൂർവമായി അവൾ പഴയ ചില ചലച്ചിത്ര ഗാനങ്ങൾ താഴ്ന്ന സ്ഥായിയിൽ പാടും. അവൾ പാടുന്നത് കേൾക്കാൻ അയാൾക്ക് ഇഷ്ടമായിരുന്നു. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി എന്ന പാട്ടാണ് അവൾ മിക്കവാറും പാടിയിരുന്നത്. വൃശ്ചികമാനത്തെ പന്തലിൽ വെച്ചോ പിച്ചകപ്പൂവള്ളി കുടിലിൽ വെച്ചോ ആരോടും ചിരിക്കുന്ന കുസൃതിക്ക് പ്രിയദേവൻ ജീരകക്കസവിൻ്റെ പുടവ തന്നു എന്ന ഭാഗമെത്തുമ്പോൾ അയാൾ അവളെ ആഞ്ഞു പുൽകും. അസഹ്യത ഭാവിച്ച് മെല്ലെ കുതറിക്കൊണ്ട് അവൾ പറയും, വിടുവിട്, ഭരണിക്കാവ് ശിവകുമാർ ഓരോന്ന് എഴുതി വച്ചതിന് ഞാൻ എന്തു പിഴച്ചു? നിനക്ക് പാടാൻ വേണ്ടി എഴുതിയതാണ് ആ പാട്ട്, എനിക്ക് കേൾക്കാനും. അവൾ ചോദിക്കും, ആ വരി എത്തുമ്പോൾ എപ്പോഴും എന്നെ കെട്ടിപ്പിടിക്കുമല്ലോ. ശീലായതാണ് കുട്ടി. അയാൾ കെട്ടിപ്പിടിക്കുമ്പോൾ അയാളുടെ ഇടതുകൈയിലെ ചെറുവിരലിലാകും അവളുടെ ശ്രദ്ധ. നഖം നീട്ടി വളർത്തിയ ആ വിരലിലേക്ക് അവൾ അസ്വസ്ഥതയോടെ നോക്കും. അയാൾ പ്രകടിപ്പിക്കുന്ന സ്നേഹവായ്പ് അവൾ മറക്കും. മറ്റു വിരലുകളിലെ നഖമെല്ലാം വെട്ടി വൃത്തിയാകുമെങ്കിലും ഈ ചെറുവിരലിലെ നഖം മാത്രം നിശ്ചിത നീളത്തിൽ മുറിക്കാത്തതെന്തേ എന്ന് ചോദിക്കണമെന്ന് അവൾ ആഗ്രഹിക്കും. പക്ഷേ ചോദിക്കുകയില്ല. ചോദിച്ചാൽ അയാൾ പറഞ്ഞേക്കും, മുറിക്കാൻ തോന്നണില്ലെന്നേ. ശീലങ്ങൾ, ഇഷ്ടങ്ങൾ, ആവർത്തനങ്ങൾ, ശാഠ്യങ്ങൾ. ശാഠ്യങ്ങൾ അല്ല, ഒരിക്കലുമല്ല. മോർച്ചറിയുടെ മുന്നിലേക്ക് ഒരു പോലീസ് വാഹനം തിരക്കിട്ടെത്തുന്നത് നോക്കി നിൽക്കെ അവൾ അകമേ പറഞ്ഞു, അല്ല, അതൊരിക്കലും ശാഠ്യങ്ങളായിരുന്നില്ല. ഇഷ്ടങ്ങൾ നിവർത്തിക്കാൻ സ്വയം ക്രമപ്പെടുന്നത് എങ്ങനെ മറ്റൊരാൾക്ക് ശാഠ്യമാകും? അയാളുടെ സ്വഭാവം അതിൻ്റെ സൂക്ഷ്മതയിലും പൂർണ്ണതയിലും തനിക്ക് നന്നായി അറിയാമെന്ന് അവൾ വിശ്വസിച്ചു. അയാളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഇനിയുള്ള കാലം അയാൾ കൊണ്ടുനടന്ന ഓരോ ശീലങ്ങളും അവൾ ഓർമ്മിക്കും. ആ ഓർമ്മകളുടെ ശീലമാണ് ഇനി അങ്ങോട്ട് അവൾക്ക് അയാൾ. അയാൾ എന്നും കറുത്ത കരയുള്ള മുണ്ടു മാത്രം ധരിച്ചു.

0: നിറമുള്ള ഷർട്ടുകൾ മാത്രം തിരഞ്ഞെടുത്തു. നീലനിറമുള്ള പാരകൺ ചെരിപ്പിട്ടു. വട്ടത്തിൽ ഡയലുള്ള ബ്ലാക്ക് ഡോട്ടഡ് മെറൂൺ സ്ട്രാപ്പ് വാച്ചുകൾ കെട്ടി. തുളസിയിലയോ പനിക്കൂർക്കയിലയോ ഇട്ടു തിളപ്പിച്ച വെള്ളം മാത്രം കുടിച്ചു. പ്രഭാതങ്ങളിൽ അശ്രദ്ധയോടെ ഷേവ് ചെയ്ത് കവിൾ മുറിച്ചു. ഞായറാഴ്ച രാത്രികളിൽ നാട്ടിലുള്ള ബാല്യകാല സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് അരമണിക്കൂർ സംസാരിച്ചു. സെക്കൻഡ് സാറ്റർഡേകളിൽ ചെടിച്ചട്ടികളുടെ മണ്ണിളക്കി. രാഷ്ട്രീയം നോക്കാതെ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തു. നഖത്തുമ്പിലെ മഷിവട്ടം പതുക്കമായുവോളം എന്നും അവൾ കേൾക്കെ ചന്ദ്രഗ്രഹണം എന്ന് ഉരുവിട്ടു. മുറ്റത്തെ ചെടികളിൽ നിന്നും താഴെ വീണ പൂക്കൾ പെറുക്കാൻ ശ്രമിച്ചാൽ അയാൾ ഉടനെ വിലക്കി. വാടി വീണ പൂക്കൾ പെറുക്കരുത് കുട്ടി, വാസനിക്കരുത്. ആൾക്കൂട്ടവും ആഘോഷവും മടിപ്പിക്കുമെന്ന കാരണത്താൽ അതെല്ലാം അയാൾ പാടെ ഒഴിവാക്കി. ബന്ധുഗ്രഹ വിവാഹങ്ങൾ പോലെ ഒഴിവാക്കാനാവാത്ത ഘട്ടങ്ങളിൽ അവളെയും മകനെയും പറഞ്ഞുവിട്ടു. കുട്ടികളെപ്പോലെ ചെറു ചുവടുകൾ വെച്ച് തിരക്കില്ലാതെ നടന്നു. ഉടച്ച തൈരിൽ ഉപ്പ് ചേർത്ത് വറ്റൽമുളകും ഉള്ളിയും വേപ്പിലയും വറുത്തിട്ടാൽ അസലായിരിക്കുമെന്ന് അത്താഴമേശയിൽ പതിവ് തെറ്റാതെ പറഞ്ഞു. ഒന്നാം തീയതികളിൽ ബില്ലുകളടയ്ക്കാൻ ഓർമ്മിപ്പിച്ചു പണം നൽകി. ആർത്തവ ദിനങ്ങളിൽ അവരുടെ ദേഷ്യപ്പെടലുകൾ ക്ഷമയോടെ കേട്ടു. ക്ഷമിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ കൂടുതൽ ദേഷ്യപ്പെട്ടു. ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകും വരെ മലയാളം പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞതിനെ മകനെ പരിഹസിച്ചു. പോത്തുപോലെ വളർന്നല്ലോ, ആശാന്റെ രണ്ടുവരി തെറ്റാതെ ചൊല്ലടോ എന്ന വെല്ലുവിളിയെ അവൻ ഒരൊറ്റ ഉമ്മ കൊണ്ട് നിശബ്ദമാക്കുമായിരുന്നു. അവൻ്റെ ആ ഉമ്മ കിട്ടാൻ വേണ്ടിയായിരുന്നു പരിഹാസം എന്ന് പിൽക്കാലം അയാൾ എന്നും പൊട്ടിച്ചിരിച്ചു. ഭീകരമായി കോപിക്കുന്ന അയാൾ അവളുടെ ഓർമ്മയിലില്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന ആമുഖത്തോടെ മാത്രം സംഭാഷണങ്ങൾ ആരംഭിച്ചു. ആരംഭിച്ചതെല്ലാം കൃത്യതയോടെ തുടർന്നു. നിഷ്കളങ്കമായ കൃത്യതയാണ് അയാളെന്ന് അവൾക്ക് പലപ്പോഴും തോന്നി. ആ കൃത്യത അയാളെ അപകടപ്പെടുത്തുമെന്ന് പോലും അവൾ ഭയപ്പെട്ടു. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം പകൽ അയാൾ എന്തു ചെയ്യുമെന്ന് അവൾ ഭീകരമായി ആശങ്കപ്പെട്ടിരുന്നു. അയാൾക്ക് പക്ഷേ അത്തരം ആശങ്കകൾ ഒന്നും ഉണ്ടായില്ല. അയാൾ പറഞ്ഞു, രാവിലെ നിന്നെ ഓഫീസിലാക്കിയിട്ട് വണ്ടിയോടിച്ച് പോകാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ പോകും. വൈകിട്ട് കൃത്യസമയത്ത് വിളിക്കാൻ വന്നാൽ പോരെ. അയാൾ പുതിയൊരു ശീലം തുടങ്ങുകയാണെന്നോർത്ത് അവൾ പുഞ്ചിരിച്ചു. നമ്മുടെ നാടാണ്, എന്നിട്ടും കാണാത്ത സ്ഥലങ്ങൾ എത്രയാണല്ലേ. തുടർന്നങ്ങോട്ട് ഓരോ ദിവസവും മറക്കാതെ അവൾ ചോദിക്കും, ഇന്ന് എങ്ങോട്ട് പോയി ദാസേട്ടാ? അയാൾ മടിച്ചു മടിച്ചു പറയും, ഞാനിന്ന് കല്ലിൽ ഗുഹാക്ഷേത്രം കാണാൻ പോയി. മണ്ണ് തൊടാത്ത കല്ല്, തൊട്ടിട്ടില്ല, വിട്ടുപോവുകയുമില്ല. കാന്തം, നീയൊന്ന് കാണണം രശ്മി. ഞാനിന്ന് പിറക്കാട്ടുചിറ കാണാൻ പോയി. ചിറയ്ക്കടിയിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്തെ നിധി കിടപ്പുണ്ടത്ര. നമുക്ക് ഈ ജീവിതമല്ലേ നിധികുംഭം, അല്ലേ? ഞാനിന്ന് കടുവാൾ ഗുഹാമുഖം കാണാൻ പോയി. രാജാക്കന്മാർ ഒളിച്ചിരുന്ന ഗുഹയാണെന്ന് കേട്ടു. ഒളിക്കാൻ ഒരിടമുള്ളത് എത്ര നന്ന്. ഞാനിന്ന് അഭയാരണ്യത്തിൽ പോയി, ആനക്കുട്ടിൽ കാണേണ്ടത് തന്നെ. ഞാനിന്ന് ഭൂതത്താൻ കെട്ട് കാണാൻ പോയി. ജലമടങ്ങിക്കിടക്കുന്നു, അടിയാകെ ചുഴി. എന്നിട്ടും എന്തൊരു ശാന്തത, എന്തൊരു ഗംഭീര വന്യത. പേടിയായി. ഞാനിന്ന് കടൽ കാണാൻ പോയി. ആഴങ്ങൾ ഒളിപ്പിച്ച ഇരമ്പം, തിര, കാറ്റ്, കടൽപ്പാലം. എനിക്ക് ചാടി മരിക്കാൻ തോന്നി. പക്ഷേ രശ്മി, നീയുള്ളപ്പോൾ ഞാൻ എന്തിനു മരിക്കണം? ഇങ്ങനെ എന്തെങ്കിലുമൊന്ന് കേൾക്കാനായി അവൾ എന്നും ചോദിക്കും. പറയൂ, ഇന്നെങ്ങോട്ടാണ് പോയത്? അയാൾ സംഭാഷണപ്രിയനല്ല, എങ്കിലും പറയും, ഞാനിന്ന്, ഞാനിന്ന്, ഞാനിന്ന്, ഞാനിന്ന്, ഇന്ന്. ഇന്ന് മോർച്ചറിയുടെ വാതിൽക്കൽ നിൽക്കുമ്പോൾ അവൾ ആലോചിച്ചു പോയി. മരിക്കാൻ മാത്രം നിങ്ങൾ ഏത് ശീലമാണ് തെറ്റിച്ചത്? ഏത് ശീലമാണ് നിങ്ങളെ ഒറ്റിയത്? എവിടേക്കാണ് ഒറ്റയ്ക്ക് പോയത്? പൊടുന്നനെ ഒരു അപരിചിതനോടൊപ്പമായിരുന്നു ഇത്രനാളും കഴിഞ്ഞതെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. ആ നിമിഷം അയാളുടെ ദിനസരിക്കുറിപ്പുകൾ വായിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. ആ അവസാനത്തെ പേജെങ്കിലും, അതെങ്കിലും വായിക്കണം. മോർച്ചറിയുടെ വരാന്തയോട് ചേർന്നുള്ള കൽക്കെട്ടിലേക്ക് കൈനീട്ടി ഒരു ഇലഞ്ഞിമരം നിൽപ്പുണ്ട്. അതിനു ചുവടെ കുഴിഞ്ഞുവീണ പൂക്കൾ. അവിടേക്ക് നോട്ടം നീണ്ടപ്പോഴേ അയാളുടെ ശബ്ദം പിന്നിൽ സ്പഷ്ടമായും അവൾ കേട്ടു. മണ്ണിൽ വീണതല്ലേ, പെറുക്കരുത്, വാസനിക്കരുത്. ശീലങ്ങൾ അവൾക്കുമുണ്ട്. അവളുടെ ശീലമാണ് അയാൾ. അവൾ കൂസുകയില്ല. എന്നത്തെയും പോലെ അവൾ പരിഹസിച്ചു ചിരിക്കും. ഒന്ന് പോയേ, വിഡ്ഢിതം പറയാതെ. പറയാൻ പറ്റും, പക്ഷെ ചിരിക്കാൻ കഴിയില്ല, കരയാനുമാകില്ല. രണ്ടിനുമിടയിൽ കൈകൂപ്പി നിന്ന് അവൾ ദൈവദശകം മെല്ലെ ഉരുവിട്ടു. ആഴിയും തിരയും കാറ്റും അഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം.
1: ഒരാൾ എന്നും മനോജ് വെങ്ങോലയുടെ കഥയാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത്. ഇനി കെ. സുജാത എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.

ഒരു മഴപ്പാട്ട്. വിഷുവന്ന് മുത്തമിട്ടോടിയ പാടത്ത് മുന്നാഴി വിത്ത് വിതച്ചിടുവാൻ

ഇടുവാൻ കരിയുമായോടി വന്നെത്തിയതാണ് ഞാൻ. കരിമുകിൽ പെണ്ണുങ്ങളെങ്ങു പോയി ഒരു വേള.

ഇക്കുറി അരുമയാം മലയാള മണ്ണ് മറന്നുപോയോ? പരിധി വിട്ടവളന്ന് കേറി കളിച്ചതിൽ പരിഭവം പറയാത്തൊരാളുമില്ല. അരുമയാണെങ്കിലും കുസൃതികൾ കൂടിയാൽ ഉടയോ

അറയിൽ ഞാൻ തന്ന വിത്തെവിടെ എന്നു ചോദിച്ചു. മഴയൊത്തിവൾ കേറി വന്നിരുന്നു. പുഴയിൽ ഞാൻ ഏൽപ്പിച്ചതൊക്കെയും സൂക്ഷിച്ച് തിരികെ വീട്ടിൽ കൊണ്ടു തന്നിരുന്നു. തെരുവുകൾ വയലുകൾ മൈതാന ഭംഗികൾ കാണുവാൻ പുഴയൊത്ത് വന്നിരുന്നു. ഒരു കള്ളിയെ പോലെ വന്നെൻ്റെ ധനധാന്യമൊരു പിടി വെക്കാതെടുത്തിരുന്നു. ആർത്തല ചലറിക്കിതച്ചും കുതിച്ചുമാ തറവാട് മൂടിത്തിമർത്തിരുന്നു. അരുമയാണെങ്കിലും കുസൃതികൾ കൂടിയാൽ ഉടയോനും കയ്യോങ്ങിപ്പോവുകില്ലേ. കരിമുകിൽ തീർക്കുന്നു മഴകളെ പുഴകളെ കരകളെ വയലിൻ്റെ കൗതുകത്തെ. വയറും നിറഞ്ഞ് തുള്ളിക്കളിച്ചോടുന്ന വിരുതുള്ള ജീവൻ്റെ ഉത്സവത്തെ. മനുജനെ മനുജൻ്റെ നൂറ് നൂറായിരം മഹിതമോഹാഹ്ലാദ കൂജനത്തെ. മലരിനെ കുളിരിനെ കുളിരിലാർന്നുലയുന്ന ധനുമാസരാവിൻ്റെ യാതിരയെ. തിരുവോണവും വിഷു പുത്തരി പൂരവും

തന്നെ. കലിയടങ്ങിടാതെ താണ്ഡവം തുള്ളുവാൻ ഇട നൽകിടേണ്ടിവൾ ശാന്തമൂർത്തി. ചിരി തൂകി എന്നും കുറുമ്പു കാട്ടി നാട്ടിലരുമയായിവൾ വൻപ് കാട്ടിടട്ടെ. ഇനി എൻ കലപ്പ ഞാൻ ആഴ്ത്തട്ടെ മണ്ണിലെ.

0: അവമുളച്ചായിരം കതിർവീശി അന്നമായി ജലമായി സുഗന്ധം പരത്തിടട്ടെ. മൃതി കൊയ്ത പാടത്തിലൊക്കെയും പുതുനാമ്പ് വിടരുവാനുഴുത് മുന്നേറിടട്ടെ. ഇനി എൻ കലപ്പ ഞാനാഴ്ത്തട്ടെ മണ്ണിൽ, എൻ കനവിൻ്റെ വിത്തുകൾ പാകിടേണം. അവമുളച്ചായിരം കതിർവീശി അന്നമായി ജലമായി സുഗന്ധം പരത്തിടട്ടെ. മൃതി കൊയ്ത പാടത്തിലൊക്കെയും പുതുനാമ്പ് വിടരുവാനുഴുതു മുന്നേറിടട്ടെ. പുതുനാമ്പ് വിടരുവാനുഴുതു മുന്നേറിടട്ടെ.
1: തട്ടകം.
0: ഒന്നു കാണേണമാ തട്ടകം, അജ്ഞാത തീരത്തിലെങ്ങോ ലസിക്കുമാ തട്ടകം. ചെന്നു കാണേണമാ തട്ടകം, വേറിട്ട കൂട്ടുകാരൊന്നിച്ച സ്വർഗീയ മണ്ഡപം.

0: തീടണം മണ്ണിലോ പാതാളഗർഭഗേഹത്തിലോ ഹൃത്തിലോ ഒന്നു കാണേണം ആ കണ്ട വിശേഷങ്ങളൊന്നൊഴിയാതെ ഇവിടെ പറയണം. കൂട്ടരെ കാണുമ്പോൾ എന്തൊക്കെയുണ്ടെന്ന് കൈപിടിച്ചാനന്ദമൊപ്പം നുകരണം. മുത്തച്ഛനച്ഛനും മുത്തശ്ശി അമ്മയും മൂർധാവിൽ മുത്തി ആശീർവാദമേകണം. മായാതെ തങ്കലിപികളിൽ തൻ പേര് മണ്ണിൽ കുറിച്ചവർ ദർശനം നൽകണം. മുൻപേ നടന്നവരൊക്കെ വിശ്രാന്തിയാം ദുഗ്ധം നുകർന്നിരിക്കുന്നിടത്തെത്തണം. ഒന്നു കാണേണമാ തട്ടകം വേറിട്ട ബന്ധുക്കളൊന്നിച്ച സ്വർഗീയ മണ്ഡപം.
1: കെ സുജാത സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉസ്താദ് അമീർ ഖാൻ, ഗംഗുഭായ് ഹങ്കൽ എന്നിവർ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു. ഗംഗുഭായ് ഹങ്കൽ അവതരിപ്പിച്ച രാഗാലാപനത്തോടുകൂടി കൂടെ പാടിയത് കൃഷ്ണ ഹങ്കൽ, ശേഷഗിരി ഹങ്കൽ തബ്ല, അപ്പാജൻ ഗാവുങ്കർ ഹാർമോണിയം, രാഗ് ആഹിർ ഭൈരവ്, ഖയാൽ വിലംബിത് ഏക്താൾ, ഖയാൽ ദ്രുത് ത്രിതാൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 45 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.